ആകാശവാണി അനന്തപുരി എഫ് എം 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 28. കൊല്ലവർഷം 1201, മിഥുനം 4. 2026 ജൂൺ 18, വ്യാഴാഴ്ച. 101.9 MHz എഫ് എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുകയാണ്. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 38 സെക്കൻഡും.

0: ആകാശവാണി അനന്തപുരി FM 101.9 സുഭാഷിതം അവതരിപ്പിക്കുന്നത് ഫാദർ തോമസ് കുറ്റിയിൽ.
1: 1914 മുതൽ 1918 വരെ നടന്ന ഒന്നാം ലോക മഹായുദ്ധത്തിനു ശേഷം വെയിൽസിലെ രാജകുമാരൻ രാജ്യത്തിനുവേണ്ടി യുദ്ധം ചെയ്ത യാതന അനുഭവിക്കുന്ന 36 പട്ടാളക്കാരെ ശുശ്രൂഷിച്ചിരുന്ന സൈനിക ആശുപത്രി സന്ദർശിച്ചു. കൈയും കാലും നഷ്ടപ്പെട്ടവർ, നെഞ്ചിലും തലയിലും വെടിയേറ്റിട്ടും ജീവൻ തിരിച്ചുകിട്ടിയവർ, ശരീരാവയവങ്ങൾ നഷ്ടമായവർ, ഓരോ സൈനികൻ്റെ അടുത്തും കുറേ സമയം അദ്ദേഹം ചിലവഴിച്ചു. പിന്നീട് പുറത്തേക്കുള്ള ഗേറ്റിലേക്ക് നയിക്കപ്പെട്ട രാജകുമാരൻ ചോദിച്ചു, 36 പേരിൽ ഞാൻ 29 പേരെയല്ലേ കണ്ടുള്ളൂ, മറ്റ് 7 പേർ എവിടെ? മുഖം താഴ്ത്തിക്കൊണ്ട് നേഴ്സ് പറഞ്ഞു, ആ 7 പേരെ അങ്ങ് കാണണ്ട, കാണാൻ പറ്റുന്ന പരുവത്തിലുള്ളവരല്ല അവർ. രാജകുമാരൻ ആകാംക്ഷയോട് ചോദിച്ചു, എന്നെ പ്രതിയോ അതോ അവരെ പ്രതിയോ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാത്തത്? സർ, അങ്ങേ പ്രതി തന്നെയാണ്, നേഴ്സ് പറഞ്ഞു. അങ്ങനെയെങ്കിൽ എന്നെ അങ്ങോട്ട് തന്നെ നയിക്കൂ. തികച്ചും തകർന്ന് ഞെരിഞ്ഞ് ഭീകരരൂപരായി കിടന്ന ആ ജവാന്മാരുടെ ഓരോരുത്തരുടെയും പക്കൽ രാജകുമാരൻ കൂടുതൽ സമയം ചെലവഴിച്ചു. അപ്പോൾ ആ സൈനികരുടെ മുഖത്തെ സന്തോഷം വാക്കുകൾക്ക് അതീതമായിരുന്നു. ലോകത്തിലെ അറിയപ്പെട്ട രോഗങ്ങളിൽ വെച്ച് ഏറ്റവും വേദനാജനകം

0: നിങ്ങളുടെ മനോദുഃഖത്തിൻ്റെ കനവും വ്യാപ്തിയും ആർക്കും അളക്കാൻ കഴിയുന്നതല്ല. നമ്മുടെ കുടുംബങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. കാഴ്ചയില്ലാതെ, കേൾവിശക്തിയില്ലാതെ, ചലനശക്തിയില്ലാതെ കഴിയുന്ന വൃദ്ധജനങ്ങളെ എങ്ങനെയാണ് കുടുംബാംഗങ്ങൾ കരുതുന്നത്? ഒരു കാലത്ത് പറമ്പ് വാങ്ങാനും വീട് പണിയാനും മുറികൾ മനോഹരമാക്കുവാനും മക്കൾക്ക് പഠന സൗകര്യങ്ങൾ സജ്ജമാക്കുന്നതിനും വേണ്ടി അഹോരാത്രം കഠിനാധ്വാനം ചെയ്ത വ്യക്തികൾ ഒരു ഒഴിഞ്ഞ മൂലയിൽ തിരസ്കൃതനായി കിടക്കുന്നുവെന്ന് വരുന്ന പക്ഷം അയാളുടെ ഏകാന്തതയുടെ കയ്പും വേദനയും എന്തുമാത്രമായിരിക്കും. ഒരിക്കൽ ഒരു വൃദ്ധനായ പിതാവ് മൊബൈൽ ഫോൺ റിപ്പയർ ചെയ്യുന്ന കടയിൽ മൊബൈലിൻ്റെ തകരാറ് ശരിയാക്കാനായി ചെന്നു. കടക്കാരനെത്ര നോക്കിയിട്ടും മൊബൈലിന് ഒരു തകരാറും കണ്ടെത്താൻ സാധിച്ചില്ല. അപ്പച്ചാ, ഇതിന് തകരാറൊന്നുമില്ല എന്ന് വൃദ്ധ പിതാവിനെ അറിയിച്ചപ്പോൾ ആ പിതാവിൻ്റെ ചോദ്യം ഇതായിരുന്നു: എന്നിട്ടെന്താ മോനെ എൻ്റെ മക്കളാരും എന്നെ വിളിക്കാത്തത്? രോഗശീയയിൽ അമരുമ്പോൾ, ഏകാന്തതയുടെ ദുഃഖം കാർന്നു തിന്നുമ്പോൾ പുതുജീവനും നവചൈതന്യവും കൊടുക്കാൻ സാധിക്കുന്ന ഒരൊറ്റമൂലിയാണ് മറ്റുള്ളവരുടെ സന്ദർശനം, സ്നേഹമുള്ള സംഭാഷണങ്ങൾ, കൊച്ചു കൊച്ചു സമ്മാനങ്ങൾ. ഒരു വാക്യം ഇങ്ങനെ കേട്ടിട്ടുണ്ട്: പണം വീടുകൊണ്ട് അവസാനിക്കും. ബന്ധുമിത്രാദികൾ, ഉറ്റവർ, ഉടയവർ, ചങ്ങാതിമാർ കുഴിമാടം വരെ, ശവക്കല്ലറ വരെ അനുഗമിക്കും. അതിനപ്പുറം പിന്തുടരുന്നത് നാം ചെയ്ത നല്ല പ്രവൃത്തികളും നല്ല വാക്കുകളും നല്ല സന്ദർശനങ്ങളുമാണ്. എത്ര വലിയ അന്ധകാരം വിചാരിച്ചാലും ഒരു മെഴുകുതിരിയുടെ വെളിച്ചം മറയ്ക്കാൻ സാധിക്കാത്തതുപോലെ അനേകർക്ക് വെളിച്ചമായി പ്രശോഭിക്കാൻ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.
1: ഇന്നത്തെ സുഭാഷിതം അവതരിപ്പിച്ചത് ഫാദർ തോമസ് കുറ്റിയിൽ.

0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഫ്രാൻസ് സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാരീസിലെത്തി. പ്രധാനമന്ത്രിക്ക് പാരീസിലെ ഇന്ത്യൻ സമൂഹം ഊഷ്മള വരവേൽപ്പ് നൽകി. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. പ്രതിരോധം, വ്യാപാരം, ഊർജ്ജം, സഹകരണം എന്നീ മേഖലകളിലെ പുരോഗതി ഇരുനേതാക്കളും അവലോകനം ചെയ്തു. ജൈവ വൈവിധ്യ സംരക്ഷണം വനംവകുപ്പിന്റെ മുഖ്യ ഉത്തരവാദിത്തമാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. പ്രദേശവാസികളുടെ സഹകരണത്തോടെ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുമെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാനത്തെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിശോധിക്കാനും പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനും ജിയോ ടെക്നിക്കൽ വിദഗ്ധരെ നിയമിക്കുമെന്ന് മന്ത്രി PK ബഷീർ. ദേശീയപാത അതോറിറ്റി അധികൃതരുമായി തിരുവനന്തപുരത്ത് നടത്തിയ ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. PM ശ്രീ നടപ്പാക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം കോൺഗ്രസ് BJP ഡീലിന്റെ ഭാഗമാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പാക്കാൻ മതനിരപേക്ഷ സമൂഹം അനുവദിക്കില്ലെന്നും സെക്രട്ടേറിയറ്റ് അറിയിച്ചു. നിപ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജ് വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുന്നു. നിപ പ്രഭവ കേന്ദ്രത്തിന് സമീപത്തെ വളർത്തുമൃഗങ്ങളുടെ സ്രവം, വവ്വാലുകളുടെ കാഷ്ടം എന്നിവയുടെ സാമ്പിളുകൾ ഭോപ്പാലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ സെക്യൂരിറ്റി ആനിമൽ ഡിസീസസ് ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചു. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗൽ കോംഗോ മത്സരം സമനിലയിൽ. ഇരു ടീമും ഓരോ ഗോൾ നേടി. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 8 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, നമുക്കിപ്പോൾ അറിയിപ്പുകൾ ശ്രദ്ധിക്കാം. ആദ്യം ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് നമസ്തേ അനന്തപുരിയാണ്. ഇതിലാദ്യം ഉഷമലരി. വള്ളത്തോൾ എഴുതിയ സ്ത്രീകൾ എന്ന കവിത. ആലാപനം കാവാലം ശ്രീകുമാർ. തുടർന്ന് ഉദയഗീതം. ബോംബെ സിസ്റ്റേഴ്സ് പാടിയത്. പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 ഇന്നത്തെ ചോദ്യം. കാർഷിക മേഖലാ വാർത്തകൾ. ചരിത്രത്തിൽ ഇന്ന്. 7:15 ആരണ്യകം. ആയുരാരോഗ്യം. തൊഴിൽ ദർശനം. ഗുഡ് ഇംഗ്ലീഷ്. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം. കാലം സാക്ഷി. നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. 8:45 യോഗ സൗഖ്യം. ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 ഹലോ സന്ദേശ ഗാനം. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില. 10:31 ഹലോ സന്ദേശ ഗാനം തുടരും. 11:02 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ആദ്യ ഡിജിറ്റൽ സെൻസസ്. സെൻസസ് 2027. ജനങ്ങൾ അറിയേണ്ടതും ചെയ്യേണ്ടതും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഹാരിസ് കെ എം മറുപടി നൽകുന്നു. ഉച്ചയ്ക്ക് 12:02 ശാസ്ത്രലോകം. അദൃശ്യതയുടെ ദൃശ്യത. ഡോക്ടർ ഡീന സി സ്കറിയ സംസാരിക്കുന്നു. 12:40 പ്രകാശധാര. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം പൂജപ്പുര പ്രാദേശിക ആയുർവേദ ഗവേഷണ കേന്ദ്രം നൽകുന്ന സേവനങ്ങൾ. ഡോക്ടർ സനിയ സി കെ സംസാരിക്കുന്നു. 1:02 ഒരു വട്ടം കൂടി. 2:02 നാടകം ഒരു ഗോവൻ ട്രിപ്പ് ഭാഗമൊന്ന്. രചന അജിത് നമ്പ്യാർ. സംവിധാനം റൂബി ബാബു. ശബ്ദം നൽകുന്നവർ ആരതി ലാൽ ബി, സെവിൽ ജിഹാൻ, അനീഷ് ദേവ്, ജയദേവ് രവി, ഗോവിന്ദ് ടി എ, വിജു നീരാവിൽ, കൃഷ്ണകുമാർ പട്ടം, അഡ്വക്കേറ്റ് സതീഷ് ചന്ദ്രനാർ, പാർവതി ജിയാർ, സൗമ്യ ജെ വി, അനുജ ഭാസ്കർ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 തിരിപ്പൂക്കൾ. 3:00 ഹലോ പ്രിയഗീതം. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടി. 4:00 കാതിലൊരുപാട്ട് തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 5:02 ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി. 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. പച്ചക്കറികളിലെ മഴക്കാല രോഗനിയന്ത്രണം. ഡോക്ടർ എ സജീന മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനം അവസാന ഭാഗം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സംഗീതസുധ. ഡോക്ടർ എസ് വിജയരാഘവൻ വീണയിൽ വായിച്ച കൃതികൾ. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05 മുതൽ വിവിധ ഭാരതി റിലേ. അറിയിപ്പിലിനി കാലാവസ്ഥ. ഇന്ന് തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഏതാനും തവണ ഇടിയോടുകൂടിയുള്ള മഴയുണ്ടാകാനും സാധ്യതയുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.6 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 24.8 ഡിഗ്രി സെൽഷ്യസ്. പെയ്ത മഴ 8.4 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.5 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. 8.5 മില്ലിമീറ്റർ മഴ പെയ്തു. അറിയിപ്പ് കഴിഞ്ഞു.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, സുന്ദരമായ മറ്റൊരു പ്രഭാതം കൂടി നമുക്കായി ഇതായി എത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും രാവിലെ നല്ല തിരക്കിലായിരിക്കും അല്ലേ? ജോലിക്ക് പോകാനും കുട്ടികളെ സ്കൂളിൽ വിടുന്നതിനും മറ്റു കാര്യങ്ങൾക്കും എല്ലാമായി. അപ്പോൾ കൂട്ടായി ഇതാ നമസ്തേ അനന്തപുരിയും കൂടെയുണ്ട്. നമുക്ക് തുടങ്ങാം പതിവ് പോലെ. ആദ്യം ഉഷമലരി. ഉഷമലരിയിൽ ഇന്ന് വള്ളത്തോളിന്റെ സ്ത്രീകൾ എന്ന കവിത കേൾക്കാം. പാരായണം ചെയ്യുന്നത് കാവാലം ശ്രീകുമാർ.

0: വള്ളത്തോളിന്റെ സ്ത്രീകൾ എന്ന കവിതയാണ് ഉഷമലരിയിൽ ഇതുവരെ കേട്ടത്. പാരായണം ചെയ്തത് കാവാലം ശ്രീകുമാർ.
1: പ്രിയ ശ്രോതാക്കളുടെ പ്രഭാതങ്ങൾക്ക് കൂടുതൽ ധന്യതയേകാൻ ഇപ്പോൾ ഉദയഗീതം. ബോംബെ സിസ്റ്റേഴ്സ് ആലപിച്ച പത്മനാഭ ശതകം.

ബോംബെ സിസ്റ്റേഴ്സ് ആലപിച്ച പത്മനാഭ ശതകമാണ് ഇന്ന് ഉദയഗീതത്തിൽ നാം കേട്ടത്. ഇനിയൊരു ഗാനമാണ്, കൈതപ്രമെഴുതി രവീന്ദ്രൻ സംഗീതം നൽകി, കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ പാടിയത്, ചിത്രം കമലദളം.

0: ഇന്നത്തെ പത്രങ്ങളിലെ ചില പ്രധാന വിശേഷങ്ങളുമായി നമുക്ക് ആദ്യം പത്രവൃത്താന്തം നോക്കാം. സംസ്ഥാന സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ നിയമസഭയിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിക്കും. പിഎം ശ്രീ വിദ്യാഭ്യാസ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. പാഠ്യപദ്ധതി, സ്കൂൾ തിരഞ്ഞെടുപ്പ് എന്നിവ സംസ്ഥാന സർക്കാർ തീരുമാനിക്കും. സംസ്ഥാനത്ത് വീണ്ടും രാത്രികാല വൈദ്യുത നിയന്ത്രണം. 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ വൈദ്യുതി മുടങ്ങും. ഡെങ്കിപ്പനി അടക്കമുള്ള പകർച്ചവ്യാധി പ്രതിരോധത്തിന്റെ ഭാഗമായി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഡ്രൈഡേ ആചരിക്കാൻ നിർദ്ദേശം. വെള്ളിയാഴ്ച സ്കൂളുകളിലും ശനിയാഴ്ച സർക്കാർ ഓഫീസുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും ഞായറാഴ്ച വീടുകളിലും ഡ്രൈഡേ ഉറപ്പാക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശിച്ചു. ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ജൂലൈ 15 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് യുകെ സർക്കാർ അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗൽ കോംഗോ മത്സരം സമനിലയിൽ. ഇനി ഇന്നത്തെ ആനുകാലിക വിഷയത്തിലേക്ക്.
1: ഒരു കാലത്ത് നമ്മുടെ സമ്പാദ്യശീല

0: ത്തെക്കുറിച്ച് പറയുമ്പോൾ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ബാങ്ക് പാസ്ബുക്കും സ്വർണാഭരണങ്ങളും ചിട്ടിയും ഭൂമി വാങ്ങലുമായിരുന്നു. മാസാവസാനം ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് ഒരു ഭാഗം മാറ്റിവെച്ച് ഭാവി സുരക്ഷിതമാക്കുക എന്നത് നമ്മുടെ ജീവിത ശൈലിയുടെ ഭാഗമായിരുന്നു. എന്നാൽ കാലം മാറി. സ്മാർട്ട് ഫോണുകളുടെ വ്യാപനവും ഡിജിറ്റൽ സാക്ഷരതയും വർദ്ധിച്ചതോടെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ വീട്ടമ്മമാരും യുവാക്കളും ഇന്ന് മ്യൂച്വൽ ഫണ്ടുകളെക്കുറിച്ചും സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അഥവാ SIP-കളെക്കുറിച്ചും സംസാരിക്കുന്നു. മലയാളിയുടെ മാറുന്ന സമ്പാദ്യശീലങ്ങൾ എന്താണ് സൂചിപ്പിക്കുന്നത്? പ്രഭാത പേരി അന്വേഷിക്കുന്നു.
1: ഞാൻ 1981 കനറാ ബാങ്കിൽ ജോയിൻ ചെയ്യുന്നത്.
2: മലയാളികളുടെ സമ്പാദ്യശീലങ്ങളിൽ കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടെ ഉണ്ടായ പ്രധാന മാറ്റങ്ങളെക്കുറിച്ച് യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസ് മുൻ സംസ്ഥാന കൺവീനർ CD ജോസഫ്.
1: ഇപ്പോ ആ കാലഘട്ടത്തിലൊക്കെ നിക്ഷേപം എന്ന് പറയുന്നത് വളരെ പ്രിയപ്പെട്ട ഒന്നായിരുന്നു. സമ്പാദ്യശീലം വളർത്താൻ വേണ്ടി വലിയ ശ്രമങ്ങൾ അന്ന് നടന്നിരുന്നു. പൈസയ്ക്ക് വിലയുണ്ട്, ധാരാളം പണമില്ല. ഓരോ കൊച്ചു രൂപയും വളരെ വിലപ്പെട്ട രീതിയിലാണ് ആളുകൾ കൈകാര്യം ചെയ്തിരുന്നത്. മിതവ്യയം ഒരു സ്വഭാവമായിരുന്നു. സമ്പാദ്യശീലവും അതോടൊപ്പം പതുക്കെ പതുക്കെ ഉണ്ടായി. നമുക്കറിയാം, അസുഖം വന്നാൽ മക്കളുടെ കല്യാണം അതുപോലെ എല്ലാ ആവശ്യങ്ങൾക്കും കരുതൽ ഒരു മിച്ചം വേണം എന്ന ഒരു ചിന്ത പഴയ കാലത്ത് തന്നെ ആളുകളിൽ ഉണ്ടായിരുന്നു. ബാങ്കുകളുടെ നാഷണലൈസേഷന് ശേഷം ഒട്ടേറെ ശാഖകൾ വരികയും അതുപോലെ നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ സഹകരണ പ്രസ്ഥാനം ഒക്കെ ശക്തിയാർജിക്കുകയും ചെയ്തപ്പോൾ വളരെ വലിയ രീതിയിൽ പല പല നിക്ഷേപ പദ്ധതികളിലൂടെ പണം സമാഹരിക്കുന്ന പ്രക്രിയ ആരംഭിച്ചു. സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾ എല്ലാവർക്കും ഇല്ല, പക്ഷേ ഉള്ളവര് FB അക്കൗണ്ടുകൾ തുടങ്ങുക, നമ്മുടെ മിച്ച സമ്പാദ്യങ്ങൾ അതിലിടുക. പിന്നെ അങ്ങനെ FB അക്കൗണ്ട് തുടങ്ങുമ്പോൾ മാസം തോറും റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന രീതിയിൽ ഒരു നിശ്ചിത തുക ഓരോ മാസവും നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്ത് അത് ഒരു വർഷത്തേക്കോ രണ്ടു വർഷത്തേക്കോ ഇടുക. അപ്പൊ അത് കഴിയുമ്പോൾ നമുക്ക് അത് അത്യാവശ്യം വന്നാൽ ആ പണം നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സമ്പാദ്യശീലം ആളുകളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. പിന്നീട് നമ്മുടെ ലഘു നിക്ഷേപ പദ്ധതി പോലെ നമ്മുടെ ബാങ്കിന്റെ നിക്ഷേപ സമ്പാദകർ ഈ കടകളിലും മറ്റ് സാധാരണ ആൾക്കാരുടെ വീടുകളിലും പോയി പണം സമാഹരിക്കുന്ന രീതികളുണ്ടായിരുന്നു. ബാങ്കുകളും ഇത്തരം സമ്പാദ്യങ്ങൾക്ക് വലിയ പ്രോത്സാഹനം കൊടുത്തിരുന്നു. പിന്നീട് നമുക്കറിയാം, നമ്മുടെ പുതിയ ഉദാരവൽക്കരണ കാലഘട്ടത്തിന് ശേഷം ഒട്ടേറെ പുതിയ പ്രോഡക്റ്റുകൾ, അത് കൂടുതലും ഈ ഇൻഷുറൻസ് പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനികളുമായി ബാങ്കുകൾക്കുള്ള ടൈപ്പ്, അങ്ങനെയുള്ള കാരണങ്ങളാൽ ഇത്തരം ഇൻഷുറൻസ് പാക്കേജുകളെ പ്രൊമോട്ട് ചെയ്യുക, അങ്ങനെ ഇൻഷുറൻസ് കമ്പനികൾക്ക് വേണ്ടി ഇൻഷുറൻസ് പിടിക്കുക, അതിലൊക്കെയായി ശ്രദ്ധ. അങ്ങനെ പിടിക്കുമ്പോൾ പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനികൾ ഇവർക്ക് വലിയ ഇൻസെന്റീവ് കൊടുക്കുക, വിദേശ യാത്രയ്ക്ക് കൊണ്ടുപോവുക. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പ്രലോഭനങ്ങളിൽ വീണുകൊണ്ട് ഇതിന്റെ ഉന്നതാധികാരികളുടെ ഭാഗത്തു നിന്ന് ട്രഡീഷണലായി ബാങ്കുകളിലെ നിക്ഷേപ രീതികളൊക്കെ മാറ്റി ഈ ഇൻഷുറൻസ് മാർക്കറ്റിലേക്കും ക്രോസ് സെല്ലിങ്ങിലേക്കും അതുപോലെ അതൊക്കെ മാർക്കറ്റ് ലിങ്ക്ഡ് ആയിട്ടുള്ള ഇൻഷുറൻസ് പദ്ധതികളായിരുന്നു മിക്കവാറും. അതിൽ ഭയങ്കര റിസ്ക്കാണ്, ഗ്യാരണ്ടിയില്ല. 10 കൊല്ലത്തേക്കെങ്കിലും ഇടണം, എന്നാൽ മാത്രം പണം തിരിച്ചു കിട്ടൂ. പലരെയും നിർബന്ധിച്ച് ഡെപ്പോസിറ്റ് ചെയ്യാൻ വന്ന ആളുകളെ വഴിതിരിച്ച് ഇതിൽ വിട്ട് 3 കൊല്ലം കഴിയുമ്പോഴേക്ക് അവർ നിർത്തിപ്പോവും, പക്ഷെ അവർക്ക് പണം നഷ്ടപ്പെടുന്ന സ്ഥിതി. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നുണ്ട്.
2: സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ പോലുള്ള പദ്ധതികളിലേക്ക് യുവാക്കൾ കൂടുതലായി എത്തുന്നതിന്റെ കാരണങ്ങളെക്കുറിച്ച് ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് MM അൻസാരി.
3: കാലങ്ങളിൽ ഇനി വരാൻ പോകുന്ന ഒരു കാലത്തിന് വേണ്ടി സൗകര്യങ്ങൾക്ക് വേണ്ടിയൊക്കെയാണ് നിക്ഷേപിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ആ ഒരു തലമുറ ഇപ്പോ ഏകദേശം ശ്രമിച്ച് പുതിയ തലമുറ വന്നതിന് ശേഷം ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പലിശ വളരെ കുറവായിരുന്നു എന്നുള്ളൊരു സത്യം. പിന്നീട് അതിപ്പം ഗ്രാജുവലി ഇപ്പൊ അത് കൂടിയിട്ടുണ്ട്. വളരെ മോശമില്ലാത്ത പലിശ ബാങ്കുകളിലുണ്ട്, സാധാരണ ബാങ്കുകളിലും ഉണ്ട്. പക്ഷെ ഈ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായിട്ട് പുത്തൻ ബാങ്കുകൾ, പുത്തൻ സാമ്പത്തിക നിക്ഷേപം സ്വീകരിക്കുന്നത്, മ്യൂച്വൽ ഫണ്ടുകള്, ഇൻഷുറൻസ് പോളിസികളെല്ലാം വന്നതുകൂടി ബാങ്കുകളിലെ കൂടെ അത് ലിങ്ക് ചെയ്തിട്ട് ബാങ്ക് നിക്ഷേപങ്ങളെക്കാൾ ടാർഗറ്റുകൾ മേധാവികൾക്ക് കൊടുക്കുമ്പോൾ അവർ സ്വമേധയാ അവർ നിർബന്ധിതരാകും ഇടപാടുകൾ തുറന്ന് ബാങ്ക് നിക്ഷേപങ്ങളെക്കാൾ മെച്ചം നിങ്ങൾ ഇതുപോലുള്ള സംരംഭങ്ങൾ ഇടുന്നതാണ് എന്ന് പറയുന്നത് കൊണ്ട് ഈ ഇടപാടുകാർക്ക് വിശ്വാസ്യത മറ്റ് മ്യൂച്വൽ ഫണ്ടുകൾ പോലെ വരുന്നു. അത് മാത്രമല്ല ആകർഷമായ വരുമാനം കിട്ടും എന്നൊക്കെ പറയുന്നത് കൊണ്ടാണ് ഈ കൂടുതലും ആ പുതിയ തലമുറക്കാർ അങ്ങോട്ട് വന്നത്. പിന്നെ പുതിയ തലമുറ എനിക്ക് തോന്നുന്നു അങ്ങനെ സമ്പാദ്യശീലത്തിൽ വലിയ വിശ്വാസം നില കിട്ടുന്നത് ചെലവാക്കി സന്തോഷമായിട്ട് ജീവിക്കുക, ഇന്നത്തെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. കാരണം RD വളരെ കുറവാണ് ഇപ്പം. ശമ്പളം കിട്ടുമ്പോൾ അതിനകത്തുനിന്ന് ഒരു 2000 രൂപ, 1000 രൂപ, 500 രൂപ RD ഇടുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള യാതൊരു സംവിധാനവും പുതിയ തലമുറയിൽ നിന്ന് വളരെ ചുരുക്കമേ കാണുന്നുള്ളൂ.
2: വനിതകളുടെ സമ്പാദ്യ അപവാദി ശീലങ്ങൾ

0: ിലും സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലും വന്ന മാറ്റങ്ങൾ നിരവധിയാണ്.
1: പണ്ടാളുകളെ എല്ലാം സ്വർണത്തിൽ നിക്ഷേപിക്കുക അല്ലെങ്കിൽ ഭൂമിയിൽ നിക്ഷേപിക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് മുമ്പുണ്ടായിരുന്നത്. അതൊക്കെ മാറിയിട്ട്
0: സംസ്ഥാന ധനകാര്യ കമ്മീഷൻ മുൻ ചെയർമാനും സാമ്പത്തിക വിദഗ്ധനുമായ ഡോക്ടർ ബി എ പ്രകാശ്,
1: പുതിയ നിക്ഷേപ പദ്ധതികളിൽ ചേർന്നോ നിക്ഷേപിക്കുന്ന ഒരു പ്രവണത വളരെ ശക്തമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആളുകൾ കൂടുതൽ ഈ തരത്തിലുള്ള പുതിയ നിക്ഷേപ സംവിധാനങ്ങളെ പറ്റിയുള്ള ഒരു അറിവ് അവർക്കുണ്ട്. അതിൽ നിക്ഷേപിച്ചാൽ കൂടുതൽ നേട്ടം ഉണ്ടാവും എന്ന് പറയുന്നു. ഷെയറും ഷെയറുമായിട്ട് ബന്ധപ്പെട്ട വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് മേഖലയായിട്ട് ഇപ്പോൾ ധാരാളം ആളുകൾ അതൊരു ഒരു പ്രൊഫഷണൽ ആയിട്ട് തന്നെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. കുടുംബശ്രീ പോലുള്ള വനിതകളുടെ ഗ്രൂപ്പുകൾ, അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ റിക്വയർമെന്റ് അനുസരിച്ച് ലോൺ അവർക്ക് കൊടുക്കുക, അതോടൊപ്പം തന്നെ ചിട്ടി പോലുള്ള മറ്റ് സംവിധാനങ്ങൾ ഉണ്ടാക്കുക. തീരെ വരുമാനമില്ലാത്ത ഇവർക്ക് ഒരു വരുമാനം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു സേവിംഗ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്നൊരു ലോണ് ലഭ്യമാക്കുന്ന ഒരു സംവിധാനം ഈ നെറ്റ്വർക്കിൽ കൂടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പലിശയ്ക്കോ അല്ലെങ്കിൽ മറ്റു തരത്തിലോ പടവെടുക്കുന്നതിനേക്കാളും പെട്ടെന്ന് തന്നെ ഇവരുടെ ഈ അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ തന്നെ ഈ അവരുടെ ഈ നെറ്റ്വർക്ക് വഴി തന്നെ അവർക്ക് ലോണ് കിട്ടാനായിട്ടുള്ള ഒരു സംവിധാനം വരുന്നു. അത് തീർച്ചയായിട്ടും വളരെ സഹകരണമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിപ്പോ എനിക്ക് തോന്നുന്നു അത് വലിയ തോതിൽ അത് കൂടുതലൊരു പ്രചാരവും നേടിയിട്ടുണ്ടെന്നാണ് തോന്നുന്നു.
0: സാമ്പത്തിക ആസൂത്രണവും നികുതി ലാഭവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ബിജു പി നായർ.
2: സമ്പാദിക്കുക എന്നത് ജീവിതത്തിലെ ഒരു പ്രധാന കാര്യമാണ്. എന്നാൽ അതിലും പ്രധാനമാണ് സമ്പാദിച്ച പണം നമ്മുടെ ഭാവി ആവശ്യങ്ങൾക്കായി ശരിയായ രീതിയിൽ നിക്ഷേപിക്കുകയും വളർത്തുകയും ചെയ്യുക. അതാണ് സാമ്പത്തിക ആസൂത്രണം അഥവാ ഫൈനാൻഷ്യൽ പ്ലാനിംഗ്. ഇന്നത്തെ കാലഘട്ടത്തിൽ പണപ്പെരുപ്പം, ജീവിത ചെലവിലെ വർധനവ്, മാറിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക സാഹചര്യങ്ങൾ എന്നിവ കണക്കിലെടുക്കുമ്പോൾ പണം വെറുതെ സൂക്ഷിക്കുന്നത് മാത്രം മതിയാകില്ല. അത് നമ്മുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾക്കനുസരിച്ച് നിക്ഷേപിക്കുകയും വേണം. നമ്മുടെ രാജ്യത്ത് ഫിക്സഡ് ഡെപ്പോസിറ്റ്സ്, റെക്കറിംഗ് ഡെപ്പോസിറ്റ്സ്, പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്, സ്വർണം എന്നിവ മികച്ച നിക്ഷേപ മാർഗങ്ങളാണ്. ഇന്നും ഇവയ്ക്ക് സാമ്പത്തിക ആസൂത്രണത്തിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട്. പ്രത്യേകിച്ച് സ്വർണം പണപ്പെരുപ്പത്തിന്റെ സാമ്പത്തിക അനിശ്ചിതത്വത്തിന്റെ കാലഘട്ടത്തിൽ ഒരു നിക്ഷേപ മൂല്യവും നിലനിർത്താൻ സഹായിക്കുന്ന ആസ്തിയുമായി പൊതുവെ കണക്കാക്കപ്പെടുന്നു. ഇതോടൊപ്പം ഇന്ന് നിരവധി ആധുനിക നിക്ഷേപ മാർഗങ്ങൾ ലഭ്യമാണ്. അവയിൽ ഏറ്റവും ജനപ്രിയമായ ഒന്നാണ് മ്യൂച്വൽ ഫണ്ട്സ്. പല നിക്ഷേപകരിൽ നിന്ന് സമാഹരിക്കുന്ന പണം വിദഗ്ധരുടെ നേതൃത്വത്തിൽ ഓഹരികൾ, സർക്കാർ സെക്യൂരിറ്റികൾ, ബോണ്ടുകൾ തുടങ്ങിയ വിവിധ നിക്ഷേപങ്ങളിൽ വിനിയോഗിക്കുന്ന സംവിധാനമാണ് മ്യൂച്വൽ ഫണ്ട്സ്. ഇന്ത്യയിൽ മ്യൂച്വൽ ഫണ്ട്സ് പ്രവർത്തനം സെബിയുടെ നിയന്ത്രണത്തിലാണ്. മ്യൂച്വൽ ഫണ്ടിൽ എല്ലാ മാസവും ഒരു നിശ്ചിത തുക ക്രമമായി നിക്ഷേപിക്കുന്ന രീതിയാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അഥവാ SIP. ഒരു ചെറിയ തുകയിൽ ആരംഭിക്കാമെന്നതും ദീർഘകാലത്ത് സമ്പത്ത് സൃഷ്ടിക്കാൻ സഹായിക്കുമെന്നതാണ് ഇതിന്റെ പ്രധാന പ്രത്യേകത. അതുപോലെ തന്നെ ഇൻഡെക്സ് ഫണ്ട്സ്, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ്, നാഷണൽ പെൻഷൻ സ്കീംസ് എന്നിവയും വ്യത്യസ്ത സാമ്പത്തിക ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കാവുന്ന ആധുനിക നിക്ഷേപ മാർഗങ്ങളാണ്. സമ്പത്ത് സൃഷ്ടിക്കുന്നത് പോലെ തന്നെ വിരമിച്ച ശേഷമുള്ള സാമ്പത്തിക സുരക്ഷയും പ്രധാനമാണ്. അതിനായി ഉപയോഗിക്കാവുന്ന സംവിധാനമാണ് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ അഥവാ SWP. മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ച തുകയിൽ നിന്ന് നിശ്ചിത ഇടവേളകളിൽ നിശ്ചിത തുക പിൻവലിച്ച് സ്ഥിരമായ വരുമാനം ലഭിക്കാവുന്ന രീതിയാണിത്. ഇനി നികുതിയുടെ കാര്യം നമുക്ക് നോക്കാം. ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ്സ് ലഭിക്കുന്ന പലിശ എല്ലാ കൊല്ലവും ആദായ നികുതിക്ക് വിധേയമാണ്. എന്നാൽ ഇക്വിറ്റി ഓറിയന്റഡ് മ്യൂച്വൽ ഫണ്ടുകളിൽ ഒരു വർഷത്തിലധികം നിക്ഷേപിച്ചും ലഭിക്കുന്ന ദീർഘകാല മൂലധന ലാഭം ഒരു സാമ്പത്തിക വർഷത്തിൽ 1.5 ലക്ഷം രൂപ വരെ നികുതി ഇളവ് ലഭ്യമാണ്. കൂടാതെ ELSS മ്യൂച്വൽ ഫണ്ടുകളിലും NPSലും നിലവിലുള്ള ആദായ നികുതി നിയമപ്രകാരം, പ്രത്യേകിച്ച് ഓൾഡ് സ്കീം പ്രകാരം, നികുതി ആനുകൂല്യങ്ങൾ ഇപ്പോഴും ലഭ്യമാണ്. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, നികുതി ലാഭം മാത്രം നോക്കി ഒരിക്കലും നിക്ഷേപം നടത്തരുത്. ഓരോ വ്യക്തിയുടെയും വരുമാനം, കുടുംബ സാഹചര്യങ്ങൾ, സാമ്പത്തിക ലക്ഷ്യങ്ങൾ, റിസ്ക് ഏറ്റെടുക്കുവാനുള്ള കഴിവ് എന്നിവയും വ്യത്യസ്തമാണ്. അതിനാൽ എല്ലാവർക്കും ഒരേ നിക്ഷേപ മാർഗം അനുയോജ്യമാകണമെന്നില്ല. ഇന്ന് ദേശസൽകൃത ബാങ്കുകൾ, സ്വകാര്യ ബാങ്കുകൾ, അംഗീകൃത മ്യൂച്വൽ ഫണ്ട് വിതരണക്കാർ, രജിസ്റ്റർ ചെയ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ എന്നിവരുടെ സഹായത്തോടുകൂടി ഈ നിക്ഷേപങ്ങൾ വളരെ എളുപ്പത്തിൽ ആരംഭിക്കാവുന്നതാണ്. ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ ധാരാളം നിക്ഷേപ ഉപദേശങ്ങൾ ലഭ്യമാണ്. എന്നാൽ ഫിൻഫ്ലുവൻസർമാരുടെ അഭിപ്രായങ്ങൾ മാത്രം ആശ്രയിച്ച് നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കരുത്. നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങളും നികുതി ബാധ്യതയും ജീവിത സാഹചര്യങ്ങളും വിലയിരുത്തി രജിസ്റ്റർ ചെയ്ത ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർമാരുടെയോ മറ്റ് യോഗ്യതയുള്ള സാമ്പത്തിക വിദഗ്ധരുടെയോ ഉപദേശം മാത്രം തേടി നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുക. അവസാനമായ ഒരു കാര്യം, ഒരു നല്ല സാമ്പത്തിക ആസൂത്രണത്തിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ്സിനും സ്ഥാനമുണ്ട്, സ്വർണത്തിനും സ്ഥാനമുണ്ട്, SIP സ്ഥാനമുണ്ട്, NPSനും സ്ഥാനമുണ്ട്, SWP സ്ഥാനമുണ്ട്. വിജയകരമായ സാമ്പത്തിക ആസൂത്രണം എന്നത് ഒരു നിക്ഷേപത്തിൽ മാത്രം വിശ്വസിക്കുകയല്ല, മറിച്ച് നമ്മുടെ ആവശ്യങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും അനുയോജ്യമായ വിവിധ നിക്ഷേപ മാർഗങ്ങളെ സന്തുലിതമായി ഉപയോഗിക്കാവുന്നതാണ്. ചെറിയ തുകയിൽ ആരംഭിക്കുന്ന സ്ഥിരമായ നിക്ഷേപങ്ങളാണ് ഭാവിയിലെ വലിയ സാമ്പത്തിക സുരക്ഷയുടെ അടിത്തറ. അറിവോടെ നിക്ഷേപിക്കുക, ആസൂത്രണത്തോടെ നിക്ഷേപിക്കൂ, സുരക്ഷിതമായി ഭാവി സ്വന്തമാക്കൂ.
3: പണം സമ്പാദിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് അത് കൃത്യമായ ഇടങ്ങളിൽ നിക്ഷേപിക്കുന്നതും. എല്ലാ മുട്ടകളും ഒരൊറ്റ കുട്ടയിലിടരുത് എന്ന പഴഞ്ചൊല്ല് പോലെ നമ്മുടെ നിക്ഷേപങ്ങൾ എപ്പോഴും വൈവിധ്യവൽക്കരിക്കണം. ഏത് നിക്ഷേപത്തിന് മുമ്പും കമ്പനികൾക്ക് SEBI അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അംഗീകാരമുണ്ടോ എന്ന് ഉറപ്പു വരുത്തുക. സമ്പാദ്യം

എന്നത് വെറും പണം മാറ്റിവെക്കൽ മാത്രമല്ല, ഭാവിയിലേക്കുള്ള ഒരു സുരക്ഷാ കവചം കൂടിയാണ്. ചെറിയ തുകകളിൽ തുടങ്ങി സ്ഥിരമായി സമ്പാദിക്കുന്ന ശീലം സാമ്പത്തിക സുരക്ഷിതത്വത്തിലേക്കുള്ള വലിയ ചുവടുവയ്പാകും. സമ്പാദിക്കാം, ആസൂത്രണം ചെയ്യാം, സുരക്ഷിതമായ ഭാവി നിർമ്മിക്കാം.

0: മറ്റൊരു ആനുകാലിക വിഷയവുമായി പ്രഭാതഭേരി വീണ്ടും എത്തും നാളെ രാവിലെ. പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിച്ചോളൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ ആദ്യ ഡിജിറ്റൽ സെൻസസ് 2027 ജനങ്ങൾ അറിയേണ്ടതും ചെയ്യേണ്ടതും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഹാരിസ് KM മറുപടി നൽകുന്നു. അപ്പോൾ പ്രിയ ശ്രോതാക്കൾക്ക് സംശയങ്ങൾ ചോദിക്കാം. അതിനായി വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇവയാണ്: 9495964321, അല്ലെങ്കിൽ 9496553231. ഒരു നമ്പർ കൂടിയുണ്ട്: 9496593231. അപ്പോൾ മറക്കാതെ വിളിക്കുക ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ.
1: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല. ഇന്ന് ശാസ്ത്രലോകത്തിൽ അദൃശ്യതയുടെ ദൃശ്യത. ഡോക്ടർ ഡീന സീസ്കറിയ സംസാരിക്കുന്നു.
2: ഏതൊരു സംഖ്യയുടെയും വർഗം ഒരു പോസിറ്റീവ് സംഖ്യ ആയിരിക്കുമെന്ന സാമാന്യ ധാരണയെ തിരുത്തിക്കൊണ്ട് ഒരു സംഖ്യയുടെ വർഗം നെഗറ്റീവ് ആകുമോ എന്ന കൗതുകകരമായ ഗണിതശാസ്ത്ര അന്വേഷണത്തിൽ നിന്നുകൂടെയാണ് കോംപ്ലക്സ് സംഖ്യകളുടെ പിറവി ഉണ്ടാകുന്നത്. ഇതിനായി നെഗറ്റീവ് 1 വർഗമൂലമായി i എന്ന ആശയത്തെ കണക്കാക്കുമ്പോൾ iയുടെ വർഗം -1 മാറുന്നു.
1: ശാസ്ത്രലോകം ഇന്ന് ഉച്ചയ്ക്ക് 12:00.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
4: എന്നും രാവിലെ 10:30
3: പ്രായോജകർ.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
5: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.

0: നമസ്തേ അനന്തപുരിയുമായി നമുക്ക് മടങ്ങി വരാം 6:45 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം.
1: ആകാശവാണി

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. നിർമ്മിത ബുദ്ധിയുടെ കാര്യത്തിൽ സുരക്ഷിതവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ സമീപനമാണ് ആവശ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് സൈന്യത്തിൽ നിന്ന് വിരമിച്ച 1000 പേരെ അഗ്നിസുരക്ഷാ സേനയിൽ ഹോംഗാർഡുമാരായി നിയമിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. വനസംരക്ഷണം നടപ്പാക്കി മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ശക്തമായ മഴ സാധ്യതയിൽ സംസ്ഥാനത്ത് ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗൽ കോംഗോ മത്സരം സമനിലയിൽ. വാർത്തകൾ വിശദമായി. നിർമ്മിത ബുദ്ധിയുടെ കാര്യത്തിൽ സുരക്ഷിതവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും മനുഷ്യ കേന്ദ്രീകൃതവുമായ സമീപനമാണ് ആവശ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. AIയുടെ യഥാർത്ഥ കാര്യക്ഷമത യന്ത്രങ്ങളുടെ ശക്തിയിലല്ല, മറിച്ച് അത് സാധാരണക്കാരെ എത്രത്തോളം ശാക്തീകരിക്കുന്നു എന്നതിലാണെന്ന് പാരീസിൽ G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഫ്രാൻസിലെ എവിയനിൽ G7 ഉച്ചകോടിയിൽ 3 പ്രധാന പ്രഖ്യാപനങ്ങൾ അംഗീകരിച്ച് G7 നേതാക്കൾ. സന്തുലിതവും സുസ്ഥിരവും സ്ഥിരതയാർന്നതുമായ വളർച്ച പ്രോത്സാഹിപ്പിക്കുക, നിർണായക ധാതുവിതരണ ശൃംഖലകൾ സുരക്ഷിതമാക്കുക, പ്രായപൂർത്തിയാകാത്തവർക്ക് സുരക്ഷിത ഡിജിറ്റൽ ഇടം സൃഷ്ടിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് പ്രഖ്യാപനങ്ങൾ. ഫ്രാൻസ് സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാരീസിൽ.

0: ിലെത്തി. പ്രധാനമന്ത്രിക്ക് പാരീസിലെ ഇന്ത്യൻ സമൂഹം ഊഷ്മള വരവേൽപ്പ് നൽകി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണിനൊപ്പം യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യാ സ്റ്റാർട്ടപ്പ് ഉച്ചകൂടി വിവാടെക്കിൽ നരേന്ദ്രമോദി പങ്കെടുക്കും. പി എം വികാസ് ഭാരത് റോസ്ഗാർ യോജന പ്രകാരം 2400 കോടിയോളം രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 1 ആരംഭിച്ച പദ്ധതിക്ക് 99,446 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് വകയിരുത്തിയത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇതോടനുബന്ധിച്ച് പ്രത്യേക പരിപാടികൾ നടത്തും. സംസ്ഥാനത്തെ അഗ്നിസുരക്ഷാ സേനയുടെ പ്രവർത്തനശേഷി കൂടുതൽ ശക്തിപ്പെടുത്താൻ സൈന്യത്തിൽ നിന്ന് വിരമിച്ച 1000 പേരെ പുതിയ ഹോംഗാർഡുമാരായി നിയമിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും ട്രാഫിക് ഡ്യൂട്ടി ഉൾപ്പെടെ സേവന പ്രവർത്തനങ്ങൾക്കുമാണ് ഇവരെ വിന്യസിക്കുക. സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന ദുരന്ത സാഹചര്യങ്ങളും പൊതുസുരക്ഷാ ആവശ്യങ്ങളും കണക്കിലെടുത്താണ് തീരുമാനമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ആസ്ഥാനത്ത് ഉന്നത ഉദ്യോഗസ്ഥരുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദുരന്തമുഖങ്ങളിൽ നിർണായക സേനയായി അഗ്നിസുരക്ഷാ സേന മാറിയ സാഹചര്യത്തിൽ അധിക മനുഷ്യവിഭവശേഷി സേനയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുമെന്നാണ് വിലയിരുത്തലെന്നും മന്ത്രി പറഞ്ഞു. വ്യക്തിയുടെ കരിയറും തൊഴിൽ സാധ്യതയും രൂപപ്പെടുത്തുന്നതിൽ നൈപുണ്യ വികസനത്തിന് നിർണായക പങ്കുണ്ടെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. സ്കിൽ കേരള പദ്ധതി തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജൈവ വൈവിധ്യ സംരക്ഷണം വനം വകുപ്പിൻ്റെ മുഖ്യ ഉത്തരവാദിത്വമാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. പ്രദേശവാസികളുടെ കൂടി സഹകരണത്തോടെ വനസംരക്ഷണം നടപ്പാക്കി മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുമെന്ന് തിരുവനന്തപുരത്ത് വനസംരക്ഷണ സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിൽ അദ്ദേഹം അറിയിച്ചു. വനത്തിനുള്ളിലെ സ്വകാര്യ എസ്റ്റേറ്റുകളിൽ വന്യമൃഗങ്ങൾക്ക് ദോഷമാകുന്ന രാത്രികാല ഡി ജെ പാർട്ടികളും ഓഫ് റോഡ് റൈഡുകളും സംഘടിപ്പിക്കുന്നുണ്ടെന്ന് യോഗത്തിൽ പങ്കെടുത്ത സംഘടനാ പ്രതിനിധികൾ പരാതി ഉന്നയിച്ചു. വനത്തിനും വന്യജീവികൾക്കും ദോഷകരമായ വിധത്തിൽ നടത്തുന്ന എല്ലാ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലും അടിയന്തരമായി നടപടിയെടുക്കാൻ മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. സംസ്ഥാനത്തെ ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിശോധിക്കാനും പരിഹാര നടപടികൾ നിർദ്ദേശിക്കാനും ജിയോ ടെക്നിക്കൽ വിദഗ്ധരെ നിയമിക്കുമെന്ന് മന്ത്രി പി കെ ബഷീർ അറിയിച്ചു. ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായ പ്രശ്നങ്ങളും ജനങ്ങൾക്കിടയിൽ ഉയർന്ന ആശങ്കകളും പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായാണ് നടപടിയെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു. സമൃദ്ധിക്കും വികസനത്തിനും ലോകമാതൃകയാക്കാൻ കുടുംബശ്രീ 2.0 നടപ്പാക്കുമെന്നും അതിജീവനത്തിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് എന്നതാണ് ഇതുവഴി ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി കെ എം ഷാജി പറഞ്ഞു. കുടുംബശ്രീയും തദ്ദേശ സ്ഥാപനങ്ങളും തമ്മിലെ യോജിച്ച പ്രവർത്തനങ്ങളെ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോഴിക്കോട്ടെത്തിയ കേന്ദ്ര സംഘം മെഡിക്കൽ കോളേജിൽ രോഗിയെ ചികിത്സിക്കുന്ന ഡോക്ടർമാരുമായി ചർച്ച നടത്തി. രോഗി മെഡിക്കൽ കോളേജ് വെന്റിലേറ്ററിൽ തുടരുകയാണ്. നിപ പ്രഭവ കേന്ദ്രത്തിന് സമീപത്തെ വളർത്തുമൃഗങ്ങളുടെ സ്രവം, വവാലുകളുടെ കാഷ്ടം എന്നിവയുടെ സാമ്പിളുകൾ ഭോപ്പാലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ സെക്യൂരിറ്റി ആനിമൽ ഡിസീസ് ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചു. നിപ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിലുണ്ടായിരുന്ന 5 പേരിൽ ഒരാളെ കൂടി രോഗലക്ഷണങ്ങളെ കുറഞ്ഞതിനെ തുടർന്ന് ഡിസ്ചാർജ് ചെയ്തു. കണ്ണൂർ ജില്ലയിൽ 2 പേർക്ക് കൂടി ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തു. കൂത്തുപറമ്പ് മൂരിയാട്ടെ 62 വയസ്സുകാരിയിലും പാപ്പിനിശ്ശേരിയിലെ 6 വയസ്സുകാരിയിലുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ ജില്ലയിൽ ഷിഗല്ല ബാധിച്ചവരുടെ എണ്ണം 4. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ച വയോധികയ്ക്കുൾപ്പെടെ 4 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചതോടെ മലപ്പുറത്തും അതീവ ജാഗ്രത. മഞ്ചേരി തൃക്കലങ്ങോട് സ്വദേശി 42-കാരിക്കും അരീക്കോട്ടെ 7-വയസ്സുകാരനും മമ്പാട്ടെ 2-വയസ്സുകാരിക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ജില്ലയിൽ ഈ വർഷം ഇതുവരെ 19 പേർക്കാണ് ഷിഗല്ല പോസിറ്റീവായത്. വയനാട് നെന്മേനി ഗ്രാമപഞ്ചായത്തിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ച കോളയാടി മാർ ബസേലിയോസ് AUP സ്കൂളിന് June 21 വരെ അവധി തുടരുമെന്ന് ജില്ലാ കളക്ടർ DR മേഘശ്രീ അറിയിച്ചു. മേഖലയിലെ മറ്റ് സ്കൂളുകൾ ഇന്നു മുതൽ തുറന്നു പ്രവർത്തിക്കാനും ഉത്തരവായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിന് കേന്ദ്ര ഗവൺമെന്റ് നിരവധി സംരംഭങ്ങളാണ് നടപ്പാക്കിയത്. രാജ്യത്തെ നക്സലൈറ്റ് പ്രസ്ഥാനങ്ങളെ ഉന്മൂലനം ചെയ്യുന്നതിന് സ്വീകരിച്ച നടപടികളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
1: കേന്ദ്ര ഗവൺമെന്റിന്റെ ഏകോപിതവും ബഹുമുഖവുമായ തന്ത്രങ്ങൾ, കുറ്റമറ്റ സുരക്ഷാ പ്രവർത്തനങ്ങൾ, ദ്രുതഗതിയിലെ വികസന പ്രവർത്തനങ്ങൾ എന്നിവ സംയോജിപ്പിച്ചാണ് നക്സലിസത്തിൽ നിന്നും മാവോയിസ്റ്റ് ഭീകരതയിൽ നിന്നും രാജ്യത്തെ മുക്തമാക്കിയത്. 2026 മാർച്ച് 31 രാജ്യത്തുടനീളം നക്സലിസം പൂർണ്ണമായും തുടച്ചുനീക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചിരുന്നു. ആ പ്രതിജ്ഞയാണ് നിറവേറ്റിയത്. മാവോയിസ്റ്റ് ശൃംഖലയുടെ നട്ടെല്ലായി പ്രവർത്തിക്കുന്നത് ജാർഖണ്ഡിലെ ബുദ്ധ പഹാഡ് മേഖലയാണ്. 2022 പ്രത്യേക ഓപ്പറേഷൻ ഒക്ടോപസിലൂടെ ഉണ്ടാവുകയും അതേ

0: വർഷം ഫെബ്രുവരിയിൽ ഓപ്പറേഷൻ ഡബിൾ ബുള്ളിലൂടെയും ഗുംല ലോഹർദാദ ലതേഹാർ പ്രദേശത്തുനിന്നും മാവോയിസ്റ്റുകളെ തുരത്താൻ കഴിഞ്ഞു. തെലങ്കാന ഛത്തീസ്ഗഡ് അതിർത്തിയിൽ നിന്ന് 37 കിലോമീറ്റർ അകലെ 2025 ഓപ്പറേഷൻ ബ്ലാക്ക് ഫോറസ്റ്റും കേന്ദ്രം നടപ്പാക്കി. ഛത്തീസ്ഗഡിലെ ബസ്തറിലും മാവോയിസ്റ്റ് സാന്നിധ്യത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് സമാധാനം കൊണ്ടുവരാനും കേന്ദ്ര ഗവൺമെന്റിന് സാധിച്ചു.
1: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗൽ കോംഗോ മത്സരം സമനിലയിൽ. ഇരു ടീമും ഓരോ ഗോൾ നേടി. ഇംഗ്ലണ്ട് ക്രൊയേഷ്യ മത്സരത്തിൽ 2-4 ഗോളുകൾക്ക് ഇംഗ്ലണ്ട് തകർപ്പൻ ജയം നേടി. പുലർച്ചെ ഘാന പനാമ മത്സരത്തിൽ അവസാന മിനിറ്റിൽ എതിരില്ലാത്ത ഒരു ഗോളിന് ഘാന ജയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: അരനൂറ്റാണ്ടുകൾക്ക് ഇപ്പുറം വീണ്ടും ലോകകപ്പ് യോഗ്യത നേടിയ കോംഗോ താരനിബിഡമായ പോർച്ചുഗലിനെ സമനിലയിൽ പിടിച്ചു കെട്ടി കരുത്തറിയിച്ചിരിക്കുകയാണ്. ഉറച്ച വിജയപ്രതീക്ഷയിൽ കളത്തിലിറങ്ങിയ പോർച്ചുഗൽ 6 മിനിറ്റിൽ തന്നെ തങ്ങളുടെ ലക്ഷ്യം പ്രഖ്യാപിച്ചു. ജോവാനോവിസിന്റെ തുടക്ക ഗോളിന്റെ അപകട സൂചന തിരിച്ചറിഞ്ഞ കോംഗോ പൊടുന്നനെ കാര്യങ്ങൾ കടുപ്പിച്ചു. സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ പൂട്ടി, ഒപ്പം തുടർച്ചയായ അവസരങ്ങൾ സൃഷ്ടിച്ച് പറങ്കിപ്പടയെ ആക്രമിച്ചു. ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ കോംഗോയുടെ ചരിത്ര ഗോൾ പിറന്നു. കിളിരൻ ഹെഡറിലൂടെ യോവാൻവിസ പന്ത് പോർച്ചുഗൽ വലയിലാക്കിയപ്പോൾ ലോകകപ്പ് ചരിത്രത്തിലെ ആദ്യ ഗോളും അവരുടെ ആദ്യ പോയിന്റും നേടി. ആദ്യ പകുതിയിൽ ഇംഗ്ലണ്ടിനൊപ്പം തകർത്ത് കളിച്ച ക്രൊയേഷ്യക്ക് പക്ഷേ രണ്ടാം പകുതിയിൽ പിടിച്ചു നിൽക്കാനായില്ല. ഇന്ന് രാവിലെ 7:30 നടക്കുന്ന ഉസ്ബെക്കിസ്ഥാൻ കൊളംബിയ മത്സരത്തോടെ 12 ഗ്രൂപ്പുകളിലെയും ആദ്യ റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയാകും.
1: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ 12 വാർഷികത്തോടനുബന്ധിച്ച് BJP കോഴിക്കോട്ട് വൈകിട്ട് നവഭാരത സദസ് സംഘടിപ്പിക്കും. തളി മഹാരാജി ഭവനിൽ രാജ്യസഭാംഗം സദാനന്ദൻ സദസ് ഉദ്ഘാടനം ചെയ്യും. PM ശ്രീ നടപ്പാക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം കോൺഗ്രസ് BJP ഡീലിന്റെ ഭാഗമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ആരോപിച്ചു. സംഘപരിവാർ അജണ്ടയായ ദേശീയ വിദ്യാഭ്യാസ നയം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിയതുപോലെ കേരളത്തിൽ നടപ്പാക്കാൻ മതനിരപേക്ഷ സമൂഹം അനുവദിക്കില്ലെന്നും സെക്രട്ടേറിയറ്റ് അറിയിച്ചു. CMRL എക്സാലോജിക്ക് പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകളും എക്സാലോജിക്ക് മേധാവിയുമായ T. Veenaയെ കൊച്ചി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു. ഇന്നലെ രാവിലെ ആരംഭിച്ച ചോദ്യം ചെയ്യൽ രാത്രി 8 അവസാനിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. നിർമ്മിത ബുദ്ധിയുടെ കാര്യത്തിൽ സുരക്ഷിതവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ സമീപനമാണ് ആവശ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് സൈന്യത്തിൽ നിന്ന് വിരമിച്ച 1000 പേരെ അഗ്നിസുരക്ഷാ സേനയിൽ ഹോംഗാർഡുമാരായി നിയമിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. വനസംരക്ഷണം നടപ്പാക്കി മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ശക്തമായ മഴ സാധ്യതയിൽ സംസ്ഥാനത്ത് ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗൽ കോംഗോ മത്സരം സമനിലയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: നമസ്തേ അനന്തപുരി തുടരുകയാണ്. നമുക്കിനി ഒരു ഗാനം കേൾക്കാം. വാണിജ്യറാം പാടിയത്. ഈ ഗാനം എഴുതിയത് ഷിബു ചക്രവർത്തിയാണ്. സംഗീതം SP വെങ്കടേഷും. ചിത്രം നായർ സാബ്.

0: ആകാശവാണിയുടെ അനന്തപുരി എഫ് എം ആണ് പ്രിയ ശ്രോതാക്കൾ കേൾക്കുന്നത്. 101.9. ഇപ്പോൾ സമയം 7 മണി. നമുക്ക് ഇനി ഇന്നത്തെ ചോദ്യത്തിലെ ചോദ്യം ഏതാണെന്ന് നോക്കാം. ചോദ്യം ഇതാണ്, ശ്രദ്ധിച്ചോളൂ. 2026 ഏപ്രിലിൽ ഒരു സാമൂഹ്യ പരിഷ്കർത്താവിന്റെ 200-ാം ജന്മവാർഷികം നാം ആഘോഷിച്ചു. ആരുടെ ജന്മവാർഷികമായിരുന്നു അത്? ഇതാണ് നമ്മുടെ ചോദ്യം. ചോദ്യം ഒരിക്കൽ കൂടി പറയാം. 2026 ഏപ്രിലിൽ ഒരു സാമൂഹ്യ പരിഷ്കർത്താവിന്റെ 200-ാം ജന്മവാർഷികം നാം ആഘോഷിച്ചു. ആരുടെ ജന്മവാർഷികമായിരുന്നു അത്? അപ്പോൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയുന്ന സമയം എല്ലാവർക്കും അറിയാമല്ലോ. 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്ക് ശേഷം
1: കാർഷിക മേഖലാ വാർത്തകൾ. ICAR കേന്ദ്ര കിഴങ്ങുവേള ഗവേഷണ സ്ഥാപനം സംസ്ഥാന കുടുംബശ്രീ മിഷനുമായി ചേർന്ന് ഇന്ന് പുനർജീവന മധുരം പരിപാടി സംഘടിപ്പിക്കുന്നു. കേരള സർക്കാർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി പരിപാടി ഉദ്ഘാടനം ചെയ്യും. CTCRI അട്ടപ്പാടിയിൽ നടപ്പിലാക്കി വരുന്ന ട്രൈബൽ സബ് പ്ലാൻ പദ്ധതിയിലൂടെ വികസിപ്പിച്ച 8 മധുരക്കിഴങ്ങ് അധിഷ്ഠിത മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഈ പരിപാടിയിൽ പ്രകാശനം ചെയ്യും. കഴക്കൂട്ടം MLA ശ്രീ V മുരളീധരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രത്യേക സെക്രട്ടറി S ഷാനവാസ് മുഖ്യാതിഥിയായിരിക്കും. ഭൂരേഖാ വകുപ്പ് കമ്മീഷണറും കുടുംബശ്രീ മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ H ദിനേശൻ വിശിഷ്ടാതിഥിയായിരിക്കും. ICAR CTCRI ഡയറക്ടർ ഡോ G ബൈജു മുഖ്യപ്രഭാഷണം നടത്തും. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി പത്തനംതിട്ട ജില്ലയിലെ അടൂർ ബ്ലോക്ക് പരിധിയിലെ അടൂർ, കൊടുമൺ, കലയൂർ, ഏനാദിമംഗലം, ഏലംകുളം, ഏറത്ത്, പള്ളിക്കൽ, കടമ്പനാട് എന്നീ കൃഷിഭവനുകളിൽ 6 ഇനം വിത്തുകളുള്ള പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ 20 രൂപ നിരക്കിൽ ലഭ്യമാണ്. കർഷകർ അതാത് കൃഷിഭവനുകളുമായി ബന്ധപ്പെടണമെന്ന് അടൂർ ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9383-470411. ICAR കൃഷിവിജ്ഞാന കേന്ദ്രം മിത്രനികേതൻ തിരുവനന്തപുരം ഖേത് ബജാവോ അഭിയാന്റെ ഭാഗമായി ഇന്ന് വാമനപുരം ADO ഓഫീസിൽ വെച്ച് വീട്ടുവളപ്പിലെ പച്ചക്കറി കൃഷിയുടെ SSC SP പരിശീലനവും വെള്ളനാട് വെച്ച് മത്സ്യസംസ്കരണ പരിശീലനവും സംഘടിപ്പിക്കുന്നു. വിളയുടെ ആവശ്യകത, മണ്ണിന്റെ ഫലഭൂയിഷ്ഠത, കാലാവസ്ഥാ സാഹചര്യങ്ങൾ എന്നിവ പരിഗണിച്ച് ആവശ്യമായ എല്ലാ പോഷകങ്ങളും ശരിയായ അളവിലും സമയത്തും രീതിയിലും നൽകുന്ന സമീകൃത വളപ്രയോഗം, മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ നൽകുന്നതിന് പ്രാധാന്യം നൽകുക, നീം കോട്ടഡ് യൂറിയ കസ്റ്റമൈസ്ഡ് വളങ്ങൾ, നാനോ വളങ്ങൾ എന്നിവ കൂടുതലായി ഉപയോഗിച്ച് മണ്ണിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുക, ജൈവവളങ്ങൾ, ജീവാണുവളങ്ങൾ, പുതയിടൽ, പയർവർഗ്ഗച്ചെടികൾ കൃഷിയിടങ്ങളിൽ നട്ടുവളർത്തുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മണ്ണിന്റെ ആരോഗ്യം നിലനിർത്തുക എന്നുള്ളതാണ് ഖേത് ബജാവോ അഭിയാന്റെ ഉദ്ദേശങ്ങൾ. കോഴിക്കോട് ജില്ലയിലെ പെരുവണ്ണാമൂഴി കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ പ്രകൃതി കൃഷിയും മണ്ണ് സംരക്ഷണവും എന്ന വിഷയത്തിൽ ഇന്ന് ഏകദിന സെമിനാർ സംഘടിപ്പിക്കുന്നു. വിദഗ്ധർ നയിക്കുന്ന പരിശീലന ക്ലാസുകൾ, കർഷക ശാസ്ത്രജ്ഞ സംവാദം, എക്സിബിഷൻ എന്നിവ ഉണ്ടായിരിക്കും. താൽപര്യമുള്ള കർഷകർ 8547 5445 എന്ന

0: നമ്പറിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 100 പേർക്കായിരിക്കും അവസരം. കേരളത്തിലെ കന്നുകാലികളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വൈറസ് രോഗമാണ് കുളമ്പു രോഗം. ചികിത്സിച്ച് ഭേദമാക്കാനാവാത്ത ഈ രോഗത്തെ ചെറുക്കുന്നതിനുള്ള ഏക മാർഗം കന്നുകാലികൾക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പാണ്. കുളമ്പു രോഗ പ്രതിരോധ കുത്തിവയ്പ്പ് തീവ്രയജ്ഞത്തിന്റെ 8-ാം ഘട്ടം നാളെ മുതൽ 18 പ്രവൃത്തി ദിവസങ്ങളിലായി സംസ്ഥാനത്തൊട്ടാകെ നടപ്പിലാക്കുകയാണ്. കർഷകർ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തി തങ്ങളുടെ ഉരുക്കളെ കുളമ്പു രോഗ പ്രതിരോധ കുത്തിവയ്പ്പിന് വിധേയമാക്കേണ്ടതാണ്. കുളമ്പു രോഗ പ്രതിരോധ കുത്തിവയ്പ്പ് തീവ്രയജ്ഞ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് കുടപ്പനക്കുന്ന് ലൈവ് സ്റ്റോക്ക് മാനേജ്മെന്റ് ട്രെയിനിംഗ് സെന്ററിൽ വെച്ച് ആരോഗ്യം ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ തൊഴിൽ മൃഗസംരക്ഷണ ക്ഷീരവികസന വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം നിർവഹിക്കുന്നു. ഈ പരിപാടിയിൽ തിരുവനന്തപുരം MP ശശി തരൂർ, മേയർ VV രാജേഷ് എന്നിവർ പങ്കെടുക്കും. പരിപാടിയോടനുബന്ധിച്ച് വൈകിട്ട് 3 മണിക്ക് ക്ഷീര കർഷകർക്കായി കുളമ്പു രോഗ നിയന്ത്രണത്തെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണ സെമിനാറും ഉണ്ടായിരിക്കുന്നതാണ്. ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഓണക്കാല പൂക്കൃഷിയുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ വർക്കല ബ്ലോക്ക് പരിധിയിലെ മണമ്പൂർ, ഒറ്റൂർ, ചെറുന്നിയൂർ, ചെമ്മരുതി, ഇടവ, വെട്ടൂർ, ഇളകമൺ, വർക്കല മുനിസിപ്പാലിറ്റി എന്നീ കൃഷിഭവനുകളിൽ ഓണക്കാല പൂക്കൃഷിക്കായി ജമന്തിപ്പൂ തൈകൾ സൌജന്യമായി നൽകുന്നു. കർഷകർ അതാത് കൃഷിഭവനുകളുമായി ബന്ധപ്പെടണമെന്ന് വർക്കല ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9446661689. വയനാട് മുള്ളൻകൊല്ലി കൃഷിഭവനിൽ കേന്ദ്ര സർക്കാർ പദ്ധതിയായ നാഷണൽ മിഷൻ ഓൺ നാച്ചുറൽ ഫാമിംഗ് പദ്ധതിയിലേക്ക് ജൈവകൃഷി, പ്രകൃതികൃഷി ചെയ്യാൻ താൽപര്യമുള്ള കർഷകരിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. കൃഷിയിടം ഭാഗികമായി ജൈവകൃഷി ചെയ്യുന്നവർക്കും അപേക്ഷിക്കാവുന്നതാണ്. താൽപര്യമുള്ള കർഷകർ അതാത് കൃഷിഭവനിലോ 9383471949 എന്ന നമ്പറിലോ വിളിക്കുക. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: നമുക്കിനി ചരിത്രത്തിൽ June 18 പ്രാധാന്യം നോക്കാം.
2: ചരിത്രത്തിൽ ഇന്ന്
3: മലയാള ഭാഷയുടെ വ്യാകരണ അടിത്തറ പാകിയ പ്രശസ്ത കവിയും വിമർശകനുമായിരുന്ന AR രാജരാജവർമ്മ അന്തരിച്ചത് 1918 June 18 മലയാള ഭാഷയ്ക്ക് ശാസ്ത്രീയമായ വ്യാകരണ നിയമങ്ങൾ നൽകിയ കേരള പാണിനീയം എന്ന ഇദ്ദേഹത്തിന്റെ കൃതി ഭാഷാ വിദ്യാർത്ഥികളുടെ പ്രധാന അവലംബമാണ്. ഭാഷാ പരിപോഷണത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് അദ്ദേഹത്തെ കേരള പാണിനി എന്ന് ആദരവോടെ വിളിക്കുന്നത്. മലയാള ഭാഷയുടെ ഘടനയെയും കാവ്യ സംസ്കാരത്തെയും മാറ്റിമറിച്ച നിരവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചു. കേരളത്തിന്റെ അഭിമാനമായ ഒളിമ്പ്യൻ KM ബീനാമോൾ വനിതകളുടെ 400 മീറ്റർ ഓട്ടത്തിൽ ചരിത്ര നേട്ടം കുറിച്ചത് 2000 June 18 ഉക്രൈനിലെ കീവിൽ നടന്ന അന്താരാഷ്ട്ര അത്ലറ്റിക് മീറ്റിൽ 51.21 സെക്കൻഡിൽ ഫിനിഷ് ചെയ്താണ് അവർ ഈ നേട്ടം കൈവരിച്ചത്. ഇതിലൂടെ കായിക ഇതിഹാസം PT ഉഷയുടെ പേരിൽ വർഷങ്ങളായി നിലനിന്നിരുന്ന നാഷണൽ റെക്കോർഡാണ് ബീനാമോൾ തകർത്തത്. കേരള മുഖ്യമന്ത്രിയായിരുന്ന EK നായനാർ 1997 June 18 വത്തിക്കാനിൽ വെച്ച് ജോൺ പോൾ 2 മാർപ്പാപ്പയെ സന്ദർശിച്ചത് വലിയ രാഷ്ട്രീയ സാമൂഹിക പ്രാധാന്യം നേടിയിരുന്നു. കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യ വിദ്യാഭ്യാസ പുരോഗതിയെക്കുറിച്ചും സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ചും മാർപ്പാപ്പയോട് അദ്ദേഹം സംസാരിച്ചു. കൂടിക്കാഴ്ചയ്ക്കിടെ മാർപ്പാപ്പയ്ക്ക് ഭഗവത്ഗീതയുടെ ഒരു കോപ്പി EK നായനാർ സമ്മാനമായി നൽകിയത് വലിയ വാർത്തയായിരുന്നു. കേരളത്തിലെ മതസൌഹാർദ്ദ അന്തരീക്ഷത്തെ ആഗോളതലത്തിൽ ഉയർത്തിക്കാട്ടിയ ഒരു സുപ്രധാന നയതന്ത്ര സന്ദർശനമായിരുന്നു ഇത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ധീരനായികയായിരുന്ന ഝാൻസി റാണി ലക്ഷ്മിഭായി ബ്രിട്ടീഷ് സൈന്യത്തോട് പോരാടി വീരമൃത്യു വരിച്ചത് 1858 June 18. 1858 June 17 ആരംഭിച്ച ശക്തമായ പോരാട്ടത്തിൽ മാരകമായി പരിക്കേറ്റ അവർ പിറ്റേന്ന് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. പോർച്ചുഗീസ് ഭരണത്തിൽ നിന്നും ഗോവയെ മോചിപ്പിക്കുന്നതിനായുള്ള ആദ്യത്തെ കൂട്ടായ സത്യാഗ്രഹ സമരം ആരംഭിച്ചത് 1946 June 18. പ്രശസ്ത സോഷ്യലിസ്റ്റ് നേതാവായിരുന്ന ഡോക്ടർ രാം മനോഹർ ലോഹയുടെ നേതൃത്വത്തിലാണ് മഡ്ഗാവിലെ ജനങ്ങളെ അണിനിരത്തി ഈ സമരം ആരംഭിച്ചത്. പോർച്ചുഗീസ് സിവിൽ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ജനങ്ങൾക്ക് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യവും സംഘടനാ സ്വാതന്ത്ര്യവും വേണമെന്ന് ലോഹ്യ ആഹ്വാനം ചെയ്തു. ഈ പ്രക്ഷോഭത്തെ തുടർന്ന് ബ്രിട്ടീഷ് ഇന്ത്യയിൽ വലിയ തോതിൽ ജനപിന്തുണ ഗോവയ്ക്ക് ലഭിക്കാൻ തുടങ്ങി. ഗോവയുടെ വിമോചന ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഈ ദിവസത്തെ ഗോവ വിപ്ലവ ദിനമായി ഇന്നും ആചരിക്കുന്നു. സ്വതന്ത്ര ഇന്ത്യയിലെ വലിയൊരു നിയമ പരിഷ്കരണമായിരുന്ന ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമം പാർലമെന്റ് പാസാക്കിയത് 1956 ജൂൺ 18 പരമ്പരാഗതമായി പുരുഷന്മാർക്ക് മാത്രം ലഭിച്ചിരുന്ന സ്വത്തവകാശ നിയമങ്ങളിൽ കാതലായ മാറ്റം വരുത്താൻ ഈ നിയമത്തിന് സാധിച്ചു. കുടുംബസ്വത്തിൽ പെൺമക്കൾക്കും തുല്യമായ അവകാശമുണ്ടെന്ന് ഈ നിയമം ആദ്യമായി വ്യവസ്ഥ ചെയ്തു. ലോകമെമ്പാടുമുള്ള ഓട്ടിസം ബാധിതരായ വ്യക്തികളുടെ അവകാശങ്ങളെയും അവരുടെ സവിശേഷതകളെയും അംഗീകരിക്കുന്നതിനായി ജൂൺ 18 ഓട്ടിസ്റ്റിക് പ്രൈഡ് ദിനം ആയി ആചരിക്കുന്നു. ബീഹാർ വിഭൂതി എന്നറിയപ്പെടുന്ന ഡോക്ടർ അനുഗ്രഹ് നാരായൺ സിംഗ് ജനിച്ചത് 1887 ജൂൺ 18. ബീഹാറിന്റെ വികസനത്തിന് ശക്തമായ അടിത്തറ പാകിയ അദ്ദേഹം മികച്ചൊരു സ്വാതന്ത്ര്യസമര സേനാനിയും ഭരണാധികാരിയുമായിരുന്നു. അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥം പാറ്റ്നയിലെ പ്രശസ്തമായ എ.എൻ കോളേജ് ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പേര് നൽകിയിട്ടുണ്ട്. 1979 ജൂൺ 18 ശീതയുദ്ധ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ സാൾട്ട് 2 കരാറിൽ അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടറും സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനറൽ സെക്രട്ടറി ലിയോണിഡ് ബ്രഷ്നേവും തമ്മിൽ വിയന്നയിൽ വെച്ച് ഒപ്പുവെച്ചത്. ഇരു രാജ്യങ്ങളുടെയും പക്കലുള്ള ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ, അന്തർവാഹിനികളിൽ നിന്ന് തൊടുക്കുന്ന മിസൈലുകൾ, സ്ട്രാറ്റജിക് ബോംബർ വിമാനങ്ങൾ എന്നിവയുടെ എണ്ണം പരിമിതപ്പെടുത്തുക എന്നതായിരുന്നു ലക്ഷ്യം.
0: ചരിത്രത്തിലിന്ന്
2: നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലെ ലഖ്പതി ദീദിമാരുടെ എണ്ണം ബെൽജിയം, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതലാണ്. 3 കോടിയിലധികം സ്ത്രീകളാണ് ലഖ്പതി ദീദിമാരായി മാറിയത്. ഇത് അവരുടെ കുടുംബങ്ങളുടെയും രാജ്യത്തിന്റെയും സാമ്പത്തിക അടിത്തറയ്ക്ക് കരുത്തു പകരുന്നു.
4: ലഖ്പതി ദീദി ബനാനേക്കായി അഭിയാൻ ആനെ വാലി പീഡിയോക്കോ സശക്ത കർനേക്കായി മഹാ അഭിയാനായി.
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഈ ഗാനം കാമധേനു എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും സംഘവും പാടിയതാണ്. ഗാനരചന യൂസഫലി കേച്ചേരി, സംഗീതം ശങ്കർ ഗണേഷ്.

0: ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം. കോവിൽ നട, മണ്ണന്തല.
1: ടേസ്റ്റിന് വേണ്ടി ആരോഗ്യം ടോസ് ചെയ്യരുത്. ജീവിതം കൈപ്പുള്ളതാക്കുമെങ്കിൽ നാവിലെ രുചി കൊണ്ട് എന്ത് പ്രയോജനം? ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ആരണ്യകം, കോവിൽ നട, മണ്ണന്തല.
2: ആയുരാരോഗ്യത്തിൽ നിന്ന് യൂറിക് ആസിഡും സന്ധിവേദനയും. ഇതേക്കുറിച്ച് ഡോക്ടർ ശിൽപ കെ നാഥ് സംസാരിക്കുന്നു.
3: യൂറിക് ആസിഡ് കൂടുന്നതും അതുവഴി സന്ധികളിൽ ഉണ്ടാകുന്ന വേദനയെയും മെഡിക്കൽ ഭാഷയിൽ ഗൌട്ടി ആർത്രൈറ്റിസ് എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ കോശങ്ങളിലും നമ്മൾ കഴിക്കുന്ന ചില ഭക്ഷണ സാധനങ്ങളിലും കാണപ്പെടുന്ന ഒരു ഘടകമാണ് പ്യൂറിൻ. ഈ പ്യൂറിൻ ശരീരം ദഹിപ്പിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിസർജ്യ വസ്തുവാണ് യൂറിക് ആസിഡ്. സാധാരണഗതിയിൽ ഇത് രക്തത്തിൽ ലയിച്ച് വൃക്കകൾ വഴി മൂത്രത്തിലൂടെ പുറത്തുപോകും. രക്തത്തിലെ യൂറിക് ആസിഡിന്റെ അളവ് പരിധിയിൽ കൂടുതൽ ആകുകയും അത് പുറന്തള്ളാൻ വൃക്കകൾക്ക് കഴിയാതെ വരികയും ചെയ്യുമ്പോൾ ഈ ആസിഡ് രക്തത്തിൽ നിന്ന് സന്ധികളിലേക്ക് ഇറങ്ങുന്നു. സന്ധികളിലെത്തുന്ന യൂറിക് ആസിഡ് അവിടെ ചെറിയ ക്രിസ്റ്റലുകളായി അടിഞ്ഞുകൂടുന്നു. ഇവയെ മോണോസോഡിയം യൂറേറ്റ് ക്രിസ്റ്റലുകൾ എന്ന് വിളിക്കും. ഈ ക്രിസ്റ്റലുകൾ സന്ധികൾക്കുള്ളിലെ മൃദുവായ കോശങ്ങളെ ഉരസുകയും അവിടെ മുറിവുകളും കടുത്ത വീക്കവും ഉണ്ടാകുകയും ചെയ്യുന്നു. സാധാരണയായി കാലിന്റെ പെരുവിരലിലാണ് ഇത് ആദ്യം കാണപ്പെടുന്നത്. കൂടാതെ കണങ്കാൽ, കാൽമുട്ട്, കൈമുട്ട് എന്നീ സന്ധികളിൽ പെട്ടെന്നുണ്ടാകുന്ന അതികഠിനമായ വേദന, നീര്, ചുവപ്പ് അല്ലെങ്കിൽ നിറവ്യത്യാസം, തൊടുമ്പോൾ ചൂട് എന്നിവ അനുഭവപ്പെടുന്നു. സന്ധികളിലെ മുറുക്കം ചലിക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നു. വൃക്കയിലെ കല്ലുകൾ കാരണം അടിവയറ്റിൽ വേദന, മൂത്രമൊഴിക്കുമ്പോൾ ബുദ്ധിമുട്ട്, മൂത്രത്തിൽ രക്തം എന്നിവ കാണപ്പെടും. കൈകാലുകളിൽ മരവിപ്പ് അല്ലെങ്കിൽ സൂചി കുത്തുന്നത് പോലെയുള്ള തോന്നൽ, പ്രത്യേകിച്ച് രാത്രിയിൽ സന്ധികൾക്ക് ചുറ്റുമുള്ള ചർമ്മം ചുവന്ന് തിളങ്ങുക എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. വിട്ടുമാറാത്ത സന്ധിവേദനയോ വിരലുകളിൽ നീരോ കണ്ടാൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം യൂറിക് ആസിഡ് പരിശോധന നടത്തേണ്ടതാണ്. രക്തത്തിലെ യൂറിക് ആസിഡിന്റെ അളവ് പുരുഷന്മാരിൽ 3.4 മുതൽ 7 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ വരെയും സ്ത്രീകളിൽ 2.4 മുതൽ 6 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ വരെയുമാണ്. ഇത് 9 മില്ലിഗ്രാം പെർ ഡെസിലിറ്ററിന് മുകളിൽ പോകുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. ദീർഘകാലം ഇത് ചികിത്സിക്കാതിരുന്നാൽ സന്ധികൾക്ക് സ്ഥിരമായ കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ആർത്തവമുള്ള സ്ത്രീകളിൽ ഈസ്ട്രജൻ ഹോർമോണിന്റെ സാന്നിധ്യം കാരണം യൂറിക് ആസിഡിന്റെ അളവ് സാധാരണ കുറവായിരിക്കും. ശരീരത്തിൽ വെള്ളം കുറവാണെങ്കിൽ റിപ്പോർട്ടിൽ യൂറിക് ആസിഡ് കൂടുതലായി കാണിക്കാം. കൃത്യമായ ഫലം ലഭിക്കാൻ നല്ല പോലെ വെള്ളം കുടിച്ച ശേഷം ടെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. ബീഫ്, പോർക്ക്

0: ുള്ള ചുവന്ന മാംസങ്ങൾ, കരൾ പോലുള്ള അവയവ മാംസം, കല്ലുമേക്കായ, കൊഞ്ചുപോലെ തോടുള്ളവ, മദ്യം, പ്രത്യേകിച്ച് ബിയർ എന്നിവയിൽ പ്യൂറിൻ കൂടുതലാണ്. രോഗലക്ഷണങ്ങൾ ഉള്ളവർ പ്യൂറിൻ കൂടിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. വൈറ്റമിൻ സി അടങ്ങിയ പഴങ്ങൾ, മിതമായ അളവിൽ പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവ നല്ലതാണ്. കൃത്രിമ മധുരം ചേർത്ത സോഫ്റ്റ് ഡ്രിങ്കുകൾ യൂറിക് ആസിഡ് കൂടാൻ കാരണമാകും, എന്നതിനാൽ ഒഴിവാക്കേണ്ടതാണ്. അമിത ഭാരമുള്ളവരിൽ യൂറിക് ആസിഡ് ഉൽപാദനം കൂടുകയും അത് പുറന്തള്ളാനുള്ള ശേഷി കുറയുകയും ചെയ്യുന്നു. അതിനാൽ ശരീരഭാരം നിയന്ത്രിക്കുന്നത് യൂറിക് ആസിഡ് കുറയ്ക്കാൻ സഹായിക്കും. പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം, വൃക്കരോഗങ്ങൾ എന്നിവയുള്ളവരിൽ ഇത് വരാൻ സാധ്യത കൂടുതലാണ്. ധാരാളം വെള്ളം കുടിക്കുന്നത് വൃക്കകളിലൂടെ യൂറിക് ആസിഡ് വേഗത്തിൽ പുറന്തള്ളാൻ സഹായിക്കുന്നു. സന്ധികളിലെ വേദനയെ വെറും വാദമെന്നു കരുതി തള്ളിക്കളയാതെ കൃത്യമായ പരിശോധനകളിലൂടെ യൂറിക് ആസിഡ് അളവ് നിയന്ത്രിക്കുക. ആരോഗ്യകരമായ ജീവിതശൈലിയിലൂടെ സന്ധികളുടെ ചലനശേഷിയും ആരോഗ്യവും നമുക്ക് സംരക്ഷിക്കാം.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് യൂറിക് ആസിഡും സന്ധിവേദനയും, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ശിൽപ കെ നാഥ്.
2: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
3: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
4: പണിക്കൂറിയിൽ വിപ്ലവം സൃഷ്ടിച്ച ഹമാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ്
5: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
4: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
6: എന്റെ ഭാര്യക്ക് ഇനി ഇത് മതി,
7: ഫുള്ള് എം ആർ ടി നേ വാങ്ങും.
6: അതേട്ടാ,
7: അറിഞ്ഞില്ലേ നമ്മുടെ എം ആർ ടി മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം എം ആർ ടി ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചെന്ന്?
6: അപ്പൊ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ വാങ്ങാമല്ലേ.
7: സ്ഥലം മറക്കണ്ട, നമ്മുടെ എം ആർ ടി മെറ്റൽ മാർട്ടിനോട് ചേർന്ന് തന്നെ. എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
8: ശ്യാമിന്റെ സംഗീതത്തിൽ ജയചന്ദ്രൻ പാടിയ ഗാനം. എഴുതിയത് സത്യനന്ദിക്കാടാണ്. ചിത്രം ഇതിലേ വന്നവർ

0: എഞ്ചിനീയറിംഗ് ഇല്ലാതെ എന്ത് മെഡിസിൻ?
1: ഏറെ തൊഴിൽ സാധ്യതയുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കൂ. നിംസിലെ പ്രത്യേക പരിശീലനത്തിലൂടെ
0: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ ന്യൂ ജെൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റി.
2: തൊഴിൽ ദർശനം.
3: ഉത്തർപ്രദേശിലെ അലഹബാദ് ഹൈക്കോടതിയിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 543 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും റിവ്യൂ ഓഫീസർ 138, അസിസ്റ്റന്റ് റിവ്യൂ ഓഫീസർ 380, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് 25, പ്രായം 21-35 വയസ്സിനും ഇടയിൽ, യോഗ്യത ബാച്ചിലർ ബിരുദം, കമ്പ്യൂട്ടർ സയൻസിൽ ഡിപ്ലോമ ഡിഗ്രി ഒ ലെവൽ സർട്ടിഫിക്കറ്റ്, കമ്പ്യൂട്ടർ സയൻസിൽ CCC സർട്ടിഫിക്കറ്റ്, ഡേറ്റ എൻട്രി വേർഡ് പ്രോസസിംഗ് കമ്പ്യൂട്ടർ ഓപ്പറേഷനിൽ പ്രാവീണ്യം, മിനിറ്റിൽ 25 ഇംഗ്ലീഷ് വാക്ക് കമ്പ്യൂട്ടർ ടൈപ്പിംഗ് സ്പീഡ്. അപേക്ഷാ ഫീസ് 1200 രൂപ. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.alahabadhighcourt.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.alahabadhighcourt.in.
4: ഇന്ത്യൻ നേവിയിൽ 01/2027, 02/2027 ബാച്ചുകളിലേക്കുള്ള അഗ്നിവീർ അപ്രന്റിസ് തിരഞ്ഞെടുപ്പിന് അപേക്ഷ ക്ഷണിച്ചു. ഡിപ്ലോമക്കാർക്കാണ് അവസരം. 4 വർഷമാണ് സർവീസ്. അവിവാഹിതരായ പുരുഷന്മാർക്ക് അപേക്ഷിക്കാം. 2 ബാച്ചിലേക്കുള്ള അപേക്ഷകരും 2026 ഓഗസ്റ്റിൽ നടക്കുന്ന ആദ്യഘട്ട പരീക്ഷയായ INET 2026 എഴുതണം. 01/2027 ബാച്ചിന്റെ പരിശീലനം 2026 ഡിസംബറിലും 02/2027 ബാച്ചിന്റെ പരിശീലനം 2027 മെയ്യിലും ചിൽക്കയിൽ ആരംഭിക്കും. യോഗ്യത കുറഞ്ഞത് 50% മാർക്കോടെ 10-ാം ക്ലാസ് പരീക്ഷ പാസ്സായിരിക്കണം. കൂടാതെ AICTE അംഗീകൃത പോളിടെക്നിക്കിൽ നിന്നും ഇനി പറയുന്ന വിഷയങ്ങളിലൊന്നിൽ കുറഞ്ഞത് 50% മാർക്കോടെ ഡിപ്ലോമ നേടിയിരിക്കണം. വിഷയങ്ങൾ മറൈൻ എഞ്ചിനീയറിംഗ് ആൻഡ് സിസ്റ്റംസ്, മെക്കാനിക്കൽ, പ്രൊഡക്ഷൻ, ഓട്ടോമൊബൈൽ, റെഫ്രിജറേഷൻ ആൻഡ് AC, റിപ്പയർ ആൻഡ് മെയിന്റനൻസ്, പവർ പ്ലാന്റ് എഞ്ചിനീയറിംഗ്, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, മെയിന്റനൻസ്, മെഷീൻ മാനുഫാക്ചറിംഗ് ടെക്നോളജി, മെക്കട്രോണിക്സ്, മെറ്റലർജി, ഇൻസ്ട്രുമെന്റേഷൻ, ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇൻസ്ട്രുമെന്റേഷൻ ടെക്നോളജി, ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ്. പ്രായം 01/2027 ബാച്ചിലേക്ക് അപേക്ഷിക്കുന്നവർ 2004 December 1 2009 May 31 ഇടയിൽ ജനിച്ചവരായിരിക്കണം. 02/2027 ബാച്ചിലേക്ക് അപേക്ഷിക്കുന്നവർ 2005 May 1 2009 October 31 ഇടയിൽ ജനിച്ചവരായിരിക്കണം. അപേക്ഷകർ അവിവാഹിതരായിരിക്കണം. 4 വർഷത്തെ സർവീസിനിടയിലും വിവാഹം അനുവദിക്കില്ല. പരീക്ഷാ ഫീസ് 550 രൂപയും 18% GST ഓൺലൈനായാണ് അടയ്ക്കേണ്ടത്. ഓൺലൈനായി അപേക്ഷിക്കണം. ഒന്നിലധികം അപേക്ഷ അയക്കാൻ പാടില്ല.

0: ഇല്ല. അപേക്ഷയോടൊപ്പം പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ലൈവ് ഫോട്ടോ എന്നിവ അപ്ലോഡ് ചെയ്യണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://joinindiannavy.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://joinindiannavy.gov.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂൺ 29.
1: തൊഴിൽ ദർശനം.
2: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജെനുവിൻ ആവണം. അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
3: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്
4: വെറും 5000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
3: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടിനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
4: ബംഗാളി, ഹാൻഡ്മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ് ഈസ്റ്റ്.
5: കാനഡ എന്ന രാജ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. കാനഡയിലെ മൊത്തം ജനസംഖ്യയ്ക്ക് തുല്യമായ എണ്ണം അടച്ചുറപ്പുള്ള വീടുകളാണ് നമ്മുടെ രാജ്യം പാവപ്പെട്ടവർക്കായി നിർമ്മിച്ചു നൽകിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ 4 കോടിയിലധികം PM ആവാസ് വീടുകൾ നിർമ്മിച്ചു. ഇത് കോടിക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തി.
6: ആത്മസമ്മാൻ ബാ വർത്തമാൻ സുധാരണ
5: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 30 മിനിറ്റും 30 സെക്കൻഡും. നമസ്തേ, അനന്തപുരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആകാശവാണിയുടെ അനന്തപുരി FM 101.9. ഇനി പി സുശീല പാടിയൊരു ഗാനമാണ് നെല്ല് എന്ന ചിത്രത്തിനു വേണ്ടി. ഗാനമെഴുതിയത് വയലാറും സംഗീതം സലീൽ ചൌധരിയും.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: ഇളയരാജയുടെ സംഗീതത്തിൽ യേശുദാസ് എസ് ജാനകിയും പാടിയത്, പിൻനിലാവ് എന്ന ചിത്രത്തിനു വേണ്ടി ഗാനമെഴുതിയത് യൂസഫലി കേച്ചേരി.

0: സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
1: അനന്തപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
2: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: എസ് പി വെങ്കടേഷ് സംഗീതം നൽകി ഉണ്ണിമേനോനും ചിത്രയും പാടിയത്. വഴിയോര കാഴ്ചകൾ എന്ന ചിത്രത്തിനുവേണ്ടി ഗാനമെഴുതിയത് ഷിബു ചക്രവർത്തി.

0: FM. ഇപ്പോൾ സമയം 8 മണി. ഇനി പ്രധാന വാർത്തകളിലേക്ക്.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഫ്രാൻസിലെ എവിയനിൽ G7 ഉച്ചകോടിയിൽ 3 പ്രധാന പ്രഖ്യാപനങ്ങൾ അംഗീകരിച്ച് G7 നേതാക്കൾ. സന്തുലിതവും സുസ്ഥിരവും സ്ഥിരതയുമാർന്ന വളർച്ച പ്രോത്സാഹിപ്പിക്കുക, നിർണായക ധാതുവിതരണ ശൃംഖലകൾ സുരക്ഷിതമാക്കുക, പ്രായപൂർത്തിയാകാത്തവർക്ക് സുരക്ഷിത ഡിജിറ്റൽ ഇടം സൃഷ്ടിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് പ്രഖ്യാപനങ്ങൾ. ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി G7 ഉച്ചകോടിക്കിടെ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഉക്രൈൻ പങ്കാളിത്തം സമീപകാലത്ത് വിപുലമായെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വ്യക്തിയുടെ കരിയറും തൊഴിൽ സാധ്യതയും രൂപപ്പെടുത്തുന്നതിൽ നൈപുണ്യ വികസനത്തിന് നിർണായക പങ്കുണ്ടെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. സ്കിൽ കേരള പദ്ധതി തിരുവനന്തപുരം മാസ്കറ്റ് ഹോട്ടലിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൊല്ലം KSRTC ബസ് ടെർമിനൽ നിർമ്മാണം എത്രയും വേഗം ആരംഭിക്കാൻ തിരുവനന്തപുരത്ത് ചേർന്ന മന്ത്രിതല യോഗത്തിൽ തീരുമാനിച്ചു. മന്ത്രിമാരായ CP ജോണിന്റെയും ബിന്ദു കൃഷ്ണയുടെയും നേതൃത്വത്തിലായിരുന്നു യോഗം. ജാർഖണ്ഡിലെ 2 രാജ്യസഭാ സീറ്റുകളിലേക്ക് ഇന്ന് വോട്ടെടുപ്പ് നടത്തും. ജാർഖണ്ഡ് മുക്തിമോർച്ചയുടെ വൈദ്യനാഥ് റാം, കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രണവ് ധ, കക്ഷിരഹിത സ്ഥാനാർത്ഥി പരിമൾ നാഥ്വാനി എന്നിവരാണ് മത്സരിക്കുന്നത്. ഇന്ന് അയ്യങ്കാളിയുടെ 85-ാം സ്മൃതിദിനം. തിരുവനന്തപുരം വെങ്ങാനൂരിലെ അയ്യങ്കാളി സ്മൃതി മണ്ഡപത്തിൽ മന്ത്രി KA തുളസി പുഷ്പാർച്ചന നടത്തും. വയനാട് നെന്മേനി ഗ്രാമപഞ്ചായത്തിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ച കോളിയാടി മാർ ബെസേലിയോസ് AUP സ്കൂളിന് June 21 വരെ അവധി തുടരുമെന്ന് ജില്ലാ കളക്ടർ DR മേഘശ്രീ. മേഖലയിലെ മറ്റ് സ്കൂളുകൾ ഇന്നു മുതൽ തുറന്ന് പ്രവർത്തിക്കാനും ഉത്തരവായി. കണ്ണൂർ പഴശ്ശി ജലസംഭരണിയിലെ ഷട്ടറുകൾ പൂർണ്ണമായും അടച്ചു. നീരൊഴുക്ക് കുറഞ്ഞതോടെയാണ് ഷട്ടറുകൾ അടച്ചത്. അനന്തപുരി FM ൽ പ്രധാന വാർത്തകളിനി 10 മണിക്ക്.

ഇനി നമ്മുടെ ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക്. അപ്പോൾ ചോദ്യം ഇതായിരുന്നു, 2026 ഏപ്രിലിൽ ഏത് സാമൂഹ്യ പരിഷ്കർത്താവിന്റെ 200-ാം ജന്മവാർഷികമാണ് നാം ആഘോഷിച്ചത്? ഇതിന്റെ ഉത്തരം ജ്യോതിറാവു ഫൂലെ. മഹാരാഷ്ട്രയിൽ ജനിച്ച ഇദ്ദേഹം വിദ്യാഭ്യാസ കാർഷിക രംഗങ്ങളിൽ ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുന്നതിലും സ്ത്രീകളുടെയും പ്രത്യേകിച്ച് വിധവകളുടെയും ഉന്നതിക്കായും തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജനം ചെയ്യുന്നതിലും നിർണായക പങ്കുവഹിച്ചു.

0: 6 ஹால்மார்க் ஸ்வர்ண ஆபரணங்களுடைய விற்பனையில் பதிட்டாண்டுகளுடைய பாரம்பரியமாய் சுதர்ஷன் ஜுவல்லர்ஸ் அமரவிழா.
1: ஏற்றவும் புதிய மாடல்களும் குறைஞ்ச பணிக்கூலியும் சுதர்ஷன் ஜுவல்லர்ஸ் அமரவிழா.
2: നിങ്ങൾക്കറിയാമോ, രാജ്യത്തെ ചെറുകിട സംരംഭകർക്ക് ഈടുരഹിത മുദ്ര ലോണുകളിലൂടെ ഇന്ത്യ ഗവൺമെന്റ് നൽകിയത് 40 ലക്ഷം കോടിയിലധികം രൂപയാണ്. അതായത് കുവൈത്ത് പോലൊരു രാജ്യത്തിന്റെ ആകെ ആഭ്യന്തര ഉത്പാദനത്തിന്റെ 3 മടങ്ങോളം വരും ഈ തുക.
3: കരോഡോ ഛോട്ടേ ഉദ്യമിയോക്കോ മുദ്ര യോജനത്തെ ലോൺ മില ഉനേ ആജ് മഹസൂസ് ഹോതാ ഹേ കി ഡെമോക്രസി കൻ ഡെലിവർ.
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
4: ഇനി കാലം സാക്ഷി.
5: ബ്രിട്ടീഷ് നോവലിസ്റ്റും നാടകകർത്തും കവിയുമായ വില്യം ഗോൾഡിംഗ്

0: 1911 സെപ്റ്റംബർ 19 ഇംഗ്ലണ്ടിലെ കോൺവാളിൽ ജനിച്ചു. 7 വയസ്സുള്ളപ്പോൾ എഴുതി തുടങ്ങി. ചെറുപ്പത്തിലെ തന്നെ കോർണിഷ് ഭാഷ വശമാക്കിയ അദ്ദേഹം മാൾബെറോ വ്യാകരണ വിദ്യാലയത്തിലും പിന്നീട് ഓക്സ്ഫോർഡ് സർവകലാശാലയിലും പഠിച്ചു. ശേഷം അധ്യാപകനായി. 2nd World War ബ്രിട്ടീഷ് നാവികസേനയിൽ നാവികനായി ജോലി ചെയ്തു. അതിനുശേഷം എഴുത്തിലേക്കും അധ്യാപനത്തിലേക്കും അദ്ദേഹം തിരിച്ചു വന്നു. ലോർഡ് ഓഫ് ദ ഫ്ലൈസ് ആണ് ഗോൾഡിങ്ങിന്റെ ആദ്യ പുസ്തകം. തുടർന്ന് ദ ഇൻഹെറിറ്റേഴ്സ്, പിഞ്ചർ മാർട്ടിൻ, ഫ്രീ ഫോൾ, ദ സ്പയർ തുടങ്ങി നിരവധി പുസ്തകങ്ങൾ എഴുതി. 1980 റൈറ്റ്സ് ഓഫ് പാസേജ് എന്ന കൃതിക്ക് ബുക്കർ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. ലോർഡ് ഓഫ് ദ ഫ്ലൈസ് എന്ന പുസ്തകത്തിലൂടെ 1983 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനവും വില്യം ഗോൾഡിങ്ങിന് ലഭിച്ചു. 1993 ജൂൺ 19 വില്യം ഗോൾഡിംഗ് അന്തരിച്ചു.
1: And the human being in his totality is sometimes getting pushed out. We haven't very much time for him, and we hardly think it worthwhile to listen to him, because at the moment man is becoming increasingly inadequate to the fields of knowledge. What you should have here is a whole array of physicists to deal with any point of that sort, or a platoon of historians to labor at a problem and allowed to come up with an authoritative answer. A novelist, a mere novelist, is unlikely to be able to compete, and nevertheless I must do something. I've always thought that a writer must be a philosopher, for I am naive enough to think that philosophy has something to do with belief. I've met philosophers, professional philosophers, and they don't seem to agree with that. On occasions when I've raised my hesitant voice in their discussions, that discussion has come to a stop, and then politely and urbanely, urbanity is about the only absolute still left in philosophy, they begin to talk to me as one might talk to a child, a rather dear child with perhaps a spark of intelligence, who, given time, may do something one day in some small field of research, and I understand that I have strayed across an invisible line with a notice on it, "Keep out, men working."
0: കാലം സാക്ഷിയിൽ നമ്മൾ കേട്ടത് വില്യം ഗോൾഡിങ്ങിന്റെ ശബ്ദം.
2: സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
4: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
3: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
5: ഒ എൻ വി കുറിപ്പ് എഴുതി ജോൺസൺ സംഗീതം നൽകി ചിത്രപാടിയ ഗാനം ചിത്രം പൊന്മുട്ടയിടുന്ന താറാവ്.

ഇനി നമുക്ക് ചുറ്റും. രാജ്യത്തുടനീളം പുതിയ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന പദ്ധതി ആരംഭിച്ചിരിക്കുന്നു. ഈ ചരിത്രപരമായ മുന്നേറ്റത്തിന്റെ ഭാഗമായി അഖിലേന്ത്യാതല ആനുകൂല്യ വിതരണോദ്ഘാടനം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി 2026 June 19 നിർവഹിക്കുകയാണ്. ഈ സുപ്രധാന നേട്ടം അടയാളപ്പെടുത്തുന്നതിനായി EPFO തിരുവനന്തപുരം റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ അന്നേ ദിവസം വൈകുന്നേരം 5 മുതൽ 7 വരെ പാളയം കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൽ വച്ച് പ്രാദേശികതല ഔദ്യോഗിക ചടങ്ങ് സംഘടിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട മേയറുടെയും MLA മാരുടെയും വിശിഷ്ട സാന്നിധ്യത്തിലാണ് ഈ വകുപ്പ് തല ചടങ്ങ് നടക്കുന്നത്. സെൻസസ് 2027 പ്രാരംഭ നടപടികൾക്ക് സംസ്ഥാനത്ത് തുടക്കമായി രണ്ട് ഘട്ടമായിട്ടാണ് സെൻസസ് നടത്തപ്പെടുന്നത്. ഒന്നാം ഘട്ടം വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും. ഇത് കേരളത്തിൽ July 1 മുതൽ 30 വരെ നടക്കും. ഇതിന്റെ ഭാഗമായി June 16 ആരംഭിച്ച 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SC.census.gov.in എന്ന പോർട്ടൽ മുഖേന തങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സമർപ്പിക്കാവുന്നതാണ്. പൊതുജനങ്ങൾ സമർപ്പിച്ച വിവരങ്ങൾ ഫീൽഡ് സന്ദർശനവേളയിൽ എന്യൂമറേറ്റർമാർ പരിശോധിച്ച് സ്ഥിരീകരിക്കുന്നതാണ്. വായനാ ദിനത്തിന്റെ ഭാഗമായി നാളെ മുതൽ 24 വരെയുള്ള പ്രവൃത്തി ദിനങ്ങളിൽ നിയമസഭാ ലൈബ്രറി റഫറൻസ് ഹാളിൽ പുസ്തക പ്രദർശനം സംഘടിപ്പിക്കും. നാളെ രാവിലെ 8:30 സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ചാക്ക ഗവൺമെന്റ് ITIയിൽ 2021 മുതൽ 2024 വരെ പരിശീലനം പൂർത്തിയാക്കിയ ട്രെയിനികൾക്ക് കോഷൻ ഡിപ്പോസിറ്റ് തിരികെ ലഭിക്കും. ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ്, അപേക്ഷ എന്നിവ സഹിതം ഈ മാസം

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
3: നിന്റെ ആഗ്രഹം എന്താ?
4: ഡിഗ്രി ചെയ്യണം, IAS ഒന്ന് ട്രൈ ചെയ്യണം.
3: എങ്കിൽ നിഷ് കന്യാകുമാരിയിൽ BA പൊളിറ്റിക്കൽ സയൻസ് കോഴ്സ് ഉണ്ടല്ലോ. ബീംഡ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അവരുടെ സിലബസിന്റെ 60% IAS ടീച്ചിംഗ് പാറ്റേണിലാണ്.
5: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
6: ചുനക്കര രാമൻകുട്ടി എഴുതിയ ശ്യാം സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനം ചിത്രം കുയിലിനെ തേടി.

0: ഇന്ന് എന്തായാലും എം ആർ ടി ഹോം നീഡ്സിൽ പോണം.
1: എന്താ കാര്യം പറ?
0: കിച്ചണിലേക്കുള്ള പാത്രങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി. ദേ പ്രസ്റ്റീജ്, ബോറോസിൽ, പ്രീമിയർ, ആനന്ദ, ചാക്സൺ എന്നീ ബ്രാൻഡുകൾ മാർക്കറ്റിലെ അട്രാക്റ്റീവ് റേറ്റിൽ വാങ്ങാം.
2: സന്ദർശിക്കൂ എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്.
4: 30 വർഷത്തെ സേവന പാരമ്പര്യം. പ്രമുഖ കമ്പനികളുടെ എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
3: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴങ്ങാടി, തിരുവനന്തപുരം. 4246971.
5: പ്ലസ് ടു കഴിഞ്ഞല്ലോ, ഇനി എന്താണ് പ്ലാൻ?
6: ഉന്നത പഠനത്തിനും മികച്ച കരിയറിനുമായി തിരഞ്ഞെടുക്കാം. കേരള യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകൃത സ്ഥാപനമായ നജീദ് റോയൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്, വർക്കല.
7: BCA വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, BBA വിത്ത് ലോജിസ്റ്റിക്സ്, BCOM വിത്ത് ഏവിയേഷൻ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. വി ഫോക്കസ് ഓൺ എക്സലൻസ് ഇൻ എഡ്യൂക്കേഷൻ.
8: നജീദ് റോയൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്, വർക്കല. വിളിക്കൂ 8590946200.
9: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജെനുവിൻ ആണ്. അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
10: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്,
11: വെറും 5000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
12: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
13: ബംഗാളി, ഹാൻഡ്മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ്, ഈസ്റ്റ് ഫോർട്ട്.
14: നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് നമുക്ക് അന്യമായി തോന്നിയിരുന്ന ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖല കഴിഞ്ഞ 12 വർഷം കൊണ്ട് നമ്മുടെ ഹൃദയത്തോട് അത്രമേൽ ചേർന്ന് നിൽക്കുകയാണ്. വടക്ക് കിഴക്കൻ മേഖലയിലെ ദേശീയപാത ശൃംഖല 16,200 കിലോമീറ്ററായി വിപുലീകരിക്കുകയും ഒപ്പം സിക്കിമിലും അരുണാചൽ പ്രദേശിലും ചരിത്രത്തിൽ ആദ്യമായി വ്യോമ ഗതാഗത സൌകര്യം ലഭ്യമാക്കുകയും ചെയ്തതോടെ ഈ മേഖലയിലേക്കുള്ള ദൂരം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: പി എസ് റഫീഖ് എഴുതി, പ്രശാന്ത് പിള്ള സംഗീതം നൽകി, ശ്രീകുമാർ വാക്കിയിലും പ്രീതി പിള്ളയും പാടിയ ഗാനം അങ്കമാലി ഡയറീസ് എന്ന ചിത്രത്തിനു വേണ്ടി.
3: നാടൻ പെണ്ണേ, മാവെല്ലാം

0: സ്വർണം വാങ്ങാൻ ഇനി ഒരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ് ആരിശാല.
1: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
2: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
3: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
4: ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ 30 മിനിറ്റ്.
5: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
6: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
4: നോവൽ സഞ്ചാരം.
7: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
8: കുട്ടൂസന്റെയും അയ്മദിന്റെയും ഭാര്യമാർ വാതിൽ പൊളി മറഞ്ഞു നിന്ന് കണ്ണുനീർ വാർത്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ്ടും പോലീസ് വരുന്നുവെന്ന വാർത്ത നാട്ടിൽ പ്രചരിച്ചത്. വേലിത്തറയിൽ നിന്ന് വേലിത്തറയിലേക്ക് ആ വാർത്ത പ്രചരിച്ചു. ആ വൃദ്ധ വിറച്ചുപോയി. അവർ തട്ടവും വലിച്ച് തലയിലിട്ട് ഒരു നടത്തം. ഉമ്മ എവിടേക്കാ? അകത്തു നിന്ന് മൂത്ത മകന്റെ ഭാര്യ ചോദിച്ചു. ഇപ്പൊ വരാം. അവർ നേരെ ചെന്നത് ഭാർഗവിയമ്മയുടെ വീട്ടിലേക്കാണ്. അവർ ഉമ്മറത്തേക്ക് കയറി ഭാർഗവിയമ്മയുടെ കാലു കെട്ടിപ്പിടിച്ച് ഒരൊറ്റ കരച്ചിൽ. എന്റെ മോനെ കാത്തു തരണേ, ഇക്ക് ഇനി ഇതൊന്നേ ഉള്ളൂ. എഴുന്നേൽക്കൂ, ഇങ്ങടെ ഉമ്മാനെ പോലെ വിചാരിക്കണേ. ആ കരച്ചിൽ നീണ്ടുപോയി. ഒടുവിൽ കാര്യം വിവരിച്ചു പറഞ്ഞു. എന്തു ചെയ്യണമെന്ന് ഭാർഗവിയമ്മയ്ക്കും നിശ്ചയമില്ല. ആ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി നിഷേധിക്കാൻ വയ്യ. പക്ഷേ ഒരു പോത്തൻ മാപ്പിളയെ എന്തു ചെയ്യും? അവർ മാധവിയമ്മയുടെ അടുത്തേക്ക് ഓടി. രണ്ടുപേരും വളരെ നേരം കൂടിയാലോചിച്ച് അവസാനം ആ വൃദ്ധസ്ത്രീയുടെ ചെവിയിൽ എന്തോ മന്ത്രിക്കുകയും ചെയ്തു. അന്നു രാത്രി 12 മണി മുതൽ ഒരു മനുഷ്യൻ ഭാർഗവിയമ്മയുടെ വീട്ടിലെ ചാവടിയിൽ ഒളിച്ചു താമസിക്കാനും തുടങ്ങി. 15 ദിവസം അങ്ങനെ കഴിഞ്ഞു. പക്ഷേ പോലീസ് വന്നില്ല. ആ വഴിക്ക് ഒരു ചലനവും ഉണ്ടായില്ല. ഒടുവിൽ അയാൾ അവിടെ നിന്ന് പോയപ്പോൾ ആ വൃദ്ധസ്ത്രീ മാധവിയമ്മയെയും ഭാർഗവിയമ്മയെയും ഒപ്പം അനുഗ്രഹിച്ചു. നിന്റെ മക്കളെ പടച്ചോൻ കൊയ്ക്കൂല, ഇങ്ങടെ മക്കൾക്ക് ഇതിന്റെ കൊണം കിട്ടും, നോക്കിക്കോളി, ഓലക്ക് ബച്ചടി ബച്ചടി കേറ്റാ. ഈ കഥ ഇതേവരെ മറ്റൊരാൾ അറിഞ്ഞിട്ടില്ല. സർക്കാരിനെതിരായ ഈ പ്രവൃത്തിയെപ്പറ്റി അവർ തന്നെ പിന്നീട് പരസ്പരം സംസാരിക്കുകയുണ്ടായിട്ടില്ല. തീക്കൊള്ളികൊണ്ടാണ് തല ചൊറിഞ്ഞത്, ഭാർഗവിയമ്മ കൂടെ കൂടെ ആലോചിക്കും. ഭാർഗവി പോന്നവളാ എന്ന് മാധവിയമ്മയും ഓർക്കും. അത്ര നിഗൂഢമായ ഒരു കഥയാണ് മാധവിയമ്മ വലിച്ചു പുറത്തേക്കിട്ടത്. ഭാർഗവിയമ്മ ഞെട്ടിപ്പോയി. അതിൻ്റെ പ്രത്യാഘാതങ്ങളെപ്പറ്റി ആലോചിച്ചപ്പോൾ അവരുടെ നെഞ്ചിൽ ഒരാളൽ. അത്രത്തോളം പറയണമെന്ന് മാധവിയമ്മയും വിചാരിച്ചതല്ല. കലഹം കാണാൻ വേലിത്തറയ്ക്കൽ വന്നു നിൽക്കുന്ന ബഹുജനങ്ങളുടെ മുൻപിൽ വച്ച് താൻ അപമാനിതയായി എന്നു വന്നപ്പോൾ ആ അസ്ത്രമങ്ങ് പ്രയോഗിച്ചുവെന്നേയുള്ളൂ. ഭാർഗവിയമ്മ കടായ കവച്ചു നടന്നപ്പോൾ അവരും വേവലാതിപ്പെട്ടു. സ്വന്തം നെഞ്ചിൽ ഒരിടി കൊണ്ടതുപോലെ. ഭാർഗവിയമ്മയുമായി എങ്ങനെയെല്ലാം കഴിഞ്ഞതാണ്! മാധവിയമ്മയെ സംബന്ധിച്ചിടത്തോളം വ്യസനം വരുന്നത് ശുണ്ഠിയുടെ രൂപത്തിലാണ്. ആരോട് ശുണ്ഠിയെടുക്കാൻ? വേലിക്കൽ നിൽക്കുന്ന അയൽപ്പക്കക്കാരുടെ അടുത്തേക്കങ്ങ് നീങ്ങി ചോദിച്ചു, എന്താ താടിക്ക് കയ്യും കൊടുത്ത് വന്ന് നിൽക്കുന്നത്? ഇവിടെ വല്ല വേലയോ പൂരമോ ഉണ്ടോ?
9: ഒരു പ്രമാണികള് വന്ന് നോക്കി നിൽക്കുന്നു.
8: ഓരോരുത്തരായി വേലിക്കടുത്ത് നിന്ന് തലവലിച്ചു.

0: മാധവിയമ്മ രണ്ടു തവണ കാറിത്തുപ്പി. തലതിരിച്ചപ്പോൾ മുനിഞ്ഞുകൊണ്ട് നിൽക്കുന്ന വിശ്വനാഥനെയാണ് കണ്ടത്. അവനാണ് ആപത്തെല്ലാം വരുത്തിവെച്ചത്. ഒരു പിടകൂടി അവൻ കലശലായി നിലവിളിച്ചു. നിന്ന് പെറുപെറുത്തിരുന്ന രാധയ്ക്കും കിട്ടി. വാതിലിന്റെ മൂലയ്ക്കൽ പാളിപ്പതുങ്ങി നിൽക്കുന്ന ബാലാമണി അമ്മയെ കണ്ടപ്പോൾ ചൂളി. എന്താടി പതുങ്ങി നിൽക്കുന്നത് എന്ന് ചോദിച്ചു. ചിറിക്കൊരു കുത്ത്. ആ സാധു ചിറിയും തുടച്ച് അടുത്ത മുറിയിലേക്ക് നടന്നു. കൊച്ചനുജൻ അവളുടെ അരുപറ്റി നിശബ്ദനായി നിന്നു.
1: ഉറുബേദിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
4: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
5: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, വെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം, ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
6: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയ ശ്രോതാക്കൾക്കറിയാമല്ലോ, ഒരേ ആശയം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരിപാടിയാണിത്. പഴയകാല ഓർമ്മകളുമായി ഇന്ന് നമുക്ക് സഞ്ചരിക്കാം, കാളകളോടും കാളവണ്ടികളോടുമൊപ്പം. നമ്മുടെ പഴയകാലത്തെ തെരുവുകളെ സജീവമാക്കിയിരുന്ന ഒന്നാണല്ലോ കാളവണ്ടികൾ. കാളകളുടെ കഴുത്തിലെ മണിയുടെ മൃദുവായ ശബ്ദം, കാറ്റിനൊപ്പം ചേർന്ന് സംഗീതം പോലെയൊരു യാത്ര. ഈ കാളവണ്ടി യാത്ര വെറുമൊരു സഞ്ചാരമല്ല, അതൊരനുഭവമാണ്. മണ്ണിന്റെ ഗന്ധം അനുഭവിക്കുന്നതും ജീവിതത്തിന്റെ ലളിത സൗന്ദര്യം തിരിച്ചറിയുന്നതുമായൊരു യാത്ര. ഇന്നത്തെ തിരക്കേറിയ ലോകത്ത് ആ പഴയ യാത്രയുടെ സുഖം ഒരു ഓർമ്മയായി നമ്മെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിൽ ഇന്ന് ആദ്യം മല്ലനും മാധവനും എന്ന ചിത്രത്തിനുവേണ്ടി പി ഭാസ്കരൻ എഴുതി, കെ രാഘവൻ സംഗീതം നൽകി, ജയചന്ദ്രനും പി സുശീലയും പാടിയ ഗാനം.

തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരത്തിൽ നമുക്കിനി കേൾക്കാം. കരിമ്പന എന്ന ചിത്രത്തിനു വേണ്ടി ബിച്ചു തിരുമലി എഴുതി, എ ടി ഉമർ സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനം.

0: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജുവലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറെ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെയൊക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
4: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
5: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
6: 82 വർഷത്തിന്റെ സ്വർണ്ണത്തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
7: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
6: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം, കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
8: നമസ്തേ, അനന്തപുരി തുടരുകയാണ്.
9: ഇന്നീ പരിപാടിയിൽ യോഗയും ദഹന പ്രക്രിയയും, ഇതേക്കുറിച്ച് ഡോക്ടർ വൃന്ദാജി നായർ സംസാരിക്കുന്നു.
10: ആഹാരം ചവച്ചരച്ച് കഴിക്കുന്നത് മുതൽ അതിലെ സാരാംശം ഊർജ്ജമായി ആഗിരണം ചെയ്ത് കിട്ടാംശം അഥവാ വേസ്റ്റ് സുഗമമായി പുറന്തള്ളുന്നതുവരെയുള്ള പ്രക്രിയയാണ് ദഹന പ്രക്രിയ അഥവാ ഡൈജഷൻ. ദഹന വ്യവസ്ഥയിൽ പ്രധാനമായും ലിവർ, പാൻക്രിയാസ്, ഗോൾ ബ്ലാഡർ മുതലായ അവയവങ്ങളും നിരവധി എൻസൈമുകളുടെ പ്രവർത്തനവും ഉൾപ്പെടുന്നു. യോഗശാസ്ത്രത്തിലും ആയുർവേദത്തിലും ഈ ദഹനശക്തിയെ ജഠരാഗ്നി എന്നാണ് പറയുന്നത്. ദഹനം ശരിയായി നടക്കാതെ വന്നാൽ അസിഡിറ്റി, ഗ്യാസ്, മലബന്ധം, അൾസർ മുതലായ നിരവധി അസ്വസ്ഥതകൾ ഉണ്ടാകാം. ഇന്ന് ഈ രീതിയിലുള്ള ദഹന പ്രശ്നങ്ങൾക്കുള്ള പ്രധാന കാരണം തെറ്റായ ആഹാര രീതികളും കൃത്രിമമായ ഫാസ്റ്റ് ഫുഡ് പോലെയുള്ള ആഹാര പദാർത്ഥങ്ങളും സമയം തെറ്റിയ ആഹാരവും അമിതമായ ഭക്ഷണരീതികളും മാനസിക സമ്മർദ്ദവും ഭക്ഷണ സമയത്തെ സോഷ്യൽ മീഡിയ പോലുള്ളവയുടെ സ്വാധീനവുമാണ്. യോഗ മുന്നോട്ട് വയ്ക്കുന്നത് വെറും വ്യായാമമുറകൾ അഥവാ എക്സസൈസുകൾ മാത്രമല്ല, ശരീരത്തിലെ ദഹന വ്യവസ്ഥയെയും ശ്വസന വ്യവസ്ഥയെയും രക്തചംക്രമണ വ്യവസ്ഥയെയും നാഡീവ്യൂഹത്തെയും മനസ്സിനെയും ഉൾപ്പെടെ സ്വാധീനിക്കുന്ന സമഗ്രമായ ഒരു ജീവിതശൈലിയാണ്. ദഹന വ്യവസ്ഥയെ സംബന്ധിച്ച് നോക്കിയാൽ ആഹാരം ഏത് രീതിയിലുള്ളതായിരിക്കണമെന്നും എത്ര അളവിൽ ആഹാരം കഴിക്കണമെന്നുമെല്ലാം പ്രത്യേകം യോഗ ഗ്രന്ഥങ്ങളിൽ നിർദ്ദേശിക്കുന്നുണ്ട്. യോഗാസനങ്ങളിൽ മയൂരാസനം, അപാനാസനം, വജ്രാസനം, അർത്ഥമത്സേന്ദ്രാസനം, അധോമുഖ ശ്വാനാസനം, സേതുബന്ധാസനം, പവനമുക്താസനം, സർവാംഗാസനം, മത്സ്യാസനം എന്നിങ്ങനെയുള്ളവ ആന്തരിക അവയവങ്ങൾക്ക്, പ്രത്യേകിച്ച് ലിവർ, പാൻക്രിയാസ് മുതലായവയ്ക്ക് മൃദുവായ മസാജ് നൽകി അവയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു. യോഗാഭ്യാസങ്ങൾ വാഗസ് നാഡിയെ ഉത്തേജിപ്പിക്കാൻ സഹായിക്കുന്നതുവഴി ദഹനത്തെ മെച്ചപ്പെടുത്താനും ഉപകരിക്കുന്നു. കുടലുകളുടെ ചലനത്തെ അഥവാ പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ് മെച്ചപ്പെടുത്തുന്നത് നല്ല രീതിയിലുള്ള ദഹന പ്രക്രിയയ്ക്കും സുഗമമായ മലപ്രവൃത്തിക്കും സഹായകമാണ്. പ്രാണായാമങ്ങളായ ഭസ്ത്രികാ പ്രാണായാമം വയറിലെ പേശികൾക്കും ഡയഫ്രത്തിനും നൽകുന്ന ത്വരിതവും ക്രമവുമായ സങ്കോചം ആന്തരിക അവയവങ്ങൾക്ക് നല്ല മസാജ് നൽകി ദഹനശക്തിയെ മെച്ചപ്പെടുത്തുന്നു. നാഡീശോധന പ്രാണായാമം, ഭ്രാമരി, ശീതളി എന്നിവ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും അതുവഴി ഉണ്ടാകുന്ന IBS, ഇറിറ്റബിൾ ബവൽ സിൻഡ്രം പോലെയുള്ള രോഗങ്ങളിലും അവയെ തടയാനും അവയുടെ ചികിത്സയ്ക്കായും ഉപയോഗിക്കാം. സാധാരണയായി യോഗാഭ്യാസങ്ങൾ ആഹാരത്തിന് മുൻപാണ് ചെയ്യേണ്ടത്. എന്നാൽ വജ്രാസനം ആഹാരശേഷം ചെയ്യാവുന്നതും ദഹനത്തെ ത്വരിതപ്പെടുത്തി ദഹന പ്രശ്നങ്ങളെ അകറ്റാൻ സഹായിക്കുന്നതുമാണ്.
9: യോഗയും ദഹന പ്രക്രിയയും, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ വൃന്ദാജി നായർ.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൌജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൌരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൌജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
4: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
3: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
5: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ June 26 വരെ 1800-117-800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ June 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക.

0: കേൾക്കുക മൻ കി ബാത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും മൻ കി ബാത്.
1: ഇനി യേശുദാസ് പാടിയൊരു ഗാനം മുഖമുദ്ര എന്ന ചിത്രത്തിനു വേണ്ടി. ONV കുറുപ്പാണ് രചന, സംഗീതം മോഹൻ സിതാരയും.

0: നാം കേട്ടത് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്.
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
2: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കും.

0: നോക്കൂ.
1: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
3: ആൻഡ് എക്ചെട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവില, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ 30 മിനിറ്റ്. ഇനി പ്രിയ ശ്രോതാക്കൾക്കുള്ള സ്നേഹോപഹാരമാണ് ഗാനോപഹാരം. നമുക്കിന്ന് 1991 മുതൽ 2000 വരെ പുറത്തിറങ്ങിയ ഏതാനും ചിത്രങ്ങളിലെ ഗാനങ്ങൾ ആസ്വദിക്കാം. ആദ്യ ഗാനം എസ് രമേശൻ നായർ എഴുതി, ഔസേപ്പച്ചൻ സംഗീതം നൽകി. യേശുദാസും സുജാതയും പാടിയതാണ് അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിനുവേണ്ടി.

0: റഷ്യയിലെ ജനസംഖ്യ എത്രയാണെന്ന് നിങ്ങൾക്കറിയാം. ഏകദേശം 14 കോടി. അതൊരു വലിയ സംഖ്യയാണ് അല്ലേ? എന്നാൽ ഇത് അതിനേക്കാൾ വലിയൊരു കണക്ക്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയിലെ അത്രത്തോളം വീടുകളിൽ കുടിവെള്ള പൈപ്പ് കണക്ഷനുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ന് 16 കോടി വീടുകളിലേക്ക് കുടിവെള്ളമെത്തുന്നു, എല്ലാ ദിവസവും ഏത് കാലാവസ്ഥയിലും. ഇതുകൊണ്ട് കോടിക്കണക്കിന് സ്ത്രീകൾക്ക് വെള്ളം ചുമക്കേണ്ട, കൂടാതെ ജലസംരക്ഷണത്തിലൂടെ ഗ്രാമങ്ങളെ ശാക്തീകരിക്കുകയും ചെയ്തു.
1: ജൽ ജീവൻ മിഷൻ കാ വിജൻ സിർഫ് ലോഗോ തക് പാനി പഹുചാനേ കാ ഹി നഹി ഹൈ, യേ ഡീസെൻട്രലൈസേഷൻ കാ വികേന്ദ്രീകരണ കാ ഉസ്കാ ഭീ എക് ബഹുത് ബഡാ മൂവ്മെന്റ് ഹൈ. യേ വില്ലേജ് ഡ്രിവൻ വിമൻ ഡ്രിവൻ മൂവ്മെന്റ് ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.

0: ചെയ്യണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ഇനി കേൾക്കാം എസ് രമേശൻ നായർ എഴുതി, വിദ്യാസാഗർ സംഗീതം നൽകി, സുജാത പാടിയ ഗാനം, ചിത്രം ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ.

0: നിങ്ങൾക്കറിയാമോ, മൊബൈൽ ഫോണുകൾ മുതൽ മിസൈലുകൾ വരെ ഇന്ത്യയുടെ പ്രതിഭ ഇന്ന് ലോകമെങ്ങും അതിന്റെ സാന്നിധ്യം അറിയിക്കുന്നു. സ്വന്തമായ അർദ്ധചാലക ചിപ്പുകളും തദ്ദേശീയ ഡ്രോണുകളും നാം ഇന്ന് നിർമ്മിക്കുന്നു. അതിലുപരി വിജയകരമായ ബഹിരാകാശ ദൌത്യങ്ങളിലൂടെ നാം ബഹിരാകാശത്തിലും ത്രിവർണ പതാക ഉയർത്തുന്നു.
1: അനുസന്ധാൻ സേ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: They say the view from the top changes everything. But for a few, the view from the clouds is the only one that matters. The Indian Air Force invites applications for commissioned officers through AFCAT 2 of 2026. Registrations open on May 20th, 2026. Visit afcat.edcil.co.in and take the first step toward the blue.
3: ഗാനോപഹാരത്തിൽ ഇനി രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് യേശുദാസും ചിത്രയും പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

0: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൌരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
1: बीमारी के खर्च में बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഗാനോപഹാരത്തിലെ അടുത്ത ഗാനം ഔസേപ്പച്ചൻ സംഗീതം നൽകി യേശുദാസും ചിത്രയും പാടിയതാണ്. ഹരികൃഷ്ണൻസ് എന്ന ചിത്രത്തിനു വേണ്ടി ഈ ഗാനമെഴുതിയത് കൈതപ്രം.

0: ഈ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ ആദ്യ ഡിജിറ്റൽ സെൻസസ് 2027 ജനങ്ങൾ അറിയേണ്ടതും ചെയ്യേണ്ടതും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഹാരിസ് കെ എം മറുപടി നൽകുന്നു. പ്രിയ ശ്രോതാക്കൾക്ക് ഈ പരിപാടിയിലേക്ക് വിളിക്കാം, സംശയങ്ങൾ ചോദിക്കാം. നമ്പറുകൾ ഇവയാണ്: 9495964321 അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321.
1: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ June 26 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ June 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത്.

0: ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും മൻ കി ബാത്ത്.
1: ഗാനപകരത്തിലെ അടുത്ത ഗാനം സുഖം സുഖകരം എന്ന ചിത്രത്തിനു വേണ്ടി തിക്കുറിശ്ശി സുകുമാരൻ നായർ എഴുതി, രവീന്ദ്ര ജെയിൻ സംഗീതം നൽകി, യേശുദാസും ചിത്രയും പാടിയതാണ്.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 5 ദിവസത്തെ മധ്യപ്രദേശ് ഒഡീഷ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. മധ്യപ്രദേശിലെ ബേതുലിൽ ഗോത്രസമൂഹത്തിന്റെ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുക്കും. ഇറാനും അമേരിക്കയും സമാധാനം പുനഃസ്ഥാപിക്കാനും ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കാനും 14 നിർദ്ദേശങ്ങളടങ്ങിയ കരാറിൽ ഒപ്പുവച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമാണ് കരാറിൽ ഒപ്പിട്ടത്. ഝാർഖണ്ഡിലെ 2 രാജ്യസഭാ സീറ്റുകളിലേക്ക് ഇന്ന് വോട്ടെടുപ്പ്. ഝാർഖണ്ഡ് മുക്തിമോർച്ചയുടെ വൈദ്യനാഥ് റാം, കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രണബ് ധ, കക്ഷിരഹിത സ്ഥാനാർത്ഥി പരിമൾ നാഥ്വാനി എന്നിവരാണ് മത്സരിക്കുന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന UDF ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് നാളെ. ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രിയാണ് ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കുന്നത്. വ്യക്തിയുടെ കരിയറും തൊഴിൽ സാധ്യതയും രൂപപ്പെടുത്തുന്നതിൽ നൈപുണ്യ വികസനത്തിന് നിർണായക പങ്കുണ്ടെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. സ്കിൽ കേരള പദ്ധതി തിരുവനന്തപുരം മാസ്കറ്റ് ഹോട്ടലിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൊല്ലം KSRTC ബസ് ടെർമിനൽ നിർമ്മാണം എത്രയും വേഗം ആരംഭിക്കാൻ തിരുവനന്തപുരത്ത് ചേർന്ന മന്ത്രിതല യോഗത്തിൽ തീരുമാനം. മന്ത്രിമാരായ CP ജോണിന്റെയും ബിന്ദു കൃഷ്ണയുടെയും നേതൃത്വത്തിലായിരുന്നു യോഗം. കൊച്ചി നഗരസഭ, ആരോഗ്യ വിഭാഗം, പോലീസ്, ഭക്ഷ്യസുരക്ഷാ വകുപ്പുകൾ എന്നിവ നഗരത്തിലെ തട്ടുകടകളിലും വഴിയോര ഭക്ഷണശാലകളിലും മിന്നൽ പരിശോധന നടത്തി. വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ പ്രവർത്തിച്ച 2 കടകൾ അടപ്പിച്ചു. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ നെതർലാൻഡ്സിനെതിരെ ഇന്ത്യയ്ക്ക് ജയം. ഇന്നലെ ഗ്രൂപ്പ് എ മത്സരത്തിൽ ഇന്ത്യ 95 റൺസിനാണ് നെതർലാൻഡ്സിനെ പരാജയപ്പെടുത്തിയത്. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക്.

0: വാക്കുകൾ കൊണ്ട് തോണി തുഴഞ്ഞ് ഓർമ്മകളുടെ കടവ് കടന്ന് കഥകൾ പങ്കിട്ട് പാട്ടിൻ്റെ തീരത്ത് ആശംസകളുടെ വളകിളിക്കവും സന്തോഷത്തിൻ്റെ തിരികിളക്കവുമായി ഇതാ നിങ്ങളുടെ ഹലോ സന്ദേശഗാനം. പ്രിയ സന്ദേശഗാനത്തിന് ചെമ്പകശ്ശേരിയിൽ നിന്നും താര എന്ന ഞാൻ അയക്കുന്ന ഒരു വിനീതമായ അപേക്ഷയാണ്. ഈ വരുന്ന June 20 ശനിയാഴ്ച എൻ്റെ പ്രിയപ്പെട്ട ചേച്ചിയുടെ പിറന്നാളാണ്. ചേച്ചിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പറയാം. സ്ഥിരതാമസം ബാംഗ്ലൂരാണ്. ജയന്തി എന്ന പേരുള്ള ജയാ ഗോപിനാഥ്. ഭർത്താവ് മേജർ ഗോപിനാഥ്. ചേച്ചിക്ക് 77 ചേട്ടൻ 86 വയസ്സുണ്ട്. വയസ്സ് കേട്ട് ഞെട്ടണ്ട കേട്ടോ. രണ്ടുപേരും നല്ല ചുറുചുറുക്കുള്ളവരാണ്. ചിട്ടയായ ജീവിതം, ആരോഗ്യകരമായ ആഹാരരീതി, വേണ്ടത്ര വ്യായാമം, ക്രിയാത്മക ചിന്ത, ഇതൊക്കെയാണ് അവരുടെ ആരോഗ്യരഹസ്യം. മക്കൾ യാമിനി ഓസ്ട്രേലിയ, മകൻ വിശാഖ് ബാംഗ്ലൂർ, കൊച്ചുമക്കൾ റിയാലി നവമി. ഞാനും ചേച്ചിയും തമ്മിൽ 12 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. ഇപ്പോഴും എന്നെ കൊഞ്ഞു പെങ്ങളായി കാണുന്ന എന്റെ വഴികാട്ടിയായ ചേച്ചി. ഞങ്ങൾ ബാംഗ്ലൂർ പോകുന്നത് ചേച്ചിയുടെ വ്യത്യസ്തങ്ങളായ ആഹാരം കഴിക്കാനാണ്. ഞാൻ ചെല്ലുന്നു എന്നറിഞ്ഞാൽ ഇപ്പോഴും വേഫർ ബിസ്ക്കറ്റും പലതരം ജ്യൂസുകളും ഒക്കെ വാങ്ങിവെക്കുന്ന ഗോപിച്ചേട്ടൻ. ഇതൊക്കെയാണെങ്കിലും ആരെയും പെട്ടെന്ന് വകവെച്ച് കൊടുക്കുന്ന ആളല്ല എന്റെ ചേച്ചി. ആകാശവാണി സന്ദേശഗാനം പരിപാടിയിലൂടെ ചേച്ചിയെ വിളിച്ച് എന്റെയും ഭർത്താവ് പത്മകുമാറിന്റെയും മറ്റ് കുടുംബാംഗങ്ങളുടെയും പിറന്നാളാശംസകൾ ഒന്ന് അറിയിക്കാമോ എന്ന് താര ചെമ്പകശ്ശേരി. നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ, ജയന്തി ആണോ?
1: അതെ, ആരാണ്?
0: ബാംഗ്ലൂരിൽ എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ അങ്ങോട്ട് വന്നാൽ എനിക്ക് എന്ത് സ്പെഷ്യൽ ഉണ്ടാക്കി തരും?
1: ആളാരാണെന്ന് പറഞ്ഞിട്ടല്ലേ സ്പെഷ്യൽ തീരുമാനിക്കാൻ പറ്റും.
0: അങ്ങനെയൊന്നുമില്ല, എന്ത് കിട്ടിയാലും തിന്നുന്ന ആളാ.
1: അങ്ങനെ പറ്റൂല.
0: സാറെന്ത് ചെയ്യുന്നു?
1: എനിക്ക് മനസ്സിലായല്ല.
0: എനിക്ക് വേണ്ടി വേഫർ ബിസ്ക്കറ്റും ജ്യൂസൊക്കെ വാങ്ങിച്ചു വെച്ചേക്കൂ.
1: വേഫർ ബിസ്ക്കറ്റ് ജ്യൂസ് കഴിക്കാൻ ആരുമില്ല.
0: അല്ല, അതുകൊണ്ട് ഞാൻ വരുന്നത് പ്രമാണിച്ച്. അതിഥികളെയൊക്കെ ഭംഗിയായിട്ട് ഊട്ടുന്ന ഒരാളാണ് എന്നറിയാം.

0: പിന്നെ യാമിനിയും വിശാഖും ഒക്കെ എന്തോ പറയുന്നു? റയാലിയും നവമിയും
1: എല്ലാരും സുഖായിരിക്കുന്നു.
0: കുടുംബത്തിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒത്തം പറയുന്നുണ്ടല്ലോ, പക്ഷെ ഇവൻ ആരാണെന്ന് മാത്രം മനസ്സിലാവുന്നില്ല.
1: പറയുന്നില്ല.
0: ഏയ്, ഞാൻ തിരുവനന്തപുരത്തു നിന്നാ.
1: തിരുവനന്തപുരത്തു നിന്നാരാണോ? ഒരു പിടിയും കിട്ടുന്നില്ല.
0: ഈ ശബ്ദം കേട്ടിട്ട് ഒരു പരിചയവും തോന്നുന്നില്ല. എങ്ങനെ പരിചയം തോന്നുന്നു? നമ്മൾ ആദ്യമായിട്ട് സംസാരിക്കല്ലേ. ചെമ്പകശ്ശേരിയിൽ ഒരു താരയുണ്ടല്ലോ. ആ, അനിയത്തി പറഞ്ഞിട്ട് വിളിക്കുക. താര എന്റെ ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനത്തിന് ഒരു സന്ദേശം അയച്ചു. എന്റെ ചേച്ചിയുണ്ട്, ചേച്ചിയും ഹസ്ബൻഡും ഒക്കെ ബാംഗ്ലൂരിൽ അടിപൊളിയായിട്ട് നല്ല ആരോഗ്യകരമായിട്ടുള്ള ഫുഡും വ്യായാമവും നല്ല ക്രിയേറ്റീവായിട്ടുള്ള മൈൻഡൊക്കെ ആയിട്ടിരിക്കുന്ന വളരെ ചിട്ടയായ ജീവിതം നയിക്കുന്ന ആൾക്കാരാണ്. കൂടുതലൊന്നും ബുദ്ധിമുട്ടിക്കരുത്, പക്ഷെ ഒന്ന് വിളിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞു. അടുത്തെങ്ങാനും തിരുവനന്തപുരത്തേക്ക് വരുന്നുണ്ടോ?
1: ഒരു പ്ലാൻ ഉണ്ട്, അടുത്ത മാസം ഒന്ന് വരണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്.
0: അപ്പൊ എന്തായാലും സംസാരിക്കാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം. ഇതൊരു ചലച്ചിത്ര ഗാന പരിപാടിയാണ്. അപ്പൊ ഒരു പാട്ട് പറഞ്ഞാൽ നമ്മൾ ആ പാട്ട് വയ്ക്കും. ഏത് പാട്ട് വെക്കണം?
1: പെട്ടെന്നായോണ്ട് എനിക്ക് പെട്ടെന്നൊന്നും വായാലും വരും.
0: ഞാൻ വെയിറ്റ് ചെയ്യാം സമാധാനമായിട്ട്.
1: അതെ, ഒരു എനിക്ക് സിനിമയുടെ ഇത് പറഞ്ഞു തരാം, പക്ഷെ എനിക്ക് ആ പാട്ട് പറയാൻ പറ്റൂല. ഖുഷ്ബു അഭിനയിച്ച ഒരു സിനിമയാണ്, ഒരു തമ്പുരാട്ടി ആയിട്ടുണ്ടോ, അതിന് നല്ല പാട്ടുണ്ട്. ഒരു പിടി
0: ടെൻഷൻ വേണ്ട, സമാധാനമായിട്ട്. മലയാള സിനിമയായിരുന്നു തമിഴ് സിനിമയായിരുന്നു?
1: മലയാള സിനിമ.
0: ഇലവുംകോട് ദേശമാണ്?
1: ആ, ഇലവുംകോട്. അതെ അതെ അതെ.
0: ഇലവുംകോട് ദേശത്തിലെ ഒരു പാട്ട് വെച്ചാ മതിയോ?
1: അതിലെ അതൊരു പാട്ട് വെച്ചോളൂ.
0: നമുക്ക് ചെമ്പക മലരുളി എന്ന് തുടങ്ങുന്ന പാട്ട് കേൾക്കാം. എല്ലാ പാട്ടുകളും ഒ എൻ വി സാറാണ് എഴുതിയിരിക്കുന്നത്, മ്യൂസിക് ചെയ്തിരിക്കുന്ന വിദ്യാസാഗരാണ്, യേശുദാസും ചിത്രയുമാണ് പാടിയിരിക്കുന്നത്. നമുക്ക് പാട്ട് കേൾക്കാം.
1: അപ്പൊ
0: സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞാല്. അപ്പോ എനിക്ക് വേണ്ടിയിട്ടുള്ള ചായ റസ്കും ഒക്കെ അവിടെ തന്നെ വെച്ചേക്കുക, ഞാൻ ഒരു ദിവസം കഴിക്കാൻ വരും.
1: ശരി ശരി.

0: മഞ്ഞുമൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് നാളെ മുതൽ തിയേറ്ററുകളിൽ.
1: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
3: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: എന്റെ ഭാര്യക്ക് ഇനി ഇത് മതി, ഫുള്ള് എം ആർ ടിന്നെ വാങ്ങും.
5: അതെ ഏട്ടാ,
4: അറിഞ്ഞില്ലേ നമ്മുടെ എം ആർ ടി മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം എം ആർ ടി ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചെന്ന്?
5: അപ്പൊ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ വാങ്ങാമല്ലേ.
4: സ്ഥലം മറക്കണ്ട, നമ്മുടെ എം ആർ ടി മെറ്റൽ മാർട്ടിനോട് ചേർന്ന് തന്നെ. എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
6: പ്രിയ ഹലോ സന്ദേശഗാനം, എന്റെ പേര് ആർച്ച, തിരുവനന്തപുരത്ത് പട്ടത്ത് താമസിക്കുന്നു. എന്റെ അമ്മയുടെ കുടുംബത്തിൽ ഞങ്ങൾ 5 cousins ഉണ്ട്. 5 പെൺകുട്ടികളാണ്, ആരതി, ആർച്ച, ദേവിക, ദീപിക, സ്നേഹ. അതിൽ സ്നേഹ ഇക്കഴിഞ്ഞ +2 പരീക്ഷയിൽ 1200-ൽ 1199 മാർക്ക് നേടി മികച്ച വിജയം നേടാൻ കഴിഞ്ഞു. ഈ പരിപാടിയിലൂടെ അവളെ വിളിച്ചൊന്ന് അഭിനന്ദിക്കണം. ബിടെക്കിന് പോകണമെന്നാണ് അവളുടെ ആഗ്രഹം. സിനിമ കാണുക എന്നതാണ് അവളുടെ ഹോബി. ഞാനും അവളും നിറം സിനിമയുടെ കട്ട ആരാധികമാരാണ്. നിറം സിനിമയെക്കുറിച്ച് കുറ്റം പറഞ്ഞാൽ അവളുടെ സ്വഭാവം മാറും. അവളും അവളുടെ അമ്മയും ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാക്കളാണ്. അതുകൊണ്ട് അവൾക്കൊരു സർപ്രൈസ് കൊടുക്കുക എന്ന എന്റെ ദൗത്യം കുറച്ച് ദുഷ്കരമാണ്. ഇനിയെല്ലാം താങ്കളുടെ കൈകളിലാണ്. ഈ സന്ദേശം പരിഗണിക്കണേ. നിർത്തുന്നു, സ്നേഹത്തോടെ, ആർച്ച. നമുക്ക് വിളിച്ചു നോക്കാം.
7: ഹലോ.
8: ഹലോ.
7: ആ സ്നേഹ, എന്തുണ്ട് വിശേഷം?
8: സുഖമാണ്.
7: ഞാൻ വിളിച്ചത് ആക്ച്വലി 1 mark എവിടെ പോയെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ല. 1 mark എവിടെ പോയി?
8: ഇംഗ്ലീഷിനാണ് 1 mark പോയത്.
7: ആകെ വിഷമത്തിലാണോ ആ 1 mark പേരില്?
8: ചെറിയ വിഷമമുണ്ട്.
7: ഇനി ഒന്ന് ഓർത്തു നോക്ക് നന്നായിട്ട്.
8: ഇല്ല
6: സ്നേഹ, ഇങ്ങനെ സംസാരിച്ച മനസ്സിലാവൂ.
7: ഇപ്പൊ മനസ്സിലായല്ലേ.
6: അതാരാ?
8: സാറ് തന്നെയാണ്. അത്
6: ഏത്?
8: മനീഷ് സാർ. എന്റെ അമ്മ ഇവിടെ എന്നും ആകാശവാണി കേൾക്കുന്ന ഒരാളാണ്. ഹലോ, സന്ദേശഗാനം പരിപാടിയുടെ ഫാനാണ് ഞാൻ അമ്മേ. അപ്പൊ ഈ സൗണ്ട് നന്നായിട്ട് അറിയാം.
7: ആ അതാണ്, നോക്കുമ്പോ വേറൊരു ശബ്ദം വരുന്നു, അതിനുശേഷം സാറ് വരുന്നു. അപ്പൊ ഇത് എവിടുന്നാണെന്നല്ലേ
8: ഇപ്പൊ മനസ്സിലായി, ആകാശവാണിന്നായിരിക്കും.
6: എന്നിട്ട് ഈ പോയ 1 mark വേണ്ടിട്ട് അവിടെ എന്തൊക്കെ ബഹളം ഉണ്ടാക്കി?
8: അങ്ങനെ ബഹളമൊന്നും ഉണ്ടാക്കിയില്ല, ജസ്റ്റ് ഇമ്പ്രൂവ്മെന്റ് എഴുതി നോക്കി. എന്നിട്ടും കിട്ടിയില്ല. ഇപ്പൊ അതിന്റെ റിവാലുവേഷൻ കൊടുത്തിട്ടുണ്ട്.
6: അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ബിടെക്കിന് പോകാനാണ് പ്ലാൻ എന്നൊക്കെ അറിഞ്ഞു ഞാൻ.
8: ഇത് ആരാണ് പറഞ്ഞത്?
6: അതൊന്നും പറയാൻ സൗകര്യമില്ല.
8: ഞാനും എന്റെ ഫ്രണ്ട്സിന് ഈ പണി കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അവർക്ക് ആരെങ്കിലും ആയിരിക്കും.
6: എന്നാലേ ഫ്രണ്ട്സ് അല്ല, വേറൊരാളാ തന്നിരിക്കുന്ന. അത് ഞാൻ പറയാം. പറയണോ? വേണ്ടല്ലേ.
8: അല്ല പറഞ്ഞു,
6: ചുമ്മാ ഒരു സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ.
8: എന്നാലും
6: ഈ സാധാരണ സ്നേഹയ്ക്ക് കിട്ടുന്ന ഐസ്ക്രീം വേറൊരാൾക്ക് കിട്ടുന്ന ഐസ്ക്രീം കൂടി മാറ്റിയൊക്കെ എടുക്കൂലേ, ചില സിനിമകളിലൊക്കെ പോലെ.
8: നിറം
6: ആ
8: എന്നെ പറ്റി നന്നായിട്ട് അറിയാന്നുള്ള ആരോ ആണ് തന്നിട്ടുള്ളത്.
6: ആണോ? അതല്ലേ നമ്മുടെ പ്രത്യേകത.
8: വിളിക്കാൻ
6: പോകുന്ന ആളുടെ കംപ്ലീറ്റ് ജാതകം എടുത്തു വെച്ചിട്ടല്ലേ നമ്മൾ വിളിക്കുന്നത്. എന്നിട്ട് അടുത്ത് അഡ്മിഷന് മുന്നേയുള്ള പരിപാടി എന്താണ്?
8: അങ്ങനെയൊന്നും ഇല്ല, എൻട്രൻസ് എഴുതി. ഇനിയിപ്പം ഡ്രൈവിംഗ്.

0: ഈ ഒരുപാട് സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരാള് ഈ നിറം സിനിമയെ മാത്രമാണോ ഇഷ്ടം?
1: അങ്ങനെയൊന്നുമില്ല, എനിക്കും എന്റെ കസിനും ആ സിനിമ ഭയങ്കര ഇഷ്ടമാണ്.
0: ഏത് കസിൻ?
1: എന്റെ വല്യമ്മയുടെ മോളാണ്.
0: ഐത് കസിൻസിൽ നല്ലി ആരാവതാണ്.
1: അപ്പൊ അവരിൽ ആരോ ഒരാളാണ് ഈ പണി തന്നത്, ഉറപ്പാണ്.
0: ഈ ഐത് കസിൻസ് ആരൊക്കെയാണ്?
1: പേര് മൂത്താള് ആരതി, പിന്നെ ദേവിക, പിന്നെ ഞാൻ, പിന്നെ ആർച്ച, ദീപിക.
0: 1, 2, 3, 4, 5 ആയല്ലേ, കംപ്ലീറ്റ് എണ്ണമൊക്കെ പോയി. ഈ ഇതില് ഈ മെസ്സേജ് അയച്ച ആള് പറഞ്ഞു സ്നേഹയെ ഒരു കാരണവശാലും സർപ്രൈസ് ചെയ്യിക്കാൻ പറ്റൂല.
1: ശബ്ദം കേട്ടപ്പോ മനസ്സിലായി, അതിനു മുമ്പ് ചെറിയ
0: ഇതാരാ വിളിച്ച് എന്റെ മാർക്കിനെ കുറിച്ചൊക്കെ അന്വേഷിക്കുന്നതാണ്? ഇനി ടീച്ചർമാര് വല്ലതും ആണോ?
1: ഇങ്ങനെ ടീച്ചറാണോന്ന് സംശയിച്ചു, പക്ഷെ എന്റെ അറിവിന് ഈ ഒരു സൗണ്ട് ആർക്കും ഇല്ല. പിന്നെ സാറ് വന്നപ്പോഴാണ് കൺഫേം ആയത്.
0: വളരെ അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാത്രം നമ്മൾ ഈ ടീച്ചറിനെ ഇറക്കും. ഈ ആകാശവാണിയൊക്കെ കേൾക്കുന്ന ആള് സെവിൽ ജിഹാൻ എന്ന് കേട്ടിട്ടില്ലേ? ആ സെവിൽ ജിഹാനാണ് സംസാരിച്ചത്.
1: ഓ
0: ആ യൂത്ത് പ്രോഗ്രാം ഒക്കെ
1: കേൾക്കാറില്ല. അമ്മയാണ് ഇവിടെ ഏറ്റവും വലിയ ഫാൻ. ഹലോ സന്ദേശ ഗാനം സ്കൂൾ അടച്ചതിന് ശേഷം മിക്ക ദിവസവും ഞാൻ കേൾക്കാറുണ്ട്. അത് പണിയും കൊടുത്തിട്ടുണ്ട്.
0: ആഹാ,
1: അമ്മയും വഹിച്ചിട്ടുണ്ട്. നെടുമങ്ങാടുന്ന രാജേശ്വരി.
0: അപ്പൊ കുടുംബത്തിനായിട്ട്
1: ഞങ്ങളിനി പ്ലാൻ ചെയ്തോണ്ടിരിക്കുന്നതായിരുന്നു, ഇനി ആർക്ക് പണി കൊടുക്കണം കൊടുക്കണം. അപ്പൊ അങ്ങനെ ആരും കിട്ടിയില്ല.
0: അപ്പൊ ഉറപ്പായിട്ട് ഈ പണി കിട്ടേണ്ടതായിരുന്നു. ഞാൻ കുറച്ചുകൂടി
1: വീട്ടിൽ പറഞ്ഞു, ഇനി ഇതുപോലെ ആരും വിളിക്കുന്നില്ലല്ലോ, വിളിച്ചെങ്കിൽ ഒന്ന് സംസാരിക്കും. ഇനി 2 ദിവസം മുമ്പ് പറഞ്ഞതേ ഉള്ളൂ.
0: ഈ ഐത് കസിൻസിൽ ആർച്ചയാണ് ആകാശവാണിക്ക് സന്ദേശം അയച്ചത്.
1: തോന്നി നിറത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, അവളും ഞാനുമാണ് നിറത്തിന്റെ കട്ട ഫാൻ.
0: നല്ല പാട്ടുകളുള്ള സിനിമയല്ലേ?
1: എല്ലാം ഉണ്ട്.
0: സ്നേഹ പാടുന്ന ആളാണോ?
1: അല്ല.
0: അപ്പൊ പാട്ട് കേൾക്കുന്ന ആളാണോ?
1: പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്.
0: അപ്പൊ പിന്നെ ഇപ്പൊ നമുക്ക് ഏത് പാട്ട് വെക്കാം?
1: നിറത്തിലെ മിഴിയറിയാതെ തന്നെ മതി.
0: ഞാൻ വിചാരിച്ചു അത് തന്നെ പറയുന്നു. കുഞ്ചാക്കോ ബോബൻ CBC ബൈക്കില് ഇങ്ങനെ മഴയത്തൂടി വണ്ടി ഓടിച്ചു പോണതൊക്കെ ഓർത്തിട്ടല്ലേ പാട്ട്. ബിച്ചു തിരുമലയുടെ വരികൾക്ക് വിദ്യാസാഗർ ഇണം നൽകി യേശുദാസ് പാടിയ പാട്ടാണ്. അപ്പോ ആ പാട്ട് വെച്ചാലോ?

0: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് നാളെ മുതൽ തിയേറ്ററുകളിൽ.
1: എഞ്ചിനീയറിംഗ് ഇല്ലാതെ എന്ത് മെഡിസിൻ?
2: ഏറെ തൊഴിൽ സാധ്യതയുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കൂ. നിംസിലെ പ്രത്യേക പരിശീലനത്തിലൂടെ
1: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ ന്യൂ ജെൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റി.
3: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
4: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
1: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: പ്രിയ ആകാശവാണി, ഞാൻ ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരിൽ നിന്നാണ് ഈ സന്ദേശം അയക്കുന്നത്. എന്റെ പേര് അരുണ. ആകാശവാണിയുടെ മിക്ക പരിപാടികളും ഞാൻ കേൾക്കാറുണ്ട്. 30 April കരുനാഗപ്പള്ളി സബ് കോടതിയിൽ നിന്ന് റിട്ടയറായ എന്റെ സഹോദരൻ അനിൽകുമാറിനെ ഒന്ന് വിളിക്കാമോ? നന്നായി പാട്ട് പാടുന്ന ആളാണ്. വീട്ടിലിരിക്കുമ്പോൾ എപ്പോഴും പാടുന്നത് കേൾക്കാം. അദ്ദേഹത്തിനെ വിളിച്ച് ഇഷ്ടഗാനം ചോദിക്കണം, പറ്റുമെങ്കിൽ രണ്ടുപേരി പാടിക്കുകയും വേണം. ഈ കത്ത് എഴുതിയിരിക്കുന്നത് ആലപ്പുഴ ചെങ്ങന്നൂർ നിന്ന് അരുണ മോഹൻ. നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ, അനിൽകുമാർ സാറാണോ? അനിൽകുമാർ സാർ തിരക്കിലാണോ? അനിൽ സാർ തിരക്കിലല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കാന്ന് പറഞ്ഞ് വിളിച്ചതാ. ആരായാലും പാട്ട് കേൾക്കണമെന്നൊരു ആഗ്രഹമായിട്ട് ഒരാൾ വിളിക്കുന്നല്ലേ സാറേ. അപ്പൊ പിന്നെ കൂട്ടുകാരനും കൂടി കേക്കട്ടെ. അപ്പം ഉണ്ടാക്കുന്നത് എന്ത് തന്നെ ആയാലും കൂടുതൽ
6: മധുരതരാവും.
5: ആണോ, എന്താണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വിശദമായിട്ട്? റിട്ടയർമെന്റ് ജീവിതം അങ്ങ് അടിച്ച് പൊളിക്കുകയാണ്.
6: നമ്മുടെ ഒരു സുഹൃത്തിന്റെ നിലമ്പൂര്.
5: ആ ശരി. അപ്പൊ കരുനാഗപ്പള്ളിയിൽ അങ്ങും ഇല്ല ഇപ്പൊ?
6: അല്ല, നിലമ്പൂര്.
5: ഓ, അത് ശരി. എന്റെ ആഗ്രഹം സാധിച്ചില്ലെങ്കിൽ അരുണ മോഹൻ എന്ന് പറഞ്ഞ ഒരാൾ പിണങ്ങും. അതാരാ? ആളിയനി ഇവിടെ അങ്ങ് വന്നില്ല. ഇതിപ്പോ പാട്ട് കേൾക്കാൻ പറ്റുമോ ഇല്ലേ? വർഷോപ്പിലൊന്നുമല്ല, പാട്ട് കേൾക്കാൻ പറ്റുമോ ഇല്ലേ? പക്ഷെ എന്നാലും ഒരു സഹൃദയനായിട്ടുള്ള ഒരാള് ഒരു പാട്ട് ചോദിച്ചോ പാടുന്നില്ല എന്ന് പറയുന്നത് വലിയ കഷ്ടമല്ലേ. അളിയൻ ഇവിടെ എങ്ങും ഇല്ല. എവിടെ നിന്ന്? ഞാനൊരു പാട്ട് ചോദിച്ചപ്പോഴത്തേക്ക് സാറ് അളിയൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അളിയൻ എവിടെ നിന്ന് പെങ്ങളോട് ചോദിക്കണം. സാറിന് ഇഷ്ടമുള്ള ഒരു പാട്ട്? അങ്ങനെയൊന്നുമില്ല. സാർ എന്ത് പാടിയാലും എനിക്ക് ഇഷ്ടമാവും. സാറ് വീട്ടിലിരിക്കുമ്പോ സ്ഥിരമായിട്ട് പാടുന്ന പാട്ട് കേൾക്കാന്നാണ് പെങ്ങള് പറയുന്നത്. വീട്ടിലിരിക്കുമ്പോ ഒരു സെക്കൻഡ് അടങ്ങിയിരിക്കാത്ത പാട്ടാണെന്ന് സാറിന്റെ പെങ്ങള് തന്നെ പറഞ്ഞത്. അപ്പൊ അങ്ങനെ പാടുന്ന ഒരു പാട്ട്. അനിൽ സാർ അതുവഴി പോയോ? അപ്പൊ പിന്നെ ധൈര്യമായിട്ട് പാടാലോ, പരിചയമുള്ള ശബ്ദത്തിനടുത്താണല്ലോ. താങ്കളുടെ പെങ്ങള് ആകാശവാണിയുടെ ഹലോ സന്ദേശഗാന പരിപാടിക്ക് ഒരു കത്ത് അയച്ചു. താങ്കൾ ഒരു വലിയ പാട്ടുകാരനാണ്, താങ്കളെ വിളിച്ച് പാടിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്. ആ, അങ്ങനെ വിളിച്ചതാണ്. ഞാൻ ഇത്രയൊക്കെ നിർബന്ധിച്ചിട്ടും സാറ് പാടിയില്ലല്ലോ. ആ, ഊഹ്, എനിക്ക് വയ്യ. അപ്പൊ അതെല്ലാം കൂടി ചേർത്തൊരു പാട്ട് വരട്ടെ.
7: മൗനത്തിൽ ഇടനാഴി ഒരു ജാലകം വെള്ളി തുറന്നതാരോ ചെല്ല പൂങ്കാറ്റു പൂനിലാവിൻ പേരിൽ വരും ഗന്ധർവനോ. മൗനത്തിൽ ഇടനാഴി ഒരു ജാലകം വെള്ളി തുറന്നതാരോ എന്നെ പൂങ്കാറ്റു പൂനിലാവൂ പൂനിലാവിൻ പേരിൽ വരും

0: ഏതോ രാഗഗാനം നിന്നിൽ കൊതിചേർക്കും നാളണഞ്ഞു, നീ അരുളും സ്നേഹം ഒരു മാന്തളിര എന്നും. അത് എഴുതിയത് ആരാണെന്ന് അറിയാവോ? വളരെ കുറച്ച് പാട്ടുകൾ എഴുതിയിട്ടുള്ളൂ, മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരനാണ്. പഴവള രമേശിന്റെ വരികളാണത്. ജോൺസൺ ഇണ നൽകി യേശുദാസ് പാടിയ പാട്ടാണ് മാളൂട്ടി എന്ന സിനിമയ്ക്ക് വേണ്ടി. അപ്പൊ എന്തായാലും താങ്കളോട് സംസാരിക്കാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം. അപ്പൊ പാട്ടുകളൊക്കെ ഗംഭീരമായി തുടരട്ടെ. റിട്ടയർമെന്റ് ലൈഫിൽ ഇതുപോലുള്ള ആഘോഷങ്ങളും പാചകങ്ങളും വാചകങ്ങളും പാട്ടുകളുമായി അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ. അപ്പോ നമുക്ക് ഈ പാട്ട് കേൾക്കാം.
1: താങ്ക് യു.

0: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് നാളെ മുതൽ തിയേറ്ററുകളിൽ.
1: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
3: ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ 30 മിനിറ്റ്. റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവിലയ്ക്ക് ശേഷം ഹലോ സന്ദേശഗാനം തുടർന്ന് കേൾക്കാം.
4: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം, ഇന്നത്തെ സ്വർണവില. പ്രായോജകർ
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: കേരളത്തിലെ ഇന്നത്തെ സ്വർണവില ഗ്രാമിന് 13,850 രൂപയും പവന് 110,800 രൂപയും എന്ന നിരക്കിൽ മാറ്റമില്ലാതെ തുടരുകയാണ്. റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
4: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം, ഇന്നത്തെ സ്വർണവില.
6: സമർപ്പിച്ചത്
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: ഹലോ സന്ദേശഗാനം തുടരുകയാണ്.
7: ഞാൻ ലൈല, പത്തനംതിട്ട തട്ടയിൽ നിന്നാണ്. കഴിഞ്ഞ മാസം 22 മകൾ ആതിരാലക്ഷ്മിയുടെ ജന്മദിനമായിരുന്നു. ജൂൺ 13 മകൻ വികാസ് വസന്തിന്റെ ജന്മദിനമാണ്. ഞങ്ങൾ കണ്ണൻ എന്നാണ് വിളിക്കുന്നത്. രണ്ടുപേരും ഡൽഹിയിലാണ്. കണ്ണൻ മോൻ എയർലൈൻസിൽ വർക്ക് ചെയ്യുന്നു. മോൾ വീട്ടിലിരുന്നാണ് വർക്ക് ചെയ്യുന്നത്. ഇവരിൽ ഒരാളെ വിളിച്ച് രണ്ടുപേരുടെയും ജന്മദിനാശംസകൾ അറിയിക്കണേ. ആതിരാലക്ഷ്മിയുടെയും വികാസിന്റെയും നമ്പർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന ആതിരാലക്ഷ്മിയെ വിളിച്ചു നോക്കാം. ഹലോ, ആതിരലക്ഷ്മിയാണോ? ആതിരലക്ഷ്മി തിരക്കാണോ? ആതിരലക്ഷ്മി തിരക്കല്ലെങ്കിൽ ഞാൻ വൈകി ഒരു കാര്യം പറയട്ടെ. ഹാപ്പി ബർത്ത്ഡേ ടു യു. കുറച്ച് വൈകിപ്പോയി, എന്നാലും ഞാൻ ഇട്ടിരിക്കുന്നു. താങ്ക് യു. ആ, അതിന്റെ കൂടെ വേറൊരാൾക്കും ഈ അടുത്ത് ബർത്ത്ഡേ ഉണ്ടല്ലോ. ആർക്കാ? അപ്പൊ ഹസ്ബൻഡിന്റെ ബർത്ത്ഡേ വിഷയം കൂടി ഞാൻ ഇപ്പൊ അങ്ങ് പറയാം. അതും കഴിഞ്ഞു. ഈ രണ്ട് ബർത്ത്ഡേയും കഴിഞ്ഞതുവരെ ഇതാര് കാത്തിരുന്നത് ആശംസ പറയാൻ? അതിന് ഞാനെന്ത് വേണം?
8: എനിക്ക് ട്രൂ കോളറില് വന്നിരുന്നു ആകാശവാണിന്നുള്ളത്.
7: അതിപ്പം ഞാൻ ആകാശവാണി എന്ന പേര് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കാണിക്കുന്നതിൽ അങ്ങനെയല്ലേ കാണിക്കുള്ളൂ?
8: ഞാനിത് കേട്ടിട്ടുണ്ട്.
7: എന്ത് കേട്ടിട്ടുണ്ട്?
8: ഈ ആകാശമേയുടെ പ്രോഗ്രാം നീ കേട്ടിട്ടുണ്ട് വീട്ടിലായിരുന്ന സമയത്ത്. അപ്പൊ അങ്ങനെ എനിക്ക് ഈ ട്രൂ കോളർ ഈ നെയിം വന്നത് ഇപ്പം ഒരു ഡൗട്ട് വന്നു. അങ്ങനെ ഞാൻ പറഞ്ഞതാണ്.
7: എന്താ അമ്മയുടെ പേര്?
8: ലൈല.
7: എവിടുന്ന്?
8: അടൂര്.
7: അപ്പൊ തട്ടയിലുള്ളതാരാ?
8: അതെ അതെ, തട്ട അടൂര് അത് തന്നെയാണ്.
7: അപ്പൊ അമ്മ നിങ്ങൾക്ക് രണ്ടുപേർക്കും പിറന്നാൾ ആശംസകൾ നേരണം എന്ന് പറഞ്ഞ ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനത്തിന് ഒരു സന്ദേശം അയച്ചിരുന്നു. അപ്പോ കണ്ണനെ വിളിക്കണോ ആതിരയെ വിളിക്കണോ എന്നൊക്കെ ആകാശവാണിയോട് തീരുമാനിക്കാൻ പറഞ്ഞിട്ട് രണ്ടുപേരുടെ നമ്പർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ഒരാൾ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന ആളെ വിളിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇതൊരു ചലച്ചിത്ര ഗാന പരിപാടിയാണെന്ന് അറിയാലോ. ഏത് പാട്ട് വെക്കണം? കുഴപ്പമില്ല, ഞാൻ വെയിറ്റ് ചെയ്യാം, ആലോചിച്ച് പറഞ്ഞാ മതി. നിങ്ങൾ രണ്ടുപേരും കൂടി ആദ്യം കാണാൻ പോയ സിനിമ ഏതാ? അതറിയില്ല എന്ന് പറയരുത്. പള്ളി പോയി പറഞ്ഞാ മതി. എന്നാലും ആദ്യം കണ്ട സിനിമ കണ്ടാ കണ്ടാ. ഈ പറയണ കേട്ടതൊന്നും ഇങ്ങനെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കല്യാണം കഴിഞ്ഞാണെന്ന്.
8: 5 വർഷം
7: എന്ന് പറയുന്ന ഒരു കാലമാണ്. ഓക്കെ, ഞാൻ സജഷൻ ഒക്കെ തന്ന് കൺഫ്യൂഷൻ ആക്കുന്നില്ല. പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു പാട്ട് പറഞ്ഞു. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെയാണ്, ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ഓർമ്മ വരില്ല. ഉള്ളടക്കം സിനിമയിൽ അന്തിവേയിൽ പുന്നതിരും ഏതൻ സ്വപ്നവുമായി മോഹൻലാൽ അമല, അത് മോഹൻലാൽ ശോഭനയാണോ? രണ്ടുപേരും ഉണ്ട് ആ സിനിമയിൽ. അപ്പൊ എന്തായാലും നമുക്ക് ആ പാട്ട് കേൾക്കാം. രണ്ടുപേർക്കും ഒന്നുകൂടി പിറന്നാൾ ആശംസകൾ. കൈതപ്രത്തിന്റെ വരികൾക്ക് അവസരിപ്പിച്ച ഈണം നൽകി യേശുദാസ് പാടിയ പാട്ടാണ്. നമുക്ക് പാട്ട് കേൾക്കാം.
8: ഓക്കെ സർ, താങ്ക് യു.

0: மதுச்சந்திரபிம்பமே அந்திவையில் பொன்னுதிரும் ஏதன் சொப்னவுமாய்.
1: എന്റെ മകൻ യാദവിന്റെ കൂട്ടുകാരന്റെ അമ്മ അനിതയെ വിളിക്കാനാണ് ഈ കത്ത്. അനിതയ്ക്ക് ഒരു റേഷൻ കടയുണ്ട്. ചേട്ടൻ ഓട്ടോ ഡ്രൈവറാണ്. മക്കൾ ശബരി, ഗൗരി. ആളൊരു പാട്ടുകാരിയാണ്, പക്ഷേ അവസരങ്ങൾ ലഭിക്കുന്നില്ല എന്ന് എപ്പോഴും പരാതിയാണ്. അനിതയെ വിളിക്കുമെന്നും പാട്ട് പാടാൻ അവസരം നൽകും എന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു ബീന ഹരിപ്പാട്. നമുക്ക് അനിതയെ വിളിച്ചു നോക്കാം.
2: ഹലോ,
1: അനിതയാണോ? ഇതെവിടെയാണ്? കടയിലാണോ? തിരക്കാണോ? പാട്ട് നന്നായി പാടുന്ന ഒരാളാണ് എന്നറിഞ്ഞിട്ട്.
2: എന്താ
1: അനിത നന്നായി പാടുന്ന ആളാണ് എന്നറിഞ്ഞിട്ട് വിളിച്ചതാണെന്ന്?
2: എന്റെ പാട്ട് എപ്പോ കേട്ടു?
1: അതൊക്കെ കേട്ടു. അഡ്മിഷനുകളൊക്കെ ഇപ്പൊ എന്റെ തിരക്കൊക്കെ തുടങ്ങിയോ?
2: അപ്പൊ
1: അതിനിടയിൽ ഒരു ഒളിഞ്ഞിരിക്കുന്ന ഗായികയെ നമ്മളൊന്ന് പുറത്തു കൊണ്ടുവരണ്ടേ?
2: തൽക്കാലം താല്പര്യമില്ല.
1: ഇങ്ങനെ പറഞ്ഞുകൂടാ.
2: അഡ്മിഷന്റെ
1: കാര്യത്തിനൊന്നുമില്ല, ഞാൻ പാട്ട് കേൾക്കാൻ വേണ്ടി. പിന്നെ അതിന്റെ കൂടെ അഡ്മിഷന്റെ കാര്യം കൂടി ചോദിച്ചതേ ഉള്ളൂ, എന്റെ തിരക്ക് വല്ലതും ആണോ എന്നറിയാൻ വേണ്ടിട്ട്.
2: ഞാൻ അഡ്മിഷൻ ചെയ്യുന്ന ആളാന്ന് എങ്ങനെ അറിയാം?
1: എല്ലാം അറിയാം. ശബരിയും ഗൗരിയൊക്കെ എന്ത് ചെയ്യുന്നു?
2: ശബരിയും ഗൗരിയും
1: ചേട്ടൻ ഇന്ന് ഓട്ടോയായിട്ട് പോയോ? അപ്പോ ഇനി നമുക്ക് സമാധാനമായി നമ്മുടെ പാട്ടിലേക്ക് കിടക്കാം.
2: അല്ല, ഇത് ആരാന്ന് പറയാം. ശബരിയും ഗൗരിയൊക്കെ കൃത്യമായിട്ട് അറിയാമെങ്കിൽ പിന്നെ പറയുന്നില്ല.
1: ഇത്രയും കാര്യങ്ങള് അറിയുന്ന ആളാവുമ്പോഴത്തേക്ക് ഇനി കൂടുതൽ എന്താ അറിയേണ്ടത്? പാടിയാ പോരെ.
2: ഇത്രയും കാര്യങ്ങൾ അറിയാവുമ്പോ എന്നെ അറിയാവുന്ന ആളാണെന്ന് മനസ്സിലായി. എന്റെ ഈ ഫോണിൽ എന്റെ നമ്പർ സേവ് അല്ല, അതുകൊണ്ടായിരുന്നു.
1: അത് അങ്ങനെ ഒന്നും സേവ് ആക്കാൻ പറ്റുന്ന നമ്പറല്ല. ഇപ്പൊ പാട്ട് പാടാൻ പറ്റുമോ? ഇല്ലേ,
2: അതൊന്നും പറ്റത്തില്ല.
1: ആരും ചാൻസ് തരുന്നില്ല, ചാൻസ് തരുന്നില്ല എന്ന് ആൾക്കാരുടെ അടുത്തൊക്കെ പരാതിയൊക്കെ പറയുകയും ചെയ്യും. ആ ബീനയുടെ അടുത്തൊക്കെ പരാതി പറഞ്ഞില്ലേ?
2: ഏതാ ബീന?
1: ഹരിപ്പാടുള്ള ബീന.
2: ബീനയോട് പറഞ്ഞെങ്കിൽ
1: അപ്പൊ അങ്ങനെ ചാൻസ് ചോദിച്ച സ്ഥിതിക്ക് എന്നാ പിന്നെ ആ പാട്ടൊന്ന് കേട്ടേക്കാന്ന് വിചാരിച്ചു. ഇങ്ങനെ ചോദിച്ചു ചോദിച്ചു ഞാനാരാ ഞാനാരാന്ന് അന്വേഷിച്ചോണ്ട് നിക്കാതെ ആ പാട്ടങ്ങ് പാടണേ. ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞിട്ടേ പോളാരാന്ന്. ആ ടെൻഷൻ തീരാൻ ഏറ്റവും ബെസ്റ്റ് കാര്യം പാട്ടാണ്.
2: നല്ല മെഡിസിൻ അത് മാത്രമേ ഉള്ളു, അപ്പൊ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ആദ്യത്തെ സിറ്റുവേഷൻ മൈൻഡിലെ അങ്ങനെ അല്ല.
1: രണ്ടു വരി പാടുന്നു.
2: ബീന നേരത്തെ പാടിയിട്ടുണ്ടായിരുന്നല്ലോ. ബീനയുടെ ആരെങ്കിലും ആണോ?
1: ബീനയുടെ ആരുമല്ല. ഞാൻ ഇവിടെ അനിതയെ കുറിച്ച് സംസാരിച്ചോണ്ടിരുന്നപ്പോ അനിത ബീന ബീന എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത് മോശമല്ലേ ബീന? ഛേ, അനിത ഇതൊക്കെ കംപ്ലീറ്റ് കൺഫ്യൂഷൻ ആയല്ലോ. ഞാനും ബീന അനിതയും എല്ലാം കൂടി കുഴഞ്ഞു.
2: മനസ്സിലായി, ബീന എന്തെങ്കിലും നമ്പർ ചെയ്തിട്ടായിരിക്കും വിളിക്കുന്നത്. അനോണിമസ് കോളൊന്നും അല്ല.
1: പിന്നെ അതല്ലേ ഞാനും പറയുന്നത്, ഞാൻ അനോണിമസ് അല്ല, അനോണിമസ് അല്ല. ഞാൻ അറിയുന്ന ആളാണ്, ഞാൻ പറഞ്ഞിട്ടേ പോവുള്ളൂ. രണ്ടു പേര് പാടിയാൽ അപ്പൊ പറയുമെന്ന്.
2: യാദവിന്റെ അച്ഛനാണോ ഇത്?
1: ഈ പറഞ്ഞ ആളുടെ അച്ഛനല്ല, അച്ഛനാണ്.
2: യാദവിന്റെ അച്ഛന്റെ ഒരു സൗണ്ട് പോലെ ഉണ്ട്.
1: ഞാനേ
2: അതെ, ഞാൻ രണ്ടു ദിവസം കഴിയട്ടോ, ഞാൻ പറയാം.
1: ഇല്ല പറ്റില്ല, ഇപ്പോ ഇപ്പോ ഇപ്പൊ നടക്കണം.
2: ഇപ്പൊ ഞാൻ അഡ്മിഷന്റെ ഒരു തിരക്കിൽ അവന്റെ ആ ടെൻഷൻ.
1: ആ എനിക്കത് മനസ്സിലാവുന്നുണ്ട്. ആ ടെൻഷനൊക്കെ മാറി, ഞാനിപ്പൊ ആരാണെന്ന് പറഞ്ഞാൽ ആ ടെൻഷനൊക്കെ പമ്പ കിടക്കും. മാത്രമല്ല ഇപ്പൊ തുള്ളിച്ചാടി എനിക്ക് നാല് പാട്ട് ഉണങ്ങി പാടിത്തരും.
2: അയ്യോ, അങ്ങനെയൊന്നുമുള്ള ആളല്ല ഞാൻ. എന്റെ ക്യാരക്ടർ നന്നായിട്ട് അറിയാൻ വയ്യാണ്ട. പാട്ടിനെയൊക്കെ ഒത്തിരി സ്നേഹിക്കുന്ന ആളാ. പാട്ട് പാടുന്നവരെ ഇഷ്ടം, ഞാൻ പാടുകയും ചെയ്യും. പക്ഷെ എനിക്കിപ്പോ അതിനുള്ളൊരു മൈൻഡ് ഇല്ല.
1: മൊത്തം തിരക്കിലായി, ടെൻഷൻ ആയിട്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ ആരാന്ന് അറിയണ്ടേ?
2: പറയാൻ താല്പര്യമില്ല. പിന്നെ എനിക്ക് അറിയാനും
1: താല്പര്യമില്ലെന്നില്ലല്ലോ ഞാൻ പറഞ്ഞത്. പാട്ട് പാടി കഴിഞ്ഞാൽ പറയാന്നല്ലേ പറഞ്ഞത്? ഞാൻ പറയൂല എന്ന് പറഞ്ഞു എപ്പോഴെങ്കിലും.
2: ഓക്കെ, ഞാൻ വിളിക്കാം.
1: അനിത, ഇത് ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനത്തിൽ നിന്ന് വിളിച്ചതാണ്.
2: അയ്യോ,
1: ഹരിപ്പാടുള്ള ബീന ഒരു പോസ്റ്റ് കാർഡില് ഇങ്ങനെ ഈ വിവരങ്ങളെല്ലാം എഴുതി അയച്ചു. അല്ലെങ്കിൽ ഈ തിരുവനന്തപുരത്ത് ഇരിക്കുന്ന ഞാൻ എങ്ങനെയാ അനിതയുടെ കാര്യങ്ങളൊക്കെ അറിയുന്നത്?
2: സോറി സോറി സോറി.
1: അല്ല സോറി, അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാട്ടിന് പോരാ, നാല് പാട്ട് പാടുമെന്ന്.
2: പഴയ ഗാനങ്ങളൊക്കെ ഇഷ്ടമാണ്. അത് എനിക്ക് ലിറിക്സ് ഒന്നും സത്യത്തിൽ എനിക്കിപ്പോ ഇല്ല.
1: ചാൻസ് കിട്ടുന്നില്ലേ, ചാൻസ് കിട്ടുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് ചാൻസ് വന്ന് മുട്ടി വിളിച്ചപ്പോഴത്തേക്ക് പാടാൻ പറ്റാതായി പോയല്ലോ അനിത. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് വെക്കാം.
2: ധ്വനിക്കാതെ പാട്ടൊക്കെ ഇഷ്ടം.
1: ധ്വനിയിലെ മാനസ നിലയിൽ പൊന്നോളങ്ങൾ മഞ്ജീര ധ്വനി ഉണർത്തി. യൂസഫ് അലിയുടെ വരികളാണ്, നൌഷാദിന്റെ സംഗീതം യേശുദാസ് ആണ് പാടിയിരിക്കുന്നത്. പാടം പൂത്ത കാലം പാടിക്കോ, പാടം പൂത്ത കാലം പാടാൻ വന്ന് നീയും എന്നാണ് വരി. പക്ഷെ അനിത പാടാൻ വരുന്നില്ല. ഇനി പാടാൻ വരുന്നില്ല നീയും എന്ന് ഞാൻ ഇവിടെ ഇരുന്ന് പാടണോ? അനിത പാടാത്ത സ്ഥിതിക്ക് ഞാൻ ധ്വനിയിലെ മാനസ നിലയിൽ പൊന്നോളങ്ങൾ മഞ്ജീര ധ്വനി ഉണർത്തി എന്ന പാട്ട് വെക്കാം.
2: ഓക്കേ,
1: പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് സംസാരിക്കാനും അനിതയുടെ പാട്ട് കേൾക്കാനൊക്കെ പറ്റട്ടെ.
2: ഓക്കേ.

0: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മറക്കാനാവാത്ത സുന്ദര നിമിഷങ്ങൾ സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ചില രസകരമായ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കൊതിക്കുന്നുവെങ്കിൽ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതുക. വിലാസം:
1: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ 8281420305.
1: ഹലോ സന്ദേശഗാനം.
0: നിങ്ങളുടെ അപ്രതീക്ഷിത സന്ദേശം പ്രിയപ്പെട്ടവരുടെ ആഹ്ലാദ നിമിഷങ്ങളാവട്ടെ.
1: നിർവഹണം: മനീഷ് MP. നിർവഹണ സഹായം: കവിത അജിത്.
2: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജനുവിനാണ്. അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
3: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്,
4: വെറും 5000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
5: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
4: ബംഗാളി, ഹാൻഡ് മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ്, ഈസ്റ്റ് ഫോർട്ട്.
6: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് നാളെ മുതൽ തിയേറ്ററുകളിൽ.
7: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
8: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്,
4: ആന്റിക്, ചെട്ടിനാട്, നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
8: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
9: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
10: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
9: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം, കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
11: പ്രിയ ശ്രോതാക്കളെ, ഇനി ചലച്ചിത്ര ഗാനങ്ങളിലേക്ക്. ഉണ്ണിമേനോനും ചിത്രയും പാടിയ ഗാനം ചിത്രം ഒരു നോക്ക് കാണാൻ. ഈ ഗാനം എഴുതിയത് ചുനക്കര രാമൻകുട്ടിയാണ്, സംഗീതം ശ്യാമും.

0: സൗജന്യ നിയമസഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലെ ലഖ്പതി ദീദിമാരുടെ എണ്ണം ബെൽജിയം, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതലാണ്. 3 കോടിയിലധികം സ്ത്രീകളാണ് ലഖ്പതി ദീദിമാരായി മാറിയത്. ഇത് അവരുടെ കുടുംബങ്ങളുടെയും രാജ്യത്തിന്റെയും സാമ്പത്തിക അടിത്തറയ്ക്ക് കരുത്തു പകരുന്നു.
2: ലഖ്പതി ദീദി ബനാനേക്കായി അഭിയാൻ ആനേ വാലി പീഡിയോ കോ സശക്ത കർനേ കാ ഏക് മഹാ അഭിയാൻ ഹൈ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് നാളെ മുതൽ തിയേറ്ററുകളിൽ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: അടുത്ത ഗാനം ജയചന്ദ്രൻ പാടിയതാണ്. ഏഴാം കടലിനക്കരെ എന്ന ചിത്രത്തിനുവേണ്ടി ഗാനരചന പി ഭാസ്കരൻ, സംഗീതം MS വിശ്വനാഥൻ.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 11 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് ഉർസുല വാണ്ടലേനുമായി ഫ്രാൻസിലെ എവിയനിൽ കൂടിക്കാഴ്ച നടത്തി. G7 ഉച്ചകോടിക്കിടെയായിരുന്നു ഇരു നേതാക്കളുടെയും കൂടിക്കാഴ്ച. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21 യോഗ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം.

ുമായി ഒരാൾ പോലീസ് പിടിയിൽ. താമരശ്ശേരി കോരങ്ങാട് സ്വദേശി മിഥിലാജിനെയാണ് സിറ്റി നാർക്കോട്ടിക് സെൽ പിടികൂടിയത്. കൊടുങ്ങല്ലൂരിൽ പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന KSEB ജീവനക്കാരൻ മരിച്ചു. കൊടുങ്ങല്ലൂർ സെക്ഷനിലെ മീറ്റർ റീഡർ തിരുവള്ളൂർ മാത്തേലി വീട്ടിൽ മഹീനാണ് മരിച്ചത്. ലക്നൌവിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് ജയം. മൂന്ന് മത്സര പരമ്പരയിലെ രണ്ടാം ഏകദിനത്തിൽ അഫ്ഗാനിസ്ഥാനെ 170 റൺസിന് ഇന്ത്യ പരാജയപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക് കേൾക്കാം.

0: ആകാശവാണി ഇപ്പോൾ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ആദ്യ ഡിജിറ്റൽ സെൻസസ് 2027 അറിയേണ്ടതും ചെയ്യേണ്ടതും. ഈ വിഷയത്തിൽ ശ്രോതാക്കൾക്കുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഹാരിസ് കെ എം, അതിഥിയോടൊപ്പം ജി സന്തോഷ് കുമാർ. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ഇപ്പോൾ മുതൽ വിളിക്കാം. വിളിക്കേണ്ട നമ്പറുകൾ 9495 9643 2 1. ഇനി ഒരു നമ്പർ 9495 5563 2 1. ഒരു നമ്പർ കൂടി 9496 5963 2 1. വിഷയം ആദ്യ ഡിജിറ്റൽ സെൻസസ് 2027 അറിയേണ്ടതും ചെയ്യേണ്ടതും.
1: ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് സെൻസസ് 2027 ഈ വിഷയവുമായിട്ടുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് സെൻസസ് ഡയറക്ടറേറ്റിലെ ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീ ഹാരിസ് കെ എം ആണ്. എല്ലാ ശ്രോതാക്കളും അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഇപ്പോൾ മുതൽ ഈ നേരത്തെ ഇവിടെ പറഞ്ഞ നമ്പറിലേക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്. നമുക്കറിയാം ശ്രീ ഹാരിസ് അദ്ദേഹത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസിൻ്റെ അതിൻ്റെ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഈ പരിപാടി ഇപ്പോൾ നമുക്കറിയാം സെൻസസ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസാണ്, അതായത് 2011 തോന്നുന്നു നമ്മുടെ അവസാനത്തെ സെൻസസ് കഴിഞ്ഞത്. അതായത് 15 ശേഷമാണ് വീണ്ടും ഒരു സെൻസസ് നമ്മുടെ രാജ്യത്ത് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സെൻസസിൻ്റെ ഒരു പ്രാധാന്യം, ഇതിനെക്കുറിച്ച് പല ആളുകൾക്ക് പല തരത്തിലുള്ള ആകാംക്ഷകളും ആശങ്കകളും ഒക്കെ ഉണ്ട്. ഒരുപക്ഷെ ഇത് നമ്മുടെ പൗരത്വവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾക്കാണോ ഈ സെൻസസ് എടുക്കുന്നത്, അങ്ങനെയുള്ള പല സംശയങ്ങളുമൊക്കെ സാധാരണ ജനങ്ങൾക്കുണ്ട്. എന്താണ് ഇങ്ങനെ ഒരു സെൻസസ്, അതിൻ്റെ പ്രാധാന്യം എന്താണ്?
2: എല്ലാ ആകാശവാണി ശ്രോതാക്കൾക്കും നമസ്കാരം. സെൻസസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും പഴയ ബ്രിട്ടീഷ് കാലഘട്ടം മുതലേ നമ്മൾ നടത്തി വന്നിരുന്ന ഒരു എക്സസൈസാണ്. ഏതാണ്ട് 150 പഴക്കമുണ്ട് ഇന്ത്യൻ സെൻസസിന്. ആദ്യത്തെ സെൻസസ് 1872 ബ്രിട്ടീഷ് കൊളോണിയൽ റൂളിൻ്റെ ഇതിലാണ് നമ്മൾ നടത്തി വന്നത്. അതിനുശേഷം 1872 സെൻസസ് ഇന്ത്യയിലെല്ലായിടത്തും ഒരേ സമയത്തല്ലായിരുന്നു നടന്നത്. അതുകൊണ്ട് അതിനെ നമ്മൾ നോൺ സിങ്ക്രോണിയസ് സെൻസസ് എന്നാണ് പറയുന്നത്. എന്നാൽ 1881 മുതൽ എല്ലാ 10 നമ്മൾ സെൻസസ് നടത്തി വന്നിട്ടുണ്ട്. അത് ഒരുപക്ഷെ യുദ്ധ സമാനമായ സാഹചര്യങ്ങളിലപ്പോഴും അതുപോലെ തന്നെ മഹാമാരികളുള്ളപ്പോഴൊക്കെ സെൻസസ് ആ 10 ഇടവേളകൾ നടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സ്വതന്ത്രമായതിന് ശേഷം 1948 സെൻസസ് ആക്ട് ഉണ്ടാക്കുകയും 1990 ഇതിന് റൂൾസ് വരികയും ചെയ്തു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വളരെ സുപ്രധാനമായ ഒരു നയ പരിപാടിയായി ഈ സെൻസസ് നടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ സെൻസസിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭരണപരവും സ്ഥിതി വിവര സംബന്ധിയുമായിട്ടുള്ള ഒരു സംരംഭമാണ് എന്നുള്ളതാണ്. ഏതാണ്ട് 1.4 ബില്യൺ ആളുകളെ 30 വരുന്ന ഫീൽഡ് എന്യൂമറേറ്റേഴ്സും സൂപ്പർവൈസേഴ്സും അവരുടെ വ്യക്തി വിവരങ്ങൾ ഉൾപ്പെടെ രേഖപ്പെടുത്തുക എന്ന ചരിത്രപ്രധാനമായ ഒരു സംഗതിയാണ് സെൻസസ്. സെൻസസ് നമ്മൾ എടുക്കുന്നത് ഇന്ത്യയിൽ ഒരു സമയത്ത് ഒരു പീരിയഡിലുള്ള പെർട്ടിക്കുലർ ടൈമിലുള്ള മുഴുവൻ ആളുകൾക്കും

0: വേണ്ടിയാണ്. ആരൊക്കെയാണോ ഇന്ത്യയുടെ ജോഗ്രഫിക്കുള്ളിൽ താമസിക്കുന്നത് അവരുടെ വിവരങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. ഇതുമായി ബന്ധപ്പെടുത്തി പൗരത്വം, അതുപോലെ തന്നെ വോട്ടർ, അതുപോലെയുള്ള കൺസെപ്റ്റുകൾക്കൊന്നും യാതൊരു സ്ഥാനവുമില്ല. ഇന്ത്യയിൽ ഒരു സ്ഥലത്ത് ഒരു സമയത്ത് താമസിച്ചിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും വിവരങ്ങളാണ് നമ്മൾ സെൻസസിലൂടെ കളക്ട് ചെയ്യുന്നത്. ഇനി ഈ സെൻസസിന്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ,
1: ഈ 2027 സെൻസസ് അതിനൊരു പ്രത്യേകത ഉള്ളത് ഈ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസ് ആണ്.
0: അതെ അതെ.
1: നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. പ്രാരംഭ നടപടികൾ ഓൾറെഡി തന്നെ തുടങ്ങിക്കഴിഞ്ഞു. അപ്പൊ ഈ സെൻസസിന്റെ പ്രത്യേകതകൾ, അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്, അതേ കുറിച്ചൊന്ന് പറയാം.
0: അതായത് 2011 അവസാനം നടന്ന സെൻസസ് നമ്മൾ പേപ്പർ മോഡലായിരുന്നു ചെയ്തത്. അതായത് എന്യൂമറേറ്റേഴ്സ് ഷെഡ്യൂൾ, A3 സൈസിലുള്ള ഷെഡ്യൂൾസ് ഫീൽഡിൽ കൊണ്ടുപോവുകയും അത് ഫില്ല് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം അതിനെ സ്കാൻ ചെയ്ത് പ്രോസസ്സ് ചെയ്യുകയായിരുന്നു ചെയ്യുന്നത്. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യുന്നതിനും അതുപോലെ തന്നെ അതിൻ്റെ ക്യാപ്ചർ ചെയ്യുന്നതിനും ടെക്നോളജി, OCR ടെക്നോളജി ഉപയോഗിച്ച് ക്യാപ്ചർ ചെയ്യുന്നതിനൊക്കെ വളരെയധികം സമയം പിടിക്കേണ്ടായി. അത് സെൻസസ് കഴിഞ്ഞിട്ട് വളരെ കാലങ്ങൾക്ക് ശേഷം, വർഷങ്ങൾക്ക് ശേഷം പോലും സെൻസസിൻ്റെ റിസൾട്ട് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഇന്ത്യ മൊത്തത്തിൽ ഇന്ത്യയിൽ ഡിജിറ്റൽ എൻവറോൺമെൻ്റ് ഉണ്ടായ ഒരു മാറ്റം നമ്മൾ സെൻസസിലേക്കും വരികയാണ്. ഈ സെൻസസിന് വേണ്ടി ഒട്ടേറെ ഡിജിറ്റൽ ടൂളുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്യൂമറേറ്റേഴ്സ് ഉപയോഗിക്കുന്ന മൊബൈൽ ആപ്പാണ്. സെൻസസിന് വേണ്ടി ഫീൽഡിൽ ഷെഡ്യൂളുകൾ, പേപ്പർ ഷെഡ്യൂളുകൾ ഉപയോഗിക്കുന്നതിന് പകരം മൊബൈൽ ആപ്പ് ഉപയോഗിച്ചാണ് എന്യൂമറേറ്റേഴ്സ് ഡാറ്റ കളക്ട് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ഒരു സംഗതി, CMMS, സെൻസസ് മാനേജ്മെൻറ്റ് ആൻഡ് മോണിറ്ററിംഗ് പോർട്ടൽ എന്ന് പറഞ്ഞിട്ട് ഒരു സെൻട്രലൈസ്ഡ് പോർട്ടലിലാണ് ഈ എന്യൂമറേറ്റേഴ്സിൻ്റെ അലോക്കേഷൻ, ഞങ്ങൾ ഡാറ്റ കളക്ട് ചെയ്യുന്ന യൂണിറ്റുകൾക്കാണ് HLB എന്ന് പറയുന്നത്. ആ HLBകളെ തിരിക്കൽ മുതലായ എല്ലാ സെൻസസുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസും നമ്മൾ ചെയ്യുന്നത് CMMS പോർട്ടലാണ്. ഇനി മൂന്നാമതൊരു സംഗതി, ഈ പബ്ലിക്കിനു വേണ്ടി നമ്മൾ ഏർപ്പെടുത്തിയിട്ടുള്ള സെൽഫ് എന്യൂമറേഷൻ പോർട്ടലാണ്. അതിനൊക്കെ പുറമെ നമ്മൾ മാപ്പിംഗ് വളരെ വ്യാപകമായിട്ട് ഈ സെൻസസിൽ ചെയ്തു വരുന്നുണ്ട്. അതിനുവേണ്ടിയും നമ്മൾ HLBC മാപ്പിംഗ് ആപ്പ് എന്ന് പറഞ്ഞ് ഒരു ഏതാണ്ട് 4 കോമ്പണൻസ് ചേർന്നതാണ് ഈ ഡിജിറ്റൽ സെൻസസ്.
1: ഇപ്പോൾ ഈ സെൻസസിന് പ്രധാനമായിട്ടും 2 ഘട്ടങ്ങളാണുള്ളത്. ആദ്യ 1 ഘട്ടം ഈ 1 July 2023 വരെയും അതിനുശേഷം 2 ഘട്ടത്തിലെ കണക്കെടുപ്പ്, ജനങ്ങളുടെ കണക്കെടുപ്പ് 2027 February ആണ് നടക്കുന്നത് അല്ലേ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ നമ്മൾ ഈ മാസം 16 മുതൽ ഈ സെൽഫ് എന്യൂമറേഷൻ എന്നുള്ള രീതിയിൽ 15 ആൾക്കാർക്ക്, ജനങ്ങൾക്ക് സ്വന്തമായിട്ട് ഈ പോർട്ടലിൽ കയറി അവർക്ക് വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പോർട്ടലിൻ്റെ വിവരങ്ങളും അതുപോലെ തന്നെ ഈ സെൽഫ് എന്യൂമറേഷനിൽ ജനങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അതേക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? അതിന് മുന്നോടിയായിട്ട് നമുക്കൊരു കോളർ ഫോണിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: സ്വാഗതം. രവീന്ദ്രനായരാണ് വിളിക്കുന്നത്, അമ്പലത്തറയെന്ന്.
1: ആ, തിരുവനന്തപുരത്ത്.
2: തിരുവനന്തപുരത്ത്
1: അമ്പലത്തറ
2: എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന ആളാണ് നിൽക്കുന്നത്.
0: പറഞ്ഞോളൂ, പറഞ്ഞോളൂ
1: സാർ, ചോദിച്ചോളൂ, എന്താണ് അറിയേണ്ടത്?
2: ഞാൻ സർവീസ് ചെയ്യുന്ന വിരമിച്ച ആളാണ്, 71 ആളാണ്.
0: അതെ സാർ, പറയുന്നുണ്ടല്ലോ. കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ, പറഞ്ഞു.
2: സെൻസസിന് എന്തൊക്കെ കാര്യങ്ങളാണ്, ആരാണ് പറഞ്ഞു കൊടുക്കാനുള്ളത്?
0: സാർ വീട്ടിൽ സാറിന്റെ വീട്ടിൽ ആളുകളുണ്ടല്ലോ, സാർ അല്ലാതെ മറ്റ് മെമ്പർമാരുണ്ടോ?
2: രണ്ടുപേരെയുള്ളൂ, ഞാനും ഭാര്യയും മാത്രമേ വീട്ടിലുള്ളൂ.
0: അപ്പൊ ഇപ്പൊ നമ്മൾ
2: കുട്ടികളെ രണ്ടുപേരുണ്ട്, അവര് പ്രത്യേകം താമസിക്കുകയാണ്.
0: ശരി ശരി ശരി. അപ്പോ സാർ ചെയ്യേണ്ടത്
2: സെൻസസിന് എന്തൊക്കെ പറഞ്ഞു കൊടുക്കണം?
0: അതായത് നമ്മൾ സെൻസസ് നേരത്തെ പറഞ്ഞതുപോലെ 2 ഘട്ടങ്ങളിലായാണ്. അത് ആദ്യത്തെ ഘട്ടം നമ്മൾ July 1 മുതൽ 30 വരെയാണ് നടക്കുന്നത്. അപ്പോൾ സാറിൻ്റെ വീടുമായി ബന്ധപ്പെട്ട പ്രധാന വിവരങ്ങൾ, അതായത് സാറിൻ്റെ വീടിൻ്റെ പ്രധാനപ്പെട്ട നിർമ്മാണ സാമഗ്രികൾ എന്തൊക്കെയാണ്, സാറിന് പ്രധാനപ്പെട്ട സൗകര്യങ്ങൾ, അതായത് ടോയ്ലറ്റ്, കിച്ചൺ, LPG കണക്ഷൻ എന്നതുമാതിരിയുള്ള സൗകര്യങ്ങളുണ്ടോ എന്നുള്ളതും, സാർ വീട്ടിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട അസെൻസ്, അതായത് റേഡിയോ, TV, ഇന്റർനെറ്റ് കണക്ടിവിറ്റി, ഇതുപോലെയുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഇത് 2 സാറിന് ചെയ്യാം. നമ്മളിപ്പോൾ 16 മുതൽ 30 വരെ, June 30 വരെ നമ്മൾ സെൽഫ് എന്യൂമറേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓൺലൈനിൽ പോകാൻ കഴിയുന്ന ആളുകൾക്ക് ഈ വിവരങ്ങൾ സ്വന്തം വീടിൻ്റേത് ഒരു മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഓൺലൈനായി ഒരു പോർട്ടലിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും. അത് സാറിന് ഇനി ഒരു പക്ഷേ സാർ ഈ പറഞ്ഞതുപോലെ സാറിന് പ്രായമായി ഈ വിവരങ്ങൾ എങ്ങനെ കൊടുക്കുമെന്നുള്ള ആശങ്കയുണ്ടെങ്കിൽ, ഞങ്ങൾ July 1 മുതൽ 30 വരെ സാറിൻ്റെ ഏരിയയിൽ ഒരു എന്യൂമറേറ്റർ, പ്രധാനമായും സ്കൂൾ ടീച്ചേഴ്സാണ്, അവർ സാറിൻ്റെ വീട്ടിൽ വന്ന് ഈ ചോദ്യങ്ങൾ ചോദിച്ച് ഡാറ്റ കളക്ട് ചെയ്യും. അപ്പോൾ അവർ ചോദ്യം ചോദിക്കുമ്പോഴത്തേക്കും സാർ അതിന് മറുപടി കൊടുത്താൽ മാത്രം മതി, അല്ലാതെ സാറിൻ്റെ ഭാഗത്തു നിന്നൊരു പ്രൊആക്റ്റീവായിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ടാവണമെന്നില്ല. പക്ഷേ നമ്മൾ ഈ സെൽഫ് എന്യൂമറേഷൻ ചെയ്തിരിക്കുന്നത് ഓൺലൈനായിട്ട് വിവരങ്ങൾ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് വളരെ ലളിതമായ രീതിയിൽ ഓൺലൈനായി ഡാറ്റ കൊടുക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ്.
2: രണ്ട് പേരുള്ളതിലെ ഗൃഹനാഥനും ഗൃഹനാഥയാണ്,
0: ശരി,
2: ആരാണ് പറഞ്ഞു കൊടുക്കാനുള്ളത്?
0: ഗൃഹനാഥനാണ് പറയേണ്ടത്.
2: ഗൃഹനാഥനാണ് പറയേണ്ടത്. വരുമാനം ഇതിനകത്ത് ഉണ്ടാവും?
0: വരുമാനത്തിന്റെ കാര്യം നമ്മൾ സെൻസസിൽ ഒരിക്കലും ചോദിക്കുന്നില്ല. നമ്മൾ സെൻസസിൽ ചോദിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, പ്രധാനമായും ആ ഒരു ഭവനത്തിൽ ലഭ്യമായ സൗകര്യങ്ങൾ, എന്തൊക്കെ സൗകര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഒരു മനുഷ്യത്വ സഹജമായ സാഹചര്യത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ നമുക്കുണ്ടാവേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ, അതായത് ടോയ്ലറ്റ്, കുക്കിംഗ് ഫെസിലിറ്റി, അതായത് ഏത് തരത്തിലുള്ള വെളിച്ചം, വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ടോ, അതുപോലെയുള്ള ചോദ്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ഏത് തരം ടോയ്ലറ്റാണ് ഉപയോഗിക്കുന്നത്, വേസ്റ്റ് വാട്ടർ ഔട്ട്ലെറ്റ് ഉണ്ടോ, എവിടെയാണ് കുക്ക് ചെയ്യുന്നത്, പിന്നെ അടിസ്ഥാനപരമായിട്ടുള്ള സാധാരണഗതിയിൽ നമുക്ക് ഉള്ള അസറ്റ്സ്, അതായത് വാഹനങ്ങളുണ്ടോ, റേഡിയോ ഉണ്ടോ എന്നൊക്കെ ഉള്ളത് കാര്യങ്ങളാണ് നമ്മൾ ചോദിച്ചറിയുന്നത്. അത്രയേ ഉള്ളൂ, അല്ലാതെ നമ്മൾ വരുമാനമൊന്നും ചോദിക്കുന്നില്ല സെൻസസിൽ.
1: അപ്പോൾ വിളിച്ചതിൽ വളരെ സന്തോഷം. ഇപ്പം അദ്ദേഹം ചോദിച്ചതുപോലെ ഇപ്പം നമുക്ക് ഈ സെൽഫ് എന്യൂമറേഷനിൽ ഇപ്പോൾ അങ്ങനെ ചെയ്യാൻ കഴിയാത്ത വ്യക്തികൾക്ക് അതൊരു നിർബന്ധമാണോ, അതോ അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് അവർ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? അവർക്ക് ആ സമയത്ത് അല്ലെങ്കിൽ ജൂലൈ 1 മുതൽ നടക്കുന്ന നേരിട്ട് എന്യൂമറേറ്റർമാർ വീട്ടിൽ ചെന്ന് എടുക്കുമ്പോൾ അന്നേരം അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്താലും മതിയാവും?
0: അതായത് നമ്മൾ സെൽഫ് എന്യൂമറേഷൻ ചെയ്താൽ പോലും സെൽഫ് എന്യൂമറേഷനിൽ നമ്മൾ ചെയ്യുന്ന ഓൺലൈനായിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഡാറ്റ ഒരിക്കലും ഇതിൻ്റെ പ്രധാന സെർവറിലേക്കല്ല പോകുന്നത്. നമ്മൾ ആ ഒരു ഡീറ്റെയിൽസ് ഈ സെൽഫ് എന്യൂമറേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് സെൽഫ് എന്യൂമറേഷൻ വിജയകരമായി സമർപ്പിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഐ ഡി കിട്ടും. അതിന് നമ്മൾ സെൽഫ് എന്യൂമറേഷൻ SEID എന്നാണ് പറയുന്നത്. ആ ഐ ഡി ഈ ഗൃഹനാഥൻ അല്ലെങ്കിൽ വീട്ടിലുള്ള ആരെങ്കിലും അത് എഴുതി സൂക്ഷിക്കുകയോ അവർക്ക് SMS വന്നത് സൂക്ഷിക്കുകയോ ചെയ്യണം. ഇനി 16 മുതൽ 30 വരെ സെൽഫ് എന്യൂമറേഷൻ പീരീഡ് കഴിഞ്ഞതിന് ശേഷം ഈ സെൽഫ് എന്യൂമറേഷനിൽ ആ ഒരു ലൊക്കേഷനിൽ, ആ ഒരു ഹൗസ് ലിസ്റ്റിംഗ് ബ്ലോക്കിൽ ആരൊക്കെ ചെയ്തോ ആ മുഴുവൻ ഡാറ്റയും എന്യൂമറേറ്ററുടെ മൊബൈൽ ആപ്പിലേക്ക്, അതായത് സ്കൂൾ ടീച്ചർ വിസിറ്റ് ചെയ്യുന്ന അവരുടെ മൊബൈൽ ആപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ആ മൊബൈൽ ആപ്പുമായി എന്യൂമറേറ്റർ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് ഈ SEID നമ്മൾ കൃത്യമായി പറഞ്ഞു കൊടുത്താൽ എന്യൂമറേറ്റർ ആ SEID ആപ്പിൽ എൻ്റർ ചെയ്യുകയും ഈ ഗൃഹനാഥൻ അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന ആൾ ഫില്ല് ചെയ്ത മുഴുവൻ ഡാറ്റയും എന്യൂമറേറ്റർക്ക് കിട്ടുകയും ചെയ്യും. എന്നിട്ട് എന്യൂമറേറ്ററാണ് അവസാനമായി ഇതിനെ ഫൈനലി സെർവറിലേക്ക് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും
1: എന്തെങ്കിലും തെറ്റുകൾ വന്നാൽ പോലും കുഴപ്പമില്ല, അത് എന്യൂമറേറ്റർ നേരിട്ട് വന്ന് ഇത് ചെയ്യുന്ന സമയം, കണക്കെടുക്കുന്ന സമയത്ത് അത് തിരുത്താവുന്നതാണ്.
0: തിരുത്താനുള്ള സൗകര്യം ഉണ്ട്.
1: ഓക്കെ. അപ്പോൾ ഈ സെൽഫ് എന്യൂമറേഷൻ്റെ ഒരു പ്രാധാന്യം എന്താണ്, അതിൻ്റെ ഒരു എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ കാരണം? ഒരുപക്ഷെ കൂടുതൽ നമുക്ക് നേരിട്ട് തന്നെ നമ്മുടെ വിവരങ്ങൾ പോർട്ടലിൽ കൊടുക്കുകയും അതിന് എന്യൂമറേറ്റർ വരുമ്പോൾ അതൊന്നും കൂടെ ഒന്ന് വെരിഫൈ ചെയ്തിട്ട് അതിനൊരു കൺഫർമേഷൻ കിട്ടുകയും ചെയ്യും, അങ്ങനൊരു സൗകര്യമാണ് അല്ലേ?
0: ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടുണ്ട്. ഇപ്പോൾ പല വീടുകളിലും നമുക്കറിയാം ജോലിക്കൊക്കെ പോകുന്ന ആളുകൾ ഈ എന്യൂമറേറ്റർ ചെല്ലുന്ന സമയത്ത് അവർ മുഴുവൻ സമയം അവൈലബിൾ ആണോ എന്നില്ല. ഈ ഇൻ്റർവ്യൂ മുഴുവൻ പീരീഡിലും ക്ഷമാപൂർവ്വം നിന്ന് കൊടുക്കാനുള്ള ഒരു സാഹചര്യമൊന്നും ചിലപ്പോൾ വീട്ടുകാർക്ക് കാണില്ല. അപ്പോൾ ആ സമയത്ത് ഈ എക്സസൈസ്, ഓൺലൈൻ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ എന്യൂമറേറ്റർ വരുമ്പോൾ ഈ SEID മാത്രം ഷെയർ ചെയ്താൽ മതിയാവും. അത് ഒരു ഗുണമാണ്. ഇനി രണ്ടാമത്തേത്, ഇപ്പം നമുക്ക് സ്വന്തം വിവരങ്ങൾ, നമ്മളൊരാൾ വരുമ്പോൾ അത് എന്യൂമറേറ്റർ ആണോ എന്നുള്ളൊക്കെയുള്ള സംശയങ്ങൾ വീട്ടുകാർക്ക് കാണും. അപ്പോൾ അതിനൊന്നും നിൽക്കാതെ സ്വന്തം നിലയ്ക്ക് നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ID മാത്രം പറഞ്ഞു കൊടുത്താൽ യഥാർത്ഥ എന്യൂമറേറ്റർ ആരാണോ അയാൾക്ക് മാത്രമേ നമ്മളുടെ വിവരങ്ങൾ ആക്സസ് ചെയ്യാൻ പറ്റൂ. പിന്നെ മൂന്നാമത് ഒരു ജനറൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ്സ്, നമ്മളൊരു അഡ്വാൻസ്മെൻറ്റിൻ്റെ ഭാഗമായി നമ്മളും സെൻസസും മാറുന്നു എന്നുള്ളതാണ്.
1: ഓക്കെ, നമുക്കൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
3: നമസ്തേ സാർ.
1: നമസ്തേ, നമസ്തേ, ആരാണ് വിളിക്കുന്നത്?
3: സാർ, ചന്ദ്രൻ നായർ പേയാടാണ്. സാർ, ഒരു പൊതുവായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഞാനെന്ന് വെച്ചാൽ കുറച്ച് ജനങ്ങളുമായിട്ട് സംസാരിച്ചപ്പോൾ അവർക്ക് ചില സംശയങ്ങൾ ഉണ്ടായി സാർ. പ്രധാനമായിട്ടും
1: ഒന്നാമത്തെ
3: ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ, അതിനകത്ത് പ്രധാനമായിട്ടും ഹരീഷ് സാറിനോട് ചോദിക്കാനുള്ള വെച്ചാൽ 34 ചോദ്യങ്ങളാണ് വരുന്നത്. അതിനകത്ത് 2, 3, 7, 8, 9, 21 ഇതിനെന്താന്ന് വെച്ചാൽ അദ്ദേഹം ഒന്ന് വിശദീകരണം തന്നാൽ വലിയ ഉപകാരമായിരുന്നു. പ്രധാനമായിട്ടും ഒന്ന് കെട്ടിട നമ്പർ തൊട്ടടുത്ത് തന്നെ സെൻസസ് കെട്ടിട നമ്പർ, ഇങ്ങനെ രണ്ടും ചോദിച്ചിട്ടുണ്ട്. രണ്ടും ഒന്ന് തന്നെയല്ലേ സാർ?
0: ആ അതായത് ഞാൻ പറയാം, അതിൽ കെട്ടിട നമ്പർ എന്ന് നമ്മൾ പറയുന്നത് നമ്മൾ ആദ്യഘട്ടത്തിൽ ചെയ്യുന്നത് നമ്മുടെ ഒരു എച്ച് എൽ ബി ഹൗസ് ലിസ്റ്റിംഗ് ഒരു ഒരു ടീച്ചർക്ക് കൊടുത്തിട്ടുള്ള ഏരിയ മുഴുവൻ ആ ടീച്ചർ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് സന്ദർശിച്ച് അതിലുള്ള ഓരോ ബിൽഡിങ്ങുകൾക്കും നമ്പർ കൊടുക്കും. ആ ബിൽഡിങ്ങുകൾ നമ്പർ കൊടുത്തതിന് ശേഷം ആ ബിൽഡിങ്ങിൽ പലതരം ഭാഗങ്ങൾ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പല ഭാഗങ്ങൾ ചിലപ്പോൾ ഉണ്ടായിരിക്കാം, അതിനെല്ലാം വേറെ വേറെ നമ്പർ കൊടുക്കും. ഇനി ബിൽഡിങ്ങിൽ ഈ പറയുന്ന എന്യൂമറേറ്റർ അതായത് സ്കൂൾ ടീച്ചറായിരിക്കും മിക്കവാറും അവർ നമ്പർ കൊടുക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങൾ ആ ബിൽഡിങ്ങിനിട്ടിട്ടുള്ള നമ്പറിനെ തന്നെ ആണ് ബിൽഡിംഗ് നമ്പറായിട്ട് അവർ അഡോപ്റ്റ് ചെയ്യുന്നത്. അത് നമ്മൾ ആ ഒരു ബിൽഡിങ്ങിനെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇനി ആ ബിൽഡിങ്ങിലുള്ള വിവിധ ഭാഗങ്ങളെ നമ്മളൊരു റണ്ണിങ് സീരിയൽ നമ്പറിൽ അതായത് ഒരു എച്ച് എൽ ബിയിൽ 0001 തുടങ്ങി അങ്ങനെ എത്ര യൂണിറ്റുകളാണോ ഡ്വെല്ലിംഗ് മീൻസ് ബിൽഡിങ്ങിൻ്റെ വേറെ വേറെ ഭാഗങ്ങളാണോ അതിനോരോന്നിനും ഓരോ നമ്പർ കൊടുക്കും. അപ്പോൾ ബിൽഡിംഗ് നമ്പർ എന്ന് പറയുന്നത് എൽ എസ് ജി ഡി അല്ലെങ്കിൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ പഞ്ചായത്ത് കൊടുത്ത നമ്പറിനെ അങ്ങനെ തന്നെ എടുക്കുകയും ഇനി ഈ ഓരോ ബിൽഡിങ്ങിനുള്ള വിവിധ ഭാഗങ്ങളെ വെവ്വേറെ ഈ ആവശ്യത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന യൂണിറ്റുകളെ വേറെ വേറെ സെൻസസ് ഹൗസ് നമ്പറുകളായി എഴുതുകയും ചെയ്യും. ഇത് പബ്ലിക് അറിയേണ്ട ആവശ്യമില്ല, ഇത് എന്യൂമറേറ്റർ തന്നെ ആ ഓരോ ബിൽഡിങ്ങിനെ കണ്ടെത്തി ഞങ്ങളുടെ നിർവചനങ്ങൾ
1: അനുസരിച്ച്.
0: അതെ, സെൽഫ് എന്യൂമറേഷന്റെ സമയത്ത് സത്യത്തിൽ നാലാമത്തെ ചോദ്യം അതായത് പ്രിഡോമിനന്റ് മെറ്റീരിയൽ ഓഫ് ഫ്ലോർ നമ്മുടെ തറയ്ക്ക് ഉപയോഗിച്ചിരുന്ന പ്രധാന സാമഗ്രി എന്ന് തുടങ്ങി ഉള്ള കാര്യങ്ങളാണ് പൊതുജനം സമർപ്പിക്കേണ്ടത്. ഈ നമ്പറുകളെ കുറിച്ച് പൊതുജനം വേവലാതിപ്പെടേണ്ട കാര്യമില്ല. ഓ തീർച്ചയായും തിരുത്താനുള്ള അവസരമുണ്ട് സാർ, ധൈര്യമായി സെൽഫ് എന്യൂമറേഷൻ ചെയ്യൂ. നമ്മളൊരു ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ് ആണ്. അതിനുശേഷം എന്യൂമറേറ്റർ വീട്ടിൽ വരുമ്പോൾ അവരോട് ഡാറ്റ വായിച്ചു കേട്ട് അതുപോലെ തന്നെ ഇതിൽ പല ടൂൾസും നമുക്ക് അവൈലബിൾ ആണ്. സെൽഫ് എന്യൂമറേഷൻ ചെയ്യുമ്പോഴത്ത് തന്നെ നമുക്ക് അതിൽ പലതരം ടൂൾസ് ഈ ചോദ്യം കൊണ്ടുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇതിനെന്താണ് വരുന്നത് എന്നൊക്കെയുള്ള സഹായങ്ങളും നമുക്ക് ലഭ്യമാണ്.
1: ഓക്കെ, വിളിച്ചത് വളരെ സന്തോഷം. ഇപ്പം ഈ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ താങ്കൾ സൂചിപ്പിക്കുകയുണ്ടായി, 33 ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളതെന്ന്. അതിൽ കുറേ ചോദ്യങ്ങൾ എന്യൂമറേറ്റർ സ്വന്തമായിട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്, അതിലിപ്പോൾ ജനങ്ങളൊന്നും ചെയ്യേണ്ട കാര്യങ്ങളില്ല. അപ്പോൾ പ്രധാനമായിട്ടുള്ള ചോദ്യങ്ങളൊന്ന് പറയാമോ? അപ്പോൾ ഒരുപക്ഷെ അവർക്ക് അതൊക്കെ ആയിരിക്കണം സംശയങ്ങൾക്ക് കാരണമാകുന്നത്.
0: അതായത് നമ്മൾ സെൽഫ് എന്യൂമറേഷൻ പോർട്ടലിൽ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ തുടങ്ങുന്നത് തന്നെ നമ്മുടെ വീട് അതായത് ആൾത്താമസമുള്ള വീട് ഉണ്ടാക്കിയിരിക്കുന്ന പ്രധാനപ്പെട്ട സാമഗ്രികളാണ്. അപ്പോൾ അതിൽ മൂന്ന് തരത്തിലുള്ളത്, ഒന്ന് നമ്മൾ തറയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്ന സാമഗ്രി, ഫ്ലോറിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന നിർമ്മാണ സാമഗ്രി ഏത് എന്നുള്ളതാണ്. രണ്ടാമത്തേത്
1: ടൈലാണോ സിമെന്റ് തറയാണോ ഗ്രാനൈറ്റ് ആണോ അങ്ങനെയൊക്കെയുള്ള,
0: അതെ അതിന് കുറേ ഓപ്ഷൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈവൻ നമ്മൾ ടൈൽ എന്നുള്ളത് ഒരു കുറച്ചുകൂടെ ഒരു ഹയർ ലിവിങ് കണ്ടീഷൻസിലുള്ളതാണ്. നമ്മൾ മണ്ണിൻ്റെ തറ മുതൽ ടൈൽസ് വരെയുള്ള മൊസൈക്ക് ഫ്ലോർ ടൈൽസ് വരെയുള്ള ഇന്ത്യയുടെ സാമാന്യ ജീവിതത്തിൽ ഉപയോഗിച്ച് കണ്ടുവരുന്ന എല്ലാത്തിനെയും കോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ചുവരാണ്, ചുവരിന് ഏതാണ് പ്രധാനപ്പെട്ട സാമഗ്രി ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അതുപോലെ തന്നെ റൂഫ്, ഇതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട മൂന്ന് ചോദ്യങ്ങൾ. അതിനുശേഷം നമ്മൾ എന്ത് ആവശ്യത്തിന് വേണ്ടിയാണ് ഈ സെൻസസ് വീട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെൻസസ് വീട് ഏത് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു, അതിൽ പ്രധാനമായും താമസ ആവശ്യത്തിന് ഉപയോഗിക്കുന്നു, താമസത്തിനും മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ഇനി താമസത്തിനല്ലാതെ നമ്മൾ കാണുന്ന ഷോപ്പുകൾ അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ചേർത്തിട്ട് താമസേതര ആവശ്യത്തിന് ഉപയോഗിക്കുന്നു എന്നതിനെ കാറ്റഗറൈസ് ചെയ്യണം. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ഈ സെൻസസ് വീട് ഏത് തരത്തിലുള്ളതാണ്, അതായത് നല്ല വീടാണോ, ജീവിക്കാൻ പറ്റുന്നതാണോ, ഇനി അതല്ല ജീർണിച്ചതാണോ, അതിൻ്റെ ഒരു ഒരു കണ്ടീഷൻ ഒരു നമ്മൾ അസസ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കുടുംബനാഥൻ എൻ്റെ സെക്സ് നമ്മൾ ചോദിക്കുന്നുണ്ട്, അവർ എസ് സി ആണോ എസ് ടി ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ഈ വീടിൻ്റെ ഓണർഷിപ്പ്, പ്രത്യേകിച്ച് സെൻസസ് എന്ന് പറയുന്നത് ഓണർഷിപ്പുമായിട്ട് ഈ സെൻസസ് എടുക്കുന്ന വീടിന് ബന്ധമൊന്നുമില്ല, അവിടെ താമസം ആരാണോ അവരുടെ വിവരങ്ങളാണ് നമ്മൾ ശേഖരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യങ്ങളിൽ ഈ ഒരു താമസിക്കുന്ന വീടിൻ്റെ ഓണർഷിപ്പ് സ്റ്റാറ്റസ് അതായത് ഉടമസ്ഥാവകാശത്തെക്കുറിച്ച് ചോദ്യം വരുന്നുണ്ട്.
1: അപ്പോൾ ഈ അവിടെ താമസിക്കുന്ന വാടകയ്ക്ക് താമസിക്കുന്ന ആളാണെങ്കിൽ അയാൾ എന്താണ് എഴുതേണ്ടത്?
0: അയാൾ താമസിക്കുന്ന വീട്ടിൻ്റെ വിവരങ്ങൾ കൊടുക്കണം. അയാളുടെ അത് സ്വന്തമാണോ എന്ന ചോദ്യം നമ്മൾ ചോദിക്കുന്നത് അതിന്റെ ഒരു കണ്ടീഷൻ.
1: ഓണർഷിപ്പ് സ്റ്റാറ്റസിൽ റെന്റഡ് ഹൗസ് എന്ന് എഴുതാം,
0: അയാൾക്ക് റെന്റഡ് ഹൗസ് എന്ന് എഴുതാം. ഇനി റെന്റഡ് ഹൗസിൽ രണ്ട് തരമുണ്ട്,
1: റെന്റഡ് ഹൗസിൽ താമസിക്കുന്ന ആളും പക്ഷേ ഈ പറഞ്ഞ ബിൽഡിംഗിന്റെ പ്രത്യേകതകൾ അതെല്ലാം എഴുതണം,
0: എല്ലാം പറയണം, എല്ലാം പറയണം. നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് നമുക്ക് ലഭ്യമായിട്ടുള്ള സൗകര്യങ്ങളെ കുറിച്ചാണ് പ്രധാനമായി സർവേ ചെയ്യുന്നത്. ഇനി റെന്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് വേറൊരിടത്ത് സ്വന്തമായി വീടുണ്ടെങ്കിൽ അതും റെക്കോർഡ് ചെയ്യാനുള്ള സൗകര്യം ഇതിലുണ്ട്.
1: അത്
0: അദ്ദേഹം തന്നെ പറയണം,
1: ഡീറ്റെയിൽസ് കൊടുക്കണം.
0: അതെ, അത് വേറെ ഒരു കോഡാണ്. അതായത് ഈ വീട് എൻ്റെ സ്വന്തമാണ് എന്നതിന് നമ്മളൊരു പ്രത്യേക കോഡ് കൊടുക്കുന്നുണ്ട്. ഈ വീടിൽ ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നു, പക്ഷേ എനിക്ക് വേറൊരിടത്ത് സ്വന്തമായി വീടുണ്ട്,
1: അത്
0: സഹായിക്കും. നമ്മുടെ ഗവൺമെന്റിന്റെ പദ്ധതികളിൽ, ഹൗസിംഗ് പ്ലാനിൽ, ഭവന പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോഴത്തേക്ക് ഈ വിവരം വളരെ സഹായകരമാണ്. മറ്റൊരിടത്തും വീടില്ലാത്ത ഒരു റെന്റിന് താമസിക്കുന്ന ആളും മറ്റൊരിടത്ത് വീടുണ്ടായിട്ട് റെന്റിന് താമസിക്കുന്ന ആളും തമ്മിൽ
1: വ്യത്യാസമുണ്ടല്ലോ,
0: അതിനെ തിരിച്ചറിയാൻ വേണ്ടി.
1: നമ്മുടെ ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
4: സാറേ, പിന്നെ ഇത് കായംകുളത്തുനിന്ന് സാലിഹായ.
1: സാലിഹ, എന്താണ് സംശയമുള്ളത് ചോദിച്ചോളൂ.
4: സാറേ, എന്റെ സംശയം, ഞാൻ ഇപ്പോൾ താമസിക്കുന്ന വീട് വിൽക്കുകയാണ്, ആണ് അതിന്റെ എഴുത്ത്. പുതിയ വീടിന്റെ പെർമിറ്റ് കിട്ടിയില്ല, അന്നേരം എങ്ങനെയാണ് നിങ്ങൾ പറയുന്നത്?
0: മാഡം, ഇപ്പൊ എവിടെയാണ് താമസം? ഇപ്പൊ രാത്രി ഉറക്കം എവിടെ? കായംകുളത്ത്. വിൽക്കാൻ പോകുന്ന വീട്ടിലാണോ? അപ്പം കായംകുളത്ത് നിങ്ങൾ വിൽക്കാൻ പോകുന്ന വീട്ടിലെ വിവരങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അതായത് സെൻസസിന് ഞാൻ പറഞ്ഞു രണ്ട് ഘട്ടങ്ങളുണ്ട്. അപ്പോൾ ആദ്യ ഘട്ടത്തിൽ എവിടെയാണോ താമസം, ആ സ്ഥലത്തിന്റെ വിവരങ്ങൾ നമ്മൾ എടുക്കുകയും പിന്നീട് വീട് മാറുന്നതിനനുസരിച്ചും നിങ്ങൾക്ക് വിവരം കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടാവും. ആ സമയത്ത് പുതിയ വീട്ടിലേക്ക് മാറിയാൽ അതിനെയും നമ്മൾ പുതിയതായി എടുക്കും. ആശങ്കപ്പെടേണ്ട കാര്യമില്ല.
1: ഓക്കെ ഓക്കെ, വിളിച്ചത് വളരെ സന്തോഷം. ഇപ്പം നമ്മൾ വീടിൻ്റെ കാര്യങ്ങളാണല്ലോ, ഓണർഷിപ്പിനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പം പറഞ്ഞത്. അപ്പം ഇതിനകത്ത് ഒരു അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡ്വെല്ലിംഗ് റൂംസ്, അതെന്താണ് ഉദ്ദേശിക്കുന്നത്?
0: നമ്പർ ഓഫ് ഡ്വെല്ലിംഗ് റൂംസ് എന്ന് പറഞ്ഞാൽ ഈ വീട്ടിൽ താമസത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന എത്ര മുറികളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് നമ്പർ ഓഫ് ഡ്വെല്ലിംഗ് റൂംസ് എന്ന് പറഞ്ഞാൽ അതിൽ കിച്ചൺ, ബാത്റൂം, കോറിഡോർ, വരാന്ത, ഇതൊന്നും പെടാത്ത മറ്റ് പൂജാമുറി, ഇതൊന്നും പെടാത്ത മറ്റ് റൂമുകൾ, അതായത് നമ്മുടെ ഡൈനിങ് റൂം വരും, ലിവിങ് റൂം വരും, പിന്നെ നമ്മുടെ ബെഡ്റൂം വരും, ഇതെല്ലാം അതിൽ വരുന്നതാണ്.
1: ഓക്കെ, അപ്പോൾ അടുത്തതായിട്ടുള്ള ക്വസ്റ്റ്യൻ, മെയിൻ സോഴ്സ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ, അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. കുടിവെള്ളം എങ്ങനെയാണ്, പൈപ്പ് വാട്ടറാണോ കിണറാണോ അതാണോ ഉദ്ദേശിക്കുന്നത്?
0: അതെ അതെ, ഏത് രീതിയിലാണ് കുടിക്കാനുള്ള വെള്ളം ലഭിക്കുന്നത് എന്നുള്ളതാണ്. ഡ്രിങ്കിങ് വാട്ടർ മാത്രമാണ് നമ്മൾ ചോദിക്കുന്നത്, മറ്റ് വാട്ടർ സപ്ലൈയെ പറ്റി നമ്മൾ ചോദിക്കുന്നില്ല. അതിൽ പ്രധാനമായും ടാപ്പ് വാട്ടർ ഫ്രം ട്രീറ്റഡ് സോഴ്സ്, അതായത് ശുദ്ധീകരിച്ച പൈപ്പ് വെള്ളം, അതായത് നമ്മൾ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, പഞ്ചായത്തുകളൊക്കെ നടപ്പാക്കുന്ന ശുദ്ധജല വിതരണ സംബന്ധിയായിട്ടുള്ള കണക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ടാപ്പ് വാട്ടർ ഫ്രം ട്രീറ്റഡ് സോഴ്സ് എന്നുള്ള രീതിയിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇനി അതല്ലാതെ ഈ ശുദ്ധീകരണ സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത ഡ്രിങ്കിങ് വാട്ടറാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ടാപ്പ് വാട്ടർ ഫ്രം അൺട്രീറ്റഡ് സോഴ്സ്, അതായത് ശുദ്ധീകരിക്കാത്ത പൈപ്പ് വെള്ളം എന്ന ഒരു ഒരു വിഭജനം അതിന് നമ്മൾ വരുത്തുന്നു. പിന്നെ നമുക്ക് കിണറുണ്ട്, ഹാൻഡ് പമ്പുണ്ട്, ട്യൂബ് വെൽ, ബോർവെൽ ഉണ്ട്, ഇനി സ്പ്രിങ് പോലെയുള്ള വിരളമായ കുടിവെള്ള സ്രോതസ്സുകളെയും നമ്മൾ പിന്നെ കവർ ചെയ്യുന്നുണ്ട് ഇതിൽ സെൻസസിൽ.
1: ഓക്കെ, പിന്നീടുള്ളത് ആക്സസ് ടു ലാട്രിൻ, മെയിൻ സോഴ്സ് ഓഫ് ലൈറ്റിംഗ്, അങ്ങനെയുള്ള എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങൾ തന്നെയാണ് അല്ലേ?
0: അതെ അതെ അതെ.
1: വേസ്റ്റ് വാട്ടർ ഔട്ട്ലെറ്റ് കണക്റ്റഡ് ടു, അതെന്താണ് ഉദ്ദേശിക്കുന്നത്?
0: അതായത് നമ്മൾ ഈ ടോയ്ലറ്റിൽ നിന്നുള്ള വെള്ളം ഒഴികെ മറ്റ് നമ്മൾ അടുക്കളയിൽ നിന്നുള്ള ജലം, ഉപയോഗിച്ച് കഴിഞ്ഞ ജലം എങ്ങോട്ടാണ് നമ്മൾ ഒഴുക്കി വിടുന്നത് എന്നുള്ളതാണ് ഈ ചോദ്യം. പല വീടുകളിലും അതിന് സംവിധാനങ്ങൾ ഉണ്ടായിരിക്കും, അടച്ച് മൂടിയ സംവിധാനമുണ്ടോ, ഇനി അതല്ല അതൊരു ജനറൽ ഡ്രെയിനേജിനോടാണോ കണക്ട് ചെയ്തിട്ടുള്ളത്, ഇനി അതല്ലെങ്കിൽ ഓപ്പൺ ഡ്രെയിനേജ് ആയിട്ടുള്ള തുറന്നു കിടക്കുന്ന കാനയിലേക്കാണോ, ഇനി അങ്ങനെ ഡ്രെയിനേജ് ഒന്നും ഇല്ലാതെ വെറുതെ പറമ്പിലേക്ക് ഇറക്കി വിടുകയാണോ എന്നൊക്കെ ഉള്ള രീതിയിലാണ് ഈ ചോദ്യം. ഇത് ശുചീകരണ സംബന്ധിയായിട്ടുള്ള ചോദ്യങ്ങളാണ് ഇത്. ശുചിത്വമായി ബന്ധപ്പെട്ട എൽ പി ജി കണക്ഷൻ, നമ്മളത് രണ്ട് ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. അത് അതിൽ എൽ പി ജി കണക്ഷൻ ഉണ്ടോ, നിങ്ങൾക്ക് അടുക്കളയുണ്ടോ, എൽ പി ജി കണക്ഷൻ ഉണ്ടോ, ഉണ്ടെങ്കിൽ ഏത് തരം അടുക്കളയാണ്, ഓരോ തരം അടുക്കളയിലും എൽ പി ജി കണക്ഷൻ ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കുന്നുണ്ട്. അതായത് നമ്മൾ അടുക്കളയിൽ സ്വന്തമായി ഒരു അടുക്കളയുണ്ട്, ആ അടുക്കളയിൽ വെച്ചാണ് പാചകം ചെയ്യുന്നത്, അവിടെ നിങ്ങൾക്ക് എൽ പി ജി കണക്ഷൻ ഉണ്ടോ എന്നുള്ള ചോദ്യം നമ്മൾ ചോദിക്കുന്നുണ്ട്. ഇനി അതിന് പുറമെ അടുക്കള ഇല്ലാതെ വീടിനുള്ളിൽ തന്നെ വേറൊരിടത്ത് കുക്ക് ചെയ്യുകയാണെങ്കിൽ അതിലും നിങ്ങൾക്ക് എൽ പി ജി ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കുന്നുണ്ട്. എല്ലാത്തിനും പ്രത്യേക കോളങ്ങളുണ്ട്. ഇത് വളരെ വിശദമായി തന്നെ മലയാളത്തിൽ പോലും നമുക്ക് ലഭ്യമാവുന്ന രീതിയിലാണ് എന്യൂമറേഷൻ പോർട്ടൽ ഉണ്ടാക്കിയിട്ടുള്ളത്.
1: ഓക്കെ, നമുക്കൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
5: നമസ്കാരം
1: സാർ, ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്.
5: ഞാൻ ഇന്നലെ തന്നെ ഈ ന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്തു. അതിൽ എനിക്കൊരു പ്രായോഗിക ബുദ്ധിമുട്ട് തോന്നിയത്, ആ വീട് ഐഡന്റിഫൈ ചെയ്ത് മാർക്ക് ചെയ്യാൻ എനിക്ക് ശരിക്കും ഇപ്പൊ പറ്റിയിട്ടില്ല. ഞാൻ എന്റെ ലൈൻ കൊണ്ടുവന്നിട്ടാണ് ഞാൻ അത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പൊ

0: അതുകൊണ്ട് ന്യൂമറേറ്റർ വരുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ വരാതെ പോകില്ലല്ലോ അല്ലേ,
1: കണ്ടുപിടിക്കാൻ പറ്റാതെ. ഇല്ല ഇല്ല, ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ ലൊക്കേഷൻ ഏത് എന്യൂമറേറ്ററുടെ ഹൗസ് ലിസ്റ്റിംഗ് ബ്ലോക്കിലാണോ വരുന്നത്, ആ ലൊക്കേഷൻ ആ എന്യൂമറേറ്റർക്ക് നമ്മൾ ഈ ഡാറ്റ പോപ്പുലേറ്റ് ചെയ്ത് കൊടുക്കും ആപ്പിൽ. അവർ വീട്ടിൽ വന്നിട്ട് വരുന്ന സമയത്ത് സാറിന് ഈ SEID ഹാൻഡ് ഓവർ ചെയ്യാം. അതായത് ഒരു 100 മീറ്റർ ബഫർ നമ്മളിതിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സാറൊരു 100 മീറ്റർ അപ്പുറത്തേക്ക് മാറി ചെയ്താൽ പോലും നമുക്ക് ഈ ഈ ID ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇനി സാറ് SEID ഉപയോഗിച്ച് ചെയ്തു, എന്യൂമറേഷൻ ബ്ലോക്ക് മാർക്ക് ചെയ്ത് വളരെ ദൂരത്തേക്ക് മാറിപ്പോയി, ആ സമയത്ത് സംഭവിക്കുന്നത് ഈ ഒരു എന്യൂമറേഷൻ ID വേറെ ഒരു എന്യൂമറേറ്റർക്കായിരിക്കും ഒരു പക്ഷേ കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ സാറിൻ്റെ വീട്ടിൽ വരുന്ന ആൾക്ക് സാർ SEID പറഞ്ഞു കൊടുക്കുമ്പം അത് മാച്ച് ആവാത്ത സാഹചര്യം വരും. അങ്ങനെ മാച്ച് ആവുന്നില്ലെങ്കിൽ എന്യൂമറേറ്റർ ഏറ്റവും ആദ്യം ചെയ്യുന്നത് സാറിൻ്റെ വിവരങ്ങൾ ഒന്നുകൂടെ ശേഖരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ID മാറിപ്പോയത് കൊണ്ട് ഡേറ്റ കളക്ട് ചെയ്യാതിരിക്കുന്ന ഒരു സാഹചര്യം വരുന്നില്ല. ഓരോ ഉത്കണ്ഠ ആവശ്യമില്ല, എല്ലാവരോടും കൂടിയുള്ള ഒരു ജനറൽ പോയിന്റ് ആണിത്.
0: സാർ വേറെ സംശയം കൂടെ അതിനകത്ത് പ്രത്യേകം ചോദിക്കുന്നുണ്ട്, വീട്ടിൽ ഇപ്പോൾ സ്ഥിരമായി താമസിക്കുന്നവർ ആരാണെന്ന് ചോദിക്കുന്നത്. കാരണം മക്കൾ രണ്ടുപേരും സ്ഥലത്ത് വീട്ടിലില്ലാത്ത മാരി ചെയ്ത് പോയതുകൊണ്ടും ഞാൻ മകളുടെ എന്റെ ഭാര്യയുടെ പേര് മാത്രമേ പിടിച്ചിട്ടുള്ളൂ.
1: മാത്രം മതി, അങ്ങനെയാണ് ചെയ്യേണ്ടത്. താങ്കൾ ചെയ്തത് ശരിയാണ്.
2: ഓക്കെ, ഹരിദാസ് ജി വിളിച്ചത് വളരെ സന്തോഷം. ഇപ്പം ഈ ലൊക്കേഷൻ മാപ്പിങ്ങിൻ്റെ ആ കാര്യം പറയുമ്പോൾ, ഇപ്പം ഒരാൾ വാടകയ്ക്ക് താമസിക്കുന്നു, അവിടെ നിന്നാണ് ഡീറ്റെയിൽസ് കൊടുക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് വേറെ വീടുണ്ട്. അപ്പം അദ്ദേഹം മാപ്പ് ചെയ്യേണ്ടത് ഏതാണ്, ലൊക്കേറ്റ് ചെയ്യേണ്ടത്?
1: അദ്ദേഹം ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണ താമസിക്കുന്ന സ്ഥലമാണ് മാപ്പ് ചെയ്യേണ്ടത്. സ്വന്തം വീടല്ല, നമ്മൾ ഓണർഷിപ്പിനെ ഇതിനുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നില്ല.
2: ഓക്കെ, റേഡിയോ ടെലിവിഷൻ ലഭ്യമാണോ, പിന്നെ ആക്സസ് ടു ഇന്റർനെറ്റ്, അപ്പോൾ അതൊക്കെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ്
1: തന്നെയാണല്ലേ.
2: ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ അവൈലബിൾ ആണോ, ടെലിഫോൺ മൊബൈൽ കണക്ഷൻ ഉണ്ടോ, ബൈസിക്കിൾ സ്കൂട്ടർ ഇല്ലേ, കാർ ജീപ്പ് വാൻ, മെയിൻ സെറിയൽ കൺസ്യൂംഡ് ഇൻ ദ ഹൗസ് ഹോൾഡ്, അതെന്താണ് ഉദ്ദേശിക്കുന്നത്? ആഹാര രീതിയെ കുറിച്ചാണ്.
1: കഴിഞ്ഞ സെൻസസിൽ നിന്നും ഈ സെൻസസിലേക്കുള്ള ഒരു വ്യത്യാസപ്പെട്ട ചോദ്യമാണത്. നമ്മളിപ്പോൾ ഫുഡ് സേഫ്റ്റി, ഭക്ഷ്യസുരക്ഷയൊക്കെ ബന്ധപ്പെട്ട് ഓരോ മേഖലയിലും ആളുകൾ, ഓരോ വീട്ടിലും ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ധാന്യം, അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെട്ടപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ധാന്യം ഏതാണെന്നുള്ള ഒരു ചോദ്യം നമ്മൾ ഈ പ്രാവശ്യം സെൻസസിൽ പുതുതായി വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് അറിയാവുന്നതുപോലെ ഇപ്പോൾ മലയാളികളുടെ സാഹചര്യത്തിൽ, നമ്മുടെയൊക്കെ സാഹചര്യത്തിൽ ഒരു പക്ഷേ അരിയായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഈ സെൻസസ് എന്ന് പറയുന്ന സംഗതി ഓൾ ഇന്ത്യയിൽ എല്ലായിടത്തും നടക്കുന്ന ഒരു ആണ്. അപ്പോൾ അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട മുഴുവൻ ഓപ്ഷൻസും നമ്മളതിൽ ചേർത്തിട്ടുണ്ട്. അത് ഏതാണോ നമ്മൾ വീട്ടിൽ ഏറ്റവും കൂടുതൽ ആഹാരത്തിന് ഉപയോഗിക്കുന്ന ധാന്യം, അതാണ് നമ്മളതിൽ കൊടുക്കേണ്ടത്.
2: ഈ അവൈലബിലിറ്റി ഓഫ് കിച്ചൺ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, പ്രത്യേകമായിട്ട് കിച്ചൺ ഉണ്ടോ എന്നുള്ളതാണോ?
1: അത് നമ്മൾ പറഞ്ഞു വന്നിരുന്നു നേരത്തെ. അതായത് അവൈലബിലിറ്റി ഓഫ് കിച്ചൺ എന്ന് പറഞ്ഞാൽ കിച്ചൺ എന്ന് പറഞ്ഞ ഒരു റൂം അങ്ങനെ തന്നെ ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ പല രീതിയിൽ നമുക്കിത് കുക്കിംഗ് ചെയ്യാമല്ലോ. അതായത് ഒരു കിച്ചൺ ഉള്ളിൽ വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം. ഇനി ഒരു ഒരു കുടുംബത്തിന് ഒരു ഒറ്റ മുറിയാണുള്ളത്, അപ്പോൾ ആ മുറിയെ അവർ കിച്ചണെന്നോ ബെഡ്റൂമെന്നോ ഒന്നും ക്ലാസിഫൈ ചെയ്യാതെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി പൊതുവിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ കിച്ചൺ വെവ്വേറെ ഇല്ല, പ്രത്യേകം ഇല്ല എന്ന് നമ്മൾ പറയും. പക്ഷേ അങ്ങനെയുള്ള ആളുകൾക്ക് പോലും ഒരു LPG കണക്ഷൻ കിട്ടാനുള്ള സാഹചര്യമുണ്ട്. ഇനി ഇത്രയും ഇല്ലാത്ത ഈ ഇപ്പോൾ ഒരു വെവ്വേറെ ഒരു കിച്ചൺ ഇല്ല, ഇനി ഒരു ഒറ്റ മുറിയിലും കിച്ചൺ ഇല്ല, പുറത്ത് വെച്ച് പാചകം ചെയ്യുന്നു, വീടിന് പുറത്ത് വെച്ച് പാചകം ചെയ്യുന്നവരെ പോലും നമ്മളിതിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്.
2: ഓക്കെ,
3: ഒരു ഇടവേളയ്ക്ക് ശേഷം തത്സമയ ഫോണിൻ പരിപാടി.

0: കിച്ചണില്ല, ഇനി ഒരു ഒറ്റ മുറിയിലും കിച്ചണില്ല, പുറത്ത് വെച്ച് പാചകം ചെയ്യുന്നു. വീടിന് പുറത്ത് വെച്ച് പാചകം ചെയ്യുന്നവരെ പോലും നമ്മളിതിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്.
1: ഒരു ഇടവേളയ്ക്ക് ശേഷം തത്സമയ ഫോണിൻ പരിപാടി.

0: നിംസിലെ പ്രത്യേക പരിശീലനത്തിലൂടെ
1: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ ന്യൂ ജെൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റി.
2: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.
3: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് നാളെ മുതൽ തിയേറ്ററുകളിൽ.
4: തത്സമയ ഫോണിൻ പരിപാടി തുടർന്ന് കേൾക്കാം.
5: അവർക്ക് പറഞ്ഞു കൊടുത്താൽ മതി. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ എന്യൂമറേറ്റർക്ക് പറഞ്ഞാൽ അവരത് മൊബൈൽ ഫോണിൽ ആപ്പിൽ റെക്കോർഡ് ചെയ്യും.
6: ഹലോ ഹലോ, സംശയം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോഴേ നമ്മൾ ഇപ്പം വീടിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പം വാടകയ്ക്ക് താമസിക്കുന്നവർ അവിടെ തന്നെ

0: അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ പുറത്ത് സ്ഥിരതാമസമുള്ള ആളുകളെ നമ്മളിതിൽ ഉൾപ്പെടുത്തേണ്ടതില്ല. പക്ഷേ ഇതിലുള്ള ഒരു സംഗതി, ഒരു താൽക്കാലിക വിസിറ്റ്, ഏതാനും ദിവസത്തേക്ക് മറ്റെവിടെയെങ്കിലും വിസിറ്റിന് പോയിട്ടുള്ള ആളുകളെ, തിരിച്ചു വരാവുന്ന ആളുകളെ നമ്മളിതിൽ ഉൾപ്പെടുത്താൻ പറ്റും. അല്ലാതെ പഠനത്തിനോ ജോലിക്കോ മാറി താമസിക്കുന്ന ആളുകളെ നമ്മൾ ഇതിൽ രേഖപ്പെടുത്തേണ്ടതില്ല.
1: ഇപ്പോൾ ഒരു ഹൗസിംഗ് കോംപ്ലക്സ് പോലെയൊക്കെയുള്ള, അല്ലെങ്കിൽ ഈ ഷെയർഡ് അക്കോമഡേഷനായിട്ടുള്ള വീടുകളൊക്കെ, ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരം സിറ്റിയിലൊക്കെ ഇപ്പം ഷെയർ ചെയ്ത് അക്കോമഡേഷൻ ഉള്ള ഒരു ബിൽഡിങ്ങിൽ തന്നെ മൂന്ന് യൂണിറ്റായിട്ടൊക്കെ ജീവിക്കുന്നവർ കാണുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ എന്താണ് ചെയ്യേണ്ടത്?
0: അതായത് നമ്മളിതിന് സെൻസസ് വീട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഒരു ബിൽഡിങ്ങിൽ തന്നെ മൂന്ന് വെവ്വേറെ കുടുംബങ്ങൾ താമസമുണ്ട്. ഇനി കുടുംബം എന്ന് പറയുന്നത് തന്നെ സെൻസസിലെ ഒരു പ്രത്യേക നിർവചനമാണ്. കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിക്കുകയും ഒരു അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുകയും ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ കുടുംബം എന്ന് പറയുന്നത്. അതിൽ ബന്ധമുള്ള ആളുകളുണ്ടായിരിക്കാം, ബന്ധമില്ലാത്ത ആളുകൾ ഒരുമിച്ച് താമസിക്കുന്നുണ്ടായിരിക്കാം, ഇനി ബന്ധമുള്ളവരും ഇല്ലാത്തവരും ചേർന്ന് താമസിക്കുന്നുണ്ടാവും. അങ്ങനെ ഒരൊറ്റ യൂണിറ്റായി ഒരു അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്ന ആളുകളെ നമ്മൾ ഒരു കുടുംബം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഉദാഹരണത്തിൽ മൂന്ന് വീടുകൾ, മൂന്ന് മുറികളിലായിരിക്കും ഇവർ താമസിക്കുന്നുണ്ടാവുക. അതിൽ എല്ലാം കൂടെ ചേർന്നിട്ട് ഒരൊറ്റ കിച്ചണാണുള്ളതെങ്കിൽ ഇവരെല്ലാവരെയും ചേർത്തിട്ട് നമുക്കൊരൊറ്റ കുടുംബമായിട്ട് പരിഗണിക്കാം. അതാണ്
1: ഓക്കെ. ഇപ്പോഴേ ഒരു നമ്മൾ ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: ഹലോ, നമസ്തേ.
1: നമസ്തേ.
2: എന്റെ പേര് അരുൺ എന്നാണ്.
1: എവിടെ?
2: എന്റെ പേര് അരുൺ എന്നാണ്. ഞാൻ തിരുവനന്തപുരം ചാവടിമുക്കിൽ നിന്നാണ് വിളിക്കുന്നത്.
1: എന്താണ് അറിയേണ്ടത്? ചോദിച്ചോളൂ.
2: ഓക്കെ സാർ, എന്റെ സംശയം, നമ്മുടെ ഈ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് വീടിന്റെ കണക്കെടുപ്പാണല്ലോ ആദ്യ ഘട്ടത്തിൽ നടക്കുന്നത്. സാധാരണ പദപ്രയോഗം തന്നെ വീട് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്.
0: അപ്പൊ
2: അതിൽ അപ്പാർട്ട്മെന്റ്, അപ്പാർട്ട്മെന്റ് ഉൾപ്പെട്ട് വരുന്നുണ്ടോ അവിടെ ഈ സെൻസസുമായി ബന്ധപ്പെട്ട്? അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്നവര് കാര്യം ധാരാളമായിട്ട് കോമൺ ആയിട്ടുള്ള ഫെസിലിറ്റീസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അത്തരം ഈ സെൻസസിൽ ആ ഡേറ്റ കളക്ഷനിൽ എങ്ങനെയാണ് അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ഒരു സംശയം. രണ്ടാമത്തെ ഒരു സംശയം എന്ന് പറയുന്നത്, ഇപ്പൊ ഒരു വ്യക്തിക്ക് ഒരു വീട്ടിൽ ഇപ്പൊ നിലവിൽ ആ താമസിക്കുന്ന വീടുമായി ബന്ധപ്പെട്ട വിവരമാണ് സമർപ്പിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ഒന്നിൽ കൂടുതൽ വീടുകളുള്ള അവസരത്തില് ചിലപ്പോൾ ഒരു വീട് ഒഴിഞ്ഞു കിടക്കുകയായിരിക്കും. അപ്പൊ അത് സംബന്ധിക്കുന്ന വിവരം നമുക്ക് നിലവിൽ ഇപ്പം ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗമായിട്ട് ഒരു നമ്പറിൽ നിന്ന് ഒരു ഫോമല്ലേ സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ.
0: അപ്പൊ
2: അത്തരം ഘട്ടത്തിൽ എങ്ങനെയാണ് ഒഴിഞ്ഞു കിടക്കുന്ന വീടുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ സമർപ്പിക്കാൻ പറ്റുന്നത്? അതാണ് എന്റെ രണ്ട് സംശയം.
0: അതായത് ആദ്യത്തെ സംശയം എന്ന് പറഞ്ഞാൽ അപ്പാർട്ട്മെന്റുകളെ നമ്മൾ പരിഗണിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതായത് നമ്മൾ ഈ സെൻസസിന്റെ ആ ഭവന സെൻസസ് അല്ലെങ്കിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസിന്റെ ഭാഗമായിട്ട് എന്യൂമറേറ്റർ ആദ്യം ചെയ്യുന്നത് ജൂലൈ 1 മുതൽ 30 വരെയുള്ള തീയതികളിൽ ആദ്യത്തെ 1-ഓ 2-ഓ ദിവസം ഈ അദ്ദേഹത്തിന് അലോക്കേറ്റ് ചെയ്തപ്പെട്ടിട്ടുള്ള, അവർക്ക് അലോക്കേറ്റ് ചെയ്തപ്പെട്ടിട്ടുള്ള ആ ഒരു ഏരിയ, ഒരു ഏതാണ്ട് ഒരു 200 വീടുകൾ ഉള്ള ഒരു ഏരിയ ആയിരിക്കും, അതല്ലെങ്കിൽ ഒരു 800 പോപ്പുലേഷൻ ഉള്ള ഒരു ഏരിയ ആയിരിക്കും. ആ ഏരിയയിൽ ചുറ്റി നടന്ന് എല്ലാ ബിൽഡിങ്ങുകളെയും തിരിച്ചറിയുകയും അതിൽ അപ്പാർട്ട്മെൻ്റ് ഉൾപ്പെടും, ഒറ്റയ്ക്ക് നിൽക്കുന്ന ചെറിയ ബിൽഡിങ്ങുകൾ ഉൾപ്പെടും, നോൺ റെസിഡൻഷ്യൽ കോംപ്ലക്സുകൾ ഉൾപ്പെടും, ആരാധനാലയങ്ങൾ, മറ്റ് എല്ലാ ഹോട്ടലുകൾ, നോൺ റെസിഡൻഷ്യൽ ആയിട്ടുള്ള എല്ലാ സംഗതികളെയും ലിസ്റ്റ് ചെയ്തിട്ട് പ്രോപ്പറായി നമ്പർ ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു കേസിൽ അപ്പാർട്ട്മെൻറ്റുകളെ നമ്മളൊരു ബിൽഡിംഗ് ആയിട്ട് മാർക്കുകയും ആ അപ്പാർട്ട്മെൻറ്റുകളിൽ വെവ്വേറെ താമസിക്കുന്ന താമസമുള്ള ഓരോ യൂണിറ്റിനെയും ഓരോ സെൻസസ് ഹൗസുകൾ അല്ലെങ്കിൽ സെൻസസ് വീടുകളായി മാർക്ക് ചെയ്യുകയും അവരുടെ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും കൗണ്ട് ചെയ്യപ്പെടുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനി കോമൺ ആയിട്ടുള്ള ഫെസിലിറ്റീസ് എങ്ങനെ റെക്കോർഡ് ചെയ്യും? ഈ കോമൺ ആയിട്ടുള്ള ഫെസിലിറ്റീസ് എല്ലാ കുടുംബങ്ങൾക്കും ലഭ്യമാകുന്ന രീതിയിലാണ് നമ്മളിതിനെ റെക്കോർഡ് ചെയ്യുന്നത്. പിന്നീട് ഒരു സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒഴിഞ്ഞു കിടക്കുന്ന, അതായത് 1-ഓ 2-ഓ വീടുകൾ ഉണ്ടായിരിക്കുകയും അതിൽ ഒന്നിൽ താമസിക്കുകയും മറ്റേതിൽ ഒഴിഞ്ഞു കിടക്കുകയും ചെയ്യും. അപ്പോൾ സെൽഫ് എന്യൂമറേഷൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ വിവരമാണ് കൊടുക്കേണ്ടത്. ഈ ഒഴിഞ്ഞു കിടക്കുന്ന വീടിനെക്കുറിച്ച് നമ്മൾ സെൽഫ് എന്യൂമറേഷൻ ചെയ്യേണ്ടതല്ല. ആ സമയത്ത് എന്യൂമറേറ്റർ അവിടെ ചെന്നിട്ട് ആ വീട് ലോക്ക്ഡ് ആണോ വേക്കൻ്റ് ആണോ ഏതാണ് സ്റ്റാറ്റസ് അത് റെക്കോർഡ് ചെയ്തോളൂ.
1: അതായത് ഇൻഡിവിഡ്വല് എന്യൂമറേഷൻ ഫോമിൽ അത് കാണിക്കണമെന്നില്ല,
0: തൻ്റെ ഒഴിഞ്ഞു കിടക്കുന്ന മറ്റെവിടെയെങ്കിലും ഉള്ള വീടുകളെക്കുറിച്ച് പൊതുജനം ഈ സെൽഫ് എന്യൂമറേഷൻ ഘട്ടത്തിൽ രേഖപ്പെടുത്തേണ്ടതാണ്.
1: സാർ നേരത്തെ സൂചിപ്പിച്ചിരുന്നു സ്വന്തമായിട്ട് വീടുണ്ടോ ഉണ്ടെങ്കിൽ അത് ഇതിനകത്ത്
0: രേഖപ്പെടുത്തണം. അത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. സ്വന്തമായിട്ട് വേറൊരിടത്ത് ഉണ്ട്, ഇനിയിപ്പോൾ ഇദ്ദേഹം താമസിക്കുന്നത് ചിലപ്പോൾ ഈ മൂന്ന് ബിൽഡിങ്ങുകൾ അദ്ദേഹത്തിൻ്റെ സ്വന്തമായിരിക്കും. അപ്പോഴത്തേക്കും അദ്ദേഹത്തിന് ഈ വീടിൻ്റെ സ്റ്റാറ്റസ്, ഓണർഷിപ്പ് സ്റ്റാറ്റസ് സ്വന്തം എന്ന് എഴുതാം. റെൻ്റഡ് ആയിട്ടുള്ള കേസിലാണ് നമ്മൾ വേറൊരിടത്ത് വീടുണ്ടെങ്കിൽ അതിനെ പ്രത്യേകം രേഖപ്പെടുത്താൻ പറഞ്ഞിട്ടുള്ളത്.

0: സ്വന്തമായ ഒരു ഉപചോദ്യം സാറ്. നമ്മളിപ്പം ഈ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്നവർക്ക് ഈ ഡിജിറ്റൽ സെൻസസിലെ സെൽഫ് ഇന്യൂമറേഷൻ ഫോം ഇപ്പോ 16-ാം തീയതി മുതൽ 30-ാം തീയതി വരെയുള്ള സമയത്ത് സമർപ്പിക്കുന്നതിന് വേറെ തടസ്സമൊന്നുമില്ലല്ലോ?
1: ഒരു തടസ്സവുമില്ല. താങ്കളുടെ കുടുംബം, താങ്കളുടെ കുടുംബത്തെ, കുടുംബത്തിലെ ഒരാളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് താങ്കൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ ഏത് ഭാഗമാണോ, ഒരു പ്രത്യേക റൂമായിരിക്കുമല്ലോ, ഒരു ഫ്ലാറ്റ് ആയിരിക്കുമല്ലോ, അതിന്റെ വിവരങ്ങൾ ചേർത്തിട്ട് സമർപ്പിക്കാം.
2: ഈ ഇപ്പം ഈ ഒരുമിച്ച് താമസിക്കുന്നവരെ ഒരു കുടുംബമായിട്ട് കാണും, അത് ബന്ധുക്കൾ അല്ലെങ്കിലും, അങ്ങനെയല്ല സൂചിപ്പിച്ചത്. അപ്പം ഈ വീട്ടു ജോലിക്കൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, പെർമനൻ്റ് ആയിട്ട് ഒരു വീട്ടിൽ താമസിക്കുകയാണെന്ന് കരുതുക, അപ്പോൾ അവരെ ഇതിനകത്ത് തന്നെ ഉൾപ്പെടുത്തേണ്ടത് ആവശ്യമുണ്ടോ?
1: അതെ, കുടുംബത്തിൻ്റെ നിർവചനം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിശാലാർത്ഥത്തിലുള്ള ഒരു നിർവചനമാണ്. ഒരു സെൻസസ് വീട്ടിൽ ഒരുമിച്ച് താമസിക്കുകയും ഒരു അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുകയും ചെയ്യുന്ന മുഴുവൻ ആളുകളെയും അവരുടെ രക്തബന്ധം കണക്കിലെടുക്കാതെ നമ്മൾ ഒരു കുടുംബമായി പരിഗണിക്കും. ആ ഒരർത്ഥത്തിൽ ഒരു ഒരു തൊഴിൽ ചെയ്യുന്ന ഒരാൾ, ഹൗസ് മെയ്ഡ് കൂടെ താമസിക്കുന്നുണ്ട് എടുക്കണം, ഡ്രൈവർ ഉണ്ടെങ്കിൽ എടുക്കണം, മറ്റ് സഹായികളൊക്കെ താമസിക്കുന്നുണ്ട്, എല്ലാവരെയും ചേർത്തിട്ട് ഒരു കുടുംബമായി പരിഗണിക്കേണ്ടതാണ്.
2: അതുപോലെ തന്നെ പല നമ്മുടെ ഷോപ്പുകളിലൊക്കെ ജോലി ചെയ്യുന്നവർ, ഇപ്പം ഹോട്ടൽ തൊഴിലാളികൾ, അവരവിടെ തന്നെ ആയിരിക്കും ഉറക്കവും ഒക്കെ. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്?
1: അതായത് ഒരു ഹോട്ടൽ തൊഴിലാളി ആ ഹോട്ടലിൽ തന്നെ രാത്രി ഉറങ്ങുന്ന സാഹചര്യമായിരിക്കും.
2: അത് ആരാണ് അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത്? ആ ഹോട്ടലിൻ്റെ ഉടമയാണോ, ഷോപ്പിൻ്റെ ഉടമയാണോ, എങ്ങനെയാണ് അതിൻ്റെ?
1: അതിനെ നമ്മളിപ്പോൾ ഒരു ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഒരു നോൺ റെസിഡൻഷ്യൽ ഭവന, എന്താ പറയുക, താമസേതര ഉപയോഗത്തിന് ഉള്ള ഒരു ഒരു ബിൽഡിംഗ് ആണ്. പക്ഷേ അതിൽ ഈ കക്ഷി താമസിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ താമസവും താമസേതര ഉപയോഗവും മിക്സഡ് പർപ്പസായിട്ട് അതിനെ റെക്കോർഡ് ചെയ്യും. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാവും ഇവിടെ ഒരാൾ താമസവും ഉണ്ടെന്ന്. അപ്പോൾ എന്യൂമറേറ്റർ ചെല്ലുന്ന സമയത്ത് ഈ പറയുന്ന താമസിക്കുന്ന വ്യക്തിക്ക് വിവരം കൊടുക്കാവുന്നതേ ഉള്ളൂ.
2: അപ്പോൾ ഇതിൻ്റെ ഓണറാണ് ആ ബിൽഡിങ്ങിൻ്റെ ഓണറാണ് ഇത് ചെയ്യേണ്ടത് അല്ലേ?
1: ബിൽഡിംഗ് ഇത് സെൽഫ് എന്യൂമറേഷൻ ചെയ്യുമ്പോഴത്തേക്കും ആ ബിൽഡിങ്ങിൽ ആരാണോ താമസിക്കുന്നത് അയാളാണ് ചെയ്യേണ്ടത്.
2: അതായത് ഇപ്പോൾ ഒരു ഹോട്ടലിൽ അതിൻ്റെ ഹോട്ടലിൻ്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ ഹോട്ടൽ നടത്തുന്ന ആൾ വേറെ ആളായിരിക്കും, അയാൾക്ക് സ്വന്തമായിട്ട് വീട് കാണും, അയാൾ അയാളുടെ അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും എന്യൂമറേഷനിൽ കൊടുക്കുന്നത്.
1: അത്
3: ഒരു ഇടവേളയ്ക്ക് ശേഷം തത്സമയ ഫോണിൻ പരിപാടി തുടർന്ന് കേൾക്കാം.
4: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് നാളെ മുതൽ തിയേറ്ററുകളിൽ.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം. എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് നാളെ മുതൽ തിയേറ്ററുകളിൽ.
2: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
3: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
4: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
5: തത്സമയ ഫോണിൻ പരിപാടി തുടരുന്നു.
6: ഈ നമ്മുടെ ഈ നേരത്തെ മറ്റേ ഈ എസ് ഐ ആർ എടുത്തല്ലോ,
7: അതെ,
6: ആ സമയത്ത് ഇവിടെ ഈ നമ്മുടെ ഈ നോമിനേഷൻ എടുക്കാനായിട്ട് എന്റെ വീട്ടിൽ വന്നത് ഹരിതയുടെ ഒരു ജീവനക്കാരിയാണ് വന്നത്.
7: ശരി.
6: അപ്പൊ ഇതുപോലെ ഇപ്പൊ ഈ സെൻസർ എടുക്കുന്ന സമയത്ത് ഈ സാർ പറയുന്ന നോമിനേറ്റ് അവര് തന്നെ നേരിട്ട് വരുമോ, അതോ ഇനി വേറെ ആരെങ്കിലും ഒക്കെ ഇതുപോലെ എങ്ങനെ അയക്കുമോ എന്നൊരു സംശയമാണ് എനിക്ക്.
7: അതെ, സെൻസസിന് വേണ്ടി നമ്മൾ ഒരാളെ എന്യൂമറേറ്ററായിട്ട് അപ്പോയിന്റ് ചെയ്യും. സാറിൻ്റെ വീടിരിക്കുന്ന കുറേ വീടുകൾക്ക് ആ ഒരു സ്ഥലത്തെ ഒരു പ്രത്യേക ഏരിയ തിരിച്ചിട്ട് ഒരു എന്യൂമറേറ്റർ നമ്മൾ അപ്പോയിന്റ് ചെയ്യും. അത് മിക്കവാറും ഒരു സ്കൂൾ ടീച്ചറായിരിക്കും, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരിക്കും. അവർ നേരിട്ട് വീട്ടിൽ വന്ന് കണക്കെടുക്കും.
6: കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ഞാനത് ചോദ്യം ചെയ്തപ്പോൾ അത് അന്നത്തെ ബി എൽ ഒക്ക് സുഖമില്ലാതായി പോയി, അങ്ങനെ അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് പിന്നെ വരുമെന്ന് പറഞ്ഞു, പിന്നെ ആരും വന്നില്ല.
7: ഇത് രണ്ടും രണ്ട് പരിപാടികളാണ്. ഒന്ന് ഇലക്ഷൻ,
6: എനിക്ക് മനസ്സിലായി. ഞാൻ റിട്ടയർഡ് എംപ്ലോയി ആണ്.
7: ശരി,
6: എനിക്ക് അറിയാം കാര്യം. പിന്നെ ഇങ്ങനെ ഒരു സംശയം എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നോണ്ടാണ് ഞാൻ ഇപ്പൊ വിളിച്ചത്.
7: നമുക്ക് സാറിന് ഇപ്പോ ഒരു ഉദാഹരണത്തിന്, നമുക്ക് സെൻസസിൽ നമ്മളൊരു ടോൾ ഫ്രീ നമ്പർ 1855 എന്ന് പറഞ്ഞ ഒരു ടോൾ ഫ്രീ നമ്പർ നമ്മൾ
8: ഏർപ്പെടുത്തിയിട്ടുണ്ട്.
7: ആ 1855 സാറിപ്പോ കവർ ചെയ്യുന്നില്ല, വീട്ടിൽ ആൾ വരുന്നില്ല, സെൻസസ് കഴിഞ്ഞിട്ടും ആൾ വരുന്നില്ലെങ്കിലും സെൻസസുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കൊക്കെ നമുക്ക് ഈ 1855 എന്ന് പറയുന്ന ടോൾ ഫ്രീ നമ്പർ ഉപയോഗിക്കാം. അതായത് സെൽഫ് എന്യൂമറേഷൻ സംബന്ധിച്ച സംശയങ്ങൾക്കെല്ലാം ഈ 1855 എന്ന

0: ടോൾ ഫ്രീ ഉപയോഗിക്കാം. സാറിൻ്റെ വീട്ടിൽ തീർച്ചയായും എന്യൂമറേറ്റേഴ്സ് വരും, ഡാറ്റ കളക്ട് ചെയ്യും. അതിന് മുമ്പ് സെൽഫ് എന്യൂമറേഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ഓൺലൈനായിട്ട് സെൽഫ് എന്യൂമറേഷൻ.
1: മക്കളെ പ്രത്യേകമാണ്, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ.
0: ശരി ശരി ശരി. ശരി, അപ്പോൾ എന്യൂമറേറ്റർ വരുമ്പോൾ വിവരങ്ങൾ കൊടുത്താൽ മതി.
2: ഓക്കെ, ജയരാമൻജി വിളിച്ചതിൽ വളരെ സന്തോഷം. ഇപ്പം വേറൊരു സംശയം, ഇപ്പം നമ്മുടെ ഇപ്പം തിരുവനന്തപുരത്ത് തന്നെ ഈ പല ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ അന്യ ജില്ലകളിൽ നിന്ന്, അടുത്തുള്ള ജില്ലകളിൽ നിന്ന്, ഇപ്പോൾ കൊല്ലത്തോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് ജോലി ചെയ്തിട്ട് പോകുന്ന ആൾക്കാരായിരിക്കും, അവരായിരിക്കും ഗൃഹനാഥൻ്റെ പേരിൽ കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ സ്വന്തം വീട്ടിലെ ഡീറ്റെയിൽസ് കൊടുക്കാൻ, അങ്ങനെ ഇതിനകത്ത് സെൽഫ് എന്യൂമറേഷനിൽ കൊടുക്കാൻ കഴിയുമല്ലോ.
0: ഈ തിരുവനന്തപുരത്ത് വന്ന് ജോലി ചെയ്യുന്ന ആള് ദിവസവും പോയി വരുന്ന ആൾക്ക് അവരുടെ വീടിന്റെ ലൊക്കേഷൻ മാർക്ക് ചെയ്തിട്ട് വിവരങ്ങൾ കൊടുക്കാൻ പറ്റുന്നതാണ്, അതിൽ തടസ്സമൊന്നുമില്ല.
2: അപ്പൊ അവര് സ്വന്തം വീട്ടിലെ ലൊക്കേഷനാണ്,
0: ആ ലൊക്കേഷൻ മാപ്പിൽ മാർക്ക് ചെയ്താൽ മതി.
2: മാർക്ക് ചെയ്താൽ
0: അതായത് സെക്രട്ടേറിയറ്റിൽ ഇരുന്ന് അല്ലെങ്കിൽ ഇവിടെയുള്ള ഗവൺമെന്റ് ഓഫീസിൽ ഇരുന്ന് സ്വന്തം ഡെസ്ക്ടോപ്പിൽ അവിടുത്തെ ലൊക്കേഷൻ മാർക്ക് ചെയ്തിട്ട് അവിടെ താൻ സ്ഥിരമായി താമസിക്കുന്ന വീടിന്റെ വിവരങ്ങൾ അദ്ദേഹത്തിന് കൊടുത്ത് സെൽഫ് എന്യൂമറേഷൻ ചെയ്ത് ഈ ഐ ഡി വേണമെങ്കിൽ ഭാര്യയെ ഏൽപ്പിച്ചിട്ട്.
2: അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
0: അതെ അതെ അതെ, അതും പ്രധാനപ്പെട്ടാണ്. പിന്നെ അതുപോലെ പുറത്ത് ജോലിക്ക് വേണ്ടി മാറി താമസിക്കുന്ന ആളുകൾ കുടുംബത്തോടോ അല്ല ഒപ്പം അല്ലെങ്കിൽ അദ്ദേഹം സാധാരണ എവിടെയാണോ താമസിക്കുന്നത് അവിടെയാണ് ചെയ്യേണ്ടത്.
2: അതായത് ഇപ്പോൾ ഒരാൾ ഇവിടെ പെർമനന്റ് ആയിട്ട് ഇവിടെ വാടകയ്ക്ക് താമസിച്ചിട്ട് ജോലി ചെയ്യുകയാണെങ്കിൽ അയാൾ ഇവിടെ താമസിക്കുന്ന ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. അപ്പം സ്വന്തം വീട്ടിലെ ഡീറ്റെയിൽസ് വേറെ കൊടുക്കണം.
0: ആരൊക്കെയാണോ അവിടെ താമസമുള്ളത്, അവിടെ ഇപ്പോൾ കുടുംബത്തിലെ കുറച്ച് അംഗങ്ങൾ മാത്രം അവിടെ താമസമുണ്ട്, ഇദ്ദേഹം ഇവിടെ തനിച്ചാണ് താമസമെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കണക്കുകൾ ഇവിടെയും അവരുടെ കുടുംബത്തിൻ്റെ കണക്ക് അവരെവിടെയാണ് താമസിക്കുന്നത് അവിടെയാണ് സെൻസസിൻ്റെ ഒരു മെത്തഡോളജി.
2: അത് ഇദ്ദേഹത്തിന് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുമല്ലോ.
0: അവർക്ക് വേണമെങ്കിൽ ചെയ്തു കൊടുക്കാം. സ്വന്തം ഫോൺ നമ്പർ ഉപയോഗിച്ച് ചെയ്താൽ ഇദ്ദേഹത്തിൻ്റെ സ്വന്തം ഇതിനു വേണ്ടി അത് ഉപയോഗിക്കാൻ പറ്റില്ല, അത്രയേ
2: ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഐ ഡി നമ്പറിന് എന്തെങ്കിലും സവിശേഷതയുണ്ടോ? അതെങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്? ഇതാണ് ഐ ഡി നമ്പർ എന്നുള്ളത്?
0: ആ ഈ ഐഡന്റി നമ്പർ
2: എച്ചിലാണ്
0: തുടങ്ങുന്നത്. അത് നമ്മൾ ഫൈനൽ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ സ്ക്രീനിൽ ഡിസ്പ്ലേ ആയിട്ട് വരും. അത് SEID സെൽഫ് എന്യൂമറേഷൻ ഐ ഡി എന്നാണ് നമ്മൾ പറയുന്നത്. ആ ഐ ഡി അതുപോലെ തന്നെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. നമുക്ക് SMS ആയും ഈ ഐ ഡി ലഭ്യമാവും. ഇനി നമ്മൾ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലും ഈ ഐ ഡി വരും. ഇനി എന്യൂമറേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഐ ഡി അറിയാനുള്ള ഒരു സംവിധാനം കൂടെ നമ്മൾ ചെയ്യും.
2: ഓക്കെ, വേറൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ,
3: ഹലോ, ഞാൻ
2: എവിടെ നിന്ന് വിളിക്കുന്നു?
3: കരുനാഗപ്പള്ളി, കൊല്ലം ജില്ലയിൽ.
2: ചോദിച്ചോളൂ, എന്താണ് അറിയാനുള്ള സംശയം ചോദിച്ചോളൂ.
3: ഞാൻ എന്റെ പേരിലുള്ള വസ്തുവും വീടും എന്റെ മകന് ഞാൻ ധനനിശ്ചയം ചെയ്ത് എഴുതി കൊടുത്തിട്ടുണ്ട്.
0: ശരി,
3: എനിക്ക് ഇവിടെ ഇത് എന്യൂമറേഷന് വരുന്നുടനെ അവരുടെ ജഗന്നാഥൻ എന്ന് പറയുന്ന എന്റെ മോന്റെ പേര് കൊടുത്താൽ മതിയോ എന്നുള്ളതാണ് എനിക്കറിയേണ്ടത്.
0: അത് ഗ്രഹനാഥൻ എന്ന് പറഞ്ഞാൽ കുടുംബനാഥൻ എന്നാണ് നമ്മൾ പറയുന്നത്. കുടുംബനാഥൻ എന്ന് പറഞ്ഞാൽ ആ വീട്ടിലുള്ള ഏത് അംഗത്തെയും ആ കുടുംബത്തിന് കുടുംബനാഥനായി തീരുമാനിക്കാം. കുടുംബം ആരെയാണോ കുടുംബനാഥൻ എന്ന് പറയുന്നത് അതായിരിക്കും ആ കുടുംബത്തിൻ്റെ നാഥൻ.
3: ഞാൻ മോഹൻ ഇതെല്ലാം എഴുതി കൊടുത്ത് വീടും സ്ഥലവും എല്ലാം എഴുതി കൊടുത്തിരിക്കുക.
2: അത് അതുമായിട്ട് ബന്ധമില്ല. അദ്ദേഹത്തിന് വേണമെങ്കിൽ സ്വന്തം പേര് തന്നെ താങ്കൾക്ക് കൊടുക്കാവുന്നതാണ് അല്ലേ?
0: പറയാം പറയാം, ഇദ്ദേഹത്തിന്റെ പേരിൽ ചെയ്യാം. അത് ആ കുടുംബം എന്താണോ കുടുംബനാഥനായി സെൻസസിന് പറഞ്ഞു കൊടുക്കുന്നത് അത് ചെയ്യാവുന്നതേ ഉള്ളൂ. വീട് മകന് കൊടുത്തത് കൊണ്ട് മകൻ തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. അത് ഓണറോ പ്രായം കൂടിയ ആളാവണമെന്നില്ല, പ്രായം കുറഞ്ഞ ആളാവാം, ഇനി പ്രധാനപ്പെട്ട വരുമാനം ലഭിക്കുന്ന ആളാവണമെന്നില്ല, സ്ത്രീ ആവണമെന്നില്ല, പുരുഷനാവണമെന്ന് അങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ ഒരു നിശ്ചയമില്ല അതിൽ. അത് ആരാണോ കുടുംബം തീരുമാനിക്കുന്നത് അതാണ് കുടുംബം. ശരി,
2: അപ്പോൾ ആരുടെ പേര് വേണമെങ്കിലും അവിടെ താങ്കളുടെ താല്പര്യം പോലെ ചെയ്യാവുന്നതാണ് അല്ലേ? ഓക്കെ, വിളിച്ചത് വളരെ സന്തോഷം. നമ്മളെ കേരളത്തിലെ ഒരു പ്രത്യേകത, നിരവധി ആൾക്കാർ ജോലിക്കായും മറ്റുമായിട്ടൊക്കെ വിദേശങ്ങളിലും ഒക്കെ പഠിക്കാനായിട്ട് കുട്ടികളും ഒക്കെ പോകുന്ന ഒരു സവിശേഷതയുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ ഈ കണക്കുകൾ ഈ സെൻസസിൽ വരുമോ?
0: ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു സംഗതി, നമ്മുടെ സെൻസസ്, ഭാരത സെൻസസ് 2027 അല്ലെങ്കിൽ സെൻസസ് നമ്മൾ നടത്തുന്നത് എപ്പോഴും ഇന്ത്യയുടെ ജോഗ്രഫിക്കകത്ത് നമ്മുടെ ജൂറിസ്ഡിക്ഷണൽ യൂണിറ്റ്സിൽ ഉള്ള ആളുകൾക്ക് വേണ്ടിയാണ്. അതാണ് സെൻസസിൻ്റെ ഡെഫിനിഷൻ. അതുകൊണ്ട് തന്നെ സ്ഥിര താമസമില്ലാത്ത അല്ലെങ്കിൽ ഈ സെൻസസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ സന്നിഹിതരല്ലാത്ത ആളുകളെ നമ്മൾ സെൻസസിൽ ഉപയോഗിക്കുന്നില്ല, അവരുടെ വിവരങ്ങൾ നമ്മൾ ശേഖരിക്കുന്നില്ല. വിദേശ രാജ്യത്ത് താമസിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ പ്രവാസികളുടെ വിവരങ്ങൾ നമ്മൾ സെൻസസിൽ ശേഖരിക്കുന്നില്ല. അതിന് കാരണം ആളുകളെ അവരുടെ താമസ സ്ഥലത്താണ് നമ്മൾ രേഖപ്പെടുത്തുന്നത് എന്നുള്ളതാണ് ഇന്ത്യൻ സെൻസസിൻ്റെ മെത്തഡോളജി അനുസരിച്ച്.
2: ഓക്കെ, പക്ഷേ നമ്മുടെ ഈ സെൻസസിൻ്റെ ഡാറ്റ പല കാര്യങ്ങൾക്കും വേണ്ടി വിനിയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സാമ്പത്തിക ആസൂത്രണത്തിനുമൊക്കെ ഈ വിവരങ്ങൾ അനുസരിച്ചാണല്ലോ ചെയ്യുന്നത്
0: ഒരുപക്ഷെ.
2: അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ ഇത്തരം ആൾക്കാരെ ഈ സെൻസസിൽ ഉൾപ്പെടാതെ പോയി കഴിഞ്ഞാൽ അത് ഒരു കറക്റ്റായിട്ടുള്ള രേഖയായിരിക്കും.
0: അത് നമ്മുടെ ഇന്ത്യൻ സെൻസസ് ഞാൻ പറഞ്ഞു 150 വർഷം പഴക്കമുള്ള ഒരു ഒരു സംവിധാനമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള നിർവചനങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ സെൻസസ് എടുക്കുന്നത്. അപ്പോൾ ഓരോ രാജ്യവും സെൻസസ് എടുക്കുന്നുണ്ട്. ഒരു ഉദാഹരണത്തിന്, ഇപ്പം ഇന്ത്യൻ സെൻസസ് നടക്കുന്ന സമയത്ത് ഇവിടെ താമസമുള്ള ഒരു വിദേശിയെ നമ്മൾ ഇവിടെ എണ്ണുന്നുണ്ട്. ഇവിടെ എണ്ണുന്നുണ്ട്. അതിന് കാരണം അദ്ദേഹം ഇന്ത്യയുടെ ജോഗ്രഫിക്കുള്ളിൽ സെൻസസ്, അതായത് സെൻസസിൻ്റെ പോപ്പുലേഷൻ നമ്മൾ കൊടുക്കുന്നത് ഒരു പർട്ടിക്കുലർ മൊമെൻ്റാണ്. അതായത് 2027 ഫെബ്രുവരിയിലാണ് നമ്മൾ പോപ്പുലേഷൻ എന്യൂമറേഷൻ എന്ന് പറയുന്ന ഫേസ് നടത്തുന്നത്. അങ്ങനെ നടന്ന് 28 രാത്രി 00:00 സെൻസസിൻ്റെ റെഫറൻസ് ടൈമായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ആ പീരിയഡിൽ ഇന്ത്യയുടെ ജോഗ്രഫിയിൽ ആ ദിവസം ആ നിമിഷം ഇന്ത്യയുടെ ജോഗ്രഫിയിൽ എത്ര ആളുണ്ടോ അതാണ് ഇന്ത്യയുടെ പോപ്പുലേഷൻ. അതനുസരിച്ച് നമുക്ക് വിദേശത്തുള്ള ഒരാളെ ഇവിടെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അതാണ് അതിൻ്റെ ഒരു സവിശേഷത.
2: ഓക്കെ, നമ്മുടെ ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
4: ഹലോ, നമസ്കാരം സാർ.
2: നമസ്കാരം, ആരാണ് വിളിക്കുന്നത്?
4: നൂറാട് ബിജുകുമാർ.
2: ആ, ചോദിച്ചോളൂ, എന്താണ് അറിയേണ്ടത്?
4: സംശയം എന്ന് പറഞ്ഞാൽ, ഒരു 3 എന്റെ കൂടെ എന്റെ ഭാര്യയുടെ അച്ഛൻ താമസമുണ്ട്.
0: ശരി.
4: അപ്പൊ പുള്ളിയുടെ അഡ്രസ് ഒക്കെ വേറെയാ, പക്ഷെ പുള്ളിക്ക് തിരിച്ചങ്ങോട്ട് പോകാനുള്ള താല്പര്യമില്ല. അവിടെ പോയി കഴിഞ്ഞാൽ വിഷയങ്ങളുള്ളതാ. അപ്പൊ സ്ഥിരമായിട്ട് എന്റെ വീട്ടിലാണ്. നമുക്ക് ആ സെൻസസ് ഇറക്കാൻ അറിയാൻ വേണ്ടിയാ.
0: തീർച്ചയായും തീർച്ചയായും അവരെ നമ്മൾ സെൻസസിലൂടെ ഉപയോഗിക്കാം. ഇവിടെ പേര് ചേർക്കാം.
4: നമ്മുടെ വീടിന്റെ അഡ്രസ്സിൽ തന്നെ ചേർക്കാമല്ലോ.
0: ചേർക്കാം ചേർക്കാം.
2: ഇപ്പൊ ഈ നമ്മുടെ ഈ ലൊക്കേഷൻ മാപ്പ് അതിൽ ലൊക്കേറ്റ് ചെയ്യണമല്ലോ. അപ്പൊ അത് ഒരുപക്ഷെ എല്ലാരെ കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമാണോ ഈ നമ്മുടെ സെൽഫ് ഇന്യൂമറേഷൻ്റെ സമയത്ത്? ഇപ്പൊ സാധാരണക്കാർ ഒരുപക്ഷെ മൊബൈലൊക്കെ ഉപയോഗിക്കാൻ അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ പോലും ലൊക്കേഷനൊക്കെ എടുത്തിട്ട് അത് ചെയ്യാൻ പറ്റുമോ? എങ്ങനെയായിരിക്കും അത്?
0: അതായത് സെൽഫ് എന്യൂമറേഷൻ നമ്മൾ ഒരു തരത്തിൽ ഡിജിറ്റലി ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകളാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു കുടുംബത്തിൽ ഉള്ള ആളുകളിൽ ഈ പറയുന്ന ഈ പോയിന്റർ മാർക്ക് ചെയ്ത് ലൊക്കേറ്റ് ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ടായിരിക്കും സാർ. പ്രായമായ ആളുകൾക്കൊക്കെ അതിൽ ചെറുതായി ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ദേശീയ പ്രാധാന്യമുള്ള ഒരു സംരംഭമായ സ്ഥിതിക്ക് ആ കുടുംബത്തിൽ തന്നെയുള്ള കുറച്ചുകൂടെ ഡിജിറ്റൽ ലിറ്ററസിയുള്ള ആളുകൾക്ക് ഇവരുടെ സഹായിക്കാവുന്നതേ ഉള്ളൂ. ആ ഒരു ഇതാണ്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഈ പറയുന്ന ലൊക്കേഷനിലെ ഡേറ്റ ഈ വെരിഫിക്കേഷന് വേണ്ടി നമ്മൾക്ക് എന്യൂമറേറ്റർക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരും. ആ ഒരു സമയത്ത് മാത്രമാണ് ഈ ഫൈനൽ ഡേറ്റയെ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്യൂമറേറ്റർ വെരിഫൈ ചെയ്യണമെങ്കിൽ ഈ ലൊക്കേഷൻ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഹൗസ് ലിസ്റ്റിംഗ് ബ്ലോക്കിലേക്ക് ചേർത്തിട്ട് ഡേറ്റ ഡൗൺലോഡബിൾ ആവേണ്ടതുണ്ട്. അതപ്പോൾ അത് ഒരു പ്രാധാന്യമേറിയ ഒരു നിർബന്ധമായിട്ടുള്ള ഒരു സംഗതിയാണ് ഈ ലൊക്കേഷൻ മാർക്ക്.
2: ഓക്കെ, നമ്മുടെ ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
5: ഹലോ, നമസ്കാരം.
2: നമസ്കാരം, ആരാണ് വിളിക്കുന്നത്?
5: ഞാൻ കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര താലൂക്ക് പാപ്പുലേഷൻ വില്ലേജിൽ നിന്ന് ഹേമേന്ദ്രകുമാറാണ്.
2: ആ, ചോദിച്ചോട്ടെ, നമ്മുടെ സംശയം എന്താണെന്ന് ചോദിച്ചോളൂ.
5: ആ ശരി, അപ്പൊ ഞാൻ ചോദിക്കുന്നത് സാർ, എനിക്ക് എന്റെ മകന്റെ പേരിലാണ് വീട്. അപ്പൊ വീടിന്റെ പണി മൊത്തം കഴിഞ്ഞിട്ടില്ല. പിന്നെ ആ അപ്പൊ അതുകൊണ്ട് അതിന് നമുക്ക് എങ്ങനെ എന്തോ വേണമെന്നുള്ളതാണ്.
0: വീടിന്റെ മേൽക്കൂര പണി കഴിഞ്ഞോ? അപ്പൊ നമ്മുടെ സെൻസസിന്റെ മെത്തഡോളജി അനുസരിച്ച് മേൽക്കൂര പണി തീർന്ന മുഴുവൻ വീടുകളെയും നമ്മൾ നമ്പർ ഇടുകയും സെൻസസ് വീടുകളായി അടയാളപ്പെടുത്തുകയും രേഖപ്പെടുത്തുകയും ചെയ്യും. അവിടെയുള്ള താമസക്കാരിൽ ആരാണോ കുടുംബനാഥനായ അവർ പറയുന്നത്, ആ മുഴുവൻ താമസക്കാരുടെയും എണ്ണം നമ്മൾ അദ്ദേഹത്തിന്റെ ഒരു ഇതിൽ എടുക്കുകയും ചെയ്യും. ആയിക്കോട്ടെ, മകൻ ഗൾഫിലായ സ്ഥിതിക്ക് സ്ഥിര താമസം അല്ലാത്ത ആളുകളെ നമ്മൾ സെൻസസിൽ ഉൾപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് അയാൾക്ക് ബുദ്ധിമുട്ടൊന്നും വരാൻ പോകുന്നില്ല, നമ്മൾക്കും ബുദ്ധിമുട്ടില്ല. അപ്പൊ നിങ്ങൾ സ്ഥിര താമസമുള്ള ആളുകളെ ഇതിൽ ഉൾപ്പെടുത്തിയാൽ മതി.
2: ഇപ്പൊ ഇദ്ദേഹം ഈ ശ്രോതാവ് ചോദിച്ചതുപോലെ പലർക്കും ഒരു ആശങ്കയുണ്ട്. ഇപ്പം വിദേശത്തൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ പേര് ഇപ്പൊ ഇതിനകത്ത് കൊടുത്തില്ലെങ്കിൽ അത് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളായി മാറുമോ എന്നൊക്കെ ഉള്ള രീതിയിൽ.
0: ഇതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതി, നമ്മൾ സെൻസസിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഡാറ്റ, നമ്മൾ ഒരു വ്യക്തി അയാളുടെ വ്യക്തി വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ രഹസ്യമായി സൂക്ഷിക്കുന്നതാണ്. നമ്മൾ ആ ഡാറ്റ

0: ഡേറ്റ ഇൻഡിവിജ്വൽ ബേസിസിൽ ഒരു പർപ്പസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നില്ല. മാത്രമല്ല അതൊരു കോടതിക്ക് മുന്നിൽ പോലും തെളിവായി ഉപയോഗിക്കാൻ സാധ്യമല്ല. ഈ സെൻസസിൽ കൊടുക്കുന്ന ഇൻഡിവിജ്വൽ ഇൻഫർമേഷൻ 100% സെക്യൂരിറ്റിയോടുകൂടി നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യും, അതിനെ നമ്മൾ റിവീൽ ചെയ്യില്ല. ഇതിൻ്റെ അഗ്രിഗേറ്റ്സ്, അതായത് ഒരു പഞ്ചായത്തിലെത്ര, വില്ലേജിലെത്ര, എത്ര ടോയ്ലറ്റ് വീടുകൾക്ക് ടോയ്ലറ്റ് ഉണ്ട്, എത്ര മൊബൈൽ കണക്ഷൻ ഉണ്ട്, വീടുകളുടെ സാഹചര്യം, ഈ ഒരു പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്.
1: അഗ്രിഗേറ്റ്
0: ഇൻഫർമേഷൻ മാത്രമേ പാസ്. അപ്പോൾ ഇതിൽ ആര് ഉൾപ്പെട്ടിട്ടുണ്ട്, ഒരാൾ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ പ്രശ്നമുണ്ടോ എന്ന ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല. കാരണം ഇത് നമ്മുടെ മൊത്തത്തിലുള്ള വികസന സൂചികകളെ അറിയാനും ഭരണപരവും സ്ഥിതിവിവരപരമായ പ്രധാനപ്പെട്ട പദ്ധതികൾ ആസൂത്രണം ചെയ്യാനുമാണ് ഡാറ്റ ഉപയോഗിക്കുന്നത്. വ്യക്തി വിവരങ്ങൾക്ക് ഇതിൽ പ്രാധാന്യമില്ല.
1: ഓക്കെ, നമ്മുടെ ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: ഹലോ,
1: ആ പറഞ്ഞോളൂ, ആരാണ് വിളിക്കുന്നത്?
2: ഞാൻ ചന്ദ്രൻ എന്ന് പറഞ്ഞാളാണ്.
1: എവിടെ നിന്നാ?
2: കൂത്തുപറമ്പ്. കൂത്തുപറമ്പ്.
1: ഓക്കെ ഓക്കെ, കണ്ണൂരിൽ നിന്ന്. ഓക്കെ, ചോദിച്ചോളൂ, ചോദിച്ചോളൂ.
2: സാറേ, എന്റെ മകൻ ബാംഗ്ലൂരാണ് ജോലി ചെയ്യുന്നത്, അപ്പോ അതിന്റെ പേര് കൊടുക്കാവോ?
0: മകനെ ബാംഗ്ലൂരിൽ, നമ്മളെന്താ പറയുക, ഈ ഹൗസ് ലിസ്റ്റിംഗ്, നമ്മൾ ഈ വീടുകളുടെ കണക്കെടുപ്പ് എല്ലാ സംസ്ഥാനങ്ങളിലും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ഇതിനനുസരിച്ച് മകൻ ബാംഗ്ലൂരിൽ താമസമുള്ളത് അദ്ദേഹത്തിന് അവിടെ ബാംഗ്ലൂരാണ് സാധാരണഗതിയിൽ എടുക്കുന്നത്. അപ്പോൾ മകൻ്റെ വിവരം ഇവിടെ കൊടുക്കേണ്ട സാഹചര്യം ഇല്ല.
1: അപ്പൊ സ്ഥിരതാമസം ഇവിടെ ഇല്ലല്ലോ, അപ്പൊ ആ സ്ഥിതിക്ക് ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല,
0: കൊടുക്കണ്ട. അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കാരണം നമ്മൾ അതൊരു ആ ഒരു മെത്തഡോളജിയാണ് ഇന്ത്യൻ സെൻസസിൽ നമ്മൾ ഉപയോഗിക്കുന്നത്.
1: ഓക്കെ ഓക്കെ, വിളിച്ചാൽ സന്തോഷം. നമ്മുടെ ഇപ്പോൾ ഈ മാസം 30-ാം തീയതിയോടുകൂടി സെൽഫ് ന്യൂമറേഷൻ്റെ പ്രോസസ്സ് കഴിയും. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഒന്നാം ഘട്ടം, ശരിക്കുള്ള ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് 1 ജൂലൈ ആരംഭിക്കുന്നത്. അതിൻ്റെ അത് ആ സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? എന്യൂമറേറ്റർ വീട്ടിൽ വരുന്ന സമയത്ത് എന്തെല്ലാം വിവരങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത്, അതേക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
0: അതായത് എന്യൂമറേറ്റർ വീട്ടിൽ വന്ന് ശേഖരിക്കുന്ന വിവരങ്ങൾ നമ്മൾ സെൽഫ് എന്യൂമറേഷനിൽ കൊടുത്തിട്ടുള്ള അതേ വിവരങ്ങൾ തന്നെയാണ്.
1: ഒരു പക്ഷേ ഒരു സംശയം കൂടി, ഈ എന്യൂമറേറ്റർ വീട്ടിൽ വരുന്ന സമയത്ത് ഒരു പക്ഷേ വീട്ടിൽ ആളുണ്ടാവാൻ വഴിയല്ല, ഒരു പക്ഷേ ജോലിക്ക് പോയിരിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ എന്താണ് ചെയ്യേണ്ടത്?
0: എന്യൂമറേറ്റർ വീട്ടിൽ വരുന്ന സമയത്ത് വീട് പൂട്ടിക്കിടക്കുകയാണ്, ആളില്ല എങ്കിൽ
1: ഓൾറെഡി സെൽഫ് എന്യൂമറേറ്റർ ചെയ്ത ആളാണ്,
0: ഓൾറെഡി സെൽഫ് എന്യൂമറേറ്റർ ചെയ്തതാണെങ്കിൽ പോലും എന്യൂമറേറ്റർ ചെല്ലുന്ന സമയത്ത് ആ വീട്ടിൽ ഒരാൾ ലഭ്യമാവണം. അപ്പോൾ എന്യൂമറേറ്റർ സാധാരണഗതിയിൽ നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശം, എന്യൂമറേറ്റർ ഒരു തവണ ചെല്ലുമ്പോൾ വീട്ടിൽ ആളില്ലെങ്കിൽ അദ്ദേഹം വർക്ക് കണ്ടിന്യൂ ചെയ്യും, എന്നിട്ട് പിന്നീട് സമയമുള്ള എപ്പോഴാണോ ഈ വീട്ടിൽ ആള് ലഭ്യമാകുക എന്നുള്ള വിവരം അടുത്ത വീട്ടുകാരിൽ നിന്നോ മറ്റോ അന്വേഷിച്ചറിഞ്ഞിട്ട് വീണ്ടും ആ വീട് സന്ദർശിക്കും. ഇനി അങ്ങനെ റിപ്പീറ്റഡ് എഫേർട്ട് എന്യൂമറേറ്റർ.
1: ഫോൺ നമ്പർ ചോദിക്കുന്നുണ്ടല്ലോ, ഫോൺ നമ്പറിൽ ബന്ധപ്പെടുകയോ അങ്ങനത്തെ സംവിധാനം ഉണ്ടോ?
0: അങ്ങനെ എന്യൂമറേറ്റർ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ട് സെൻസസ് ഡാറ്റ കളക്ട് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ പറയുന്നില്ല.
1: അങ്ങനെ ഡാറ്റ കളക്ട് ചെയ്യാനല്ല, ആള് ഞങ്ങൾ ഇന്ന സമയത്ത് എത്തും,
0: ഫോൺ നമ്പർ നമുക്ക് അടുത്ത വീട്ടിൽ നിന്ന് ലഭ്യമാകുകയാണെങ്കിൽ ഈ ആളെ വിളിച്ചിട്ട് നിങ്ങൾ എപ്പോഴാണ് വീട്ടിൽ ഉണ്ടാവുക, ആ സമയത്ത് വീട്ടിൽ പോയി ഡാറ്റ.
1: ഈ സെൽഫ് എന്യൂമറേഷൻ ഫോർമാറ്റിൽ ഫോൺ നമ്പർ ചോദിക്കുന്നുണ്ടാവുമല്ലേ?
0: അതിലൊരു പ്രത്യേകത, ഈ സെൽഫ് എന്യൂമറേഷന്റെ ഭാഗമായിട്ട് കൊടുത്ത ഫോൺ നമ്പർ എന്യൂമറേറ്റർക്ക് ലഭ്യമാണെങ്കിൽ ഈ വീട്ടുകാരൻ ഈ ഐ ഡി കൊടുത്താൽ മാത്രമേ ലഭിക്കുകയുള്ളൂ.
1: ഓക്കെ ഓക്കെ.
0: അതുകൊണ്ട് ഈ അടഞ്ഞു കിടക്കുന്ന വീട് സെൽഫ് എന്യൂമറേഷൻ ചെയ്തോ ഇല്ലേ എന്ന് എന്യൂമറേറ്റർക്ക് ഈ ഐ ഡി ആപ്പിൽ ടൈപ്പ് ചെയ്ത് ഡാറ്റ റിട്രീവ് ചെയ്യുന്നതിന് മുമ്പ് പറയാൻ പറ്റില്ല.
1: അപ്പോൾ അത് ജൂലൈ 1-ാം തീയതി മുതൽ ജൂലൈ 30-ാം തീയതി വരെയാണ് അല്ലേ? ഒരു പക്ഷേ ഒരു 15-ാം തീയതി ഒക്കെ ആയിട്ടും നമ്മുടെ വീട്ടിൽ എന്യൂമറേറ്റർ എത്തിയില്ല എങ്കിൽ ഈ ദേഹത്തിന് എന്ത്, ഈ വ്യക്തിക്ക് എന്ത് ചെയ്യാൻ കഴിയും?
0: അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതി, നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ, സെൻസസ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ നമ്മൾ നോ യുവർ എന്യൂമറേറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു സംവിധാനമുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ലൊക്കേഷൻ പർട്ടിക്കുലേഴ്സ് വെച്ചിട്ട് നമ്മുടെ ഏതാണോ എന്യൂമറേറ്റർ എന്ന് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ മാത്രമല്ല, തൊട്ടടുത്ത വീടുകളിലൊക്കെ ഈ എന്യൂമറേറ്റർ വിസിറ്റ് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ ലൊക്കാലിറ്റിയിൽ പരിചയമുള്ള ഒരു ടീച്ചറോ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരിക്കും എന്യൂമറേറ്ററായിട്ട് വരുന്നത്. ഇത് നമ്മൾ നല്ല രീതിയിലുള്ള പബ്ലിസിറ്റി എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏതൊരു മേഖലയിലുള്ള എന്യൂമറേറ്ററുകളെ അറിയാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്.
1: ഓക്കെ, ഇപ്പം നമ്മുടെ പരിപാടിയുടെ സമയം ഏകദേശം തീരുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു സംരംഭമാണ് ഇന്ത്യൻ സെൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എത്രയോ ജനങ്ങൾ, 140 കോടി ജനങ്ങളുടെ വിവരങ്ങളാണ് ശേഖരിക്കുന്നത്. അപ്പോൾ വലിയൊരു പ്രോസസ്സാണ്. അപ്പോൾ അതിൻ്റെ പൂർണ്ണമായ വിജയം എന്ന് പറയുന്നത് ജനങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള സഹകരണവും അവർ കൊടുക്കുന്ന കൃത്യമായ വിവരങ്ങൾ കൊടുക്കുക, അവരോട് സഹകരിക്കുക,

0: എന്നൊക്കെ ഉള്ളതാണ്. ഇപ്പോൾ ഒരു പക്ഷേ ഈ തരത്തിലൊരു ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു സഹകരണം ഉണ്ടാവുന്നില്ലെങ്കിൽ എന്തെങ്കിലും ഇതിന് ഇത് ശിക്ഷ അർഹമാണോ?
1: അതായത് സെൻസസ് നമ്മളെപ്പോഴും ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണത്തോടു കൂടിയാണ് ചെയ്തു വരുന്നത്. കാരണം സുപ്രധാനമായ ഡേറ്റ ശേഖരണം ആയതുകൊണ്ട് വലിയ രീതിയിലുള്ള സഹകരണം നമുക്ക് ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവാറുണ്ട്. പക്ഷേ സാറ് ചോദിച്ച സ്ഥിതിക്ക് നമുക്ക് ഈ സെൻസസുമായിട്ട് സഹകരിക്കാതിരിക്കുക, സെൻസസിൻ്റെ ജോലി തടസ്സപ്പെടുത്തുക, അതുപോലുള്ള സംഗതികൾ സെൻസസ് ആക്ടിൻ്റെ പരിധിയിൽ ശിക്ഷാർഹമാണ്. അത് വേണ്ട സമയങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട അധികാരികൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്.
0: ഓക്കെ, അപ്പോൾ നമ്മുടെ സമയം പൂർണ്ണമായും തീരുകയാണ്. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നിരവധി ശ്രോതാക്കൾ വിളിക്കുകയും താങ്കൾ അതിന് വളരെ വിശദമായിട്ടുള്ള മറുപടികൾ കൊടുക്കുകയും ചെയ്തു. ഒരുമാതിരി ഒട്ടുമിക്ക സംശയങ്ങൾക്കും നമുക്ക് വ്യക്തമായ മറുപടി നൽകാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഈ പരിപാടിയിൽ ഇന്ന് പങ്കെടുത്ത് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ വിശദമായിട്ട് സംസാരിക്കുകയും ഇവിടെ എത്തി ഒരു മണിക്കൂർ തിരക്കിട്ട ജോലികൾക്കിടയിലും ഇവിടെ വന്ന് നമ്മളോട് സഹകരിക്കുകയും ചെയ്ത ഡെപ്യൂട്ടി ഡയറക്ടർ ഹാരിസ് കെ എമ്മിന് ആകാശവാണിയുടെ പേരിലും അതുപോലെ തന്നെ നമ്മുടെ ശ്രോതാക്കളുടെ പേരിലുമുള്ള നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം.
1: നമസ്കാരം. ആകാശവാണിയായി വരാനും നിങ്ങളോട് സംസാരിക്കാനും ജനങ്ങളോട് സംവദിക്കാനും സാധിച്ചതിൽ വളരെ സന്തോഷം. നന്ദി. നമസ്കാരം.
2: ആദ്യ ഡിജിറ്റൽ സെൻസസ്, സെൻസസ് 2027, അറിയേണ്ടതും ചെയ്യേണ്ടതും എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഹാരിസ് കെ എം. അതിഥിയോടൊപ്പം ഉണ്ടായിരുന്നത് ജി സന്തോഷ് കുമാർ, ഒപ്പം ശാന്തി മാധവി, സൊഹറ മമ്മു. സാങ്കേതിക സഹായം നൽകിയത് ബിജു കോലോത്ത്, വി സുരേഷ് കുമാർ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി സമാപിച്ചു.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 12 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 5 ദിവസത്തെ മധ്യപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. രാവിലെ ഇൻഡോറിലെത്തിയ രാഷ്ട്രപതിക്ക് ദേവി അഹല്യഭായ് ഹോൾക്കർ വിമാനത്താവളത്തിൽ ഗവർണർ, മുഖ്യമന്ത്രി, മറ്റ് മുതിർന്ന നേതാക്കൾ എന്നിവർ ചേർന്ന് ഊഷ്മള സ്വീകരണം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാരീസിൽ ഫ്രഞ്ച് ബിസിനസ് നേതാക്കളുമായി ഉന്നതതല കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക വ്യാവസായിക സഹകരണം കൂടുതൽ ആഴത്തിലാക്കാൻ ശ്രമങ്ങളുടെ ഭാഗമായാണ് കൂടിക്കാഴ്ച. വിദ്യാഭ്യാസം, വൈദഗ്ധ്യം, സംരംഭകത്വം, കായികം, ആരോഗ്യം, പൌരപങ്കാളിത്തം എന്നിവയിലൂടെ കഴിഞ്ഞ ദശകത്തിൽ യുവാക്കളുടെ അവസരങ്ങൾ ക്രമാനുഗതമായി വർദ്ധിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെന്റിന് കഴിഞ്ഞെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. 2047-ഓടെ വികസിത് ഭാരതത്തിലേക്ക് രാജ്യത്തെ നയിക്കുന്നവരാണ് യുവതലമുറയെന്ന് അദ്ദേഹം ദേശീയ ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ അഭിപ്രായപ്പെട്ടു. പിഎം ശ്രീ ദേശീയ നയമാണെന്നും അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിയെന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ഒപ്പിട്ടു

0: ഒന്നിനെതിരെ 3 ഗോളുകൾക്കാണ് കൊളംബിയ തോൽപ്പിച്ചത്. പ്രധാന വാർത്തകൾ ഇനി 1 മണിക്ക് കേൾക്കാം. ആകാശവാണി അനന്തപുരി എഫ് 101.9.
1: ശാസ്ത്രലോകം. ശാസ്ത്രലോകത്തിൽ ഇന്ന് അദൃശ്യതയുടെ ദൃശ്യത. എടത്വ സെന്റ് അലൂഷ്യസ് കോളേജിൽ ഗണിതശാസ്ത്ര വിഭാഗം മേധാവിയായ ഡോക്ടർ ഡീന സീസ്കറിയ നടത്തുന്ന പ്രഭാഷണം കേൾക്കാം.
2: അദൃശ്യമായ ഒന്നിൽ വേരൂന്നി യാഥാർത്ഥ്യത്തിന്റെ മഹാമരങ്ങൾ തളിർക്കുന്നത് എങ്ങനെയെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഗണിതമെന്നത് വെറുമൊരു അക്കങ്ങളുടെ കളി മാത്രമല്ല, അത് പ്രപഞ്ചത്തിന്റെ ഉള്ളറകളിലേക്ക് തുറന്നുവെച്ച ഒരു ദൂരദർശിനിയാണ്. ഇല്ലാത്ത ഒന്നിനെ അന്വേഷിച്ചിറങ്ങി ഒടുവിൽ അസ്തിത്വത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായ സത്യങ്ങളെ കണ്ടെത്തുന്ന ഒരു ഏകാന്ത തീർത്ഥയാത്രയാണത്. നെഗറ്റീവ് 1 വർഗമൂലമെന്ന ഒറ്റ നോട്ടത്തിൽ അസംഭവ്യമെന്ന് തോന്നുന്ന ഒരു സങ്കല്പത്തിൽ നിന്നാണ് സമ്മിശ്ര സംഖ്യകളുടെ അഥവാ കോംപ്ലക്സ് നമ്പേഴ്സിന്റെ മാന്ത്രിക പ്രപഞ്ചം വിടരുന്നത്. വെളിച്ചത്തിന് അർത്ഥമുണ്ടാകാൻ ഒരു പിടി ഇരുട്ടുകൂടി വേണ്ടതുപോലെ ഭൗതിക യാഥാർത്ഥ്യങ്ങളെ പൂർണ്ണമായി നിർവചിക്കാൻ ഭാവനയുടെ അഥവാ സാങ്കല്പികമായ 1 സ്പർശം അനിവാര്യമാണെന്ന് ഗണിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യുക്തിയും കാവ്യാത്മകമായ ഭാവനയും തമ്മിലുള്ള ഈ അപൂർവ സംഗമമാണ് കോംപ്ലക്സ് സംഖ്യകളുടെ ഉയർപ്പ്. ചരിത്രത്തിന്റെ താളുകളിലേക്ക് മടങ്ങുമ്പോൾ കോംപ്ലക്സ് സംഖ്യകളുടെ ഉത്ഭവം വളരെ സങ്കീർണമായിരുന്നു എന്ന് കാണാം. പലരും കരുതാറുള്ളതുപോലെ ദ്വിമാന സമവാക്യങ്ങളുടെ പരിഹാരം അന്വേഷിച്ചല്ല ഗണിതശാസ്ത്രജ്ഞർ ഈ സങ്കല്പത്തിൽ എത്തിച്ചേർന്നത്. മറിച്ച് 16 ഇറ്റാലിയൻ ഗണിതജ്ഞരായ ഗിരോലാമോ കർദാനോ, റാഫേൽ ബോംബില്ലി തുടങ്ങിയവർ ത്രിമാന സമവാക്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ സമസ്യ ജനിക്കുന്നത്. ചില ത്രിമാന സമവാക്യങ്ങൾക്ക് വ്യക്തമായ യഥാർത്ഥ ഉത്തരങ്ങൾ ഉണ്ടെങ്കിലും ആ ഉത്തരങ്ങളിലേക്ക് എത്തുന്നതിനുള്ള ഗണിതക്രിയകൾക്കിടയിൽ നെഗറ്റീവ് സംഖ്യകളുടെ വർഗമൂലം ഉപയോഗിക്കേണ്ടി വരുന്നുവെന്ന വിരോധാഭാസം അവരെ കുഴക്കി. ബോംബില്ലിയാണ് ഈ അസാധ്യതയെ ഒരു ഗണിത വസ്തുതയായി അംഗീകരിക്കുകയും അവയെ ഉപയോഗിച്ച് ക്രിയകൾ ചെയ്യാനുള്ള നിയമങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്തത്. പിന്നീട് റെനെ ഡെസ്കാർട്ടസ് ഇതിനെ ഇമാജിനറി എന്ന് വിളിച്ചെങ്കിലും കാലാന്തരത്തിൽ അവ ഭൗതിക ലോകത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറുകയായിരുന്നു. ലിയോണാർഡ് ഓയിലർ, ആർഗൻ, കാൾ ഫെഡറിക് ഗോസ് തുടങ്ങിയ മഹാരഥന്മാരുടെ കാലത്താണ് കോംപ്ലക്സ് സംഖ്യകൾക്ക് അതിന്റെ പൂർണ്ണ രൂപം കൈവന്നത്. ഏതൊരു സംഖ്യയുടെയും വർഗം ഒരു പോസിറ്റീവ് സംഖ്യ ആയിരിക്കുമെന്ന സാമാന്യധാരണയെ തിരുത്തിക്കൊണ്ട് ഒരു സംഖ്യയുടെ വർഗം നെഗറ്റീവ് ആകുമോ എന്ന കൗതുകകരമായ ഗണിതശാസ്ത്ര അന്വേഷണത്തിൽ നിന്നുകൂടെയാണ് കോംപ്ലക്സ് സംഖ്യകളുടെ പിറവി ഉണ്ടാകുന്നത്. ഇതിനായി നെഗറ്റീവ് 1 വർഗമൂലമായി i എന്ന ആശയത്തെ കണക്കാക്കുമ്പോൾ i യുടെ വർഗം നെഗറ്റീവ് 1 മാറുന്നു. നെഗറ്റീവ് 1 വർഗമൂലത്തെ കുറിക്കാൻ ഓയിലർ ആണ് i എന്ന ചിഹ്നം ഉപയോഗിച്ചത്. പിന്നീട് ഗണിതശാസ്ത്രജ്ഞനായ റെനെ ഡെസ്കാർട്ടസ് ആവിഷ്കരിച്ച നിർദ്ദേശാങ്ക ജ്യാമിതിയുടെ ചുവടുപിടിച്ച് ഇത്തരം കോംപ്ലക്സ് സംഖ്യകളെ ജ്യാമിതീയമായി അടയാളപ്പെടുത്താനുള്ള വിപ്ലവകരമായ ഒരു രീതി 1806 ജീൻ റോബർട്ട് ആർഗൻറ് എന്ന ഗണിതജ്ഞൻ വികസിപ്പിച്ചെടുത്തു. ആർഗൻറ് പ്ലെയിൻ എന്നറിയപ്പെടുന്ന ഈ രീതിയിൽ തിരശ്ചീനമായ എക്സ് അക്ഷത്തെ യഥാർത്ഥ അക്ഷമായും ലംബമായ വൈ അക്ഷത്തെ സാങ്കല്പിക അക്ഷമായും നിശ്ചയിച്ചുകൊണ്ടാണ് സംഖ്യകളെ അടയാളപ്പെടുത്തുന്നത്. അതോടെ ഗണിതത്തിൽ പുതിയൊരു ഗണിത വ്യാഖ്യാന തലം സൃഷ്ടിക്കപ്പെട്ടു. Z=AIB എന്ന ലളിതമായ രൂപത്തിൽ യാഥാർത്ഥ്യവും റിയൽ പാർട്ടി എ, ഭാവനയും ഇമാജിനറി പാർട്ട് ബി കൈകോർക്കുന്ന ഒരു പുതിയ ഗണിതശാസ്ത്ര ശാഖയ്ക്ക് അത് അടിത്തറ പാകി. ഈ അടിത്തറയിലാണ് കാൾ ഫെഡറിക് ഗോസ് തന്റെ അടിസ്ഥാന ബീജഗണിത സിദ്ധാന്തം സ്ഥാപിച്ചത്. കോംപ്ലക്സ് സംഖ്യകളുടെ പ്രായോഗിക തലത്തിൽ നിർണായകമായ ഈ സംവിധാനത്തിൽ അക്ഷങ്ങളുടെ സംഗമ സ്ഥാനത്ത് നിന്ന് പ്രസ്തുത സംഖ്യയിലേക്കുള്ള ദൂരത്തെ അതിന്റെ മോഡുലസ് എന്നും എക്സ് അക്ഷവുമായി അത് സൃഷ്ടിക്കുന്ന കോണിനെ ആംപ്ലിറ്റ്യൂഡ് എന്നും വിശേഷിപ്പിക്കുന്നു. ഗണിതത്തിലെ ഏറ്റവും മനോഹരമായ സമവാക്യമായി വാഴ്ത്തപ്പെടുന്ന ഓയിലറുടെ e⁻⁶ (i π + 1 = 0) എന്ന സമവാക്യം സാങ്കല്പിക സംഖ്യയുടെ അപാരമായ സൗന്ദര്യത്തെയും ഗണിത പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന സ്ഥിരാംഗങ്ങളുമായുള്ള ഐക്യത്തെയും വരച്ചുകാട്ടുന്നു. ഇന്ന് കോംപ്ലക്സ് സംഖ്യകൾ ഇല്ലാത്തൊരു ലോകത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം.

ചിന്തിക്കാനാകില്ല. അവ കേവലം ഗണിതശാസ്ത്രജ്ഞരുടെ ചിന്താ വിനോദമല്ല, മറിച്ച് നമ്മുടെ നിത്യജീവിതത്തെ നിയന്ത്രിക്കുന്ന അനേകം സാങ്കേതിക വിദ്യകളുടെ ആണിക്കല്ലാണ്. ഇലക്ട്രോണിക്സ് മേഖലയിൽ കോംപ്ലക്സ് സംഖ്യകളുടെ ഏറ്റവും മികച്ച പ്രായോഗിക ഉപയോഗം ഓൾട്ടർനേറ്റിംഗ് കറണ്ട് സർക്യൂട്ടുകളുടെ വിശകലനത്തിലാണ് കാണാൻ സാധിക്കുന്നത്. AC സർക്യൂട്ടിലെ വോൾട്ടേജും കറണ്ടും നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന സൈൻ തരംഗങ്ങളായാണ് സഞ്ചരിക്കുന്നത്. ഇവയുടെ ആംപ്ലിറ്റ്യൂഡും ഫേസും ഒരുമിച്ച് കൈകാര്യം ചെയ്യാൻ എഞ്ചിനീയർമാർ ഫേസർ എന്ന ആശയം ഉപയോഗിക്കുന്നു. ഇത് അടിസ്ഥാനപരമായി കോംപ്ലക്സ് സംഖ്യകളുടെ ഒരു പ്രായോഗിക രൂപമാണ്. റെസിസ്റ്റൻസ്, കപ്പാസിറ്റൻസ്, ഇൻഡക്ടൻസ് എന്നിവ ചേർന്നുള്ള ഒരു സർക്യൂട്ടിലെ ആകെ പ്രതിരോധമായ ഇംപീഡൻസ് കണക്കാക്കാൻ കോംപ്ലക്സ് സംഖ്യകൾ അത്യന്താപേക്ഷിതമാണ്. എഞ്ചിനീയറിംഗിൽ കറണ്ടുമായുള്ള ആശയക്കുഴപ്പം ഒഴിവാക്കാൻ ഐക്ക് പകരം J ആണ് ഉപയോഗിക്കാറുള്ളത്. സങ്കീർണമായ ഡിഫറൻഷ്യൽ സമവാക്യങ്ങൾ ഉപയോഗിച്ച് മാത്രം പരിഹരിക്കാൻ കഴിയുമായിരുന്ന സർക്യൂട്ട് പ്രശ്നങ്ങളെ ലളിതമായ ആൾജിബ്ര ഉപയോഗിച്ച് എളുപ്പത്തിൽ രൂപകൽപ്പന ചെയ്യാൻ ഇത് എഞ്ചിനീയർമാരെ പ്രാപ്തരാക്കുന്നു. ആശയവിനിമയ സാങ്കേതിക വിദ്യയുടെ നട്ടെല്ലാണ് സിഗ്നൽ പ്രോസസ്സിംഗ്. ശബ്ദ തരംഗങ്ങൾ, റേഡിയോ സിഗ്നലുകൾ, ഇന്റർനെറ്റ് ഡാറ്റ എന്നിവയുടെ വിശകലനത്തിനായി ഉപയോഗിക്കുന്ന ഫൊറിയർ ട്രാൻസ്ഫോം, ലാപ്ലാസ് ട്രാൻസ്ഫോം തുടങ്ങിയ ഗണിതശാസ്ത്ര സങ്കേതങ്ങൾ പൂർണ്ണമായും കോംപ്ലക്സ് അനാലിസിസിനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. അതുപോലെ ഒരു യന്ത്രമോ വാഹനമോ റോബോട്ടോ എത്രത്തോളം സുസ്ഥിരമായി പ്രവർത്തിക്കും എന്ന് നിർണയിക്കാൻ കൺട്രോൾ സിസ്റ്റം എഞ്ചിനീയർമാർ ആശ്രയിക്കുന്നതും കോംപ്ലക്സ് സംഖ്യകളെയാണ്. ഒരു സിസ്റ്റത്തിന്റെ എസ്പ്ലെയിൻ എന്ന കോംപ്ലക്സ് തലത്തിലുള്ള പോളുകളുടെയും സീറോകളുടെയും സ്ഥാനം പരിശോധിച്ചാണ് ആ സിസ്റ്റത്തിന്റെ സ്വഭാവം മുൻകൂട്ടി പ്രവചിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ ഗണിതശാസ്ത്രത്തിലെ കോംപ്ലക്സ് സംഖ്യകൾക്കും ക്യാമറ ഉപയോഗിച്ച് ചിത്രങ്ങൾ എടുക്കുന്ന ഫോട്ടോഗ്രാഫിക്കും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമുക്ക് അത്ഭുതം തോന്നാം. എന്നാൽ ഇന്നത്തെ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി ഇത്രയും മനോഹരവും കൃത്യതയും ഉള്ളതാകുന്നതിന് പിന്നിൽ കോംപ്ലക്സ് സംഖ്യകളുടെ അദൃശ്യമായ ഒരു വലിയ പങ്കുണ്ട്. നാം ഫോണിലോ ക്യാമറയിലോ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ അത് വെറുമൊരു ചിത്രമായല്ല, മറിച്ച് നമ്പറുകളുടെ ഒരു കൂട്ടമായാണ് ക്യാമറ സേവ് ചെയ്യുന്നത്. ഈ ചിത്രത്തെ കൂടുതൽ വ്യക്തമാക്കാനും ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാനും അനാവശ്യമായ ഘടകങ്ങൾ ഒഴിവാക്കാനും ക്യാമറയുടെ ഉള്ളിലുള്ള സോഫ്റ്റ്വെയർ ചില ഗണിത ക്രിയകൾ ചെയ്യുന്നുണ്ട്. ഇതിനായി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച ഫൊറിയർ ട്രാൻസ്ഫോം എന്ന ഗണിതശാസ്ത്ര രീതിയാണ്. കൂടുതൽ മെഗാപിക്സലുള്ള ക്യാമറകളിൽ എടുക്കുന്ന ചിത്രങ്ങൾക്ക് വലിയ ഫയൽ സൈസ് ആയിരിക്കും. എന്നാൽ നമ്മുടെ ഫോണിന്റെ മെമ്മറി വേഗം നിറയാതിരിക്കാൻ ചിത്രത്തിന്റെ സൈസ് കുറയ്ക്കേണ്ടതുണ്ട്. ചിത്രത്തിന്റെ ഭംഗി ഒട്ടും നഷ്ടപ്പെടാതെ തന്നെ മനുഷ്യന്റെ കണ്ണിന് തിരിച്ചറിയാൻ കഴിയാത്ത അനാവശ്യ ഡേറ്റകൾ ഒഴിവാക്കി ഫയൽ സൈസ് കുറയ്ക്കാൻ സഹായിക്കുന്ന അൽഗുരുതങ്ങൾ പൂർണ്ണമായും കോംപ്ലക്സ് സംഖ്യകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ക്യാമറ ലെൻസുകളിൽ വെളിച്ചം തട്ടി പ്രതിഫലിച്ച് ചിത്രത്തിന്റെ ഭംഗി നശിക്കാതിരിക്കാൻ ലെൻസുകൾക്ക് പുറത്ത് വളരെ നേർത്ത പ്രത്യേക തരം കോട്ടിങ്ങുകൾ നൽകാറുണ്ട്. പ്രകാശം ഒരു തരംഗമായാണ് സഞ്ചരിക്കുന്നത് എന്നതിനാൽ ഈ തരംഗങ്ങളുടെ ഏറ്റക്കുറിച്ചിലുകളും ഫേസും കൃത്യമായി കണക്കുകൂട്ടിയാണ് ഈ കോട്ടിങ്ങുകൾ ഡിസൈൻ ചെയ്യുന്നത്. ഈ രണ്ട് കാര്യങ്ങളും ഒരേ സമയം ഒരൊറ്റ സമവാക്യത്തിൽ ഉൾപ്പെടുത്തി കണക്കുകൂട്ടാൻ എഞ്ചിനീയർമാരെ സഹായിക്കുന്നത് കോംപ്ലക്സ് സംഖ്യകളാണ്. നാം ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ക്യാമറ തനിയെ ആളുകളുടെ മുഖം കണ്ടെത്തി ഫോക്കസ് ചെയ്യാറുണ്ടല്ലോ. ഒരു വസ്തു എവിടെ അവസാനിക്കുന്നു, അടുത്തത് എവിടെ തുടങ്ങുന്നു എന്ന് ക്യാമറ തിരിച്ചറിയുന്നത് നിറങ്ങളുടെയും വെളിച്ചത്തിന്റെയും വ്യത്യാസങ്ങൾ ഗണിതശാസ്ത്രപരമായി പരിശോധിച്ചാണ്. ഇത്തരം സങ്കീർണമായ സോഫ്റ്റ്വെയർ പ്രക്രിയകൾ വേഗത്തിൽ നടക്കാൻ ഈ സംഖ്യകൾ ഉപയോഗിക്കുന്നു. നിർമ്മാണ മേഖലയും കോംപ്ലക്സ് സംഖ്യകളും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നാമെങ്കിലും ആധുനിക സിവിൽ എഞ്ചിനീയറിംഗിന്റെ സൈദ്ധാന്തിക അടിത്തറ ഉറപ്പിച്ചു നിർത്തുന്നതിൽ ഈ ഗണിതശാസ്ത്ര ആശയത്തിന് നിർണായക പങ്കുണ്ട്. കേവലം സാങ്കല്പികമെന്ന ഒരു കാലത്ത് കരുതപ്പെട്ടിരുന്ന ഈ സംഖ്യകൾ ഇന്നത്തെ കൂറ്റൻ കെട്ടിടങ്ങളുടെയും പാലങ്ങളുടെയും സുരക്ഷയും സ്ഥിരതയും ഉറപ്പുവരുത്തുന്ന അദൃശ്യമായ കണക്കുകൂട്ടലുകളുടെ യഥാർത്ഥ ഭാഷയാണ്. ഭൂകമ്പം, ശക്തമായ കാറ്റ് തുടങ്ങിയവ ഉണ്ടാകുമ്പോൾ വലിയ കെട്ടിടങ്ങൾക്കും പാലങ്ങൾക്കും സംഭവിക്കുന്ന പ്രകമ്പനങ്ങൾ എഞ്ചിനീയർമാർ നിർണയിക്കുന്നത് സ്ട്രക്ചറൽ ഡൈനാമിക്സ് വഴിയാണ്. ഈ പ്രകമ്പനങ്ങളെ ഗണിതശാസ്ത്രപരമായി നിർവചിക്കുന്നത് സങ്കീർണമായ ഡിഫറൻഷ്യൽ സമവാക്യങ്ങളിലൂടെയാണ്. ഈ സമവാക്യങ്ങളുടെ നിർദ്ധാരണത്തിൽ ലഭിക്കുന്ന കോംപ്ലക്സ് സംഖ്യകളുടെ റിയൽ പാർട്ട് കെട്ടിടത്തിന്റെ പ്രകമ്പന ഊർജം എത്ര വേഗം ക്ഷയിക്കുന്നുവെന്നും ഇമാജിനറി പാർട്ട് പ്രകമ്പനങ്ങളുടെ ആവൃത്തിയെയും സൂചിപ്പിക്കുന്നു. ഈ കണക്കുകൂട്ടലുകൾ കൃത്യമല്ലെങ്കിൽ തായ്പേയ് 101 പോലുള്ള അമ്പരചുംബികൾ പ്രകൃതിക്ഷോഭങ്ങളെ അതിജീവിച്ച് നിലനിൽക്കുക അസാധ്യമാണ്. അണക്കെട്ടുകൾ, വലിയ കെട്ടിടങ്ങൾ

0: എന്നിവയുടെ അസ്ഥിവാരത്തിലൂടെയും ചുറ്റുമുള്ള മണ്ണിലൂടെയുമുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ ഫ്ലോ നെറ്റുകൾ എന്നറിയപ്പെടുന്ന ഗ്രാഫിക്കൽ രീതികൾ ഉപയോഗിക്കുന്നു. കോംപ്ലക്സ് അനാലിസിസിലെ കൺഫോമൽ മാപ്പിംഗ് എന്ന സങ്കേതമാണ് ഇത്തരം ദ്വിമാന ജലപ്രവാഹങ്ങളെ കൃത്യമായി വിശകലനം ചെയ്യാനും മണ്ണിലുണ്ടാകുന്ന മർദ്ദം കണക്കാക്കി അസ്ഥിവാരം കൂടുതൽ സുരക്ഷിതമാക്കാനും സഹായിക്കുന്നത്. ഒരു വലിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നത് അതിലെ സങ്കീർണമായ ഇലക്ട്രിക്കൽ HVAC സിസ്റ്റങ്ങളുടെ രൂപകൽപ്പനയോടുകൂടിയാണ്. ഭീമമായ തോതിൽ വൈദ്യുതി ആവശ്യമുള്ള ഇത്തരം കെട്ടിടങ്ങളിലെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് പവർ ഗ്രിഡുകൾ രൂപകൽപ്പന ചെയ്യുന്നത് കോംപ്ലക്സ് സംഖ്യകൾ ഉപയോഗിച്ചാണ്. നേരത്തെ സൂചിപ്പിച്ച ഇംപീഡൻസ് കണക്കാക്കാതെ സുരക്ഷിതമായ ഒരു വൈദ്യുത വിതരണ ശൃംഖല പൂർത്തിയാക്കാൻ കഴിയില്ല. നിർമ്മാണ രംഗത്തെ ഈ കോംപ്ലക്സ് സംഖ്യാപ്രയോഗങ്ങൾക്ക് അനുശേദ്യമായ സൈദ്ധാന്തിക പിൻബലമുണ്ട്. ലിയോണാർഡ് ഓയിലറുടെയും ഡാനിയൽ ബെർണോളിയുടെയും പ്രശസ്തമായ ഓയിലർ ബെർണോളി ബീം ഇതിനൊരു ഉത്തമ ഉദാഹരണമാണ്. ഭാരം താങ്ങുന്ന ബീമുകളുടെ വളവും ഭാവിയിൽ വന്നേക്കാവുന്ന ആന്തരിക ഘടനാമാറ്റങ്ങളും കൃത്യമായി പ്രവചിക്കുന്നതിന് കാലങ്ങളായി ഈ സിദ്ധാന്തം ഉപയോഗിക്കുന്നു. കൂടാതെ ജോസഫ് ഫൊറിയർ 18th century വികസിപ്പിച്ചെടുത്ത ഫൊറിയർ ട്രാൻസ്ഫോം എന്ന സങ്കേതം ഭൂകമ്പ തരംഗങ്ങളുടെ വിശകലനത്തിനായി സിവിൽ എഞ്ചിനീയറിംഗിൽ ഇന്ന് വ്യാപകമായി ഉപയോഗിക്കുന്നു. കെട്ടിടത്തിന്റെ ചട്ടക്കൂടിന്റെ സ്ട്രക്ചറൽ മാട്രിക്സുകളുടെ ഐഗൻ വിലകൾ പലപ്പോഴും കോംപ്ലക്സ് സംഖ്യകളായിരിക്കും എന്ന ഗണിതശാസ്ത്ര സത്യമാണ് യഥാർത്ഥത്തിൽ ഒരു കെട്ടിടത്തിന്റെ നിലനിൽപ്പിനെ ഭൗതികമായി നിർണയിക്കുന്നത് എന്ന് ആധുനിക എഞ്ചിനീയറിംഗ് ഗ്രന്ഥങ്ങൾ അസന്നിഗ്ധമായി വ്യക്തമാക്കുന്നു. ഗണിതശാസ്ത്രത്തിലെ അമൂല്യമായ ഈ കണ്ടെത്തലുകൾ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് നാം കാണുന്ന ആധുനിക നിർമ്മാണ വിദ്യകൾ കേവലം സ്വപ്നമായി തന്നെ അവശേഷിക്കുമായിരുന്നു. വ്യോമഗതാഗത നിയന്ത്രണ മേഖലയിൽ കോംപ്ലക്സ് സംഖ്യകളുടെ സ്വാധീനം വളരെ വലുതാണ്. ഉപരിപ്ലവമായി നോക്കുമ്പോൾ വിമാനങ്ങളുടെ യാത്രയും ഗണിതശാസ്ത്രത്തിലെ സാങ്കല്പിക സംഖ്യകളും തമ്മിൽ ബന്ധമില്ലെന്ന് തോന്നാമെങ്കിലും ആയിരക്കണക്കിന് വിമാനങ്ങളെ ഒരേ സമയം ആകാശത്ത് സുരക്ഷിതമായി നയിക്കുന്ന റഡാർ സാങ്കേതിക വിദ്യയുടെയും ആശയവിനിമയ സംവിധാനങ്ങളുടെയും ജീവനാഡി യഥാർത്ഥത്തിൽ ഈ സംഖ്യകളാണ്. കോംപ്ലക്സ് സംഖ്യകൾ വെറുമൊരു അക്കാദമിക് ആശയമല്ല, മറിച്ച് ആധുനിക വ്യോമയാന മേഖലയെ സുരക്ഷിതവും കാര്യക്ഷമവുമാക്കുന്നതിൽ ഏറ്റവും വലിയ പങ്കുവഹിക്കുന്ന അദൃശ്യ ഉപകരണമാണ്. ആകാശത്തെ തിരക്കുകൾക്കിടയിലും ആയിരക്കണക്കിന് വിമാനങ്ങൾ സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിന് പിന്നിൽ ഈ സാങ്കല്പിക സംഖ്യകളുടെ വളരെ യാഥാർത്ഥ്യമായ പ്രായോഗിക തലമുണ്ട്. ഗണിതശാസ്ത്രമെന്ന മഹാസാഗരത്തിൽ ഗിരോലാമോ കർദാനോ 16th century കണ്ടെത്തിയ ഒരു ചെറിയ അലേടിയായിരുന്നു നെഗറ്റീവ് സംഖ്യകളുടെ വർഗമൂലമെന്ന ആശയം. റെനെ ഡെസ്കാർട്ട് സൂചിപ്പിച്ച സാങ്കല്പികം എന്ന പേരിൽ ഒതുങ്ങിപ്പോകുമായിരുന്ന ആ ചിന്തയ്ക്ക് ലിയോണാർഡ് ഓയിലറുടെയും കാൾ ഫെഡറിക് ഗോസിന്റെയും സ്പർശമേറ്റപ്പോൾ ലഭിച്ചത് അനന്തമായ അർത്ഥതലങ്ങളുള്ള ഒരു ഗണിതകാവ്യ രൂപമാണ്. യാഥാർത്ഥ്യത്തിന്റെ പരുക്കൻ നിലത്ത് നിന്ന് ഭാവനയുടെ അദൃശ്യമായ ആകാശത്തേക്ക് പടർന്നു കയറുന്ന ഒരു വടവൃക്ഷമായി അത് മാറിയതിന് കാലം സാക്ഷിയാണ്. കേവലം സമവാക്യങ്ങളുടെ തടവറ ഭേദിച്ച് ജ്യാമിതിയുടെ വിശാലമായ പ്രതലത്തിൽ ഒരു ശലഭത്തെ പോലെ അതിനെ പാറിപ്പറക്കാൻ ആർഗന്റും കാൾ ഫെഡറിക് ഗോസും പ്രാപ്തമാക്കി. ഗണിതമെന്നാൽ കേവലം അക്കങ്ങളുടെ കണക്കെടുപ്പല്ല, മറിച്ച് മനുഷ്യചിന്തയുടെ ഏറ്റവും അഗാധവും സങ്കീർണവുമായ ദാർശനിക തലങ്ങളെ സ്പർശിക്കുന്ന ഒരു കലയാണെന്ന് ഈ മഹാഗണിതജ്ഞർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സമ്മിശ്ര സംഖ്യകൾ അഥവാ കോംപ്ലക്സ് സംഖ്യകൾ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ദാർശനിക പാഠം പ്രപഞ്ചത്തിന്റെ പൂർണ്ണതയെക്കുറിച്ചാണ്. നാം കണ്ണുകൊണ്ട് കാണുന്ന സ്പർശിച്ചറിയുന്ന ഭൗതിക യാഥാർത്ഥ്യങ്ങൾക്കപ്പുറം അദൃശ്യവും എന്നാൽ അനിവാര്യവുമായ മറ്റൊരു തലം കൂടി ഈ പ്രപഞ്ചത്തിൽ അന്തർലീനമായിട്ടുണ്ട്. അവ രണ്ടും കൂടിച്ചേരുമ്പോൾ മാത്രമേ പ്രപഞ്ചത്തിന്റെ താളം പൂർണ്ണമാകുന്നുള്ളൂ. അതുകൊണ്ട് കോംപ്ലക്സ് സംഖ്യകൾ കേവലം ഒരു ഗണിതശാസ്ത്ര സമസ്യയല്ല, മനുഷ്യന്റെയും പ്രകൃതിയുടെയും അസ്തിത്വത്തെ നിർവചിക്കുന്ന അതിസൂക്ഷ്മമായ രൂപകങ്ങളാൽ സമ്പന്നമായ ഒരു ഉത്തമ കവിതയാണ്. ദൃശ്യമായതിനെ പൂർണ്ണമാക്കാൻ അദൃശ്യമായതിന്റെ കൂടി സാന്നിധ്യം ആവശ്യമാണെന്ന ഈ തിരിച്ചറിവിലാണ് നമ്മുടെ ഓരോ അന്വേഷണങ്ങളും സാർത്ഥകമാകുന്നത്.
1: അദൃശ്യതയുടെ ദൃശ്യത. എടത്വ സെന്റ് അലൂഷ്യസ് കോളേജിൽ ഗണിതശാസ്ത്ര വിഭാഗം മേധാവിയായ ഡോക്ടർ ഡീന സീസ്കറിയ നടത്തിയ പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
2: ശാസ്ത്രലോകം സമാപിക്കുന്നു. ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
4: ആന്റ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
3: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
5: കാനഡ എന്ന രാജ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. കാനഡയിലെ മൊത്തം ജനസംഖ്യയ്ക്ക് തുല്യമായ എണ്ണം അടച്ചുറപ്പുള്ള വീടുകളാണ് നമ്മുടെ രാജ്യം പാവപ്പെട്ടവർക്കായി നിർമ്മിച്ചു നൽകിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ 4 കോടിയിലധികം PM ആവാസ് വീടുകൾ നിർമ്മിച്ചു. ഇത് കോടിക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തി.
6: ആത്മസമ്മാൻ വർത്തമാൻ സുധാരണ
5: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
7: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
8: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
9: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജനുവിനാണ്. അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
10: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്
11: വെറും 5,000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
10: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
11: ബംഗാളി, ഹാൻഡ്മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
3: എന്നും രാവിലെ 10:30
2: പ്രായോജകർ.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
4: They say the view from the top changes everything. But for a few, the view from the clouds is the only one that matters. The Indian Air Force invites applications for commissioned officers through AFCAT 2 of 2026. Registrations open on May 20th, 2026. Visit afcat.edcil.co.in and take the first step toward the blue.
5: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
6: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ്
7: ആൻഡ് എക്ചെട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
6: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
7: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും സംഘവും പാടിയതാണ്. രചന ബിജു തിരുമല, സംഗീതം ഔസേപ്പച്ചൻ.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം. എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് നാളെ മുതൽ തിയേറ്ററുകളിൽ.
2: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി സന്തോഷ് വർമ്മ രചിച്ച ജാസി ഗിഫ്റ്റിന്റെ സംഗീതത്തിൽ ചൈന ടൌൺ എന്ന ചിത്രത്തിനായി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി യേശുദാസ് പാടിയ ഒരു ഗാനം കേൾക്കാം. ചിത്രം ചിന്താവിഷ്ടയായ ശ്യാമള, രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ജോൺസൺ.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 12:50 കേൾക്കാം.
1: തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
2: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
3: ഈ മാഗസിൻ പ്രവർത്തനത്തിന്റെ ഇടയിൽ മറക്കാൻ പറ്റാത്ത ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എൻഡോസൾഫാൻ വിഷമഴ പെയ്തിറങ്ങിയ കാസർഗോട്ടെ അനേകം ഗ്രാമങ്ങളിലൊന്നായ എൻമഗജയിലേക്ക് നടത്തിയ യാത്രയായിരുന്നു. എൻഡോസൾഫാൻ ഇല്ലാതാക്കിയ ഒരു ഗ്രാമത്തെ പരിചയപ്പെടുത്തലായിരുന്നില്ല ഞങ്ങളുടെ ലക്ഷ്യം. അംബിക സുധമാഷിന്റെ എൻമഗജ എന്ന നോവലിലൂടെ പരിചയപ്പെട്ട ഒരു ഗ്രാമത്തെയും അവിടുത്തെ മിത്തുകളെയും നേരിൽ കാണലായിരുന്നു ഉദ്ദേശം.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.
2: അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം പൂജപ്പുര പ്രാദേശിക ആയുർവേദ ഗവേഷണ കേന്ദ്രം നൽകുന്ന വിവിധ സേവനങ്ങളെക്കുറിച്ച് റിസർച്ച് ഓഫീസർ ഡോക്ടർ സനിയ സി കെ സംസാരിക്കുന്നു.
3: സമത്വം യോഗ ഉച്ചതി. സമത്വമാണ് യോഗമെന്ന് ഭഗവത്ഗീത നമ്മെ പഠിപ്പിക്കുന്നു. ശരീരത്തിന്റെയും മനസ്സിന്റെയും വികാരങ്ങളുടെയും ജീവിതശൈലിയുടെയും സന്തുലിതാവസ്ഥ കൈവരിക്കുന്നതിനുള്ള മാർഗമാണ് യോഗ. ഈ സന്തുലിതാവസ്ഥയാണ് യഥാർത്ഥ ആരോഗ്യത്തിന്റെയും ക്ഷേമത്തിന്റെയും അടിത്തറ. അതുകൊണ്ടുതന്നെ ഇന്ന് ലോകമെമ്പാടും ആരോഗ്യ സംരക്ഷണത്തിന്റെയും മാനസിക ശാന്തിയുടെയും ജീവിത നിലവാര മെച്ചപ്പെടുത്തലിന്റെയും ഭാഗമായി യോഗ കൂടുതൽ പ്രാധാന്യം നേടിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയം ആരോഗ്യകരമായ വാർദ്ധക്യത്തിനായി യോഗ എന്നതാണ്. ദീർഘായുസ്സിനൊപ്പം ആരോഗ്യപൂർണവും സജീവവുമായ വാർദ്ധക്യവും ഉറപ്പാക്കേണ്ടത് ഇന്നത്തെ ലോകത്തിന്റെ പ്രധാന വെല്ലുവിളികളിൽ ഒന്നാണ്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം മുതിർന്ന പൌരന്മാരുടെ എണ്ണം അതിവേഗം വർദ്ധിച്ചു വരികയാണ്. കൂടുതൽ കാലം ജീവിക്കുക എന്നതിനൊപ്പം ആരോഗ്യത്തോടെയും സ്വാതന്ത്ര്യത്തോടെയും അന്തസ്സോടെയും ജീവിക്കുക എന്നതാണ് ഇന്ന് പ്രാധാന്യമർഹിക്കുന്നത്. പ്രായം കൂടുമ്പോൾ ശാരീരിക ശേഷിയും പ്രവർത്തനക്ഷമതയും മാനസിക ഉല്ലാസവും നിലനിർത്താൻ സഹായിക്കുന്ന ജീവിതശൈലി രൂപപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. അതിലേക്കുള്ള ലളിതവും ശാസ്ത്രീയവുമായ മാർഗമാണ് യോഗ. ഇന്ന് നമ്മുടെ ജീവിത രീതികളിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശാരീരിക അധ്വാനം കുറഞ്ഞ ജീവിതശൈലി, അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ, മാനസിക സമ്മർദ്ദം, ഉറക്കക്കുറവ്, സാങ്കേതിക ഉപകരണങ്ങളോടുള്ള അമിത ആശ്രയം എന്നിവ കാരണം പ്രമേഹം, രക്തസമ്മർദ്ദം, അമിതവണ്ണം, ഉയർന്ന കൊളസ്ട്രോൾ നില, ഹൃദ്രോഗങ്ങൾ, ഉത്കണ്ഠ, വിഷാദം തുടങ്ങിയ ജീവിതശൈലിജന്യ രോഗങ്ങൾ വർദ്ധിച്ചു വരികയാണ്. രോഗം വന്ന ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വരാതിരിക്കാൻ സഹായിക്കുന്ന പ്രതിരോധ ആരോഗ്യ സംരക്ഷണമാണ് ഇന്നത്തെ ആവശ്യം. ഈ സാഹചര്യത്തിലാണ് യോഗയുടെ പ്രസക്തി വർദ്ധിക്കുന്നത്. യോഗ എന്നത് ഏതാനും ആസനങ്ങളിലോ ശ്വസനാഭ്യാസങ്ങളിലോ ഒതുങ്ങുന്നതല്ല. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്നീ

0: അഷ്ടാംഗങ്ങളിലൂടെ വ്യക്തിയുടെ ശരീരത്തെയും മനസ്സിനെയും ജീവിത മൂല്യങ്ങളെയും ഒരുപോലെ പരിപോഷിപ്പിക്കുന്ന സമഗ്രമായ ജീവിതശാസ്ത്രമാണ് യോഗ. അതുകൊണ്ട് തന്നെ ആരോഗ്യ സംരക്ഷണത്തിനപ്പുറം ജീവിതത്തിന്റെ ഗുണനിലവാരം ഉയർത്തുന്ന ഒരു സംസ്കാരവും ജീവിത ദർശനവുമായി യോഗ ഇന്ന് ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ഏതാനും ദശകങ്ങളിലായി ലോകമെമ്പാടുമുള്ള സർവകലാശാലകളും ഗവേഷണ സ്ഥാപനങ്ങളും യോഗയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് വിപുലമായ പഠനങ്ങൾ നടത്തിവരുന്നു. പ്രമേഹം, രക്തസമ്മർദ്ദം, അമിതവണ്ണം, ഹൃദ്രോഗം, ഉയർന്ന കൊളസ്ട്രോൾ, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങിയവയുടെ നിയന്ത്രണത്തിൽ യോഗയ്ക്ക് ഗുണകരമായ സ്വാധീനമുണ്ടെന്ന് നിരവധി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. രക്തസമ്മർദ്ദ നിയന്ത്രണം, രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുക, ശരീരഭാരം നിയന്ത്രിക്കുക, ഉറക്കത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക, സമ്മർദ്ദം കുറയ്ക്കുക തുടങ്ങിയ മേഖലകളിൽ യോഗയുടെ ഫലപ്രാപ്തി തെളിയിക്കുന്ന ശാസ്ത്രീയ തെളിവുകൾ ഇന്ന് ലഭ്യമാണ്. അതുകൊണ്ടുതന്നെ യോഗ ഇന്ന് ലോകമെമ്പാടും തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ആരോഗ്യ സംരക്ഷണ മാർഗമായി പരിഗണിക്കപ്പെടുന്നു. ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിലേക്കുള്ള 25 ദിവസത്തെ കൌണ്ട് ഡൌൺ പരിപാടിയായ യോഗ മഹോത്സവ് 2026 മെയ് 27 മധ്യപ്രദേശിലെ ലോക പൈതൃക കേന്ദ്രമായ ഖജുരാഹോയിൽ സംഘടിപ്പിക്കപ്പെട്ടു. ആയുഷ് മന്ത്രാലയത്തിന്റെയും മൊറാൽജി ദേശായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗയുടെയും നേതൃത്വത്തിൽ നടന്ന ഈ പരിപാടിയിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത് കോമൺ യോഗ പ്രോട്ടോകോൾ അഭ്യസിച്ചു. ഈ ചടങ്ങിലാണ് ആരോഗ്യകരമായ വാർദ്ധക്യത്തിനായി യോഗ എന്ന ഈ വർഷത്തെ പ്രമേയം പ്രഖ്യാപിക്കപ്പെട്ടത്. ജൂൺ 21 പശ്ചിമബംഗാളിലെ കൊൽക്കത്തയിലെ ബ്രിഗേഡ് ഗ്രൌണ്ടിൽ ദേശീയ തലത്തിലുള്ള പ്രധാന ആഘോഷം സംഘടിപ്പിക്കപ്പെടുന്നു. പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന ഈ പരിപാടിയിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് യോഗ സാധകരും പൊതുജനങ്ങളും പങ്കെടുക്കും. ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകളിലേക്ക് യോഗയുടെ സന്ദേശം എത്തിക്കുന്ന മഹത്തായ വേദിയായിരിക്കും ഈ പരിപാടി. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രധാന ജനപങ്കാളിത്ത പരിപാടികളിലൊന്നാണ് യോഗാസംഘം. രാജ്യത്തുടനീളമുള്ള വിവിധ കേന്ദ്രങ്ങളിൽ ഒരേ സമയം കോമൺ യോഗ പ്രോട്ടോകോൾ അവതരിപ്പിച്ച് ജനങ്ങളെ യോഗയിലേക്ക് ആകർഷിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. സർക്കാർ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, സന്നദ്ധ സംഘടനകൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ തുടങ്ങി സമഗ്ര ആരോഗ്യ പ്രോത്സാഹന പ്രവർത്തനങ്ങളിൽ താൽപ്പര്യമുള്ള ഏതൊരു സ്ഥാപനത്തിനും യോഗാസംഘം നടത്താം. ഇതിനായി ആയുഷ് മന്ത്രാലയം പ്രത്യേക പോർട്ടൽ ഒരുക്കിയിട്ടുണ്ട്. https://yoga.ayush.gov.in/yoga-sangam എന്ന പ്രത്യേക പോർട്ടൽ മുഖേന രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. രജിസ്റ്റർ ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് അവരുടെ പരിപാടികൾ ദേശീയ തലത്തിൽ രേഖപ്പെടുത്താനും അംഗീകാരം നേടാനും അവസരമുണ്ട്. വിജയകരമായി യോഗാസംഘം സംഘടിപ്പിക്കുന്നവർക്ക് ആയുഷ് മന്ത്രാലയത്തിന്റെ സർട്ടിഫിക്കറ്റുകളും അഭിനന്ദന പത്രങ്ങളും ലഭിക്കുന്നതാണ്. ഈ വർഷം ആയുഷ് മന്ത്രാലയം യോഗ 365 എന്ന ആശയത്തിന് പ്രത്യേകം പ്രാധാന്യം നൽകുന്നുണ്ട്. യോഗയെ ഒരു ദിവസത്തെ ആഘോഷമായി മാത്രം ഒതുക്കാതെ വർഷത്തിലെ 365 ദിവസവും ജീവിതത്തിന്റെ ഭാഗമാക്കണം എന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. അതുപോലെ യോഗ ബ്രേക്ക് ക്യാമ്പയിനും ഈ വർഷം വിപുലമായി നടപ്പിലാക്കുന്നു. ഓഫീസുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ജോലിക്കിടയിൽ ഏതാനും മിനിറ്റുകൾ യോഗയ്ക്കും ശ്വസനാഭ്യാസങ്ങൾക്കും വേണ്ടി മാറ്റിവെക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ദീർഘനേരം ഇരുന്ന് ജോലി ചെയ്യുന്നവർക്കും വിദ്യാർത്ഥികൾക്കും ഇത് ഏറെ പ്രയോജനകരമാണ്. യോഗയെ പ്രകൃതിയുമായി ബന്ധിപ്പിക്കുന്ന ഹരിത യോഗ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പരിസ്ഥിതി സംരക്ഷണ ബോധവൽക്കരണം, വൃക്ഷത്തൈ നട്ടുപിടിപ്പിക്കൽ, ഔഷധ സസ്യ വിതരണം തുടങ്ങിയ പരിപാടികളും സംഘടിപ്പിക്കുന്നു. യോഗ കണക്ട് എന്ന പരിപാടിയിലൂടെ ഡിജിറ്റൽ മാധ്യമങ്ങൾ, സാമൂഹ്യ മാധ്യമങ്ങൾ, റേഡിയോ, ടെലിവിഷൻ, വാർത്താമാധ്യമങ്ങൾ എന്നിവ ഉപയോഗിച്ച് യോഗയുടെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. യോഗയെ ഒരു ദിവസത്തെ ആഘോഷമായി മാത്രം കാണാതെ വർഷം മുഴുവൻ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നതിനുള്ള വേദിയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ യോഗ പാർക്ക് പദ്ധതിയും നടപ്പിലാക്കുന്നു. പൊതു പാർക്കുകൾ, തുറസായ ഇടങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സാമൂഹിക കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെ തുറസായ സ്ഥലം എന്നിവയെ സ്ഥിരമായ യോഗാഭ്യാസ കേന്ദ്രങ്ങളാക്കി മാറ്റുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ആയുഷ് മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന CCRIS, സെൻട്രൽ കൌൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദിക് സയൻസ് ഈ വർഷവും യോഗാസംഘം, യോഗ സമാവേശ്, ഹരിത യോഗ, യോഗ പാർക്ക്, യോഗ കണക്ട് എന്നീ പരിപാടികളിലൂടെ അന്താരാഷ്ട്ര യോഗാ ദിനം വിപുലമായി ആചരിക്കുകയാണ്. ഈ വർഷം CCRIS ഒരു പ്രധാന ഗവേഷണ സംരംഭത്തിനും തുടക്കം കുറിക്കുകയാണ്. CCRIS സംയോഗ എന്ന പേരിൽ രാജ്യത്തുടനീളമുള്ള 30 ഗവേഷണ സ്ഥാപനങ്ങളിലൂടെ 3 സംയോജിത ആയുർവേദ യോഗ ഗവേഷണ പദ്ധതികളാണ് ആരംഭിക്കുന്നത്. അസ്ഥിസന്ധി പേശി സംബന്ധമായ രോഗങ്ങൾ, ജീവിതശൈലീജന്യവും ഉപാപചയ സംബന്ധവുമായ രോഗങ്ങൾ, പൊതുജനങ്ങളുടെ ജീവിത നിലവാരവും ക്ഷേമവും മെച്ചപ്പെടുത്തൽ എന്നീ 3 മേഖലകളിലാണ് ഈ ഗവേഷണങ്ങൾ നടക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുരയിലെ CCRIS പ്രാദേശിക ആയുർവേദ ഗവേഷണ കേന്ദ്രം ഈ ദേശീയ പദ്ധതിയുടെ ഭാഗമാണ്. പ്രാദേശിക ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിൽ പ്രമേഹം, പ്രീ ഡയബറ്റീസ്, രക്തസമ്മർദ്ദം, അമിതവണ്ണം, ഉയർന്ന കൊളസ്ട്രോൾ തുടങ്ങിയ ഉപാപചയ സംബന്ധമായ രോഗങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ഗവേഷണമാണ് നടപ്പിലാക്കുന്നത്. 30 മുതൽ 70 വയസ്സ് വരെയുള്ള സ്ത്രീകളെയും പുരുഷന്മാരെയും ഈ പഠനത്തിൽ ഉൾപ്പെടുത്തും. ആയുർവേദ ചികിത്സയ്ക്കൊപ്പം രോഗാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ രൂപകൽപ്പന ചെയ്ത യോഗ പരിശീലനവും നൽകും. ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഈ പഠനം ആയുർവേദവും യോഗയും സംയോജിപ്പിക്കുമ്പോൾ രോഗനിയന്ത്രണത്തിലും ജീവിത നിലവാരത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ വിലയിരുത്തുന്നതിനാണ് ലക്ഷ്യമിടുന്നത്. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി പൂജപ്പുരയിൽ പ്രവർത്തിക്കുന്ന പ്രാദേശിക ആയുർവേദ ഗവേഷണ കേന്ദ്രം വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. സ്ത്രീകൾക്കും കുട്ടികൾക്കും മുതിർന്ന പൌരന്മാർക്കും വിദ്യാർത്ഥികൾക്കും പ്രത്യേക പരിപാടികൾ, രോഗാവസ്ഥകൾക്കനുസരിച്ചുള്ള പ്രത്യേക യോഗ പ്രോട്ടോകോളുകളുടെ പരിശീലനം, ബോധവൽക്കരണ ക്ലാസുകൾ, പ്രകൃതി നടത്തങ്ങൾ, യോഗ പ്രദർശനങ്ങൾ, ഔഷധ സസ്യ വിതരണം തുടങ്ങിയ പരിപാടികൾ ഇതിന്റെ ഭാഗമാണ്. യോഗയെക്കുറിച്ചുള്ള പൊതുജന അവബോധം വർദ്ധിപ്പിക്കുന്നതിനായി പൂജപ്പുരയിലെ പ്രാദേശിക ആയുർവേദ ഗവേഷണ കേന്ദ്രം കോവളം കടൽ തീരത്ത് പ്രകൃതി നടത്തവും മൈൻഡ്ഫുൾനെസ് പരിപാടിയും തിരുവനന്തപുരം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ പൊതുജന പങ്കാളിത്തത്തോടെയുള്ള യോഗ പ്രദർശനവും നടത്തുന്നു. പ്രമേഹം, അമിതവണ്ണം, രക്തസമ്മർദ്ദം തുടങ്ങിയ ജീവിതശൈലി ജന്യ രോഗമുള്ളവരും ആരോഗ്യകരമായ ജീവിതശൈലി ആഗ്രഹിക്കുന്നവരും പൂജപ്പുരയിലെ CCRIS പ്രാദേശിക ആയുർവേദ ഗവേഷണ കേന്ദ്രം നടത്തുന്ന പരിപാടികൾ സജീവമായി പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഗവേഷണ പദ്ധതിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ പ്രാദേശിക ആയുർവേദ ഗവേഷണ കേന്ദ്രവുമായി ബന്ധപ്പെടാവുന്നതാണ്. OP സേവനം എല്ലാ പ്രവൃത്തി ദിനങ്ങളിലും രാവിലെ 9 മണി മുതൽ 1 മണിവരെ ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0471234062 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ആരോഗ്യകരമായ ശരീരം, ശാന്തമായ മനസ്സ്, സജീവമായ വാർദ്ധക്യം, സന്തുഷ്ടമായ ജീവിതം, ഇതെല്ലാം നമുക്ക് സമ്മാനിക്കാൻ കഴിയുന്ന അമൂല്യ പാരമ്പര്യമാണ് യോഗ.
1: അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം പൂജപ്പുര പ്രാദേശിക ആയുർവേദ ഗവേഷണ കേന്ദ്രം നൽകുന്ന വിവിധ സേവനങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് റിസർച്ച് ഓഫീസർ ഡോക്ടർ സനിയ CK.
2: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
3: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ?
4: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ് പൂജപ്പുര.
5: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് നാളെ മുതൽ തിയേറ്ററുകളിൽ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: നിങ്ങൾക്കറിയാമോ, രാജ്യത്തെ ചെറുകിട സംരംഭകർക്ക് ഈടുരഹിത മുദ്ര ലോണുകളിലൂടെ ഇന്ത്യ ഗവൺമെന്റ് നൽകിയത് 40 ലക്ഷം കോടിയിലധികം രൂപയാണ്. അതായത് കുവൈത്ത് പോലൊരു രാജ്യത്തിന്റെ ആകെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ 3 മടങ്ങോളം വരും ഈ തുക.
2: കറോഡോ ഛോട്ടേ ഉദ്യമിയോ കോ മുദ്രാ യോജന സേ ലോൺ മിലാ ഉനേ ആജ് മഹ്സൂസ് ഹോതാ ഹേ കി ഡെമോക്രസി കാൻ ഡെലിവർ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ഫുട്ബോൾ ചാമ്പ്യൻ എന്ന ചിത്രത്തിനായി യേശുദാസ് പാടിയത്, രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം വി ദക്ഷിണാമൂർത്തി.

0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരു ഗാനം കൂടി. പൂവച്ചൽ ഖാദർ രചിച്ച ഇളയരാജയുടെ സംഗീതത്തിൽ യേശുദാസും എസ് ജാനകിയും പാടിയത് ചിത്രം ആരാത്രി.

0: ഇപ്പോൾ സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: മധ്യപ്രദേശിലെ ബേതുലിൽ ഗോത്രസമൂഹത്തിന്റെ ശാക്തീകരണ പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പങ്കെടുക്കും. 5 ദിവസത്തെ സന്ദർശനത്തിന് രാവിലെയാണ് രാഷ്ട്രപതി എത്തിയത്. തമിഴ്നാട് നിയമസഭാ സമ്മേളനത്തിന് ഗവർണറുടെ ചുമതല വഹിക്കുന്ന രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ പ്രസംഗത്തോടെ തുടക്കം. സമ്മേളനം എത്ര ദിവസം ചേരുമെന്ന കാര്യം ഇന്നത്തെ ബിസിനസ് അഡ്വൈസറി യോഗത്തിന് ശേഷമാണ് തീരുമാനിക്കുക. 31st ദേശീയ വായനാ മഹോത്സവത്തിനും 1 മാസത്തെ വായനാ മാസ ആഘോഷങ്ങൾക്കും ദേശീയ വായനാ ദിനമായ നാളെ തുടക്കമാകും. തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിൽ രാവിലെ മുഖ്യമന്ത്രി വി ഡി സതീശൻ സംസ്ഥാനതല പരിപാടി ഉദ്ഘാടനം ചെയ്യും. അവയവദാനവുമായി ബന്ധപ്പെട്ട് മറ്റു രാജ്യങ്ങളിലെ നല്ല മാതൃകകൾ എങ്ങനെ നടപ്പാക്കാമെന്ന് സമൂഹം ചർച്ച ചെയ്യണമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. കൊല്ലം പ്രസ് ക്ലബ്ബിൽ അടൂർ ബാലൻ അനുസ്മരണവും പുരസ്കാര സമർപ്പണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട് കൊല്ലത്ത് ഇടനിലക്കാരുടെ വീട്ടിൽ ഇഡി പരിശോധന നടത്തുന്നു. പുളിയത്തുമുക്ക് സ്വദേശിനി ശ്രീജയുടെ വീട്ടിലാണ് പരിശോധന. സൈബർ സാമ്പത്തിക തട്ടിപ്പുകൾക്കെതിരെ റിസർവ് ബാങ്കിന്റെ നേതൃത്വത്തിൽ കണ്ണൂരിൽ ബോധവൽക്കരണ പരിപാടിക്ക് തുടക്കമായി. എസ് എൻ കോളേജിൽ RBI AGM സബിത് സലീം ഉദ്ഘാടനം ചെയ്തു. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ നേതൃത്വത്തിൽ മഞ്ചേരിയിൽ സംഘടിപ്പിച്ച വാർത്താലാബ് മാധ്യമ ശില്പശാല പുരോഗമിക്കുന്നു. PIB മഞ്ചേരി പ്രസ് ക്ലബ്ബും സംയുക്തമായി സംഘടിപ്പിച്ച ഏകദിന ശില്പശാല മലപ്പുറം ജില്ലാ കളക്ടർ ഡോ വിനയ് ഗോയൽ ഉദ്ഘാടനം ചെയ്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ രാത്രി 9:30 ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്കയെ നേരിടും. മറ്റൊരു മത്സരത്തിൽ രാത്രി 12:30 സ്വിറ്റ്സർലാന്റ് ബോസ്നിയയുമായി ഏറ്റുമുട്ടും. പ്രധാന വാർത്തകൾ ഇനി 2 മണിക്ക് കേൾക്കാം.

0: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
1: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
2: സ്വീൻഡർ സെയിൽസ് ആൻഡ് സർവീസസ്,
3: 30 വർഷത്തെ സേവന പാരമ്പര്യം. പ്രമുഖ കമ്പനികളുടെ എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
2: സ്വീൻഡർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246971 9.
4: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് നാളെ മുതൽ തിയേറ്ററുകളിൽ.
5: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
6: അടുത്ത ഗാനം യേശുദാസും വിജയ യേശുദാസും പാടിയതാണ്. ചിത്രം ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ. രചന കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ഔസേപ്പച്ചൻ.

0: ആ പാദം എന്ന് വരാൻ പാടില്ല.
1: പദമണയൂ പദമണയൂ.
0: ചേട്ടൻ മനസ്സിലായോ?
2: അഗ്നിശരം എന്ന ചിത്രത്തിനായി പി ജയചന്ദ്രൻ പാടിയ ഗാനമാണ് ഇനി. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറെ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
2: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: ഇന്ന് എന്തായാലും MRT ഹോം നീഡ്സിൽ പോണം.
5: എന്താ കാര്യം പറ?
4: കിച്ചണിലേക്കുള്ള പാത്രങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി. ദേ പ്രസ്റ്റീജ്, ബോറോസിൽ, പ്രീമിയർ, ആനന്ദ, ചാക്സൺ എന്നീ ബ്രാൻഡുകൾ മാർക്കറ്റിലെ അട്രാക്റ്റീവ് റേറ്റിൽ വാങ്ങാം.
6: സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
7: ഒരു വട്ടം കൂടിയിൽ ഇനി കൈതപ്രം രചന നിർവഹിച്ച് രവീന്ദ്രന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയത് ചിത്രം അമരം.

0: പ്ലസ് ടു കഴിഞ്ഞല്ലോ, ഇനി എന്താണ് പ്ലാൻ?
1: ഉന്നത പഠനത്തിനും മികച്ച കരിയറിനുമായി തിരഞ്ഞെടുക്കാം കേരള യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകൃത സ്ഥാപനമായ നജീദ് റോയൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് വർക്കല.
0: BCA വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, BBA വിത്ത് ലോജിസ്റ്റിക്സ്, BCOM വിത്ത് ഏവിയേഷൻ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. വി ഫോക്കസ് ഓൺ എക്സലൻസ് ഇൻ എഡ്യൂക്കേഷൻ. നജീദ് റോയൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് വർക്കല. വിളിക്കൂ 8590946200.
2: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് നാളെ മുതൽ തിയേറ്ററുകളിൽ.
3: അടുത്ത ഗാനം യേശുദാസ് പാടിയതാണ്. ചിത്രം എഴുതപ്പുറങ്ങൾ. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം വിദ്യാധരൻ.
4: പാടുവാനായി വന്നു നിന്റെ പടിവാതിൽക്കൽ.

ഒരുവട്ടം കൂടിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തത് അകലെ എന്ന ചിത്രത്തിനായി ചിന്മയി പാടിയ ഗാനം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: ആരണ്യകം ആയുരാരോഗ്യം, നാളെ രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
3: ആരാണ്യമുല്ല, കൊച്ചുമുല്ല ഈ ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന മധു ആലപ്പുഴ, സംഗീതം ആലപ്പി രംഗനാഥ്, പാടിയ ദേശുദാസും സംഘവും.

0: നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് നമുക്ക് അന്യമായി തോന്നിയിരുന്ന ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖല കഴിഞ്ഞ 12 വർഷം കൊണ്ട് നമ്മുടെ ഹൃദയത്തോട് അത്രമേൽ ചേർന്ന് നിൽക്കുകയാണ്. വടക്കു കിഴക്കൻ മേഖലയിലെ ദേശീയപാതാ ശൃംഖല 16,200 കിലോമീറ്ററായി വിപുലീകരിക്കുകയും ഒപ്പം സിക്കിമിലും അരുണാചൽ പ്രദേശിലും ചരിത്രത്തിലാദ്യമായി വ്യോമ ഗതാഗത സൌകര്യം ലഭ്യമാക്കുകയും ചെയ്തതോടെ ഈ മേഖലയിലേക്കുള്ള ദൂരം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്.
1: നോർത്ത് ഈസ്റ്റ്
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് നാളെ മുതൽ തിയേറ്ററുകളിൽ.
2: ഒരു വട്ടം കൂടി തുടരുകയാണ്. ഇനി രമേഷ് കാവലിന്റെ രചനയിൽ അലക്സ് പോൾ സംഗീതം നൽകി ജാസി ഗിഫ്റ്റ് പാടിയ ഗാനം, ചിത്രം ഡ്യൂപ്ലിക്കേറ്റ്.

ഒരു വട്ടം കൂടി എന്ന പരിപാടിയിൽ ഒരു ഗാനം കൂടി കേൾക്കാം. എങ്ങനെ നീ മറക്കുമെന്ന ചിത്രത്തിനായി യേശുദാസ് പാടിയത്. രചന ചുനക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം.

0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 2 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇറാനും അമേരിക്കയും ഒപ്പുവച്ച കരാർ പ്രാബല്യത്തിലായി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമാണ് ഇന്നലെ കരാറിൽ ഒപ്പുവച്ചത്. PM വികസിത് ഭാരത് റോസ്ഗാർ യോജന പ്രകാരം 2,400 കോടിയോളം രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇതോടനുബന്ധിച്ച് പ്രത്യേക പരിപാടികളുണ്ടാകും. മുഖ്യമന്ത്രി VD സതീശൻ നയിക്കുന്ന UDF ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് നാളെ. ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രിയാണ് ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കുന്നത്. ചെന്നൈയിൽ നിന്നും ആദ്യ കാർഗോ വിമാനം നോയിഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങിയതായി സിവിൽ വ്യോമയാന മന്ത്രി റാംമോഹൻ നായിഡു. ഇത് വിതരണ ശൃംഖലകൾ ശക്തിപ്പെടുത്തി പ്രാദേശിക വ്യവസായങ്ങൾക്ക് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും കേന്ദ്രമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പത്തനംതിട്ടയിലെ വൃദ്ധസദനത്തിൽ ജോലിക്ക് നിന്ന കുട്ടിക്ക് ക്രൂരമർദ്ദനമേറ്റെന്ന മാധ്യമ വാർത്തയെ തുടർന്ന് ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ സ്ഥാപനത്തിൽ പരിശോധന നടത്തി. പരിശോധനയിൽ 17 വയസ്സുകാരിയെ വൃദ്ധസദനത്തിൽ ബാലവേല ചെയ്യിപ്പിച്ചതായി കണ്ടെത്തി. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, തൃശൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. കണ്ണൂർ പഴശ്ശി ജലസംഭരണിയിലെ ജലവിതാനം ക്രമീകരിക്കുന്നതിന് കഴിഞ്ഞ ദിവസങ്ങളിൽ തുറന്നിരുന്ന 6 ഷട്ടറുകൾ പൂർണ്ണമായും അടച്ചു. നീരൊഴുക്ക് കുറഞ്ഞതോടെയാണ് ഷട്ടറുകൾ അടച്ചത്. ഡിജിറ്റൽ തട്ടിപ്പുകളിൽ പെടാതിരിക്കാൻ പൊതുജനങ്ങൾക്ക്, പ്രത്യേകിച്ച് മുതിർന്ന പൌരന്മാർക്ക് ബോധവൽക്കരണം ആവശ്യമാണെന്ന് ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷണൽ മാനേജർ ദിവ്യകാന്ത് ചന്ദ്രകർ. ഡിവിഷന്റെ കീഴിലെ അക്കൌണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് 2026-27 ആദ്യപാദ പെൻഷനേഴ്സ് മീറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ. ഇനി വൈകുന്നേരം 5 മണിക്ക് കേൾക്കാം.
2: ആകാശവാണി ഒരു ഗോവൻ ട്രിപ്പ്, നാടകം 1-ാം ഭാഗം. രചന അജിത് നമ്പ്യാർ. ശബ്ദം നൽകുന്നവർ ആരതി ലാൽ ബി, സെവിൽ ജിഹാൻ, അനീഷ് ദേവ്, ജയദേവ് രവി, അനുജ ഭാസ്കർ, ഗോവിന്ദ് TA, വിജു നീ.

0: മംഗളയാണല്ലോ വീണ്ടും വീണ്ടും വിളിക്കുന്നത്. എന്താ ഇത്ര അത്യാവശ്യം?
1: ഹലോ, എന്താ മംഗളെ?
2: Why boys have all the fun?
0: എന്തോന്ന്
2: കുന്തം എടി ശൈലേ, ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ എല്ലാ ആഘോഷങ്ങളും എന്ന്?
0: അതിപ്പ എന്നോട് ചോദിച്ചാ എങ്ങനാ? നിനക്ക് നിന്റെ ഭർത്താവ് ദിലീപേട്ടനോട് എന്നെ ചോദിക്കരുതോ?
2: എടി മണ്ടി, എന്ത് ദിലീപേട്ടനോടോ നിന്റെ ഭർത്താവ് വിനോദേട്ടനോടോ ചോദിച്ചാ അതിനുത്തരം കിട്ടുമെന്ന് കരുതുന്നുണ്ടോ നീ?
0: ഇല്ലേ,
2: ഇല്ല. കുടുംബത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന, ഒരു മിനിറ്റ് പോലും വിശ്രമിക്കാത്ത വ്യക്തികൾ എന്നാണ് അവരുടെ ഭാവം. സിനിമയ്ക്ക് പോവേണ്ട കാര്യം പറഞ്ഞാൽ പോലും കഷ്ടപ്പെട്ട് സമയം ഉണ്ടാക്കി എന്തോ ഒരു മഹത്തായ കാര്യം ചെയ്തു തരുന്ന രീതിയിലാണ് പെരുമാറ്റം. പക്ഷേ സത്യമോ?
0: വിനോദേട്ടൻ അല്ലു അർജുന്റെ പടം 2 തവണ കണ്ട വിവരം ഞാൻ അറിഞ്ഞു.
2: സെയിം ഹിയർ. ദിലീപേട്ടൻ മരമില്ലിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു പോയതേ ജയിലർ 3 5 ഫാൻ ഷോ കാണാനായിരുന്നു.
0: ഓ, പുള്ളിക്ക് രജനീകാന്തിനെയാണോ ഇഷ്ടം?
2: എടി കഴുതേ, ഞാൻ പറഞ്ഞതിന്റെ പോയിന്റ് അതല്ല.
0: സോറി സോറി, നീ പറയ്.
2: അതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ തീരുമാനിച്ചു. ഭർത്താവും മക്കളും ഒന്നുമില്ലാതെ ഒറ്റയ്ക്ക് ഒരു യാത്ര.
0: ആഹാ, അടിപൊളി. ഓൾ ദി ബെസ്റ്റ്. നീ പോയി വാ.
2: ഞാൻ ഒറ്റയ്ക്കല്ല, നീയും ഉണ്ട്. നമ്മൾ 2 കൂടി.
0: യോ, ഞാനോ?
2: പിന്നല്ലാതെ. വീടും അടുക്കള തുടങ്ങിയ അലട്ടലുകളെല്ലാം കുടഞ്ഞെറിഞ്ഞ് നമ്മൾ ഒരു യാത്ര പോകുന്നു.
0: എങ്ങോട്ട്?
2: ഗോവയ്ക്ക്. ഗോവയിലെ ബീച്ചിൽ കിടന്ന് ആ സൺസെറ്റ് ഒക്കെ ഒന്ന് കാണണം. സ്വാതന്ത്ര്യത്തിന്റെ കുളിർക്കാറ്റ് നുകർന്ന് ആവോളം നൃത്തം ചെയ്യും.
0: ബീച്ചിൽ ഭരതനാട്യം കളിച്ച നന്നായിരിക്കില്ല മംഗളെ? നിനക്ക് സ്കൂളിൽ നിന്ന് പ്രൈസ് കിട്ടിയത് ഭരതനാട്യത്തിനല്ലേ?
2: അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കളിച്ചോളാം. ഡേറ്റ് നോക്കിയിട്ട് പറയാം. പ്ലാനിങ് ഇപ്പോഴേ തുടങ്ങിക്കും.
0: എന്നാലും മംഗളെ, ഗോവയിലൊക്കെ പോകണോ? റിസ്ക് അല്ലേ? അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ യൂട്യൂബിലെ ഗോവ ട്രിപ്പുകളുടെ വീഡിയോ എടുത്ത് കണ്ടാ പോരെ.
2: എടി ശൈലേ, മണ്ടി, യൂട്യൂബ് കണ്ട് കണ്ടാണ് ഞാൻ ഈ യാത്ര പ്ലാൻ ചെയ്തത്. ആ, അപ്പൊ ശരി, ഞാൻ പിന്നീട് വിളിക്കാം.
0: ഇൻഷുറൻസ് പോളിസി എടുക്കോന്ന് ചോദിച്ചപ്പം ഒരു മടിയും കൂടാതെ 10 ലക്ഷത്തിന്റെ പോളിസി മംഗള എടുത്തപ്പോഴേ ഞാൻ കരുതിയിരിക്കണമായിരുന്നു. എന്തെങ്കിലും ഏടാ കൂടത്തെ കൊണ്ട് ചാടിക്കുന്നു. അവളുടെ അടുത്താണെങ്കിൽ ഒരു നമ്പറും ചെലവാവുകയില്ല. എന്തായാലും ഇനി വരും പോലെ വരട്ടെ.

0: ഒരു കാറിന്റെ സൗണ്ടല്ലേ ആ കേട്ടത്? പറഞ്ഞതുപോലെ മംഗള കാറും കൊണ്ട് തന്നെയാണല്ലോ വന്നത്. ആ വരുന്നു വരുന്നു. ദ വിനോദേട്ടാ, എന്റെ ഫ്രണ്ട് കാറും കൊണ്ട് എത്തിയിട്ടുണ്ടെന്നാ തോന്നുന്നത്. എന്നാ ഞാൻ ഇറങ്ങട്ടെ.
1: ഓ, നിന്റെ ഫ്രണ്ടും വരുന്നുണ്ടോ ഇൻഷുറൻസ് ഏജന്റുമാരുടെ സംസ്ഥാന സമ്മേളനത്തിന്?
0: ഇല്ല ഇല്ല, അവൾ ഏജന്റ് ഒന്നുമല്ല, എന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യാൻ വരുന്നതാ.
1: ഹാ, അത് ശരി. അല്ല, കാശ് എന്തെങ്കിലും?
0: ഓ, ഒന്നും വേണ്ട, അത്യാവശ്യത്തിനുള്ളത് എന്റെ കയ്യിലുണ്ട്.
1: അതല്ല, എന്റെ ശമ്പളം കിട്ടാൻ വൈകുമല്ലോ, നീ 4 ദിവസം കാണത്തുമില്ല, അതുകൊണ്ടേ കാശ് എന്തെങ്കിലും തന്നേച്ചും പോവാൻ.
0: ഓ, അതാണോ? ഇതാ, തൽക്കാലം 2000 രൂപയുണ്ട്, പിടിക്ക്.
1: രണ്ടായിരം എങ്കിൽ 2000.
0: എന്തോ?
1: അല്ല, പോയിട്ട് വേഗം വാന്ന്.
0: ഓ,

0: നീ ഒന്ന് ശ്വാസം വിടടി. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അരമണിക്കൂർ കഴിഞ്ഞു.
1: ഇങ്ങനെ കള്ളുമൊക്കെ പറഞ്ഞു പോകുമ്പോ എന്റെ കൈയും കാലും ശരിക്കും വിറയ്ക്കും.
0: തുടക്കത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും, പിന്നെ അതൊരു ശീലമാകും. നിനക്കൊരു കാര്യം അറിയോ?
1: എന്താ?
0: എല്ലാരും ഡെയിലി കല്ല് വെച്ച നുണകൾ വീട്ടിൽ പറഞ്ഞിട്ടാണ് ഓരോന്നിനും ഇറങ്ങുന്നത്.

0: അത് വെച്ച് നോക്കിയ നമ്മൾ എത്രയോ ശുദ്ധർ.
1: അതെയല്ലേ?
0: പിന്നെ അല്ലാതെ. ആട്ടെ, നീ എന്താ ഭർത്താവിനോട് പറഞ്ഞത്? പിള്ളേരുടെ കാര്യമൊക്കെ എന്ത് ചെയ്തു?
2: ഞങ്ങൾ ഇൻഷുറൻസ് ഏജന്റുമാരുടെ സംസ്ഥാന സമ്മേളനമാണാ പറഞ്ഞത്, 4 ദിവസത്തേക്ക്. പിന്നെ കുട്ടികളെ രണ്ടിനെയും ഞാൻ അമ്മയുടെ വീട്ടിലാക്കി. ഇപ്പം വെക്കേഷൻ ആയതുകൊണ്ട് സ്കൂളിന്റെ തലവേദനയില്ല.
3: നീ എന്ത് കള്ളവാ പറഞ്ഞേ?
0: നിന്നെ നിന്റെ അമ്മായിയമ്മയും ചോറ്റാനിക്കരയില് ഭജനമിരുത്താൻ കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞു.
3: ഷോ,
0: 4 ദിവസത്തേക്ക്! ഗംഭീര ഐഡിയ അല്ലേ?
3: ഷോ മഹാഭാവി, എന്റെ അമ്മായിയമ്മ കഴിഞ്ഞ കൊല്ലം മരിച്ചു പോയത് നിനക്കറിയില്ലേ?
0: അതെനിക്കല്ലേ അറിയൂ, എന്റെ ഭർത്താവിനറിയില്ലല്ലോ.
3: എന്നാലും നിനക്ക് വേറെ എന്തെങ്കിലും കാരണം പറയായിരുന്നു.
0: ശൈലേ, നമ്മളൊരു കള്ളം പറയുമ്പോ അതിന് 100% വിശ്വസനീയത തോന്നണം. നിന്റെ അമ്മായിയമ്മ ജീവിച്ചിരിപ്പില്ലാത്തത് കൊണ്ട് നാളെ ഒരാൾക്കും ചെന്ന് തിരക്കി ക്ലിയർ ചെയ്യാനും പറ്റത്തില്ല.
3: ഭയങ്കരം തന്നെ.
4: അല്ല, നേരത്തെ ചോദിക്കണമെന്ന് വച്ചതാ. ട്രെയിനിൽ പോകാന്ന് പറഞ്ഞിട്ട് നീ എന്താ പെട്ടെന്ന് കാറും കൊണ്ടുവന്നത്?
0: അത് പറയാം, ഞാൻ നിന്നോട് ഗോവക്കാര്യം പറഞ്ഞ് വിളിച്ചതിന്റെ പിറ്റേ ദിവസം മനീഷിനെ അറിയില്ലേ, എന്റെ അനിയൻ,
4: അവൻ അതിന് ചെന്നൈയിലല്ലേ?
0: അതെ, അവൻ ഈ വണ്ടിയും കൊണ്ട് വന്നു. എവിടേക്കോ പോകാൻ പ്ലാനിങ് നടത്താൻ നേരം അവൻ ഓഫീസിൽ നിന്ന് കോള് വന്നു. ചെറുക്കം ഫ്ലൈറ്റും പിടിച്ച് തിരികെ ചെന്നൈയിലേക്കും പോയി. കാറുതേ വീടിന്റെ മുറ്റത്ത് അനാഥമായി കിടക്കുന്നു. അപ്പൊ പിന്നെ ഞാൻ ഒന്നും ഓർത്തില്ല. ഇത്തിരി പഴയ മോഡലാണെങ്കിലും ഗോവയ്ക്ക് പോയി വരാൻ കാറ് തന്നെ മതിയെന്ന് തീരുമാനിച്ചു. ട്രെയിൻ ഇറങ്ങി ടാക്സി പിടിച്ച് വിഷമിക്കുകയൊന്നും വേണ്ട. ഇനി മുറിയൊന്നും കിട്ടിയില്ലേലും ഏതേലും മരത്തിന്റെ തണലിലോട്ട് കയറ്റി നിർത്തിയാൽ നമുക്ക് ഉറങ്ങുകയും ചെയ്യാം. പൊളിയല്ലേ?
3: ഓ, അത്രയ്ക്ക് പൊളിയല്ല. ഞാൻ ഈ കാറിലൊന്നും കിടക്കില്ല. എനിക്ക് സുരക്ഷിതമായ മുറി തന്നെ വേണം.
4: അല്ല, നീയല്ലേ റൂമൊക്കെ ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്ന പറഞ്ഞത്?
0: എന്റെ പൊന്നെ, വഴിയിൽ കിടക്കാൻ വേണ്ടിട്ടല്ല, ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ലേലും നിനക്ക് അഡ്വഞ്ചർ മൈൻഡ് ഇത്തിരി കുറവാ.
3: ഓ അതെ, അതിത്തിരി കുറവാ, അത് ഞാനങ്ങ് സഹിച്ചു.
0: ഛേ, പെണങ്ങണ്ട, റൂമൊക്കെ ഞാൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. പനാജിയിലുള്ള ഒരു RK ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. കിടില ഹോട്ടലൊന്നും അല്ല, പക്ഷെ ഫോട്ടോ കണ്ടപ്പോ വൃത്തിയുള്ളതുപോലെ തോന്നി.
4: ഓ, ആഡംബരം ഒന്ന് നമുക്ക് വേണ്ടന്നേ. അതിരിക്കട്ടെ, എത്ര മണിക്ക് നമ്മള് ഗോവയിലെത്തുന്ന വല്ല ധാരണയുണ്ടോ?
0: 80-100 ലെവലിൽ ചവിട്ടി വിട്ടാലും രാത്രി 12 കഴിയാതെ എത്തത്തില്ല.
3: ഓ, അത്രയും വൈകോ അല്ലേ?
0: ഛേ, വൈകട്ടേന്ന്, നമ്മൾ ഓരോ കിലോമീറ്ററും ആസ്വദിച്ച് കണ്ടു പോയാ പോരെ. അടിച്ചു പൊളിക്കാൻ 4 ദിവസം മുഴുവനായും കിടക്കുമല്ലേ.
4: സംഗതി ശരിയാ. എന്നാലും നീ ഡ്രൈവ് ചെയ്ത് ക്ഷീണിക്കുമ്പം എനിക്ക് ഓടിക്കാൻ പറ്റില്ലല്ലോ, അതാ എന്റെ സങ്കടം.
0: ഓ, ഡ്രൈവ് ചെയ്യുമ്പോ എനിക്ക് ക്ഷീണമൊന്നുമില്ല. നീ ആദ്യം സ്കൂട്ടർ ഓടിക്കാനെങ്കിലും പഠിക്ക്.
4: തിരികെ നാട്ടിലെത്തിയാൽ ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യം അതാണ്.
0: ഗുഡ് ഗേൾ. വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ യാത്ര പ്ലാൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഓർത്തത്, നമ്മുടെ കൂടെ പഠിച്ച അനിഷയില്ലേ, അവള് ഗോവയിലല്ലേ താമസിക്കുന്നത്?
3: ഓ, ആ പഠിപ്പിസ്റ്റ് നിഷ.
0: അത് തന്നെ.
3: അവള് ഗോവയിലാണോ?
4: അതെനിക്കറിയില്ലായിരുന്നു.
0: അതെ, 2 കൊല്ലം മുൻപേ നമ്മുടെ സ്കൂൾ റിയൂണിയൻ നടന്നില്ലായിരുന്നു. അന്ന് നിഷ വന്നപ്പോഴറിഞ്ഞത് അവള് ഫാമിലി ആയിട്ട് ഗോവയിൽ സെറ്റിൽഡ് ആണെന്ന്.
3: അയ്യോ, എന്നാ പിന്നെ നമുക്ക് നേരെ അവളുടെ വീട്ടിലേക്ക് പോയാ പോരായിരുന്നോ?
0: അത് വേണ്ട, ഫാമിലി ആയിട്ട് താമസിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോയി ഇടിച്ചു കയറണ്ട. സമയം കിട്ടിയാ അവൾ താമസിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ച് നമുക്ക് പോയൊന്ന് കാണാം. അവൾക്കും അതൊരു സന്തോഷമാവുമല്ലോ.
4: എന്നാ നമുക്ക് അവളെയും കൂടെ കൂട്ടി ബീച്ചിലൊക്കെ പോകാം, നല്ല രസമായിരിക്കുമല്ലേ.
0: അതിനാദ്യം നമ്മൾ ഗോവയ്ക്ക് തിരിച്ച കാര്യം അവളോട് വിളിച്ച് പറയണ്ടേ. എടി, നീ നമ്മുടെ 10th A ഗ്രൂപ്പ് ഒന്ന് എടുത്തു നോക്ക്, അതിൽ അവളുടെ നമ്പർ കാണും.
4: നോക്കാം. 10th A

0: ഓഹ്, 150 ഗ്രൂപ്പാ എൻ്റെ ഫോണിൽ. ഫാമിലി ഗ്രൂപ്പ്, ഫ്രണ്ട്സ് ഗ്രൂപ്പ്, കോളേജ് ഗ്രൂപ്പ്, ഇൻഷുറൻസ് ഗ്രൂപ്പ്, അങ്ങനെ.
1: എന്തായിരുന്നു നിഷയുടെ ഹസ്ബൻഡിന്റെ പേര്? സുരേഷോ അതോ രമേഷോ?

0: ദൈവമേ, ഇന്നിത് രണ്ടാമത്തെ ഗ്ലാസ്സാണ് തറയിൽ വീണ് തകരുന്നത്. എന്റെ രമേശ് ഏട്ടാ, നിങ്ങൾ ഈ ഗ്ലാസ്സൊക്കെ തറയിലെറിഞ്ഞ് പൊട്ടിച്ചാ വരാനുള്ളവർ വരാതിരിക്കോ?
1: നിഷേ, വരാനുള്ളത് വഴിയിൽ തങ്ങില്ലായിരിക്കും, പക്ഷെ എന്റെ ദേഷ്യം തീരുമല്ലോ.
0: ദേഷ്യമല്ല, ഈ വീട്ടിലെ കുപ്പി ഗ്ലാസ്സുകളാണ് തീരുന്നത്. ഇനി കാപ്പിയും ചായയും ഒക്കെ സ്റ്റീൽ ഗ്ലാസ്സിൽ കുടിച്ചാ മതി.
1: കാപ്പിയും ചായയും മാത്രമാക്കണ്ട, ഹോർലിക്സും ബൂസ്റ്റും ഒക്കെ കലക്കി കൊടുക്കും നിന്റെ ഫ്രണ്ട്സിന്. ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് ക്ഷീണിച്ച് വരികയല്ലേ അവര്?
0: അതിന് ഞാൻ ക്ഷണിച്ചിട്ടൊന്നും അല്ലല്ലോ അവര് വരുന്നത്. ദാ ഇപ്പൊ തന്നെ ഫോൺ വന്നപ്പോഴാ അവരവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത കാര്യം ഞാൻ അറിയുന്നത്. ഫോണിൽ സംസാരിക്കുന്നത് രമേശ് ഏട്ടനും കേട്ടതല്ലേ?
1: കേട്ട് കേട്ട്. ടൂറിസ്റ്റ് പ്ലേസിൽ വീടുണ്ടായാലുള്ള കുഴപ്പം ഇതാണ്. എന്ത് സെലിബ്രേഷൻ ആണെങ്കിലും നാട്ടിലെ സകല ടീമും ഉടനെ ട്രെയിനിൽ കയറിയോ വണ്ടി പിടിച്ചോ പുറപ്പെട്ടോളും ഗോവയ്ക്ക്. വന്നു വന്ന് ന്യൂ ഇയറിന് ഗോവയിൽ വിദേശികളെക്കാൾ മലയാളികളാണ്.
0: അതിനിപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രമേശ് ഏട്ടന്റെ ജോലി ഗോവയിലായതുകൊണ്ടല്ലേ നമ്മൾ ഗോവയിൽ താമസിക്കുന്നത്. എന്ന് വെച്ച് നാട്ടുകാർക്ക് ടൂർ വന്നുകൂടായെന്നുണ്ടോ? അത്ര തന്നെയാണെങ്കിൽ രമേശ് ഏട്ടൻ അട്ടപ്പാടിയിലേക്ക് ട്രാൻസ്ഫർ വാങ്ങിക്കേ. അല്ല പിന്നെ,
1: നാട്ടുകാരെ പേടിച്ച് ഞാൻ എന്തിനാ ഓടുന്നത്? നീ ഓരോ അനാവശ്യ പരിപാടിക്ക് പോയത് കൊണ്ടല്ലേ ഈ ദുരിതങ്ങളെല്ലാം ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്.
0: അതാണിപ്പോ നന്നായത്. സ്കൂൾ വിട്ട് 25 കൊല്ലത്തിന് ശേഷം നടത്തിയ റീയൂണിയൻ പ്രോഗ്രാമിന് പങ്കെടുത്തതാണോ എന്റെ കുഴപ്പം?
1: ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഇമ്മാതിരി പ്രോഗ്രാമുകളൊക്കെ ഓരോ തലവേദന ആകുമെന്ന്. റീയൂണിയൻ, വാട്സപ്പ് ഗ്രൂപ്പ്, നൊസ്റ്റാൾജിയ, ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ് മെസ്സേജ്, മാങ്ങാ തൊലി.
0: എന്നാ പിന്നെ ഞാൻ ഇനി എല്ലാരോടും പറയാം ഞാനിപ്പോ ഗോവയിലല്ല താമസിക്കുന്നത്, ഹിമാലയത്തിലാണെന്ന്. പോരെ.
1: പ്രയോജനമില്ല, ഹിമാലയത്തിൽ രുദ്രാക്ഷം കിട്ടുമെന്ന് അന്വേഷിച്ച് വന്നോളൂ അപ്പോഴും. അതാ നാട്ടിലെ ടീംസ്.
0: ശരി, എന്നാൽ രമേശ്വരൻ തന്നെ പറയേ ഞാൻ എന്താ ചെയ്യേണ്ടത്.
1: നീ തന്നെ എന്തെങ്കിലും വഴി കണ്ടെത്തി അവരുടെ വരവ് ബ്ലോക്ക് ചെയ്തേക്ക്. പിന്നെ ആ സ്കൂൾ ഗ്രൂപ്പിൽ നിന്നൊക്കെ അങ്ങ് ലെഫ്റ്റ് അടിച്ചേക്ക്, അത്രയും തലവേദന കുറഞ്ഞു കിട്ടും.

0: എടി മംഗളെ, നിനക്ക് ഉറക്കമൊന്നും വരുന്നില്ലല്ലോ. ക്ഷീണമോ ഉറക്കമോ തോന്നുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും കാറ് സൈഡാക്കി മുഖമൊക്കെ ഒന്ന് കഴുകിക്കോ, ഫ്രഷ് ആകും.
1: ഏ, എനിക്കുറക്കമൊന്നും വരുന്നില്ല.
2: നിനക്കറിയോ എത്ര വർഷത്തിന് ശേഷമാണ് ഞാൻ ഡ്രൈവ് ചെയ്യുന്നതെന്ന്? കല്യാണത്തിന് മുന്നേ ഞാൻ നന്നായിട്ട് ഡ്രൈവ് ചെയ്യായിരുന്നു. കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയപ്പോ എന്റെ കൈ കാറിന്റെ സ്റ്റിയറിംഗ് അല്ല വീടിന്റെ സ്റ്റിയറിംഗ് ആണ് വന്നത്. ഞാൻ കാറോടിക്കുന്ന കാര്യം പോലും എന്റെ മക്കൾക്ക് അറിയുന്ന സംശയമാണ്.
0: കുടുംബമായി കഴിഞ്ഞ എല്ലാവരുടെ സ്റ്റോറി സെയിം ആണ്. ഭർത്താവ്, മക്കൾ, ബന്ധുക്കൾ, അങ്ങനെ അങ്ങ് പോവും.
2: അവിടെ ഒരു വെട്ടം കാണുന്നുണ്ട്, തട്ടുകടയാണെന്ന് തോന്നുന്നു. കാറ് നിർത്തി കട്ടൻ കാപ്പി കിട്ടുമോ നോക്കല്ലേ. ഇറങ്ങിക്കോ ശൈലെ, ഒന്ന് നടു നിവർത്തിയും ചെയ്യ. ചേട്ടാ, കട്ടൻ കാപ്പി ഉണ്ടോ?
3: ഓ ഉണ്ടല്ലോ, എത്ര കാപ്പി? രണ്ടാ? കഴിക്കാൻ വല്ലതും വേണോ? നല്ല പരിപ്പുവട തരട്ടെ.
2: കട്ടനും പരിപ്പുവടെ, ആ സീനൊക്കെ നമ്മൾ പണ്ടേ വിട്ടതാ. കാപ്പി മാത്രം മതി ചേട്ടാ.
0: ഇവരൊക്കെ മലയാളം പറയോ?
2: ഇവരെല്ലാ ഭാഷകളും സംസാരിക്കും, ഹിന്ദി അടക്കം. ഇതൊക്കെ ട്രക്ക് ഡ്രൈവർമാരുടെ സ്റ്റോപ്പിംഗ് പോയിന്റുകളാ.
3: ഇതാ മാഡം കാപ്പി.
2: ആ താങ്ക്സ്. ചൂടാണ്.

0: കൊള്ളാം. അല്ല, ഇനി എത്ര ദൂരമുണ്ട് നമുക്ക് പോവാൻ? ഷോ, നീ ദൂരത്തിനെ പറ്റി വേവലാതിപ്പെടണ്ട. ഇനി വെറും 250 കിലോമീറ്ററും കൂടിയേ ഉള്ളൂ. മാക്സിമം 5 മണിക്കൂർ കൊണ്ട് നമ്മൾ സ്വപ്ന തീരം പിടിക്കും. പോരെ.
1: മംഗളെ, ലോറിക്കാര് മാത്രമല്ല പോലീസുകാരും ഇവിടെ തന്നെയാ ചായ കുടിക്കാൻ വരുന്നത്.
2: ഈ കാറിനല്ലോ പ്രയാണികർ. ആരു
3: ആ ഇപ്പൊരു മകളെ? ആര്? കാപ്പിക്കുടി യുദ്ധത്താരേ?
2: അയ്യോ ദേവരേ, മകളെയാരു കൂടെ വാഹന കള്ളത്തരം ആട്ടാരെ?
3: വാഹന കള്ളത്തനമാ? കടവുളെ, ഓട്ടിച്ച കാറും കൊണ്ടാണോ കാപ്പ് കുടിക്കാൻ വന്നത്?
4: ശൈല, എന്തോ കുഴപ്പം മണക്കുന്നു. പോലീസും ചായക്കടക്കാരനും നമ്മളെയാണല്ലോ നോക്കുന്നത്.
1: നോക്കൽ മാത്രമല്ല, ആ പോലീസ് നമുക്ക് നേരെയാ വരുന്നത്. എടി, അറിയാതെ നീ ആരെയെങ്കിലും ഇടിച്ചിട്ടായിരുന്നോ?
4: ഒന്ന് പോടി, നീ ഒന്ന് ധൈര്യമായിട്ടിരിക്കേ.
2: മാഡം, കാറിന കീ എന്നെ നനകെ കൊത്ത് പോലീസ് ജീപ്പ് ഹത്തു.
5: വൈ, വാട്ട്സ് ദി മാറ്റർ?
2: അതൊന്ന് പോലീസ് ഥാണയല്ലേ വിവരിച്ചുത്തേനെ.
1: എന്തോന്നടി മംഗളെ പോലീസുകാരൻ പറയുന്നത്?
4: കാറിന്റെ കീയും കൊടുത്ത് ജീപ്പിലോട്ട് കേറാൻ.
1: അയ്യോ, ലുക്ക് പോലീസുകാരാ, നോ പോലീസ് സ്റ്റേഷൻ, ഗോവ ഗോവ, വി ആർ ഗോയിങ് ടു ഗോവ. ഓക്കെ, വാടി വാടി, നമുക്ക് പോവാ.
4: നിക്ക് നിക്ക്, എന്തോ കുഴപ്പമുണ്ട്. തൽക്കാലം ഇവര് പറയുന്നത് പോലെ പോലീസ് സ്റ്റേഷനിൽ പോകുന്നതാണ് നല്ലത്.
1: അതിന് ഇവര് ഒറിജിനൽ പോലീസുകാരാണെന്നേന് എന്താ ഉറപ്പ്?
4: അത് ന്യായമായ സംശയം. ചായക്കടക്കാരൻ അറിയാത്ത പോലീസുകാരും ഉണ്ടാവില്ലല്ലോ. ഞാൻ അയാളോട് തന്നെ ചോദിക്കട്ടെ. ചേട്ടാ, യു നോ ദിസ് ഓഫീസേഴ്സ്?
3: പിന്നെ അറിയാതെ കുന്താപുര പോലീസ് സ്റ്റേഷനിലെ ഹെഡ് കോൺസ്റ്റബിൾ ബൊപ്പണ്ണ സാറ്. നിങ്ങളുടെ മോഷണ പരിപാടി ഇന്ന് നിൽക്കും.
5: താങ്ക് യു. പക്ഷേ മോഷണം നിങ്ങളുടെ അച്ഛന്റെ തൊഴിലാണ്.
3: എന്താ
5: പാടി, ഇത് ഒറിജിനൽ തന്നെയാ. ബാക്കി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് സംസാരിക്കാം.
1: എന്റെ ദൈവമേ, പോലീസ് സ്റ്റേഷനിലോ? എന്റെ വീട്ടുപറമ്പിന്റെ അതിർത്തി തർക്കത്തിന് പോലും പോലീസ് സ്റ്റേഷനിൽ ഞാൻ കയറിയിട്ടില്ല. വാർഡ് മെമ്പറെ വിളിച്ച ഒത്തുതീർപ്പാക്കിയത്. എന്നിട്ടിപ്പോ?
5: എടി ശൈലേ, ജീവിതത്തിലെല്ലാം ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മുടെ ഭാഗ്യത്തിന് അത് കർണാടക പോലീസ് ആയെന്നേ ഉള്ളൂ.
1: ഭാഗ്യോ?
5: സർ, ഹിയർ ദി കീസ്.
2: ഓക്കെ, പോലീസ് ജീപ്പ് ഹത്തി. നാഗയ്യ, ഇല്ലി കാർഗി കാറിനെ തിതുകൊണ്ട് ജീപ്പ് എന്നെ.
6: ഓക്കെ സാർ.

0: മംഗളെ, എനിക്ക് ശരിക്കും പേടിയാവുന്നുണ്ടടി. നമ്മളെ ഈ സ്റ്റേഷനിൽ കൊണ്ടുവന്നിരുത്തി ആ രണ്ട് പോലീസുകാരും പിന്നെയും ജീപ്പെടുത്ത് പുറത്തു പോയല്ലോ.
1: ആ, ഇവരുടെ മുകളിലുള്ള ഇൻസ്പെക്ടർ വന്നാലേ ബാക്കി കാര്യങ്ങൾ നടക്കുള്ളൂ. അയാൾ ഇനി നാളെ രാവിലെ 8 മണിക്കേ വരുള്ളൂ.
0: ഷോ, അപ്പൊ നമ്മൾ അറസ്റ്റിലാണോ? ഇനി ഫോട്ടോ ഒക്കെ എടുത്ത് പത്രത്തിലും ടിവിയിലും ഒക്കെ കൊടുക്കുമായിരിക്കും അല്ലേ?
1: എടി, അറസ്റ്റ് ചെയ്യാൻ നമ്മൾ കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇതെന്തോ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. എന്തായാലും രാവിലെ ഇൻസ്പെക്ടർ വരട്ടെ, അതുവരെ നമുക്ക് ഇവിടെ ഇരിക്കാം.
0: വേറെന്ത് വഴി?
2: സൊല്ലകള് കച്ചിതരെ, ഈ വസ്തുവെന്ന് ഹത്തിരെയ്തേ.
0: എന്തോന്നാ ഈ പോലീസുകാരി പറഞ്ഞത്?
1: കൊതുക് കടിക്കുന്നുണ്ടേ, ദേ കത്തിച്ചു വെച്ച കൊതുകുരി അടുത്തേക്ക് വെച്ചോന്ന്.
0: ഓ, എനിക്കതിന്റെ മണം പിടിക്കത്തില്ല.
1: നോ പ്രോബ്ലം മാഡം, താങ്ക് യു.

0: സ്റ്റേഷനിലുള്ളവർ ഇത്തിരി മര്യാദയുള്ളവരാണെന്നാ തോന്നുന്നത്.
1: അതെന്താ?
0: രാവിലെ നമ്മൾ പൈപ്പിന്റെ ചോട്ടിൽ പോയി മുഖം കഴുകി വന്നപ്പോഴേക്കും ദാണ്ടെ ഇന്നലത്തെ ആ പോലീസുകാരി ചായ ഇട്ട് കൊണ്ടുവന്ന് തന്നല്ലോ, അതുകൊണ്ടാ.
1: ഓ, അതാണോ?
0: നിനക്കറിയാമോ, ജീവിതത്തിൽ ആദ്യമായിട്ടാ രാവിലെ എഴുന്നേറ്റ ഉടനെ വേറൊരാൾ എനിക്ക് ചായ ഇട്ട് തരുന്നത്. എന്റെ വീട്ടിലാണെങ്കിലും ഭർത്താവിന്റെ വീട്ടിലാണെങ്കിലും ഞാൻ തന്നെ വേണം ചായ ഇടാൻ.
1: കുടിച്ചു കഴിഞ്ഞെങ്കിൽ ഗ്ലാസ് താഴെ വെച്ചിട്ട് വാ, ഇൻസ്പെക്ടർ വന്നു എന്നാ തോന്നുന്നത്.
2: നിന്ന രാത്രി നീവു ഹിടുത ഇവര് മഹിളെ ആരെ എല്ലിതാര
3: ഈ എരടു സാർ
2: ഹൗദു മന്നേ മന്നേ മഹളയാരെ നീവു വാഹന കള്ളത്തനമാടാലു പ്രാരംഭിച്ചിട്ടാക
4: സർ. This is my own car. No theft. We are not that type, ladies.
2: No. We got correct information with number and model. Vappanna, bring that RC book and all.
5: Documents illi, sir.
2: Ansi pustakadilli maligara hasaru Marudu Pandi.
4: No, no. RC owner name Manish. Manish. And that is my brother.
2: Manisha. No, it is Marudu Pandi.
4: 1 minute, sir. 1 minute. I will call my brother.
6: എന്തു ആടി ഈ പ്രശ്നം? ഇനിയിപ്പോ നിന്റെ അനിയൻ വരേണ്ടി വരുമോ?
1: ഓ, ഇവന്മാര് പറയുന്നത് ഏതോ മരുതു പാണ്ഡിയുടേതാണ് ഈ കാറെന്ന്. അത് നമ്മൾ മോഷ്ടിച്ചെന്ന്.
6: ഷോ, ദൈവമേ, ഇനി അറസ്റ്റ് ചെയ്ത് കോടതി കൊണ്ടുപോവല്ലേ?
1: ഷോ, ഒന്ന് പേടിക്കാതിരിക്ക, മനേഷിനെ വിളിച്ചാ തീരുന്ന പ്രശ്നേ ഉള്ളൂ.
2: മാഡം, നിന്നെ ഹെസറേനു വേറെ അറിയിപ്പം.
4: സർ, മൈ നെയിം ഈസ് മംഗള ദേവി. വി ആർ ഫ്രം കേരള.
2: മംഗളാദേവിയാ?
6: നിന്റെ പേര് കേട്ടിട്ടെന്താ ഇൻസ്പെക്ടർ വാ വിളിക്കുന്നത്? ഈ പേര് ഇതുവരെയും കേട്ടിട്ടില്ലേ.
2: ദയവിട്ട് കുളുത്തുകൊള്ളി മാഡം. ഹേ ബൊപ്പണ്ണ, ഇല്ല വരോ.
6: പോലീസ് സ്റ്റേഷനിൽ കുളിക്കാനൊക്കെ സൗകര്യമുണ്ടോ?
1: എടി പൊട്ടി, കുളിക്കാനല്ലടി ഇരിക്കാൻ പറഞ്ഞതാ.
6: എങ്കി നമുക്ക് ഇരിക്കാം.
1: അവര് സംസാരിക്കട്ടെ, അതിനിടയിൽ ഞാൻ മനീഷിനെ വിളിക്കാം. അവൻ എപ്പോഴാണ് മരുതു പാണ്ഡ്യെന്ന് അറിയണമല്ലോ.
7: ഒരു ഗോവൻ ട്രിപ്പ് നാടകം ഒന്നാം ഭാഗം സമാപിക്കുന്നു. രചന അജിത് നമ്പ്യാർ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ ശൈല, ആരതി ലാൽ ബി, മംഗള, സെവിൽ ജിഹാൻ, വിനോദ്, അനീഷ് ദേവ്, രമേശ്, ഗോവിന്ദ് ടി എ, നിഷ, അനുജ ഭാസ്കർ, ഇൻസ്പെക്ടർ രാച്ചയ്യ, വിജു നീരാവിൽ, ബൊപ്പണ്ണ, കൃഷ്ണകുമാർ പട്ടം, ചായക്കടക്കാരൻ അഡ്വക്കേറ്റ് സതീഷ് ചന്ദ്രൻ ആർ, വനിതാ പോലീസ് സൗമ്യ ജെ വി. കന്നഡ ഭാഷാ സഹായം നയന കെ ചന്നസാന്ദ്ര. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. ഈ നാടകത്തിന്റെ രണ്ടാം ഭാഗം അടുത്ത വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2:00 കേൾക്കാം.
8: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് നാളെ മുതൽ തിയേറ്ററുകളിൽ.
9: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ June 26 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ

0: ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് വൈകുന്നേരം 4 മണിക്ക് കാതിലൊരു പാട്ട്. ഈ പരിപാടിയിലൂടെ ശ്രോതാക്കൾക്ക് തത്സമയം ഗാനങ്ങൾ ആവശ്യപ്പെടാം. കാതിലൊരു പാട്ടിലേക്ക് ഇന്ന് വൈകുന്നേരം 4 മണിക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പറുകൾ പറയാം. 9495964321 അല്ലെങ്കിൽ 9496565321. ഇനി ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. കാതിലൊരു പാട്ട് ഇന്ന് വൈകുന്നേരം 4 മണിക്ക്.
1: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് നാളെ മുതൽ തിയേറ്ററുകളിൽ.
0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം 6ാം തമ്പുരാൻ എന്ന ചിത്രത്തിനായി MG ശ്രീകുമാറും ചിത്രയും പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രവീന്ദ്രൻ.

തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി എസ് ജാനകി പാടിയ ഒരു ഗാനമാണ്. പി ഭാസ്കരന്റെ വരികൾക്ക് MS ബാബുരാജേണ്ണൻ നൽകി ഭാർഗവീ നിലയം എന്ന ചിത്രത്തിൽ നിന്നാണ്.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി,
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.

ആകാശവാണി അനന്തപുരി എഫും 101.9. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. തിരൈപ്പൂക്കൾ, തമിഴ് ചലച്ചിത്രഗാന പരിപാടി. ഇതിലാദ്യം അൻപേ ശിവം എന്ന ചിത്രത്തിനായി ശ്രീറാം, സാധന സർഗവും സംഘവും പാടിയത്.

0: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൌരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
1: ബിക്കനെ

ഹലോ പ്രിയ ഗീതത്തിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് പിന്നണി ഗായിക മധുവന്തി നാരായൺ. സംഗീത സംവിധായകനും ഗായകനുമായ രമേശ് നാരായണന്റെ മകളായ മധുവന്തി സിനിമാ സംഗീത രംഗത്ത് ശ്രദ്ധേയ സാന്നിധ്യമാണ്. മലയാള സിനിമയിൽ നിരവധി ഹിറ്റ് ഗാനങ്ങൾ ആലപിച്ചു.

മധുവന്തി, ആരാധികെ, അപ്പലാലെ, തിറ തിറ, മറവികളെ പറയൂ തുടങ്ങിയ ഗാനങ്ങളിലൂടെ പ്രത്യേക ജനപ്രീതി നേടി. സിനിമാ ഗാനങ്ങൾക്ക് പുറമെ സ്വതന്ത്ര സംഗീത ആൽബങ്ങൾ, ഭക്തി ഗാനങ്ങൾ, ലൈവ് സംഗീത പരിപാടികൾ എന്നിവയിലും മധുവന്തി സജീവ സാന്നിധ്യമാണ്. മധുരമായ ആലാപന ശൈലിയും ഭാവസാന്ദ്രമായ അവതരണവും കൊണ്ട് മലയാള സംഗീത ലോകത്തിലെ ശ്രദ്ധേയ യുവഗായികമാരിൽ ഒരാളാണ് മധുവന്തി നാരായണൻ.

0: എല്ലാവർക്കും നമസ്കാരം. ഹലോ പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ മധുവന്തി നാരായൺ ആണ് നിങ്ങളോടൊപ്പം ഉള്ളത്. എല്ലാവരും പെട്ടെന്ന് വിളിക്കുക, നമ്മൾക്ക് വിശേഷങ്ങളും പാട്ടുകളും ഒക്കെ പങ്കുവയ്ക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ വിളിച്ച് പറയുക, ഉടനെ ഫോൺ എടുത്ത് വിളിക്കൂ. ഹലോ, നമസ്കാരം. പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
1: പ്രജീഷ് എന്നാണ്.
0: പ്രജീഷ്
1: രാമൻകുളങ്ങരയിൽ നിന്ന് വിളിക്കുന്നു.
0: ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം?
1: വിശേഷം ഇപ്പൊ നമുക്കിവിടെ മഴയാണ്.
0: എന്ത് ചെയ്യുന്നു, വർക്ക് ചെയ്യുവാണോ?
1: ആ, ഞാൻ ഡ്രൈവറാണ്.
0: ഓക്കെ,
1: വണ്ടിയിൽ ഇരുന്ന് കേൾക്കാറുണ്ട്.
0: ഓക്കെ, ശരി. വീട്ടിൽ ആരൊക്കെയുണ്ട്?

0: ചെറിയ ഫിലിമാണത്. ഒരു തിയേറ്റർ റിലീസ് അങ്ങനെ ഉള്ളൊരു പടമല്ല, ബട്ട് മഡ് ഫിഷ് എന്നാണ് മൂവിയുടെ നെയിം. അതിലൊരു സോങ് വരുന്നുണ്ട്, അതിന്റെ ടൈറ്റിൽ സോങ്. ഏത് പാട്ടാണ് കേൾക്കാൻ
1: ആഗ്രഹിക്കുന്നത്?
0: എന്ന് നിന്റെ മൊയ്തീനില്, അത് എന്റെ സിസ്റ്റർ ആണ് പാടിയിട്ടുള്ളത്. അതെ, മധുശ്രീ ആണ് പാടിയിരിക്കുന്നത്.
1: മധുശ്രീ, പ്രിയമുള്ളവനെ,
0: അതെ അതെ, പ്രിയമുള്ളവനെ പാടിയത്.
1: രണ്ടുപേരെയും പേര് രമേശ് സാറിന്റെ?
0: അതെ, മക്കളാണ്
1: രണ്ടുപേരും. അതെ, ഓക്കെ.
0: അതെ അതെ, ഒന്ന് രണ്ട് വർഷമായിട്ടുണ്ട് ഞാൻ വന്നിട്ടുണ്ട്, ഇടയ്ക്കും വരാറുണ്ട്, പല പല പരിപാടികൾക്കായിട്ടാണെന്നേ ഉള്ളൂ.
1: എനിക്ക് ഇന്ന് വേണ്ട ഗാനം ജീത്തു ജോസഫിന്റെ പുതിയ സിനിമയിലെ പാട്ടുണ്ടല്ലോ,
0: അതെ,
1: ദൃശ്യം 3,
0: അതിലെ പാട്ടാ. ശരി, ആ പാട്ട് തീർച്ചയായിട്ടും വെച്ചു തരാം.
1: ഓട്ടോടുന്ന എന്റെ സുഹൃത്തുക്കൾക്കെല്ലാം, സ്റ്റാൻഡിൽ നമ്മൾ ഇത് കേൾക്കാറുണ്ട്, സുഹൃത്തുക്കളെല്ലാം,
0: എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടി, അതെ, എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം ഈ പാട്ട്. സോ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു.
1: താങ്ക് യു.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് നാളെ മുതൽ തിയേറ്ററുകളിൽ.
3: പിന്നണി ഗായിക മധുവന്തി നാരായൺ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
4: ഹലോ.
5: ഹലോ
4: മാഡം, നമസ്കാരം.
5: നമസ്കാരം, ഇതാരാണ് വിളിക്കുന്നേ?
4: ഞാൻ നിതിർമല നിന്ന് അജിതയാണ്.
5: ഓക്കെ അജിത, എന്താ ചെയ്യണേ? വർക്ക് ചെയ്യാണോ?
4: ഞാൻ വർക്ക് ചെയ്യായിരുന്നു മാഡം. ഈ മെയ് 30 ആയപ്പോ കാലാവധി കഴിഞ്ഞു, തിരിഞ്ഞു.
5: ഓ,
4: ഇപ്പൊ വീട്ടില് ആണ്.
5: ഓക്കെ.
4: ഞാൻ റേഡിയോയുടെ സ്ഥിരം ശ്രോതാവാണ് പാട്ടിനൊക്കെ വിളിക്കുക. 2.5 വർഷം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് വിളിച്ചു, ആദ്യമായിട്ട് കിട്ടുകയും ചെയ്തു.
5: ഓക്കെ.
4: വീട്ടിലെനിക്ക് 20-ഉം 28-ഉം വയസ്സ് പ്രായമുള്ള 2 ആൺമക്കളും ഞാനും ഉണ്ട്. ഭർത്താവ് മരിച്ചു 2 വർഷം കഴിഞ്ഞു.
5: ഓക്കെ.
4: അങ്ങനെ റേഡിയോ ഒക്കെ കേട്ടു കഴിയുന്നു.
5: ഓക്കെ.
4: ടിവി ഇല്ല. സമയം കിട്ടുമ്പോഴെല്ലാം റേഡിയോ തന്നെയാണ് ഒരു
5: ആശ്വാസം ഉള്ളത്. അല്ലേ?
4: അതെ. എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടാമോ?
5: തീർച്ചയായിട്ടും പാടിത്തരാം.
4: വേണ്ടത് 7 സ്വരങ്ങളും തഴുകി വരുന്ന ഒരു ഗാനം, ഗാനം ദേവഗാന അഭിലാഷ ഗാനം എന്നുള്ള പാട്ടാണ് എനിക്ക് പാടി തരേണ്ടത്.
5: ഓക്കെ, തീർച്ചയായിട്ടും പാടിത്തരാം.

0: ഹലോ മാഡം, നന്നായിരുന്നു.
1: താങ്ക് യു,
0: വളരെ ഇഷ്ടപ്പെട്ട ഒരു ഗാനമാണത്. മാഡം നന്നായി പാടുകയും ചെയ്തു.
1: താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം വിളിച്ചതിൽ.
0: ശരി മാഡം, സംസാരിക്കാൻ കഴിഞ്ഞതിൽ എനിക്കും വളരെയധികം സന്തോഷമുണ്ട്.
1: ഓക്കെ, ഇനി ഏത് പാട്ടാണ് വേണ്ടത്?
0: പാട്ട് പുഷ്പാഞ്ജലി എന്ന സിനിമയിലെ യേശുദാസ് പാടിയ ദുഃഖമേ പുലർകാല വന്ദനം.
1: ഓക്കെ,
0: നിനക്ക് പുലർകാല വന്ദനം പാട്ടാണ് വേണ്ടത്.
1: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും വെച്ചുതരാം. ഓക്കെ, താങ്ക് യു ചേച്ചി.
0: ശരി മാഡം.

0: നമസ്കാരം, പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം.
0: നമസ്കാരം.
1: കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര മയിലത്ത് നിന്നാണ്. എന്റെ പേര് ഫാത്തിമ എന്നാണ്.
0: ഫാത്തിമ മാഡം എന്ത് ചെയ്യുന്നു?
1: ഞാൻ വീട്ടമ്മയാണ്.
0: വീട്ടമ്മയാണ്. ഓക്കെ, വീട്ടിലാരൊക്കെയാ ഉള്ളത്?
1: വീട്ടില് ഇപ്പം മോൻ മാത്രമേ ഉള്ളൂ, ഹസ്ബൻഡ് പുറത്താണ്.
0: ഓക്കെ.
1: മോൻ എഞ്ചിനീയറിംഗ് കോളേജിലാണ്, ആയൂര്.
0: ഓക്കെ, ആയൂര് എഞ്ചിനീയറിംഗ് കോളേജ്. ശരി, ഒരു മോനാണുള്ളത് അല്ലേ?
1: ആ, ഒരു മോനേ ഉള്ളൂ.
0: ഓക്കെ ഓക്കെ. മാഡം പാട്ടൊക്കെ പാടുമോ?
1: ഞാൻ പാട്ട് ചെറുതായിട്ടൊക്കെയാണ് ട്രൈ ചെയ്യും. എനിക്കിന്റെ വേണ്ട പാട്ട് തന്നെ ഞാൻ പാടാം. ശേഷ്മർ സിനിമയ്ക്കകത്തുള്ള മറ്റേ പാലനില പുഞ്ചിരി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ, ആ പാട്ടാണ് വേണ്ടത്.
0: ആ പാട്ടാണ് വേണ്ടത്, പാലനില പുഞ്ചിരി. ശരി.
1: അത് പണ്ടത്തെ ഒരു ആൽബം ഗാനമായിരുന്നു, അതിപ്പം സിനിമയ്ക്കകത്ത്
0: ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
1: അതെ അതെ.
0: പിന്നെ വേറെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്?
1: വിശേഷങ്ങളിൽ ഇങ്ങനൊക്കെ പോകുന്നു.
0: വേറെ എന്തൊക്കെയാ ഹോബീസ്? എന്തെങ്കിലും ഉണ്ടോ വേറെ?
1: റേഡിയോ കേൾക്കും, പടമൊക്കെ വരയ്ക്കാറുണ്ട്.
0: പടം വരയ്ക്കാറുണ്ട്.
1: അതെ അതെ.
0: ഓക്കെ, അപ്പൊ മൊത്തത്തിലൊരു കലാകാരി അല്ലേ?
1: അല്ല, പക്ഷേ കലാകാരി ഒന്നും അല്ല, എന്നാലും എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാറുണ്ട്.
0: ഓക്കെ,
1: ഞാൻ ഈ പാട്ടൊന്ന് പാടാം.
0: ആ പാടിക്കോളൂ.
1: പാലനില പുഞ്ചിരി തൂകുമാ സുന്ദരി പൂമകൾ പാത്തിമ. രണ്ടുപേരെയും അറിയാമോ?
0: കുഴപ്പമില്ല, അടുത്തവണ
1: ഒരു ഗാനം പാടാവോ?
0: തീർച്ചയായിട്ടും പാടിത്തരാം. എന്താ, എന്തെങ്കിലും ഇഷ്ടമുള്ള പാട്ടുണ്ടോ? അതോ ഞാൻ ഒരു പഴയ പാട്ട് പാടട്ടെ?
1: പാടിക്കോളൂ.
0: പഴയ പാട്ട് പാടിത്തരാം.

0: മനുഷ്യമായി പാടിയിട്ടുണ്ട്.
1: വളരെ
0: ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് ഞാനിപ്പം ചോദിച്ചത്. എനിക്ക് ഭയങ്കര ഒരു മാപ്പിള സോങ്സിന്റെ ഒക്കെ ഉള്ള ഒരു ഇതുള്ള ഈസ്റ്റ് കോസ്റ്റ് വിജയന്റെ പണ്ടത്തെ ഗാനമായിരുന്നു. എന്തായാലും സിനിമയിൽ ഉൾപ്പെടുത്തിയതിൽ വളരെയേറെ സന്തോഷമുണ്ട്.
1: ഓക്കെ, തീർച്ചയായിട്ടും ആ പാട്ട് വെച്ചു തരാം കേട്ടോ. പാൽനില പുഞ്ചിരി എന്ന് പറയുന്ന പാട്ട് ആ ചേച്ചിക്ക് വേണ്ടി വെച്ചായിരുന്നായിരിക്കും. ഓക്കെ, താങ്ക് യു, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു.
0: ഓക്കെ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: പിന്നണി ഗായിക മധുവന്തി നാരായൺ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
3: ഹലോ, നമസ്കാരം, പ്രിയഗീതത്തിലേക്ക് സ്വാഗതം.
4: വലിയ സന്തോഷം കിട്ടിയതെന്ന് സംസാരിക്കാനും എനിക്ക് ഭയങ്കര സന്തോഷം.
3: ഓ, ആരായി വിളിക്കുന്നേ?
4: എന്റെ പേര് വത്സലകുമാരി എന്നാണ്. ഞാൻ പത്തനംതിട്ട കടമ്പനത്തേന്ന് വിളിക്കുന്നു.
3: ഓക്കെ, ശരി. ആരൊക്കെയുണ്ട് വീട്ടില്?
4: വീട്ടില് പിന്നെ രണ്ട് മക്കളുണ്ട്, പിന്നെ ഭർത്താവുണ്ട്, ഇന്നത്തെ വേളയിൽ ജോലിയാ, പിന്നെ മോള് കല്യാണമൊക്കെ കഴിഞ്ഞ മോമല്ലൂര് താമസിക്കുന്നു. രണ്ട് ഇല്ല നോക്കാം.
3: ഓക്കെ, പിന്നെ വേറെ വിശേഷങ്ങൾ എന്തൊക്കെയാ?
4: കിട്ടിയത് ഭയങ്കര സന്തോഷം. വീടെവിടാ?
3: വീട് തിരുവനന്തപുരത്ത.
4: ഓഹോ, വീട്ടിലാരൊക്കെ ഉണ്ട്?
3: എന്റെ വീട്ടില് അച്ഛനുണ്ട്, അമ്മയുണ്ട്, എനിക്കൊരു അനുജത്തിയുണ്ട്, പിന്നെ എന്റെ ഹസ്ബൻഡുണ്ട്, പിന്നെ എനിക്കൊരു കുഞ്ഞു വാവയുണ്ട്, 2 വയസ്സുള്ളൊരു മോനുണ്ട്. അങ്ങനെ അങ്ങനെ ഇരിക്കുന്നു. ചേച്ചി എങ്ങനെയാ, പാട്ടൊക്കെ എപ്പോഴും കേൾക്കുവോ?
4: ഓ, അന്നു അന്നു റേഡിയോ എന്റെ ഭർത്താവ് ഏറ്റവും കൂടുതൽ റേഡിയോ ഭയങ്കര ഇതാണ്. എനിക്കും അതുപോലെ രാവിലെ എണീച്ച ഉടനെ എന്റെ ഭർത്താവ് അങ്ങനെ റേഡിയോ വെക്കും.
3: ആണോ?
4: പിന്നെ എനിക്ക് ഏത് സമയത്ത് ഞാനും കേൾക്കും, ഭയങ്കര ഇഷ്ടമാണ് പഴയ പല പാട്ടുകളും. പിന്നെ എന്തെല്ലാം നല്ല അറിവുകളും കാര്യമൊക്കെ എന്റെ റേഡിയോ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്.
3: അതെ അതെ. അപ്പൊ എപ്പോഴും മുടങ്ങാതെ കേൾക്കുക. ഇപ്പം ആന്റിക്ക് ഏത് പാട്ടാ വേണ്ടത്?
4: എനിക്ക് പഴയ പാട്ടിനോടായ ഇഷ്ടം. പിന്നെ അയ്യപ്പന്റെ ഒരു പാട്ട് മതി.
3: അയ്യപ്പന്റെ പാട്ട് വേണം അല്ലേ? തീർച്ചയായിട്ടും വെച്ചു തരാം. അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം.
4: ഓ, എനിക്കും സംസാരിക്കാൻ പറ്റുന്നു, ഭയങ്കര സന്തോഷമായി.
3: ഓ, ആയിക്കോട്ടെ.
4: സന്തോഷം.
3: ഓക്കെ, താങ്ക് യു.

0: ഹലോ, നമസ്കാരം. പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം. ആരാണ് വിളിക്കുന്നത്?
1: ഇർഷാദാ.
0: ഇർഷാദ്. ഓക്കെ, എവിടെ നിന്നാണ് വിളിക്കുന്നത്?
1: പരവൂർ.
0: പരവൂർ. ഓക്കെ, എന്ത് ചെയ്യുന്നു സർ?
1: നീന്റെ കച്ചവടം.
0: ഓക്കെ. ആ, അപ്പൊ ഇപ്പം മഴ ഇച്ചിരി പ്രശ്നമാണോ?
1: കാലാവസ്ഥ ഭയങ്കരമായ ഒരു വല്ലാത്തൊരു പ്രതികൂലവും അനുകൂലമല്ലാത്തൊരു
0: കാലാവസ്ഥ ഒരു പ്രശ്നം. സാറിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടില് ഞാൻ വിവാഹിതനാണ്. എനിക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട്, മോനും രണ്ട് മോളും. എന്റെ ഭാര്യ സ്ഥലം അവരുടെ സ്ഥലം
0: ആലപ്പുഴയാണ്.
1: മോളെ പേര് ഫാത്തിമ, ഒരു മോളെ പേര് ഹാജര.
0: അപ്പൊ സാറിന് ഏത് പാട്ടാണ് വേണ്ടത്?
1: നമ്മളെ വെള്ളരിപ്രാവിലെ 17-ന്റെ ആ ഒരു പാട്ടുണ്ടല്ലോ,
0: 17-ന്റെ പൂങ്കരളിൽ അല്ലേ?
1: മോക്ക് ആ പാട്ടിന്റെ ഒരു വരി ഒന്ന് പാടിത്തരാം.
0: 17-ന്റെ പൂങ്കരളിൽ പാടത്ത് പൂവിട്ടതെന്താണ്. ഇതല്ലേ പാട്ട്? അതെ. ഈ പാട്ട് തീർച്ചയായിട്ടും സാറിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് വെച്ചു തരുകയാണ് കേട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം സാർ. താങ്ക് യു.

0: റഷ്യയിലെ ജനസംഖ്യ എത്രയാണെന്ന് നിങ്ങൾക്കറിയോ? ഏകദേശം 14 കോടി. അതൊരു വലിയ സംഖ്യയാണ് അല്ലേ? എന്നാൽ ഇത് അതിനേക്കാൾ വലിയൊരു കണക്ക്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയിലെ അത്രത്തോളം വീടുകളിൽ കുടിവെള്ള പൈപ്പ് കണക്ഷനുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ന് 16 കോടി വീടുകളിലേക്ക് കുടിവെള്ളമെത്തുന്നു, എല്ലാ ദിവസവും ഏത് കാലാവസ്ഥയിലും. ഇതുകൊണ്ട് കോടിക്കണക്കിന് സ്ത്രീകൾക്ക് വെള്ളം ചുമക്കേണ്ട, കൂടാതെ ജലസംരക്ഷണത്തിലൂടെ ഗ്രാമങ്ങളെ ശാക്തീകരിക്കുകയും ചെയ്തു.
1: ജൽ ജീവൻ മിഷൻ കാ വിജൻ സിർഫ് ലോഗോ തക് പാനി പഹുചാനേ കാ ഹി നഹീ ഹൈ, യേ ഡീസെൻട്രലൈസേഷൻ കാ വികേന്ദ്രീകരണ കാ ഉസ്കാ ഭി എക് ബഹുത് ബഡാ മൂവ്മെന്റ് ഹൈ, യേ വില്ലേജ് ഡ്രിവൻ വിമൻ ഡ്രിവൻ മൂവ്മെന്റ് ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് നാളെ മുതൽ തിയേറ്ററുകളിൽ.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും

0: പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പിന്നണി ഗായിക മധുവന്തി നാരായൺ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
2: ഹലോ.
3: ഹലോ,
2: ഞാൻ സുരേന്ദ്രനാണ് എന്റെ പേര്.
3: ഓക്കെ, പറയൂ, എവിടെ നിന്നാണ് വിളിക്കുന്നത്?
2: പന്തലക്കോട്, തിരുവനന്തപുരം വട്ടപ്പാറക്കടുത്താണ്. ഞാൻ ചെമ്പഴുതിയിലുള്ള ആളാണ്. ഞാൻ ഇവിടെ വന്നിട്ട് 10 വർഷമായുള്ളൂ.
3: ഓക്കെ.
2: ഞാൻ റിട്ടയർ ആയതിന് ശേഷം ഇവിടെ വന്നതാണ്.
3: ഓക്കെ സാർ, എവിടെയാണ് വർക്ക് ചെയ്തിരുന്നേ?
2: ഞാൻ ശിദ്ധസാലാറ്റക്സ് പേരോക്കട. ഞാൻ 38 വർഷം ഞാൻ അവിടെ ഉണ്ടായിരുന്നു, 76 മുതൽ 2014.
3: ഓ, നീണ്ട കാലം വർക്ക് ചെയ്തിട്ട് ഇപ്പൊ വിശ്രമത്തിലാണല്ലേ?
2: വിശ്രമത്തിലാണ്. ഞാൻ കാഴ്ചയില്ലാത്ത ആളാണ് കേട്ടാ.
3: ഓ ആണോ.
2: രണ്ട് മക്കളുണ്ട്, ഭാര്യ മരിച്ചു പോയി. അപ്പൊ മക്കള് മൂത്ത ആള് ടെക്നോ പാർക്കിലെ ഡ്രൈവറാണ്, രണ്ടാമത്തെ ആള് മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആണ്.
3: ഓക്കെ.
2: ഇളയ മോന് ഒരു മോനുണ്ട്, മൂത്ത മോന് ഒരു മോളുണ്ട്.
3: ഓക്കെ, അപ്പം കൊച്ചുമക്കളും ഒക്കെ ആയിട്ടിരിക്കുവാണല്ലേ?
2: ആ, കൊച്ചുമക്കളും ഒക്കെ ആയിട്ട്.
3: ഓക്കെ.
2: ഇപ്പൊ ചോദിച്ച പാട്ട് മിടുമിടുക്കിയില് യേശുദാസും
3: അകലെ അകലെ നീലാകാശം, തീർച്ചയായിട്ടും പ്രിയഗീതത്തിലൂടെ അത് വെച്ചു തരും കേട്ടോ. ഈ പാട്ട്.
2: മാഡത്തിന്റെ വീട് എവിടെ? മാഡം എവിടെ താമസം?
3: എന്റെ വീട് കരമനയാണ്.
2: ഓ, അത് ശരി. കരമന എന്നൊക്കെ ഒരുപാട് പേര് ജോലിക്കോട്ടെ.
3: ആണോ?
2: ഓക്കെ. അവസാനം പാടിയ പാട്ടൊന്ന് രണ്ടുപേരും പാടി കേൾപ്പിക്കാം.
3: തീർച്ചയായിട്ടും പാടി കേൾപ്പിക്കാം.
2: ആ, പാടണം.

0: சரி, ஓகே, தேங்க்யூ.
1: தேங்க்யூ.

പിന്നണി ഗായിക മധുവന്തി നാരായൺ അവതരിപ്പിച്ച ഹലോ പ്രിയഗീതം സമാപിച്ചു. നിർവഹണം എം കെ ദിലീപ്. നിർവഹണ സഹായം ഷിബിന അൻവർ. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ

0: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
1: ഈ മാഗസിൻ പ്രവർത്തനത്തിന്റെ ഇടയിൽ മറക്കാൻ പറ്റാത്ത ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എൻഡോസൾഫാൻ വിഷമഴ പെയ്തിറങ്ങിയ കാസർഗോട്ടെ അനേകം ഗ്രാമങ്ങളിലൊന്നായ എൻമഗജയിലേക്ക് നടത്തിയ യാത്രയായിരുന്നു. എൻഡോസൾഫാൻ ഇല്ലാതാക്കിയ ഒരു ഗ്രാമത്തെ പരിചയപ്പെടുത്തലായിരുന്നില്ല ഞങ്ങളുടെ ലക്ഷ്യം. അംബികാസുധമാഷിന്റെ എൻമഗജെ എന്ന നോവലിലൂടെ പരിചയപ്പെട്ട ഒരു ഗ്രാമത്തെയും അവിടുത്തെ മിത്തുകളെയും നേരിൽ കാണലായിരുന്നു ഉദ്ദേശം.

0: പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സമൂഹത്തിൽ തൈറോയ്ഡ് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ഇന്ന് ഏറെയാണ്. അതിൽ വലിയൊരു ശതമാനം ആളുകളും തങ്ങൾക്ക് ഈ രോഗമുണ്ടെന്ന് തിരിച്ചറിയാതെ ജീവിക്കുന്നവരാണ് എന്നതാണ് ആശ്ചര്യം. തൈറോയ്ഡ് രോഗവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ എൻഡോക്രൈനോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീജിത്ത് ബാബു. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. നമ്മുടെ ശരീരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥിയാണല്ലോ തൈറോയ്ഡ്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കാര്യക്ഷമമായി നടക്കാതിരുന്നാൽ നമുക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചൊന്ന് പറയാമോ?
2: തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ വളരെ ചെറിയൊരു ഗ്രന്ഥിയാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ശരീരത്തിൽ തല തൊട്ട് കാല് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന തൈറോയ്ഡ് ഹോർമോൺസിന്റെ ആവശ്യകതയുണ്ട്. തൈറോയ്ഡ് രോഗങ്ങളെ പൊതുവായിട്ട് നമുക്ക് ഹൈപ്പോ തൈറോയിഡിസം, തൈറോയ്ഡിന്റെ പ്രവർത്തനം കുറയുന്ന അസുഖം, ഹൈപ്പർ തൈറോയിഡിസം, തൈറോയിഡിന്റെ പ്രവർത്തനം കൂടുന്ന അസുഖം, പിന്നെ തൈറോയ്ഡ് ക്യാൻസേഴ്സ്, തൈറോയിഡിൽ മുഴകൾ വരുന്നത്, ഈ മൂന്നായിട്ടാണ് പൊതുവെ നമുക്ക് തരംതിരിക്കാവുന്നത്. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം, നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൈറോയ്ഡ് ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനത്തിനും ആവശ്യമാണ്. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം, അതായത് തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറയുമ്പോൾ നമ്മൾ പൊതുവെ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനവും സ്ലോ ഡൗൺ ആവും, മന്ദീഭവിക്കും. അപ്പോൾ നമുക്ക് ക്ഷീണം വരാം, സ്ത്രീകളിലാണെങ്കിൽ പീരീഡ്സിൻ്റെ പ്രശ്നങ്ങൾ വരാം, മോഷൻ പോകാനുള്ള ബുദ്ധിമുട്ട് വരാം, ഹാർട്ടിൻ്റെ പ്രശ്നങ്ങൾ വരാം, തലച്ചോറിൻ്റെ പ്രവർത്തനം കുറച്ച് സ്ലോ ഡൗൺ ചെയ്യാം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും നമുക്കൊരു പൊതുവെ ഒരു സ്ലോനെസ് ആണ്. അതേസമയം നേരെ തിരിച്ചാണ് ഹൈപ്പർ തൈറോയിഡിസം, അപ്പോൾ എല്ലാ പ്രവർത്തനവും കുറച്ച് കൂടുകയാണ്. അപ്പോൾ നമുക്ക് ശരീരഭാരം കുറയുന്നുക, വിറയൽ, നെഞ്ചിടുപ്പ്, ഇങ്ങനെയുള്ള പൊതുവെ ഒരു വെപ്രാളം, ടെൻഷൻ, ആൻഷ്യറ്റി, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് ഹൈപ്പർ തൈറോയിഡിസത്തിന് കാണുന്നത്. തൈറോയിഡ് മുഴകൾ പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ മിക്കവാറും കേസിൽ കാണത്തില്ല. ഇപ്പോൾ വളരെ വലിയൊരു മുഴയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഒരു അതിൻ്റെ ഒരു പ്രഷർ കാരണം നമുക്ക് കഴിച്ചിറക്കാനുള്ള ബുദ്ധിമുട്ടോ ശ്വാസകോശത്തിനുള്ള ശ്വാസ തടസ്സമോ ഒക്കെ ഉണ്ടാവാം. അല്ലാത്തടത്തോളം അതൊരു മുഴയായിട്ട് കാണുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മിക്കവാറും സന്ദർഭങ്ങളിൽ നമുക്ക് പുറമേ ഒരു മുഴ കണ്ടില്ലെങ്കിൽ പോലും അൾട്രാസൗണ്ട് സ്കാൻ എടുക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ മുഴകൾ കാണുന്നതും.
1: അതുപോലെ തന്നെ മറ്റൊരു സംശയമുള്ളത്, ഈ തൈറോയ്ഡ് പ്രശ്നങ്ങൾ സ്ത്രീകളിലാണോ അതോ പുരുഷന്മാരിലാണോ കൂടുതലായി കാണപ്പെടുന്നത്?
2: തൈറോയിഡിന്റെ എല്ലാ രോഗങ്ങളും പൊതുവെ സ്ത്രീകളിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത് സ്ത്രീകളിലുള്ള ഹോർമോൺ ലെവലിൻ്റെ വ്യത്യാസം കൊണ്ടാണ് ഒരു കാരണം പറയുന്നത്. സ്ത്രീകളിൽ പൊതുവെ നമ്മൾക്ക് എല്ലാ തരത്തിലും ഈ പൊതുവേ ഉള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പുറമേ നമുക്ക് പീരീഡ്സിൻ്റെ മാസമുറയുടെ പ്രശ്നങ്ങൾ വരാം. അതുപോലെ തന്നെ നമുക്ക് ഗർഭധാരണത്തിനുള്ള പ്രശ്നങ്ങൾ വരാം. ഗർഭധാരണ ധരിച്ചു കഴിഞ്ഞാലും കുഞ്ഞിൻ്റെ വളർച്ചയോ കുഞ്ഞിൻ്റെ ശരിയായ ഉള്ള ഡെവലപ്മെൻറ്റിനെയൊക്കെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളതാണ്.
1: സർ, പലർക്കും ഉണ്ടാകുന്നൊരു സംശയമാണ്, തൈറോയ്ഡ് രോഗത്തിന് ഒരിക്കൽ മരുന്ന് കഴിച്ചു തുടങ്ങിയാൽ ജീവിതകാലം മുഴുവൻ ഇത് കഴിക്കേണ്ടി വരുമോ എന്നുള്ളത്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
2: ഹൈപ്പോ തൈറോയിഡിസം എന്ന അസുഖത്തിനാണ് നമ്മൾ ഈ തൈറോയിഡിൻ്റെ മരുന്ന് സ്ഥിരമായിട്ട് മിക്കവാറും ലൈഫ് ലോങ് കഴിക്കേണ്ടി വരുന്നത്. അതുതന്നെ ചില സന്ദർഭങ്ങളിൽ അത് വളരെ ചെറിയ റിക്വയർമെൻ്റ്, ഉദാഹരണത്തിന് ഒരു 50 മൈക്രോഗ്രാമിൽ താഴെയാണ് ഒരു ആവശ്യകത നമുക്കുള്ളതെന്നുണ്ടെങ്കിൽ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഡോസ് പതിയെ കുറച്ച് നമുക്ക് നിർത്താവുന്നതാണ്. അതുപോലെ തന്നെ ചില ആൾക്കാരിൽ, സ്ത്രീകളിൽ പ്രത്യേകിച്ചും, പ്രഗ്നൻസിയുടെ സമയത്ത്, ഗർഭധാരണത്തിൻ്റെ സമയത്ത് മാത്രം തൈറോയിഡിൻ്റെ റിക്വയർമെൻ്റ്, തൈറോയിഡ് ഹോർമോണിൻ്റെ ശരീരത്തിലുള്ള ആവശ്യകത കൂടും. അപ്പോൾ ആ സമയത്ത് മാത്രം നമുക്ക് ചിലപ്പോൾ തൈറോയിഡ് ഹോർമോൺ കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ളവരിലും ചിലപ്പോൾ നമുക്ക് നിർത്താൻ പറ്റും. ബാക്കിയുള്ള മിക്കവാറും അവസരങ്ങളിൽ ഹൈപ്പോ തൈറോയിഡിസത്തിന് തൈറോയിഡിൻ്റെ ഹോർമോണിൻ്റെ ചികിത്സ ലൈഫ് ലോങ് ആണ്. പക്ഷേ ഹൈപ്പർ തൈറോയിഡിസം അഥവാ തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് യൂഷ്വലി ഒരു 2-3 ഇയേഴ്സ്, 2-3 വർഷത്തിനുള്ളിൽ തന്നെ മരുന്നുകൾ നിർത്താൻ മിക്കവാറും അവസരങ്ങളിൽ പറ്റും. ഒരു 60-70% കേസിൽ നമുക്ക് പറ്റും. ചില സന്ദർഭങ്ങളിൽ നമുക്ക് വീണ്ടും തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ ഒരു പക്ഷേ ഒരു 1-2 വർഷം മരുന്നുകൾ കൊടുക്കാറുണ്ട്. ചിലർക്ക് വളരെ വയസ്സായ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ വളരെ ചെറിയ ഡോസിൽ മരുന്നുകൾ കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ സർജറിയോ അല്ലെങ്കിൽ അയഡിൻ മരുന്ന് കൊടുത്ത് ഗ്രന്ഥി ചുരുക്കുന്ന ഒരു ചികിത്സയാണ് സാധാരണഗതിയിൽ നടക്കുന്നത്.
1: സർ, അമിതവണ്ണം തൈറോയിഡ് രോഗത്തിന്റെ ഒരു ലക്ഷണമായി കണക്കാക്കാമോ?
2: വണ്ണം കൂടുന്നത് തൈറോയിഡിന്റെ ഒരു തൈറോയിഡിന്റെ പ്രവർത്തനം കുറയുമ്പോൾ ഉള്ള ഒരു ലക്ഷണങ്ങളിൽ ഒന്നാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ അമിതവണ്ണം തൈറോയിഡ് കാരണം എന്ന് മുദ്ര കുത്താൻ പാടില്ല. കാരണം തൈറോയിഡിന് അമിതവണ്ണത്തിന്റെ പല കാരണങ്ങളിൽ ഒന്ന് മാത്രമാണ്. അത് മാത്രമല്ല, നമ്മുടെ പൊതുവേ കാണുന്ന അമിതവണ്ണം മിക്കവാറും സന്ദർഭങ്ങളിൽ ആഹാരത്തിൻ്റെ പ്രത്യേകത കൊണ്ടോ ആഹാരം കൂടുതൽ കഴിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ വ്യായാമത്തിൻ്റെ കുറവ് കൊണ്ടോ ഒക്കെ ഉള്ളതാണ്. തൈറോയിഡ് കാരണമുള്ള വെയിറ്റ് കൂടുന്നത് വളരെ യൂഷ്വലി ഒരു 2-3% ബോഡി വെയിറ്റ് മാത്രമേ കൂടാറുള്ളൂ. ബാക്കി വെയിറ്റ് കൂടുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് ബാക്കിയുള്ള ചിലപ്പോൾ ഹോർമോണിൻ്റെ പ്രശ്നങ്ങൾ തന്നെ ആവാം, ചിലപ്പോൾ അല്ലാതെ നമ്മുടെ ശരീര ഘടനയുടെ പ്രത്യേകത കൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതചര്യയുടെ വ്യത്യാസങ്ങൾ കൊണ്ടാവാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞിട്ട് മാത്രമേ തൈറോയിഡ് കാരണമാണ് നമ്മുടെ ശരീരഭാരം കൂടുന്നു എന്നുള്ള നിഗമനത്തിൽ നമ്മൾ എത്താവൂ.
1: സർ, തൈറോയിഡ് പ്രശ്നം വന്ധ്യതയുടെ ഒരു കാരണമായി പറയാമല്ലോ. അതുകൊണ്ട് തന്നെ സ്ത്രീകളിൽ വിവാഹിതരാകാൻ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഇത്തരം പരിശോധനകൾ നടത്തേണ്ടതിൻ്റെ ഒരു ആവശ്യകതയില്ലേ?
2: ഇത് വന്ധ്യതയുടെ ഒരു ഇതുപോലെ തന്നെ വന്ധ്യതയുടെ ഒരു കാരണം മാത്രമാണ് എന്ന് പറഞ്ഞാൽ വന്ധ്യതയുള്ള എല്ലാവർക്കും തൈറോയിഡിൻ്റെ പ്രവർത്തനം കൊണ്ട് പ്രശ്നം കൊണ്ടായിരിക്കത്തില്ല. വന്ധ്യത തൈറോയിഡിൻ്റെ പ്രശ്നം കൊണ്ടാണെങ്കിൽ അത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊതുവേ തന്നെ ഒരു നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ മാത്രമല്ല, അല്ലാത്തപ്പോൾ പോലും നമ്മൾ ഒരു റുട്ടീൻ ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും തൈറോയിഡ് ഹോർമോണിൻ്റെ ടെസ്റ്റും കൂടെ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും.
1: സർ, ഈ തൈറോയിഡ് രോഗിയുടെ ആഹാരക്രമം എങ്ങനെയായിരിക്കണം, അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
2: ഇതിലാണ് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണ പൊതുവേ ഉള്ളത്. കാരണം തൈറോയിഡ് അസുഖം വന്നു കഴിഞ്ഞാൽ ഉടൻ അത് നമുക്ക് ക്യാബേജ് കഴിച്ചുവിടുക, കോളിഫ്ലവർ കഴിച്ചുവിടുക, ഗോതമ്പുള്ള സാധനങ്ങൾ, ഗ്ലൂട്ടൻ പ്രോഡക്റ്റ്സ് ഒന്നും കഴിച്ചുവിടുക, സോയ കഴിച്ചുവിടുക, അങ്ങനെ ഒരു 100 റെക്കമെൻഡേഷൻസ് ഉണ്ട്. അതുപോലെ അയഡിൻ ബൂസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് ചിലർ മരുന്നുകൾ, ഇങ്ങനെ കെൽപ്പ് എന്ന് പറഞ്ഞൊരു സീവീഡാണ് യൂഷ്വലി അത് കൊടുക്കുന്നത്, അങ്ങനെയുള്ള മരുന്നുകൾ കൊടുക്കാറുണ്ട്. ഇതിനൊന്നും ശാസ്ത്രീയമായ യാതൊരു അടിത്തറയില്ല. ഇതിന് പിന്നിലെ ശാസ്ത്രീയ സത്യം എന്നുള്ളത് നമുക്ക് ഈ ക്യാബേജ്, കോളിഫ്ലവർ മുതലായ സാധനങ്ങളിൽ ക്രൂസിഫറസ് വെജിറ്റബിൾസ് എന്ന് പറയും, അതിൽ ചില കെമിക്കൽസ് ഉണ്ട്, തയോസൈനൈറ്റ് എന്ന് പറയുന്ന കെമിക്കലുണ്ട്. അത് വളരെ അമിതമായിട്ടുള്ള അളവിൽ നമ്മളെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് നോർമലി നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറച്ച് കുറച്ചേക്കാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത് തൈറോയിഡിൻ്റെ പ്രവർത്തനം, നമ്മുടെ ഗ്രന്ഥി നോർമലി ഉള്ള പ്രവർത്തനം ഇല്ലാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ നമ്മൾ വളരെ അമിതമായ അളവിൽ കഴിച്ചാൽ പോലും ഇത് ചെന്ന് ഈ കെമിക്കലിൽ ചെന്ന് അഫക്റ്റ് ചെയ്യാനുള്ളൊരു തൈറോയിഡ് ഗ്രന്ഥി അവിടെ പ്രവർത്തനം ഇല്ല. അത് മാത്രമല്ല, നമ്മൾ ഇത്ര അമിതമായിട്ടുള്ളവിൽ നമ്മൾ കഴിക്കത്തുമില്ല. നമ്മൾ നോർമൽ 2-3 ദിവസം മിതമായ അളവിൽ കഴിക്കുന്നതുകൊണ്ട് യാതൊരു ദോഷവും ഇല്ല. അതുപോലെ തന്നെ സോയയും അതുപോലെ തന്നെ നമ്മൾ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തന, തൈറോയിഡ് ഹോർമോണിൻ്റെ അബ്സോർഷനെ കുറച്ച് അഫക്റ്റ് ചെയ്യാം. അപ്പോൾ സോയ കഴിക്കുമ്പോൾ നമുക്കൊരു 4 hours ഗ്യാപ്പ് കൊടുക്കാം തൈറോയിഡ് ഹോർമോണ് എടുക്കുന്ന സമയം. പൊതുവേ നമ്മൾ തൈറോയിഡ് ഹോർമോൺ വളരെ ആഹാരത്തിന് 1 മണിക്കൂർ മുന്നേ കഴിക്കുന്നതാണ് ഉത്തമമായിട്ടുള്ളത്. കാരണം അതിൻ്റെ അബ്സോർഷൻ അഫക്റ്റ് ചെയ്യുന്നത് കാരണമാണ്. പ്രത്യേകിച്ച് ചായ, കപ്പ്, ചിലർ തൈറോയിഡ് ഹോർമോൺ കഴിച്ച ഉടനെ ചായയും കാപ്പിയും കുടിക്കാറുണ്ട്. പാലും തൈറോയിഡ് ഹോർമോണിൻ്റെ അബ്സോർപ്ഷനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അതും ഒരു 1.5 to 1 hour നമ്മൾ പറയുന്നത് 1 മണിക്കൂർ തന്നെ ഗ്യാപ്പ് കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ ചില മരുന്നുകൾ നമ്മൾ ആസിഡിന് കഴിക്കുന്ന വളരെ സാധാരണയായിട്ട് കൊടുക്കുന്ന മരുന്നുകളാണ് ഗ്യാസിൻ്റെ മരുന്നുകൾ, പാൻഡോപ്രസോളോ, ഒമിപ്രസോളോ.

0: പാൻഡോപ്പ് എന്നൊക്കെ പറയുന്ന മരുന്നുകൾ, പിന്നെ അയൺ കാൽഷ്യം ഗുളികകൾ. ഈ ഗുളികകൾ നമ്മൾ തൈറോയിഡിൻ്റെ ചേർന്ന് കഴിക്കാൻ പാടില്ല. ഒരു 4 മണിക്കൂർ മുതൽ 5 മണിക്കൂർ വ്യത്യാസത്തിന് മാത്രമേ. അപ്പോൾ രാവിലെ നമ്മൾ വെറും വയറ്റിൽ തൈറോയിഡിൻ്റെ ഹോർമോൺ കഴിക്കുകയാണെങ്കിൽ ഈ ഗുളികകൾ കഴിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഉച്ചയ്ക്കോ രാത്രിയോ കഴിക്കുന്നതായിരിക്കും നല്ലത്.
1: സർ, അതുപോലെ തന്നെ ഈ രോഗം കുട്ടികളിൽ വരാനുള്ള സാധ്യതയുണ്ടോ?
0: തീർച്ചയായിട്ടും കുട്ടികളിൽ പല രീതിയിൽ വരാം. ജനിക്കുമ്പം തന്നെ തൈറോയിഡിൻ്റെ പ്രവർത്തന ഗ്രന്ഥി ഗ്രന്ഥി ഇല്ലാത്ത അവസ്ഥയോ അല്ലെങ്കിൽ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം ഇല്ലാത്ത ഒരവസ്ഥയോ ഉണ്ടാവാം. അതിനെ കൺജനിറ്റൽ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നുണ്ട്. നമ്മുടെ സ്റ്റേറ്റിൽ ഇത് എല്ലാ കുട്ടികൾക്കും നമ്മൾ ന്യൂബോൺ സ്ക്രീനിങ്ങിൻ്റെ ഭാഗമായിട്ട് തൈറോയിഡ് ഹോർമോണിൻ്റെ അളവും ടെസ്റ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ മിക്കവാറും സന്ദർഭങ്ങളിൽ നമ്മൾ ഹോസ്പിറ്റൽ ഡെലിവറിയൊക്കെ ആണെങ്കിൽ തൈറോയിഡ് ഹോർമോണിൻ്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ നേരത്തെ തന്നെ കണ്ടുപിടിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ 3 വർഷമാണ് തൈറോയിഡ് ഹോർമോണിൻ്റെ കുറവ് ശരീരത്തിലുണ്ടെങ്കിൽ കുട്ടിയുടെ മാനസികമായിട്ടുള്ള വളർച്ച വളരെയധികം ശാരീരികമായ വളർച്ചയും മാനസികമായ വളർച്ചയും അഫക്റ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ സ്റ്റേറ്റിൽ ഇത് റുട്ടീനായിട്ട് നമ്മൾ പ്രസവം കഴിഞ്ഞ ഉടനെ കുഞ്ഞുങ്ങൾക്ക് ഈ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
1: സർ, മറ്റൊരു സംശയമുള്ളത്, തൈറോയിഡ് രോഗം യഥാസമയം കണ്ടുപിടിച്ച് ചികിത്സ തേടിയില്ല എങ്കിൽ ഇത് ക്യാൻസറിലേക്ക് നയിച്ചേക്കാം എന്നുള്ളത് ശരിയാണോ?
0: ഹൈപ്പോ തൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്ന അസുഖം എന്ന് പറയുന്നത് തൈറോയിഡിൻ്റെ ക്യാൻസറുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാത്തൊരു സംഭവമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3-ാമത്തെ തരത്തിലുള്ള ഒരു അസുഖമാണ് തൈറോയിഡിൽ മുഴകൾ വരുന്നത്. അപ്പോൾ തൈറോയിഡ് മുഴകൾ വരുന്നത് തൈറോയിഡ് ഹോർമോണിൻ്റെ പ്രവർത്തനം ഈ ഹൈപ്പോ തൈറോയിഡിസവും ഹൈപ്പർ തൈറോയിഡിസവും ഉള്ളവർക്കും ചിലപ്പോൾ മുഴകൾ ഉണ്ടാവാം. ഈ മുഴകൾ കണ്ടുപിടിക്കുന്നതിൻ്റെ ഒരു കാര്യം നമ്മൾ വളരെ മനസ്സിലാക്കേണ്ടത്, ഈ മുഴകളിൽ ഒരു 95% ക്യാൻസറുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത മുഴകളാണ്. നമ്മൾ വെറുതെ ഒരു 10 പേർക്ക് എടുത്താൽ ചിലപ്പോൾ ഒരു 5 മുതൽ 7 പേർക്ക് തൈറോയിഡിൻ്റെ ചെറിയ ചെറിയ മുഴകൾ കാണും. ഇതൊന്നും നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ആകെ ചെയ്യേണ്ടത് നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ എടുക്കുമ്പോൾ തൈറോയിഡ് മുഴകളുണ്ടെങ്കിൽ അത് ചില പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ കുത്തി പരിശോധിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. വളരെ വലിയൊരു മുഴയാണെങ്കിൽ അല്ലെങ്കിൽ ഈ സ്കാനിൽ ചില പ്രത്യേക ലക്ഷണങ്ങളുണ്ടെങ്കിൽ നമ്മളതൊരു ഹൈ റിസ്ക് നോഡ്യൂളായിട്ട് കണക്കാക്കും. അങ്ങനെയുള്ള നോഡ്യൂളിനെ നമ്മൾ കുത്തി പരിശോധിക്കും. ഈ കുത്തി പരിശോധിക്കുമ്പോഴും നമുക്ക് ഇത് ക്യാൻസർ ആണോ അല്ലയോ എന്ന് 100% ഉറപ്പോടുകൂടി പറയാൻ പറ്റത്തില്ല. അപ്പോഴും ഒരു ഗ്രേഡിംഗ് ആണ് അതിന് പറയുന്നത്, വ്യത്യസ്ത ഗ്രേഡിംഗ് എന്ന് പറയും. അത് 1 മുതൽ 6 വരെ ഉണ്ട്. 5, 6 ഗ്രേഡൊക്കെ ആണെങ്കിൽ നമുക്ക് ക്യാൻസർ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 2 എന്ന് പറയുമ്പോൾ നമുക്ക് ക്യാൻസർ ആവാനുള്ള ചാൻസേ ഇല്ല, ചാൻസ് ഇല്ല എന്നല്ല, വളരെ കുറവാണ്. അത് നമുക്ക് ഫോളോ അപ്പ് ചെയ്താൽ മതി. 3, 4 ഗ്രേഡൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫർദർ ടെസ്റ്റിംഗ് ചിലപ്പോൾ വേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ ഫോളോ അപ്പ് ചിലർക്ക് അഡ്വൈസ് ചെയ്യാറുണ്ട്. അത് സ്കാനിൻ്റെ ബാക്കിയുള്ള പൊതുവെയുള്ള ലക്ഷണങ്ങളും സ്കാനിലെ ഫൈൻഡിങ്സും അനുസരിച്ച് നമ്മൾ നിർദ്ദേശിക്കാറുണ്ട്.
1: സർ, അവസാനമായി ഈ അവസരത്തിൽ തൈറോയിഡ് രോഗികളോട് എന്ത് നിർദ്ദേശമാണ് അങ്ങേക്ക് നൽകാനുള്ളത്?
0: തൈറോയിഡിനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഈ 3 പ്രധാന രോഗങ്ങളാണ്. അതിൽ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്ന രോഗം എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്. കൃത്യമായിട്ട് മരുന്ന് കഴിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. തൈറോയിഡ് ഹോർമോൺ കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ കിഡ്നിയുടെയോ ലിവറിനോ അസുഖം വരും എന്നുള്ള ഒരു തെറ്റിദ്ധാരണയും പൊതുവെ ഉണ്ട്. അതും ശരിയല്ല. കാരണം തൈറോയിഡ് ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ സാധാരണഗതി നോർമലി തന്നെ ഉണ്ടാകുന്ന ഒരു ഹോർമോണാണ്. അത് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ തൈറോയിഡ് മുഴകൾ അൾട്രാസൗണ്ടിൽ കണ്ടാലും ഭയപ്പെടേണ്ട കാര്യമില്ല. അത് ചില സാഹചര്യങ്ങളിൽ മാത്രമേ നമുക്ക് കുത്തി പരിശോധിക്കേണ്ട ആവശ്യം തന്നെ വേണ്ടി വരത്തുള്ളൂ. ഈ കുത്തി പരിശോധിച്ച് കഴിഞ്ഞാലും എല്ലാ മുഴകളും ക്യാൻസർ ആകണമെന്ന് ഉള്ള സാധ്യത വളരെ കുറവാണ്. തൈറോയിഡ് ടെസ്റ്റുകൾ നമ്മൾ ഒരു റുട്ടീൻ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ തൈറോയിഡിൻ്റെ ലക്ഷണങ്ങളും അറിഞ്ഞിരിക്കണം. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളുണ്ടെങ്കിലും അല്ലെങ്കിൽ പോലും ഒരു റുട്ടീൻ ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് ഒരു തൈറോയിഡ് ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും.
1: തൈറോയിഡ് രോഗവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയ ഡോക്ടർ ശ്രീജിത്ത് ബാബുവിന് റേഡിയോ ഹെൽത്തിൻ്റെ നന്ദി.
0: താങ്ക് യു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
1: കൊതുക് പരത്തുന്ന ഒരു വൈറസ് രോഗമാണ് ഡെങ്കിപ്പനി. കൃത്യസമയത്ത് ചികിത്സ തേടിയില്ല എങ്കിൽ രോഗം മാരകമായേക്കാം. കൊതുക് നശീകരണം തന്നെയാണ് ഡെങ്കിപ്പനി പ്രതിരോധിക്കുവാനുള്ള ഏറ്റവും അനുയോജ്യമായ മാർഗം. ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുവാനായി ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ. നമ്മുടെ വീടിന് പരിസരത്തുള്ള ചിരട്ടകൾ, ടയറുകൾ, ഒഴിഞ്ഞ പാത്രങ്ങൾ, ചെടിച്ചട്ടികൾ, പാഴ്വസ്തുക്കൾ എന്നിവയിൽ വെള്ളം കെട്ടിനിൽക്കാൻ അനുവദിക്കരുത്. ഫ്രിഡ്ജിൻ്റെ ട്രേ, കൂളറുകൾ എന്നിവ ആഴ്ചയിലൊരിക്കൽ വൃത്തിയാക്കുക. കൊതുകുകടി ഏൽക്കാതിരിക്കുവാൻ ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. ജനാലകളും മറ്റും കൊതുക് കടക്കാത്ത വിധം വലയിട്ട് സുരക്ഷിതമാക്കുക. ഉറങ്ങുമ്പോൾ കൊതുക് വലകൾ ഉപയോഗിക്കേണ്ടതാണ്. കൊതുക് നിവാരണ ലേപനങ്ങൾ പുരട്ടുന്നതും കൊതുകിൽ നിന്ന് സംരക്ഷണം നൽകും. ആഴ്ചയിലൊരിക്കൽ വീടുകളിലും ഓഫീസുകളിലും ഡ്രൈ ഡേ ആചരിക്കുക. പരിസര ശുചീകരണത്തിലൂടെയും കൊതുകിന്റെ ഉറവിട നശീകരണത്തിലൂടെയും ഡെങ്കിപ്പനിയെ നമുക്ക് പ്രതിരോധിക്കാം. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായും പാലിക്കൂ.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 4 മണി. കാതിലൊരു പാട്ട്. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കാതിലൊരു പാട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. പരിപാടിയിലൂടെ ഇഷ്ടഗാനങ്ങൾ തത്സമയം ആസ്വദിക്കാനായി ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വിളിക്കാം. 3 നമ്പറുകളാണുള്ളത്. നമ്പറുകൾ പറയാം: 9495964321, മറ്റൊരു നമ്പർ 9496556321, ഇനി ഒരു നമ്പർ കൂടിയുണ്ട്: 9496596321. ഇഷ്ടഗാനം ഓർത്തുവച്ച് ഈ നമ്പറുകളിലേക്ക് ഇപ്പോൾ തന്നെ വിളിച്ചോളൂ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ന് അനന്തപുരി FM-ലൂടെ കേട്ട പാട്ടുകൾ ഒഴിച്ചുള്ള പുതിയ പാട്ടുകൾ, നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനം, അത് തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. പാട്ട് നേരത്തെ തന്നെ എടുത്ത് ഓർമ്മയിൽ വെച്ചേക്കുക, എന്നിട്ട് വേണം ഈ നമ്പറുകളിലേക്ക് വിളിക്കേണ്ടത്. കാതിലൊരു പാട്ടുമായി ശ്രോതാക്കൾക്കൊപ്പമുള്ളത് ഗായത്രി ദേവി.

0: കാതിലൊരു പാട്ടിലെ നമ്മുടെ ആദ്യത്തെ ശ്രോതാവാണ് ലൈനിലുള്ളത്. ഹലോ, നമസ്കാരം.
1: നമസ്കാരം മാഡം.
0: ആ, ഇത് ആരാണ് സംസാരിക്കുന്നത്? പേര് പറയാമോ? പേരും സ്ഥലവും ആദ്യം ഒന്ന് പറയാമോ?
1: ഉദയകുളങ്ങര. ഉദയകുമാർ.
0: ഉദയകുമാർ ഉദയകുളങ്ങര. ആ, പേരിലും സ്ഥലപ്പേരിലും ഒക്കെ ഒരു ഉദയം ഉണ്ടല്ലോ. ആണോ? അത് ശരി. അപ്പൊ ഇത് ഞാൻ മാത്രമല്ല, വേറെ പലരും ശ്രദ്ധിച്ചിട്ടുണ്ട് അല്ലേ? ആണോ? ഏത് കോളേജിലാണ് പഠിച്ചത് ഉദയകുമാർ? ധനുവച്ചപുരം. ആഹാ. അപ്പൊ ആ ഓർമ്മകളൊക്കെ ഇപ്പൊ ദാ മനസ്സിൽ വന്നില്ലേ അല്ലേ?
1: പിന്നെ
0: ആണോ? അപ്പൊ എനിക്ക് തോന്നുന്നു കോളേജിൽ ഒരുപാട് ആരാധകരും ആരാധികമാരും ഒക്കെ ഉള്ള ആളാണ് അല്ലേ? അത് ശരി. അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യമൊക്കെ അങ്ങ് ഒഴിവാക്കി കളഞ്ഞു മനഃപൂർവ്വം തന്നെ. ഞാൻ ചോദിച്ചത് അങ്ങനെ ഒരുപാട് ആരാധികമാരും ആരാധകരും ഒക്കെ ഉള്ള ആളായിരുന്നു ഉദയകുമാർ എന്നായിരുന്നു. ആണോ? വീട്ടിലാരൊക്കെ ഉണ്ട് ഉദയകുമാറിന്റെ? ശരി, ആയിക്കോട്ടെ. അപ്പൊ പിന്നെ നമുക്ക് ആ വിഷയം വിടാം. ഇപ്പം അവിടെ ഉദയകുളങ്ങരയില് മഴയുണ്ടോ അതോ മഴയുടെ സാഹചര്യം ഉണ്ടോ? ശരി ശരി. ഇന്ന് ഏത് പാട്ടാണ് കേൾക്കേണ്ടത് കാതിലൊരു പാട്ടിലൂടെ? കാട്ടുപോത്ത് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്. സംഗീതം ജെറി അമൽദേവ് അല്ലേ? അതെ, ജെറി അമൽദേവിന്റെ സംഗീതമാണ്, പി ഭാസ്കരന്റെ രചനയാണ്, ചിത്രം കാട്ടുപോത്ത്. എന്നാ നമുക്ക് പാട്ട് കേട്ടാലോ ഷാജി?
1: ഓക്കെ, താങ്ക് യു.
0: ശരി ശരി മാഡം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് നാളെ മുതൽ തിയേറ്ററുകളിൽ.
2: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജനുവിനാണ്. അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
3: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്
4: വെറും 5000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
3: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
4: ബംഗാളി, ഹാൻഡ്മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട്.
5: നിങ്ങൾക്കറിയാമോ, മൊബൈൽ ഫോണുകൾ മുതൽ മിസൈലുകൾ വരെ ഇന്ത്യയുടെ പ്രതിഭ ഇന്ന് ലോകമെങ്ങും അതിന്റെ സാന്നിധ്യം അറിയിക്കുന്നു. സ്വന്തമായ അർദ്ധചാലക ചിപ്പുകളും തദ്ദേശീയ ഡ്രോണുകളും നാം ഇന്ന് നിർമ്മിക്കുന്നു. അതിലുപരി വിജയകരമായ ബഹിരാകാശ ദൌത്യങ്ങളിലൂടെ നാം ബഹിരാകാശത്തിലും ത്രിവർണ പതാക ഉയർത്തുന്നു.
6: അനുസന്ധാൻ സേ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
5: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
7: കാതിലൊരു പാട്ടിലെ നമ്മുടെ അടുത്ത സുഹൃത്താണ് ഇപ്പോൾ ലൈനിലുള്ളത്. ഹലോ, നമസ്കാരം.

0: നമസ്കാരം.
1: ഇതാരാണ് സംസാരിക്കുന്നത്?
0: ലതികയാണ്, വർക്കല ജനാണ്.
1: വർക്കല? വർക്കല എവിടെയാണ് ശരിക്ക് സ്ഥലം? വർക്കലയില്
0: ചെറുണ്ണിയൂർ ഗ്രാമപഞ്ചായത്തിൽ.
1: ഓ ശരി, ചെറുണ്ണിയൂർ അല്ലേ. ഓ ഓ, ഒരുപാട് കേട്ടിട്ടുള്ള സ്ഥലമാണ്. എന്താണ് വർക്കലയില് പാപനാശം, അതിനടുത്താണോ?
0: ഇല്ലല്ലോ, ഞാൻ വർക്കല സ്ഥലം പറഞ്ഞേ ഉള്ളൂ.
1: ശരി ശരി. ലതിക ആകാശവാണി അനന്തപുരി എഫും എമ്മും ഒക്കെ കേൾക്കാറുണ്ടോ?
0: എനിക്ക് അതാണ് കൂട്ടിൽ. എന്റെ ജീവന്റെ ഒരു ഭാഗമാണ് ആകാശവാണി.
1: ജീവന്റെ ഭാഗം, അത് കേൾക്കുമ്പോ എന്തൊരു സുഖം, സത്യമായിട്ടോ, എന്തൊരു സന്തോഷം മനസ്സിന്.
0: എന്റെ മനസ്സിന് വലിയ സുഖവും സന്തോഷവുമാണ്. എന്റെ ഏക കൂട്ട് അതാണ്.
1: ആണല്ലേ, ശരി. അത് കേൾക്കുമ്പോ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ലതിക. ലതികയുടെ സ്വന്തം സ്ഥലമാണോ ഈ ചെറുണ്ണിയൂർ ആ സ്ഥലം?
0: ചെറുണ്ണിയൂർ ഗ്രാമപഞ്ചായത്തില് തെന്നിയോട് എന്ന് പറയുന്ന സ്ഥലമാണ്.
1: തെന്നിയോട് അല്ലേ?
0: വെന്നിക്കോട്.
1: വെന്നിക്കോട്, വെന്നിക്കോട്. ഓ ശരി ശരി, അവിടെയാണ്. ശരി, എന്ത് ചെയ്യുന്നു ലതിക? വീട്ടമ്മയാണോ അതോ എന്തെങ്കിലും ജോലി അതിന്റെ കൂടെ ചെയ്യുന്നുണ്ടോ?
0: ഞാൻ വീട്ടമ്മയാണ്. എനിക്ക് തയ്യലാണ് ഇഷ്ടം. ഞാൻ ബാഗ് ഒക്കെ നിർമ്മിക്കും. പക്ഷേ ഇപ്പോഴും കുറച്ച് എനിക്കൊരു സർജറി നടന്നു കാലിന്. അതിനുശേഷം അത് ചെയ്യാൻ പറ്റുന്നില്ല.
1: ഓ ശരി ശരി. അത് കുഴപ്പമില്ല. അതിപ്പോ നമുക്ക് അസുഖം, നമുക്ക് നമ്മൾ എന്താണ് കരുതി കൂട്ടിയൊന്നും വരുന്നതല്ലോ. നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടല്ലോ ഇതൊക്കെ. ഒരു ഏറ്റക്കുറച്ചിലില്ലാത്തൊരു ജീവിതം ഇല്ല. എന്താണ്
0: ഇത് പ്രതീക്ഷിക്കാതെ ഈ മഴ പെയ്തിടുന്ന സ്റ്റെപ്പിൽ ചെറുതായിട്ടൊന്ന് തെന്നിട്ട് ഈ കണങ്കാന്റെ ഭാഗത്താണ് പൊട്ടൽ വന്നത്. അപ്പൊ പിന്നെ സർജറി നടത്തിയത്.
1: അപ്പൊ ഈ തയ്യലൊക്കെ ഉള്ള ആൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് അല്ലേ, അതൊക്കെ ചെയ്യാനൊക്കെ അല്ലേ.
0: ഇപ്പൊ ഞാൻ ഒരു 6 മാസം ആവുന്നു. അപ്പൊ ഞാൻ നടന്ന് തയ്ക്കാനൊന്ന് നോക്കി. പക്ഷെ അധികം അങ്ങനെ ഇരിക്കാൻ എനിക്ക്
1: പറ്റുന്നില്ല.
0: കാല് നടക്കുമ്പോ വേദനയും നീരും വരുന്നുണ്ട്. ഞാൻ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്തു.
1: ആണല്ലേ. അപ്പൊ കാലിനൊക്കെ നല്ല റെസ്റ്റ് വേണ്ട ഒരു കാലമാണ്. പക്ഷെ എന്ത് ചെയ്യാം, നമ്മുടെ ജീവിതത്തിന്റെ അല്ലേ ഒഴുക്കിനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാതെയൊക്കെ ഇരിക്കാൻ പറ്റുകയില്ല അല്ലേ.
0: എന്തായാലും
1: വേദനയൊക്കെ കുറച്ച് നടക്കുന്നുണ്ട്. ആണ്. വീട്ടില് ആരൊക്കെയുണ്ട് ലതികയുടെ കൂടെ?
0: ഞാൻ പറഞ്ഞത് ആകാശവാണി എന്റെ രീതിയും ഞാനും മാത്രമാണ് ഇപ്പോൾ എന്റെ കൂട്ട്. അതാണെന്ന് ഞാൻ പറഞ്ഞത്.
1: ഓ ശരി ശരി ശരി ശരി. അപ്പൊ ഞങ്ങൾ മാത്രമേ ഉള്ളൂ കൂടെ, കണ്ടോ. ഞങ്ങൾ 24 മണിക്കൂറും കൂടെ ഉണ്ട് കേട്ടോ. വളരെ സന്തോഷത്തോടുകൂടി അനന്തപുരി എഫും അതുപോലെ തന്നെ ആകാശവാണി തുടർന്ന് കേൾക്കുക. ഞങ്ങൾ ഒപ്പം തന്നെയുണ്ട് ലതിക കേട്ടോ. ലതികയും ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നറിയുന്നത് സന്തോഷം. ഏത് പാട്ടാണ്? ആണ് ലതികയ്ക്ക് ഏത് പാട്ടാ കേൾക്കേണ്ടേ?
0: ബാബാ കല്യാണി എന്നുള്ള സിനിമയിലെ കൈ നിറയെ വെണ്ണ തരാം കവിളിലെ തുമ്മ തരാം കണ്ണന്റെ പാട്ട്.
1: അതെ, ജി വേണുഗോപാൽ പാടിയത്, വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ രചന, അലക്സ് പോളിന്റെ സംഗീതം അല്ലേ. നല്ലൊരു സെലക്ഷൻ ആണ് കേട്ടോ. എന്തൊരു നല്ല പാട്ടാണ്, സ്നേഹം നിറച്ചിട്ടുള്ള ഒരു പാട്ട്. അത് ലതികയ്ക്കായി ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിക്കോട്ടെ. ശരി, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കെ ശരി ശരി ലതിക.
0: ഓക്കെ.

0: കാതിലൊരു പാട്ടിലെ നമ്മുടെ അടുത്ത സുഹൃത്ത് നമ്മോടൊപ്പം ഉണ്ട്. ഹലോ, നമസ്കാരം.
1: നമസ്കാരം മാഡം.
0: നമസ്കാരം, ഇതാരാണ്?
1: കൊല്ലം ജില്ലയിലെ നിലമ്പേൽ കൈതോടുന്ന.
0: പേര്?
1: പേര് യൂസഫ് എന്ന്. എന്റെ സ്വന്തം സ്ഥലം വർക്കലയാണ് മാഡം. ഞാൻ ഇപ്പൊ താമസിക്കുന്ന കൊല്ലം ജില്ല നിലമ്പേൽ കൈതോട്.
0: അത് ശരി, കൈതൂർ അല്ലെ. നിലമേൽ, നിലമേൽ എന്ന് പറഞ്ഞ സ്ഥലം നല്ല പരിചയമുള്ളൊരു സ്ഥലമാണ് നിലമേൽ.
1: നിലമേൽ മാഡം.
0: എന്തോ
1: നിലമേൽ?
0: അതെ, നിലമേൽ. കാരണം എന്ന് വെച്ചാൽ നിലമേലുള്ള ഒരു വിമൽ കുമാർ, അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹത്തിന് പരിചയം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് പെട്ടെന്ന് അത് ഓർമ്മ വന്നത്. യൂസഫ് എന്ത് ചെയ്യുന്നു?
1: ഞാൻ കുറെ ആൾ ഗൾഫിലെ കൺസ്ട്രക്ഷൻ കമ്പനിയിലൊക്കെ ആയിരുന്നു.
0: എവിടെയായിരുന്നു ഗൾഫിലെവിടെ?
1: സൗദിയിലായിരുന്നു.
0: ഓ ശരി ശരി. എത്ര വർഷം ഉണ്ടായിരുന്നു സൗദിയില്?
1: ഞാൻ 10-15 വർഷം ഉണ്ടായിരുന്നു. പോയാണ്?
0: ഓ, ചെറുപ്രായത്തിൽ പോയതാണ്. പിന്നെ ഇങ്ങ് വന്നു അല്ലെ? ഇവിടെ ഇപ്പൊ ഇവിടെയാണ്
1: വന്ന്. രണ്ടുമൂന്ന് പശുവിനൊക്കെ വെച്ച് വളർത്തി ഇപ്പം നട്ടല സർജറി ചെയ്ത് അങ്ങനെ പാർട്ടി തന്നെ അനന്തപുരം തന്നെ എന്റെ ജീവൻ.
0: അപ്പൊ ഞങ്ങളെ ഞങ്ങളുടെ കൂടെ ഒപ്പം സഞ്ചരിക്കുന്ന ആളാണ് യൂസഫ് അല്ലേ?
1: നമ്മളെ 80 എന്റെ ചേട്ടൻ, ഞാൻ സ്കൂളിൽ പഠിയ സമയത്ത് എന്റെ ചേട്ടൻ റേഡിയോ എൽസൺ ഇലക്ട്രിക്കൽ വർക്കല അവിടെ റേഡിയോ കടയിലായിരുന്നു. അവിടെ നിന്ന് മർഫി റേഡിയോ ഉണ്ട്. അവിടെ വെച്ച് 81 വെച്ച് നമ്മളെ
0: കേൾക്കുന്നതാണ് അല്ലേ? അപ്പൊ റേഡിയോയോടുള്ള ഒരു സ്നേഹം എന്ന് പറയുന്നത് അത് എത്ര നമ്മള് പറഞ്ഞാലും എല്ലാരും പറയും ഇപ്പോഴെല്ലാം റേഡിയോ കേൾക്കുന്നു, എന്തുകൊണ്ട് കേൾക്കുന്നില്ല? അതാ കേട്ടില്ലേ യൂസഫ്
1: ഒക്കെ.
0: അതാണ് വളരെ സന്തോഷമുണ്ട്. യൂസഫിനെ പോലുള്ള ഒരുപാട് പേരെ ഞങ്ങൾക്ക് ഇങ്ങനെ കിട്ടുന്നു. അത് കേൾക്കുമ്പോ ആകാശവാണിക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. എന്തായാലും ഏത് പാട്ടാണ് വേണ്ടെന്ന് പറഞ്ഞോളൂ.
1: എനിക്ക് മാഡം, ഞാൻ ഗൾഫിൽ നിന്ന് വരാൻ നേരത്തെ ഗൾഫ് എയറിലാണ് ഗൾഫ് എയറിൽ വന്നിട്ട് അബുദാബി ഇങ്ങോട്ട് ഇതുകൊണ്ട് വരാൻ തരും. ഞാൻ ഉറങ്ങാന്ന് പറഞ്ഞ് പ്രൊഫൈലിൽ ഇരിക്കാൻ നേരത്ത് വേഷങ്ങളും പറഞ്ഞിട്ട് പടം ഇട്ട്
0: കേട്ടാ. വേഷങ്ങൾ, മമ്മൂട്ടി അഭിനയിച്ച സിനിമ
1: വേഷങ്ങൾ, ജന്മങ്ങൾ ഒരു പാട്ട് കണ്ട് ഹൃദയസ്പർശിയായി. ഇപ്പൊ ആ പാട്ട് കേട്ടാൽ ഇപ്പോഴും മനസ്സിൽ കണ്ണയാ എന്തെ അത്രയും.
0: തീർച്ചയായിട്ടും വളരെ അർത്ഥവത്തായ നമ്മുടെ ജീവിതത്തിന്റെ അല്ലെ
1: ഒരു.
0: അതെ അതെ, അതുമല്ല കൈതപ്പുറത്തിന്റെ വരികൾ എന്ന് പറയുന്നത് വളരെ നമ്മുടെ ജീവിതമായിട്ട് ചേർന്ന് നിൽക്കുന്ന വരികളാണ് അല്ലെ? അതുകൊണ്ട് തന്നെയാണ് അതിനോട് ഇത്ര ഇഷ്ടം. ഇഷ്ടമുള്ളതാണ്. ഇതിപ്പോ ഈ വേഷങ്ങൾ ആ പാട്ട് എഴുതിയത് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയാണ്. എസ് എ രാജ്കുമാറിന്റെ സംഗീതം, യേശുദാസ് പാടിയ പാട്ട്. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം എന്നാലേ യൂസഫ്.
1: ശരി മാഡം, ശരി മാഡം.
0: വളരെ സന്തോഷം വിളിച്ചതിൽ. നമുക്ക് പാട്ട് കേൾക്കാം.
1: ശരി ശരി മാഡം.

0: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് നാളെ മുതൽ തിയേറ്ററുകളിൽ.
1: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
4: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.

0: പ്രഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
2: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് നാളെ മുതൽ തിയേറ്ററുകളിൽ.
3: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
4: കാതിലൊരു പാട്ട് തുടരുകയാണ്. നമ്മോടൊപ്പം അടുത്ത സുഹൃത്തുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, നമസ്കാരം.
5: നമസ്കാരം മാഡം, ഞാൻ വിമല തോമസ്, പൂഴനാട് നിന്നും.
4: പൂഴനാട്. വിമല തോമസ്, വളരെ എന്താണ് ചിരപരിചിതയായ ഒരു ശബ്ദമാണ് ഇത്, പരിചിതമായ ശബ്ദമാണ്. വിമല നമ്മുടെ ആകാശവാണിയുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു, അല്ലേ? അതെ, ആകാശവാണിയുടെ പരിപാടികളിലും പുറത്തു വയ്ക്ക എന്തെങ്കിലും പരിപാടി നടന്ന അവിടെയും ഒക്കെ മാക്സിമം എത്താൻ ശ്രമിക്കുന്ന ഒരാൾ കൂടിയാണ് വിമല. അത്രത്തോളം സ്നേഹം ആകാശവാണിയോടും അനന്തപുരി എഫ്എമ്മിനോടും കാണിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷം കേട്ടോ. എന്തൊക്കെയാണ് വിമല വിശേഷങ്ങൾ? പൂഴനാട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
5: പൂഴനാട് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല.
4: മഴയൊക്കെ
5: വെയിലും ഒക്കെ സമ്മിശ്രമായിട്ട് വരുന്നുണ്ട് കാലാവസ്ഥ.
4: വിമല, വീട്ടിൽ എന്തെങ്കിലും കൃഷിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ചെറുതായിട്ട് വീട്ടിലെ ആവശ്യത്തിന് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
5: ഞാൻ പൂക്കളാണ് എനിക്കിഷ്ടം.
4: ആ, പൂക്കൾ
5: ചെടികളാണ് വെച്ചിട്ട്.
4: ആണോ, അത് ശരി. ഒരുപാട് ചെടികളുണ്ടോ അവിടെ? അതാണ് അതാണ്. അയ്യോ, അതൊരു അതിന് ഒരുപാട് സ്ഥലമൊക്കെ ഉള്ള, അല്ലെങ്കിൽ കുറച്ച് സ്ഥലമായിരുന്നാലും മതി. അവിടെ കുറച്ച് പൂക്കളൊക്കെ നമുക്ക് രാവിലെ എണീക്കുമ്പോഴേ ഇതൊക്കെ കാണുമ്പോ എന്തോ ഒരു സന്തോഷം അല്ലേ. നമ്മുടെ നട്ടുവളർത്തിയ ചെടിയിലെ ഒരു പൂ കാണുമ്പോ ഉള്ള സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല അല്ലേ.
5: അതെ, ഉറക്കണീറ്ററിന് പൂക്കളെയാണ് ഞാൻ നോക്കാൻ പോകുന്നത്.
4: പിന്നെ വീട്ടിലെല്ലാരും സുഖമായിരിക്കണല്ലോ? എന്താണ് വിമല പറഞ്ഞത്?
5: ഒത്തിരി പൂക്കൾ വിരിഞ്ഞിരിക്കുന്നു, അപ്പൊ ഞാൻ അല്പം മുമ്പേ നോക്കിട്ട് വന്നതാണ്. അതിന്റെയൊക്കെ ഓരോന്നിന്റെയും ഭംഗി ഇങ്ങനെ ആസ്വദിച്ചിട്ട് വന്നു.
4: അതാണ്, അത് പറയുമ്പോ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആ പൂക്കൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. നമ്മള് മനസ്സുകൊണ്ട് വിമലയുടെ ആ പൂഴനാട്. എന്തോ അതാണ്, എന്തൊരു നല്ല മനോഹരമായ ഒരു കാഴ്ചയാണത് ശരിക്കും. പൂക്കൾ എന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതിയിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൊന്ന്. നമ്മളിപ്പോ ഒരു അല്പം വിഷമമുണ്ടെങ്കിൽ വെളിയിലേക്ക് ഇറങ്ങി ഒരു പൂവിനെ ഒന്ന് നോക്കിയാൽ നമുക്ക് ശരിക്കും ഒരു ആശ്വാസം മനസ്സിലേക്ക് എത്തും. ഒരു ഗാനം കേൾക്കുമ്പോൾ കിട്ടുന്ന ആശ്വാസം പോലെ തന്നെ ഒരു പൂവ് കാണുമ്പോഴും നമുക്ക് ആശ്വാസം ഉണ്ടാകും അല്ലേ. അതെ അതെ,
5: കിളികള് വരുന്നത്.
4: അതെ അതെ. അപ്പൊ വിമലക്ക് ഇന്ന് നമ്മള് സന്തോഷം നൽകാനായി ഏത് പാട്ട് കേൾപ്പിക്കണം?
5: മാന്തളിരൻ പട്ട് ചുറ്റിയ മാർഗരിപ്പൻ കന്യകൈ മാന്മിഴി നീ ഒന്ന് നില്ല്.
4: ആ, വരി മുഴുവൻ കാണാതെ പഠിച്ചിരിക്കുകയാണ് അല്ലേ.
5: ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട്. ഉത്തം സിംഗ് സാറിന്റെ.
4: അതെ, ഉത്തം സിംഗ് സംഗീതം. ഓ എൻ വി കുറുപ്പിൻ.
5: എനിക്ക് സാറിന്റെ വരികളും മനോഹരമാണ്.
4: യേശുദാസാണ് പാടിയത്.
5: ദാസിട്ടൻ പാടിയ പാട്ട്.
4: അതെ, ഇതിലപ്പുറം ഇനി എന്ത് വേണം അല്ലേ. നല്ല പ്രേം പൂജാരി എന്ന ചിത്രത്തിലെ പാട്ടാണ്. അതെ. അപ്പൊ വിമല, ഈ പാട്ട് നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ ആസ്വദിക്കാം. അപ്പോ ആകാശവാണിയോടൊപ്പമുള്ള യാത്ര ഇനിയും തുടരുക, ഞങ്ങളോടൊപ്പം തന്നെ എപ്പോഴും ഉണ്ടാവുക കേട്ടോ.
5: അത് എനിക്ക് കുട്ടിക്കാലം മുതലേ ഓർമ്മ വെച്ച നാൾ മുതലേ ഉണ്ട് റേഡിയോ ആയിട്ടുള്ള സൗഹൃദം.
4: അതെ, അത് തുടരട്ടെ. അതെ, അത് തുടരട്ടെ. പരിപാടികളെല്ലാം കേൾക്കുക. ഇതുപോലെ ഒരു കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് സംസാരിക്കാം കേട്ടോ. ശരി വിമല, നമുക്ക് പാട്ട് കേൾക്കാം. സന്തോഷം.
5: ഓക്കേ.

0: കാതലൊരു പാട്ടിലെ നമ്മുടെ അടുത്ത സുഹൃത്തിലേക്ക് നമുക്ക് പോകാം. നമസ്കാരം. ആരാണ്, പേര്, സ്ഥലം ഒക്കെ ഒന്ന് ആദ്യം പറയാമോ? ആറ്റിങ്ങൽ. ആറ്റിങ്ങൽ എവിടെയാണ് റീജ? ആണോ, ശരി ശരി. എന്തൊക്കെയാണ് റീജയുടെ വിശേഷങ്ങൾ കേൾക്കട്ടെ. എന്ത് ചെയ്യുന്നു റീജ? എവിടെയെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? അത് ഹെൽത്ത് സൂപ്പർവൈസർ. ഓഹോ ഹോ, അത് ശരി. ആറ്റിങ്ങൽ തന്നെയാണോ? ആറ്റിങ്ങൽ തന്നെയാണോ? മണമ്പൂർ. ആണോ? അപ്പൊ എങ്ങനെയാ യാത്ര? അവിടുന്ന് അടുത്താണോ? അപ്പോ ടൂ വീലർ ഉണ്ട് അല്ലേ, അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല. റീജ, അപ്പൊ ഈ ജോലിയായിട്ട് ബന്ധപ്പെട്ട് വേറെ സ്ഥലങ്ങളിലൊക്കെ സ്ഥലമാറ്റം കിട്ടി പോയിട്ടുണ്ടാവുമല്ലോ അല്ലേ?
1: പോയി. ഞാന് ഇപ്പൊ എന്റെ സ്ഥിരം ആളായിരുന്നു, പക്ഷേ പ്രൊമോഷനൊക്കെ ആയി. 16 മാസം കണ്ണൂര് ഫോട്ടോയൊക്കെ കറങ്ങിയപ്പോ തട്ടി കിട്ടു.
0: ആഹാ, കണ്ണൂര്. കണ്ണൂര് പോയി അല്ലേ? കണ്ണൂര് എത്ര മാസം? 16 മാസം. എത്ര നാളുണ്ടായിരുന്നു കണ്ണൂര്?
1: 8 മാസം കണ്ണൂര്, 8 മാസം കോട്ടയം.
0: കോട്ടയത്ത്. ശരി ശരി. ഇതിൽ കണ്ണൂരാണോ കോട്ടയമാണോ? തിരുവനന്തപുരത്തെ വെച്ച് നോക്കുമ്പോ കൂടുതൽ ഒരു താമസിക്കാനും ഒക്കെ നല്ല, നമുക്ക് മനസ്സിന് ഒരു സന്തോഷം. മറ്റേ നമ്മുടെ കോലം, അതെ അല്ലേ, നമ്മുടെ തെയ്യം, അതൊക്കെ കാണാൻ പറ്റും അല്ലേ? അവസരം കിട്ടി. ആഹ്, അതൊക്കെ എന്തൊരു സന്തോഷമുള്ള ദിവസങ്ങളായിരിക്കും അല്ലേ, അതൊക്കെ നേരിട്ട് കാണുക.
1: അതാണ്
0: റീജിയുടെ വീട്ടിലാരൊക്കെ ഉണ്ട്?
1: എന്റെ വീട്ടിൽ ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ, ഹസ്ബൻഡ് പുറത്താണ്. ഞാൻ കണ്ടുള്ളൂ.
0: ആണോ, ശരി ശരി.
1: ദുബായിലാണ്.
0: ദുബായിലാണോ? ഓ, എന്താണ് അദ്ദേഹത്തിന്റെ പേര്? ശശികുമാർ. അപ്പൊ അദ്ദേഹം വിളിക്കുമ്പോഴത്തേക്കും ഞങ്ങളുടെ അനന്തപുരി FM-ന്റെയും ആകാശവാണിയുടെ ഒക്കെ അന്വേഷണം പറയണം കേട്ടോ റീജ. പ്രത്യേകം ചോദിച്ചു എന്ന് പറയണം. അതെ, അപ്പൊ അദ്ദേഹത്തിനോട് പറയണം പ്രത്യേകം അവരെല്ലാവരും അന്വേഷണം അറിയിച്ചിട്ടുണ്ട് എന്ന് പറയണം കേട്ടോ. ശരി ശരി. ആണ് റീജയ്ക്ക് ഇപ്പൊ ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: എനിക്ക് വിക്രമാദിത്യയിലെ മഴനില കുളിരുമായ
0: പാട്ടുണ്ട്. അതെ, നജീം അർഷാദും സൗമ്യ TR-ഉം പാടിയത്. രചന സന്തോഷ് വർമ്മ, സംഗീതം ബിജിപാൽ അല്ലേ? അപ്പൊ ആ പാട്ട് നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടു കൂടി കേൾക്കാം.
1: അതെ,
0: ജോലി എല്ലാം സുഖകരമായി പോകട്ടെ. അത് പ്രത്യേകിച്ച് റീജയ്ക്കും അതുപോലെ തന്നെ ഭർത്താവ് ശശികുമാറിനും ഒക്കെ ആയുരാരോഗ്യ സൗഖ്യവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം. ശരി, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. ശരി.

0: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് നാളെ മുതൽ തിയേറ്ററുകളിൽ.
1: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോകണമെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
3: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: കാതിലൊരു പാട്ട് തുടരുകയാണ്. നമ്മോടൊപ്പം അടുത്ത സുഹൃത്തും ചേരുന്നുണ്ട്. നമസ്കാരം.
5: നമസ്കാരം മാഡം.
4: ആ, ഇത് ആരാണ്?
5: ഞാൻ ആദ്യം ഒരു സ്ഥലത്തിന് വന്ന് പറഞ്ഞു, ശ്രീപതി ഗായത്രി വേണം അറിഞ്ഞു. എന്റെ മകളും ഈ ഗായത്രി ദേവി ഉണ്ട്.
4: ആണോ? അത് ശരി. ഓഹോ, മകളുടെ പേര് ഗായത്രി ദേവി എന്നാണോ? അത് ശരി.
5: ഗായത്രി ദേവി ആണ്. മകള് ശ്യാമ, ശ്യാമ എന്നാണ്.
4: ശ്യാമ.
5: രണ്ടുപേരും സ്കൂൾ അധ്യാപകരാണ്. പഠിക്കുന്ന മോളാണ് ശ്യാമ.
4: ആണോ? ശരി ശരി.
5: പഠിപ്പിക്കുന്ന അധ്യാപിക.
4: ആണോ? ഓക്കെ. താങ്കൾ എവിടുന്നാണ് സംസാരിക്കുന്നത്? ശാർക്കര ദേവി ക്ഷേത്രത്തിനടുത്ത്. ശരി. പേര്?
5: അതെ അതെ.
4: എന്തോ പേര്? പേര്?
5: എന്റെ പേര് ശശിധരൻ.
4: ശരി. എന്ത് ചെയ്യുന്നു താങ്കൾ?
5: ഞാന് മെഡിക്കൽ കോളേജ്
4: ജീവനക്കാരനായിരുന്നു.
5: ഭാര്യ രേണുക.
4: രേണുക.
5: മകൾ ശ്യാം. രണ്ടാമത്തെ മകള് ഗായത്രി ദേവി.
4: ഗായത്രി ദേവി.
5: ഇവിടെ ഈ രണ്ടുപേർക്ക് രണ്ട് മക്കളുണ്ട്.
4: ആണോ? അപ്പൊ കൊച്ചുമക്കൾ, അങ്ങനെ കൊച്ചുമക്കളുടെ സന്തോഷവും കളിയും ചിരിയും ഒക്കെ കണ്ട് അങ്ങനെ രേണുക ചേച്ചിയും ശശിധരൻ നായർ സാറും അങ്ങനെ സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകുന്നു അല്ലേ? അതെ അതെ. ഈ റിട്ടയർമെന്റ് കഴിഞ്ഞിട്ടുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത് എന്താണ്? വീട്ടിലെ കാര്യങ്ങൾ നോക്കാനുള്ള കാര്യങ്ങളാണോ അതോ മറ്റെന്തെങ്കിലും?
5: അല്ല, വേറെ ചെറിയൊരു ബിസിനസ് ആയിരിക്കും. മൊബൈൽ റീചാർജ് ഷോപ്പ് നാട്ടിലുള്ളതുകൊണ്ട്
4: ചെയ്യുന്നത്. ഓ ശരി ശരി. അപ്പൊ അദ്ദേഹം ആ ഒരു ഷോപ്പും കൂടി താങ്കൾ നോക്കിയിരുന്നു ഈ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത്? ഇതും ചെയ്തിരുന്നു അല്ലേ?
5: ആണ്.
4: പിന്നെ റേഡിയോ കേൾക്കുന്നത് ഫുൾ ടൈം കേൾക്കാറുണ്ടോ? നമ്മുടെ
5: കേൾക്കുന്ന പറഞ്ഞാൽ രാവിലെ എണ്ണീറ്റാണെ ആദ്യ സുപ്രഭാതം മുതൽ ഇപ്പോഴുള്ള എല്ലാം ഇവിടെ ഉള്ള സമയം മുഴുക്ക
4: കേട്ടുകൊണ്ടേയിരിക്കും അല്ലെ? സുഭാഷിതം മുതൽ കേൾക്കുന്നതായിരിക്കും അല്ലെ? സുഭാഷിതം മുതൽ ശരി. അപ്പൊ ഇന്ന് വളരെ സന്തോഷമുണ്ട് നമ്മുടെ ഉടപ്പം ഉള്ള ഒരാളെ തന്നെ നമുക്ക് കിട്ടിയതില്. ഏത് പാട്ടാണ് കേൾക്കേണ്ടേ?
5: ചിത്രത്തിലെ
4: ആ ഗാനമാണല്ലേ? അത് ഹരിനാരായണന്റെ രചന, ഫോർ മ്യൂസിക്സിന്റേതാണ് സംഗീതം. എം ജി ശ്രീകുമാറും ശ്രേയാ ജയദീപും പാടിയത് അല്ലേ? അതിപ്പോ ആരാണ്? കൊച്ചുമക്കൾ ആരോ ആണെന്ന് തോന്നുന്നു പാട്ട് ചോദിക്കുന്നതാണോ? ശ്യാമ, ശ്യാമയാണ് ചോദിച്ചത്. ശ്യാമയാണ് ചോദിച്ചത്. ഞാൻ വെച്ചു ഗായത്രി. ആണോ? ശരി ശരി. അപ്പൊ വരുമ്പോ അന്വേഷണം പറയൂ. ഒരു ഗായത്രി ദേവി അന്വേഷിച്ചിരുന്നു എന്ന് കൂടി
5: പറഞ്ഞേക്കോ.
4: വളരെ സന്തോഷം കേട്ടോ, വളരെ സന്തോഷം. എല്ലാരോടും അന്വേഷണം പറയുക, നമുക്ക് പാട്ട് കേൾക്കാം.
5: എല്ലാവർക്കും
4: ആ സന്തോഷം, വളരെ സന്തോഷം. നമുക്ക് പാട്ട് കേൾക്കാം. ശരി ശരി.
5: ഓക്കെ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് നാളെ മുതൽ തിയേറ്ററുകളിൽ.
2: കാതിലൊരു പാട്ടിൽ നമ്മുടെ അടുത്ത സുഹൃത്താണ് ഇപ്പോ ചേരുന്നത്. ഹലോ, നമസ്കാരം. പേര് പറയാമോ? പേരും സ്ഥലവും.
3: ജിജോ.
2: ജിജോ
3: കുന്നത്തുകാൽ.
2: ജിജോ കുന്നത്തുകാൽ. കുന്നത്തുകാൽ എന്ന് പറയുന്നത് നെയ്യാറ്റിങ്കര കഴിഞ്ഞ് പോകുന്ന സ്ഥലം അല്ലേ? കുന്നത്തുകാൽ കേട്ടിട്ടുണ്ട്, കേട്ടിട്ടേ ഉള്ളൂ, വന്നിട്ടില്ല. ചിലപ്പോ അതുവഴിയൊക്കെ പോകുമ്പോ കണ്ടിട്ടും ഉണ്ട് പേര് കുന്നത്തുകാൽ എന്നുള്ള പേര്. ജിജോ എന്ത് ചെയ്യുന്നു? എന്താണ് പഠിച്ചതൊക്കെ ജിജോ? പഠിച്ചതൊക്കെ അത് ശരിയാ. അപ്പൊ ആ ഫീൽഡിലുള്ള ജോലിയൊക്കെ ആയിരിക്കും നോക്കുന്നത് അല്ലേ? സ്റ്റാച്യു ഇവിടെ ഇവിടെ സ്റ്റാച്യൂലല്ലേ? ആ ഹാ, കണ്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് അറിഞ്ഞൂടാ, കണ്ടിട്ടുണ്ട്. അവിടെയാണോ പഠിച്ചത്? ശരി ശരി. അപ്പൊ ജിജോ എന്തായിരുന്നു ജിജോയുടെ കുട്ടിക്കാലം മൂലം നമുക്കൊരു ആഗ്രഹം ഉണ്ടാവില്ലേ, എനിക്ക് ഇതാവണം അല്ലെങ്കിൽ എനിക്ക് അതാവണം? അപ്പൊ ജിജോയുടെ മനസ്സിൽ ഉണ്ടായിരുന്ന ആഗ്രഹത്തിനനുസരിച്ച് തന്നെയാണോ ഇപ്പൊ ജിജോ ഈ പഠിത്തത്തിനുള്ള വിഷയം തിരഞ്ഞെടുത്തതും ജോലി അന്വേഷിക്കുന്നതും ഒക്കെ ആണ് അല്ലേ? ചിലർക്ക് അങ്ങനെ എന്താണ് ആണ്. ഓക്കെ, അപ്പൊ അത് അത് അതുകൊണ്ട് വേറെ തിരിഞ്ഞു പഠിച്ചതായിരിക്കും അല്ലേ ഇത്? അത് കുഴപ്പമില്ല, നമുക്കൊരു ജോലി കിട്ടണം, അതിനു വേണ്ടുന്ന രീതിയിലുള്ള ഒരു ഇത് കണ്ടെടുക്കുക, നമ്മൾ പഠിക്കുക. ബാക്കിയെല്ലാം വരുന്ന വഴിക്ക് വരും. ജിജോ ഇപ്പൊ പോകുന്നില്ല. ശരി ജിജോ, വീട്ടിലാരൊക്കെയുണ്ട്? ചേച്ചി. ചേച്ചി എന്ത് ചെയ്യുന്നു? വീട്ടില് തന്നെ, വീട്ടില് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരും അല്ലേ? ചേച്ചിയുടെ പേരെന്താ ജിജോ? മിനി. ഓ ശരി ശരി. ഓ, ഈ കുന്നത്തുകാല് എന്ന് പറഞ്ഞ സ്ഥലമേ അതൊരു ഗ്രാമപ്രദേശമാണോ?
3: ആണ്.
2: ആ, അത്ര ഗ്രാമമല്ല അല്ലേ? ആണ്. അപ്പൊ ഈ വൈകുന്നേര സമയത്തൊക്കെ ഫ്രണ്ട്സുമായിട്ടൊക്കെ കറങ്ങാൻ പോവാറില്ലേ? ഓ ശരി ശരി. ആ വൈകുന്നേരം ആകുമ്പോ ഇങ്ങനെ ഇപ്പോഴത്തെ ആൾക്കാരുടെ ഒരു ശീലമാണ് വൈകുന്നേരം ഒന്ന് പുറത്തു പോയി ഒരു ചായയൊക്കെ കുടിക്കുമ്പോ ഒരു സന്തോഷം അല്ലേ? ഓക്കെ. അപ്പൊ ജിജോ, ആകാശവാണി അനന്തപുരി എഫ് എം ഒക്കെ കേൾക്കുന്ന ആളാണെന്ന് അറിയാം. അപ്പൊ ഏത് പാട്ടാണ് വേണ്ടത്? ആ, ശ്രീകുമാരൻ തമ്പിയുടെ രചന, ഇളയരാജയുടെ സംഗീതം, എം ജി ശ്രീകുമാരൻ ചിത്രയും പാടിയത്. അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ ജിജോ? അപ്പൊ എല്ലാവിധ ഭാവുകങ്ങളും, നല്ലൊരു ജോലി കിട്ടട്ടെ, അതൊക്കെ കിട്ടിക്കഴിഞ്ഞ് വീണ്ടും നമ്മളെ വിളിക്കണം കേട്ടോ, നമുക്ക് സംസാരിക്കാം. ഓക്കെ ജിജോ, എല്ലാവിധ ആശംസകളും.

0: കാതൊരു പാട്ടിലെ നമ്മുടെ ഇന്നത്തെ അവസാനത്തെ ഒരു അതിഥി ചേരുകയാണ്. ഹലോ, നമസ്കാരം.
1: നമസ്കാരം മാഡം.
0: ആ നമസ്കാരം, എന്താണ് പേരെന്താണ്?
1: എന്റെ പേര് ശീജ, മൂങ്ങോട്.
0: മൂങ്ങോട്? ആഹാ, മൂങ്ങോട്. ആ ശരി. ആ അതായത് ആ മനസ്സിലായി, മൂങ്ങോട്. ആ ഷീജ എന്ത് ചെയ്യുന്നു? ഷീജ ആണ്. ശരി, അപ്പൊ നമ്മുടെ അനന്തപുരി എഫും ആകാശവാണിയും ഒക്കെ സ്ഥിരമായി കേൾക്കുന്ന ആളാണ് അല്ലേ? ആണ്, വളരെ സന്തോഷം അത് കേൾക്കുമ്പോ. ഏത് പാട്ടാ കേൾക്കേണ്ടത്? നമുക്ക് സമയം അധികം ഇല്ലാത്തോണ്ടാണ് കേട്ടോ.
1: എനിക്ക് പ്രേമഗീതങ്ങളിലെ നിറയുന്നു ജീവനിൽ.
0: അതെ, ദേവദാസിന്റെ വരികൾ, ജോൺസന്റെ സംഗീതം, യേശുദാസ് പാടിയത് അല്ലേ? ഓക്കെ ഷീജ, നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ. വളരെ സന്തോഷം.
1: ഓക്കെ ഓക്കെ,
0: ശരി.

0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പാരീസിൽ നടക്കുന്ന യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യാ സ്റ്റാർട്ടപ്പ് പരിപാടിയായ വിവാടെക് 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. രാജ്യത്തെ എല്ലാ റിഫൈനറികളും ആവശ്യത്തിന് അസംസ്കൃത എണ്ണ ശേഖരത്തോടെ പൂർണ്ണ ശേഷിപ്പിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും പെട്രോൾ ഡീസൽ എന്നിവയുടെ മതിയായ ശേഖരമുണ്ടെന്നും കേന്ദ്ര സർക്കാർ. ഈ മാസം 21 നടക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷ സ്വതന്ത്രവും നീതിയുക്തവുമായ രീതിയിൽ നടത്തുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉറപ്പാക്കിയതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. മുഖ്യമന്ത്രി VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. ബജറ്റിന്മേലുള്ള പൊതുചർച്ച തിങ്കളാഴ്ച മുതൽ. കള്ളപ്പണം വെളുപ്പിക്കൽ, അവയവക്കടത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലെ 10 കേന്ദ്രങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തുന്നു. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി കന്നുകാലികളിലെ കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ് പദ്ധതിയുടെ 8-ാം ഘട്ടത്തിന് നാളെ സംസ്ഥാനത്ത് തുടക്കമാവും. പത്തനംതിട്ട ഗവിയിൽ അങ്കണവാടി ജീവനക്കാരിയായ യുവതി മരിച്ച സംഭവത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ഒരാളെ ഇടുക്കി വണ്ടിപ്പെരിയാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ICC വനിതാ 2020 ലോകകപ്പിൽ രാത്രി 11 മണിക്ക് വെസ്റ്റിൻഡീസ് സ്കോട്ട്ലൻഡിനെ നേരിടും. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ചെക്കിയ സൌത്ത് ആഫ്രിക്ക പോരാട്ടം രാത്രി 9:30. പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.

0: ആകാശവാണി അനന്തപുരി FM 101.9. വായനാ ദിനാചരണത്തോടനുബന്ധിച്ച് ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ശംസുദ്ദീൻ നൽകുന്ന സന്ദേശം ഇപ്പോൾ കേൾക്കാം.
1: പ്രിയമുള്ളവരെ, എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ സ്നേഹാഭിവാദ്യങ്ങൾ. June 19 കഴിഞ്ഞ കുറേ വർഷങ്ങളായി ശ്രീ പി എൻ പണിക്കരുടെ സ്മരണയിൽ നമ്മൾ വായനാ ദിനമായി ആചരിക്കുകയാണ്. ഈ വർഷവും June 19 വായനാ ദിനം നമ്മൾ സമുചിതമായി ആചരിക്കുന്നു. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ കനകക്കുന്ന് കൊട്ടാരത്തിൽ വെച്ച് നടക്കുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി ഈ വർഷത്തെ വായനാ ദിന പരിപാടികൾക്ക് സമാരംഭം കുറിക്കുകയാണ്. തുടർന്ന് ഒരു മാസക്കാലം സ്കൂളുകളിൽ, പൊതു ഇടങ്ങളിൽ എല്ലാം വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന വിവിധ പരിപാടികളാണ് പി എൻ പണിക്കർ സ്മാരക ഫൗണ്ടേഷൻ തയ്യാറാക്കിയിട്ടുള്ളത്. വായന ഒരു സമൂഹത്തിൽ വളരെ സജീവമായി നിലനിൽക്കണം, വായിച്ച് വളരണം. കുഞ്ഞുണ്ണിമാഷ് പറഞ്ഞതുപോലെ വായിച്ചാൽ വളരും, വായിക്കാതെയായാൽ അല്ലെങ്കിൽ വായിച്ചില്ലെങ്കിൽ വളയും. വളരെ സാധാരണമായ ഒരു പ്രയോഗമാണ്, പക്ഷേ അതിനകത്ത് ഒരുപാട് അർത്ഥപൂർണമായ കാര്യങ്ങളുണ്ട്. വായനയ്ക്ക് ഒരു സമൂഹത്തിൽ എത്രമാത്രം പ്രാധാന്യമുണ്ട്, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ ഒക്കെ വലിയ പ്രാധാന്യമാണ് ഉള്ളത്. പക്ഷെ പൊതുവെ ഇപ്പോഴുള്ള ഒരു ആക്ഷേപം, വായന കുറഞ്ഞു വരുന്നു, കഴിഞ്ഞ തലമുറകളിൽ ഉണ്ടായിരുന്നത് പോലെ ഇന്ന് വായനയില്ല, അതിൽ കുറേയൊക്കെ വസ്തുതയുണ്ട് താനും. അപ്പോൾ അങ്ങനെ വായന കുറയരുത്, സമൂഹത്തിൽ വ്യക്തികളിൽ വായനാശീലം ശക്തിപ്പെടുത്തണം. അതിനാണ് പി എൻ പണിക്കരുടെ സ്മരണാദിനത്തിൽ നമ്മൾ തുടക്കം കുറിച്ച് ആ ഓർമ്മകളിൽ വായനയെ ശക്തിപ്പെടുത്താനുള്ള വിവിധ കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതിൽ പൊതു ഇടങ്ങളിലുള്ള പ്രചരണ പരിപാടികൾ, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വ്യത്യസ്തമായ പ്രചാരണ പരിപാടികൾ.

വെച്ചിട്ടുണ്ട്. വായനക്കളരി, അധ്യാപകരെ ആദരിക്കൽ, ഗുരുവന്ദനം, സെമിനാറുകൾ ഒക്കെ വായനയുമായി ബന്ധപ്പെടുത്തി ആ ഒരു മാസാചരണമായിട്ട് വ്യത്യസ്തമായ പരിപാടികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വായനയെ ശക്തിപ്പെടുത്തേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും അനിവാര്യമായ ഒരു സംഗതിയാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് പി എൻ പണിക്കർ ഫൗണ്ടേഷൻ ഇത്തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. നമ്മുടെ പൊതു

0: സംസ്കാരം നമുക്കിടയിൽ ശക്തിപ്പെട്ടു വരണം. അതിനെ ഈ പ്രചാരണ പരിപാടി ഉപകരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ നേരുകയാണ്.
1: വായന ദിനാചരണത്തോടനുബന്ധിച്ച് ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ നൽകിയ സന്ദേശമാണ് ഇപ്പോൾ കേട്ടത്.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ശങ്കർ ഗണേഷ് ഈണം പകർന്ന് ജയചന്ദ്രനും വാണി ജയറാമും പാടിയ ഗാനമാണ് ആദ്യം ചിത്രം കാലം.

ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾ, ജാസി ഗിഫ്റ്റിൻ്റെ സംഗീതം, ചിത്രം അശ്വാരൂഢൻ.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂറിയിൽ വിപ്ലവം സൃഷ്ടിച്ച ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് നാളെ മുതൽ തിയേറ്ററുകളിൽ.
4: ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. ഫൈവ് ഫിംഗേഴ്സ് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും സുജാതയും പാടിയ ഗാനം കേൾക്കാം. രചന സച്ചിദാനന്ദൻ പുഴങ്കര, സംഗീതം ബേണി ബെന്നി ജോൺസൺ.

0: സ്വർണം വാങ്ങാൻ ഇനി ഒരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.
1: ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. ഇൻഡിപെൻഡൻസ് എന്ന ചിത്രത്തിനു വേണ്ടി സ്വർണലതയും സംഘവും പാടിയ ഗാനമാണിനി. രചന എസ്. രമേശൻ നായർ, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെയൊക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
1: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് നാളെ മുതൽ തിയേറ്ററുകളിൽ.
4: ചലച്ചിത്രഗാനങ്ങളിൽ ഇനി കൈതപ്രത്തിന്റെ വരികൾക്ക് സുരേഷ് പീറ്റേഴ്സിന്റെ സംഗീതത്തിൽ മനോയും സ്വർണലതയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം തെങ്കാശി പട്ടണം.

0: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്
1: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
2: നിന്റെ ആഗ്രഹം എന്താ?
3: ഡിഗ്രി ചെയ്യണം, IAS ഒന്ന് ട്രൈ ചെയ്യണം.
2: എങ്കിൽ നിഷ് കന്യാകുമാരിയിൽ BA പൊളിറ്റിക്കൽ സയൻസ് കോഴ്സ് ഉണ്ടല്ലോ. ഡീംഡ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അവരുടെ സിലബസിന്റെ 60% IAS ടീച്ചിംഗ് പാറ്റേണിലാണ്.
4: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
5: എബ്രഹാം ആൻഡ് ലിങ്കൺ എന്ന ചിത്രത്തിന് വേണ്ടി മധു ബാലകൃഷ്ണൻ പാടിയ ഗാനം കേൾക്കാം. രചന ബാലചന്ദ്രൻ ചുള്ളിക്കാട്, സംഗീതം ഔസേപ്പച്ചൻ.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
1: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡ് അനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: കൈതപ്പുറത്തിന്റെ വരികൾ, എം ജി രാധാകൃഷ്ണന്റെ സംഗീതം, അദ്വൈതം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ പാടിയത്.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് നാളെ മുതൽ തിയേറ്ററുകളിൽ.

0: ആകാശവാണി അനന്തപുരി FM 101.9.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. ജൈവ കൃഷിക്ക് പ്രാധാന്യം നൽകുന്നതുപോലെ ഇന്ന് ധാരാളം കർഷകർ പ്രകൃതി കൃഷിയും കൃഷിയിടത്തിൽ അവലംബിച്ചു കാണുന്നുണ്ട്. നമുക്കിന്ന് പ്രകൃതി കൃഷിയുടെ കൂടുതൽ വിശേഷങ്ങൾ കേട്ടാലോ? പ്രകൃതി കൃഷിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് കൊട്ടാരക്കര സദാനന്ദപുരം കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അഗ്രോണമി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീമതി നീരജ സി ആർ ആണ്. ഭൂമിയുടെ സുസ്ഥിരമായ നിലനിൽപ്പിന് പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നുള്ളതും ചെലവ് നന്നേ കുറഞ്ഞതുമായ പ്രകൃതി കൃഷി രീതികൾക്ക് കർഷകർക്കിടയിൽ പ്രചാരം ഏറിവരികയാണ്. എന്താണ് ഈ പ്രകൃതി കൃഷി? കർഷകർക്കിടയിൽ ഈ രീതികൾ എത്രത്തോളം സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്? പ്രകൃതി കൃഷിയുടെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഇതേക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
2: തീർച്ചയായും. പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നുള്ള ഒരു കൃഷിരീതിയാണ് പ്രകൃതി കൃഷി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പണ്ടുകാലം മുതൽക്കേ നമ്മുടെ പൂർവികർ ചെയ്തു വന്നിരുന്ന ഒരു കൃഷിരീതിയാണ്. കാലക്രമേണ അത് അന്യം നിന്നുപോയി. എന്നാൽ ഇന്നത്തെ ഒരു സുസ്ഥിരമായ നിലനിൽപ്പിന് ഈ ഒരു കൃഷിരീതിയിലേക്ക് തിരിച്ചു വരേണ്ടത് ആവശ്യമായി തീർന്നിരിക്കുകയാണ്. ഈ അവസരത്തിൽ ആണ് പ്രകൃതി കൃഷിരീതികൾ കർഷകർക്കിടയിൽ ജൈവ കൃഷിയോടൊപ്പം തന്നെ ഏറെ പ്രാധാന്യമായും സ്വീകാര്യത വർദ്ധിക്കുന്നതായും കണ്ടുതുടങ്ങിയത്. പരമ്പരാഗത കാർഷിക മുറകൾക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രകൃതി കൃഷിരീതികൾ അനുവർത്തിക്കുന്നത്. പൂർണമായും പ്രകൃതിദത്തമായ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ഈ പ്രകൃതി കൃഷിരീതിയിൽ നമ്മൾ സ്വീകരിക്കാറുള്ളത്. നാടൻ പശുക്കൾ തന്നെയാണ് ഇതിന്റെ ആധാരം. നാടൻ പശുവിന്റെ ചാണകം, അതുപോലെ തന്നെ ഗോമൂത്രം, മറ്റ് സസ്യാധിഷ്ഠിതമായ കൂട്ടുകൾ, ഇവയൊക്കെയാണ് പ്രകൃതി കൃഷിയിൽ പ്രധാന ഉൽപ്പന്നോപാധികളായും സസ്യസംരക്ഷണ മാർഗങ്ങളായും നമ്മൾ അനുവർത്തിച്ചു വരുന്നത്. ഇന്ത്യയിൽ തന്നെ പ്രകൃതി കൃഷി വ്യാപനം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷങ്ങളിൽ വളരെ കൂടുതലാണ്. ശ്രീ സുഭാഷ് പാലേക്കർ എന്ന വ്യക്തിയാണ് പ്രകൃതി കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. പ്രാദേശികമായി ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളും നാടൻ പശുവും ഉണ്ടെങ്കിൽ തന്നെ സുസ്ഥിരമായ രീതിയിൽ തന്നെ കൃഷി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അനുമാനം. അദ്ദേഹത്തിന്റെ ഈ കൃഷിരീതിയെ സുഭാഷ് പാലേക്കർ നാച്ചുറൽ ഫാമിംഗ് അഥവാ സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇന്ത്യയിലെ തന്നെ 17 സംസ്ഥാനങ്ങളിലായി ഏകദേശം 13.05 ലക്ഷം ഹെക്ടറിൽ ഇന്ന് പ്രകൃതി കൃഷിരീതികൾ പിന്തുടർന്നു വരുന്നു. മുൻ വർഷത്തെ അപേക്ഷിച്ച് ഈ കണക്കുകളിലുള്ള വർധനവ് തന്നെ പ്രകൃതി കൃഷിരീതിയുടെ സ്വീകാര്യത വ്യക്തമാക്കുന്നുണ്ട്. പ്രകൃതി കൃഷിയുടെ പ്രധാന ഘടകങ്ങൾ അഥവാ 4 ചക്രങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത് ബീജാമൃതം, ജീവാമൃതം, പുതയിടൽ, വാപ്സ എന്നിവയാണ്. ഇനി ബീജാമൃതത്തെക്കുറിച്ച് മനസ്സിലാക്കാം. നാടൻ പശുവിന്റെ ചാണകം, ഗോമൂത്രം, മേൽമണ്ണ്, കുമ്മായം എന്നിവ ഉപയോഗിച്ച് വിത്തുപചാരത്തിനായി പ്രകൃതി കൃഷിയിൽ ഉപയോഗിക്കുന്ന ഒരു കൂട്ടാണ് ബീജാമൃതം. വിത്തിന്റെ അങ്കുരണശേഷി വർദ്ധിപ്പിക്കുവാനും വിത്തിൽ കൂടിയും മണ്ണിൽ കൂടിയും പകരുന്ന വിവിധ രോഗങ്ങളെ നിയന്ത്രിക്കാനുമുള്ള ഒരു പ്രതിവിധി കൂടിയാണ് ബീജാമൃതം. 1 കിലോ വിത്തിന് 200 മില്ലി ബീജാമൃതം ആവശ്യമായിട്ട് വരുന്നു. 2 പ്രധാന ചക്രമായി കണക്കാക്കുന്നത് ജീവാമൃതമാണ്. പ്രകൃതി കൃഷിയിൽ അനുവദനീയമായ ഒരു സസ്യ പോഷണ കൂട്ടാണ് ജീവാമൃതം. സംസ്കൃത പദങ്ങളായ ജീവം അർത്ഥമാക്കുന്നത് ജീവനുള്ളത്, അമൃത് ആയുസ് വർദ്ധിപ്പിക്കുന്നത് എന്നതിൽ നിന്നുമാണ് ജീവാമൃതം എന്ന വാക്കിന്റെ ഉത്ഭവം. പേരുപോലെ തന്നെ വിളകളെയും മണ്ണിനെയും പരിപോഷിപ്പിക്കുന്നു എന്ന തരത്തിൽ പ്രകൃതി കൃഷിയിൽ ഒരു പ്രത്യേക സ്ഥാനം തന്നെയുണ്ട് ജീവാമൃതത്തിന്. നാടൻ പശുവിന്റെ ചാണകം, ഗോമൂത്രം, മേൽമണ്ണ്, കടലമാവ് അല്ലെങ്കിൽ പയർപൊടി, ശർക്കര, വെള്ളം എന്നിവ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ജീവാമൃതം മണ്ണിലെ സൂക്ഷ്മാണുക്കളുടെ തോത് വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. ജീവാമൃതം വിളകളിൽ നേരിട്ടോ നേർപ്പിച്ചോ രണ്ടാഴ്ചയിലൊരിക്കൽ തളിച്ചു കൊടുക്കാവുന്നതാണ്. ഫലവൃക്ഷ തൈകൾക്കെല്ലാം തന്നെ ജലസേചനത്തോടൊപ്പം ഇത് ചുവട്ടിൽ ചേർത്ത് നൽകാം. വെള്ളത്തിന്റെ അംശം കുറച്ച് ഖരരൂപത്തിൽ തയ്യാറാക്കുന്ന ഒന്നാണ് ഘനജീവാമൃതം. 200 കിലോ ഏക്കറിന് എന്ന തോതിലാണ് ഇത് മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നത്. മണ്ണിന്റെ ഘടന, ജൈവാംശം, സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം എന്നിവയെ മെച്ചപ്പെടുത്താൻ ഘനജീവാമൃതം സഹായിക്കുന്നു. പ്രകൃതി കൃഷിയിലെ മൂന്നാമത്തെ ചക്രമായി കണക്കാക്കുന്നതാണ് അച്ചടന അഥവാ പുതയിടൽ. ഇത് പ്രകൃതി കൃഷിയുടെ ഒരു പ്രധാന ഭാഗമാണ്. മണ്ണിന്റെ ഘടന നിലനിർത്തി മണ്ണിനെ ആരോഗ്യത്തോടെ കാത്തു സൂക്ഷിക്കുവാനും മണ്ണിന്റെ ജൈവാംശം വർദ്ധിപ്പിക്കുവാനും ഊഷ്മാവിനെ നിയന്ത്രിക്കുവാനും മണ്ണ് ജല സംരക്ഷണത്തിനും പുതയിടൽ സഹായകരമാകുന്നു. നാലാമത്തെ ചക്രമായി കണക്കാക്കുന്നതാണ് വാവ്സ. മണ്ണിലെ ജല വായു സന്തുലിതാവസ്ഥ നിലനിർത്തുവാൻ സാധിക്കുന്നതും സഹായിക്കുന്നതുമായ ഒന്നാണിത്. മണ്ണിനെ സംരക്ഷിക്കുവാനും മണ്ണിനേൽക്കുന്ന ക്ഷതത്തെ പൂർണ്ണമായി കുറയ്ക്കാനും വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ ഭൗതിക പ്രവർത്തനങ്ങളും മെച്ചപ്പെടുത്താൻ വാവ്സ സഹായിക്കുന്നു. ഇതൊക്കെയാണ് പ്രകൃതി കൃഷിയിലെ പ്രധാന ചുവടുകൾ അഥവാ ചക്രങ്ങൾ എന്ന് അറിയപ്പെടുന്നത്.
1: ഈ ജൈവകൃഷിയിൽ നിന്നും പ്രകൃതി കൃഷി രീതികൾ എങ്ങനെയാണ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്?
2: ജൈവകൃഷിയും പ്രകൃതി കൃഷിയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്നത് നോക്കിയാൽ നമുക്കറിയാം, ജൈവകൃഷിയിൽ ഉൽപ്പന്നോപാധികളായിട്ട് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് ജൈവ വളങ്ങൾ, അതിൽ തന്നെ കമ്പോസ്റ്റുകൾ ഉപയോഗിക്കാറുണ്ട്. ചാണകം, ഗോമൂത്രം ഇവയെല്ലാം തന്നെ നമുക്ക് ഉപയോഗിക്കാം. ജൈവ കീടനാശിനികൾ ഉപയോഗിക്കാം, അതേപോലെ തന്നെ ജൈവ വളങ്ങൾ ഇവയെല്ലാം ഉപയോഗിക്കാം. എന്നാൽ പ്രകൃതി കൃഷിയിൽ പ്രധാനമായിട്ടും നമ്മൾ നാടൻ പശുക്കളുടെ ഗോമൂത്രവും ചാണകവും അത് ആസ്പദമാക്കി വരുന്ന കൂട്ടുകളുമാണ് ഉപയോഗിക്കുന്നത്. സസ്യസംരക്ഷണ മേഖല നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും കീടരോഗ നിയന്ത്രണത്തിന് സസ്യാധിഷ്ഠിത കൂട്ടുകളായ അസ്ത്രങ്ങൾ എന്നാണ് ഇവയെ അറിയപ്പെടുന്നത്. ഇവയാണ് പ്രധാനമായിട്ടും പ്രകൃതി കൃഷിയിൽ ഉപയോഗിക്കുന്നത്. ഒരു ഇടവിള ബഹുവിള സമ്പ്രദായമാണ് പ്രകൃതി കൃഷിയിൽ കൂടുതലായിട്ടും ചെയ്തു പോരുന്നത്. എന്നാൽ ഒരു തനിവിള ബഹുവിള സമ്പ്രദായമാണ് കൂടുതലായിട്ടും ജൈവ കൃഷിയിലും കർഷകർ അവലംബിച്ചു വരുന്നത്. പിന്നെ കൂടുതലായിട്ടും നല്ല അത്യുത്പാദന ശേഷിയുള്ള വിത്തിനങ്ങളെല്ലാം തന്നെ നമുക്ക് ജൈവ കൃഷിയിൽ ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ പരമ്പരാഗത വിത്തിനങ്ങളും പരമ്പരാഗതമായിട്ടുള്ള അറിവുകളുമാണ് കൂടുതലും പ്രകൃതി കൃഷിയിൽ വരുന്നത്.
1: മാഡം ഇപ്പൊ പറഞ്ഞല്ലോ, പ്രകൃതി കൃഷിയിൽ നാടൻ പശുക്കളുടെ ചാണകമാണ് ഉപയോഗിക്കുന്നതെന്ന്. ഏതൊക്കെ പശുക്കളുടെ ചാണകമാണ് ഉപയോഗിക്കുന്നത്?
2: കേരളത്തിൽ തന്നെ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള നാടൻ പശു ഇനങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമുക്കെല്ലാം അറിവുള്ള ഒന്നാണ് വെച്ചൂർ പശു. അതുകൂടാതെ കാസർഗോഡ് കുള്ളൻ എന്ന ഒരു ബ്രീഡുണ്ട്. അതുകൂടാതെ വില്വാദ്രിനാഥൻ, ചെറുവള്ളി, ഹൈറേഞ്ച് കുള്ളൻ, വടകര കുള്ളൻ, ഇവയാണ് പ്രധാനമായും ഇന്ന് കേരളത്തിൽ നിലവിലുള്ള നാടൻ പശുക്കൾ. അപ്പം കർഷകരുടെ കൃഷിയിടത്തിൽ ഇവ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം പ്രകൃതി കൃഷി രീതികൾ അവർക്ക് കൃഷിയിടത്തിൽ അവലംബിക്കാവുന്നതാണ്.
1: ഈ രോഗ കീട നിയന്ത്രണം എങ്ങനെയാണ് പ്രകൃതി കൃഷിയിൽ സാധ്യമാകുന്നത്?
2: മുൻപ് തന്നെ ഞാൻ വ്യത്യാസത്തിൽ സൂചിപ്പിച്ചിരുന്നു എപ്രകാരമാണ് ജൈവകൃഷിയിൽ നിന്ന് പ്രകൃതി കൃഷി വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. പ്രധാന വ്യത്യാസം ഇത് തന്നെയാണ്. ജൈവകൃഷിയിൽ പല വിധത്തിലുള്ള ജൈവ കൂട്ടുകളും അതേപോലെ തന്നെ കീടരോഗ നിയന്ത്രണത്തിനായിട്ട് വേപ്പധിഷ്ഠിത കീടനാശിനികളും എല്ലാം ഉപയോഗിക്കാറുണ്ട്. എന്നാൽ പ്രകൃതി കൃഷിയിൽ സസ്യസംരക്ഷണത്തിനായി രണ്ട് പ്രധാന മാർഗങ്ങളാണ് അവലംബിക്കുന്നത്. അതിൽ ഈ ബീജാമൃതം ഉപയോഗിച്ചുള്ള വിത്ത് ഉപചാരമാണ് ആദ്യമായി ചെയ്യേണ്ടത്. ഏത് കൃഷിക്കും മുന്നോടിയായിട്ടും വിത്തുകളും തൈകളും ബീജാമൃതം ലായനിയിൽ മുക്കിയതിനു ശേഷം നടുകയോ ചെയ്യാവുന്നതാണ്. തുടർന്ന് രണ്ടാമതായി വരുന്ന പ്രയോഗം എന്ന് പറയുന്നത് സസ്യാധിഷ്ഠിത കൂട്ടുകൾ, ഇവയെ അസ്ത്രങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്, വിള സംരക്ഷണത്തിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. കീട നിയന്ത്രണത്തിനായി ഉപയോഗിക്കുന്നത് അഗ്നിയസ്ത്ര, നീമാസ്ത്ര, ബ്രഹ്മാസ്ത്ര, ദശപർണി അർക്ക് എന്നീ കൂട്ടുകളാണ്. രോഗ നിയന്ത്രണത്തിനായി ശുന്തി അസ്ത്രയും ഇവയിൽ പ്രധാനമാണ്. ഇതുകൂടാതെ പുളിപ്പിച്ച തൈര് നമ്മൾക്ക് ഇലകളിൽ തളിച്ചു കൊടുക്കുന്നതും രോഗ നിയന്ത്രണത്തിന് പ്രകൃതി കൃഷിയിൽ അനുവർത്തിക്കാം.
1: അപ്പൊ ഒരുപാട് കർഷകർ പ്രകൃതി കൃഷി രീതികളിലേക്ക് മടങ്ങി വരുന്നുണ്ട്. അപ്പൊ ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്?
2: ഇന്ന് കർഷകർക്കിടയിൽ ഏറെ പ്രചാരം നേടി വന്ന ഒരു കൃഷിരീതിയാണ് പ്രകൃതി കൃഷി. നമുക്കറിയാം, സുസ്ഥിരമായ കാർഷിക പ്രവർത്തനങ്ങൾക്കും നമ്മുടെ ജൈവ വൈവിധ്യ സംരക്ഷണത്തിനും അതേപോലെ തന്നെ മണ്ണ് പരിപോഷിപ്പിക്കുന്നതിനും ഈ പ്രകൃതി കൃഷി രീതികൾ തികച്ചും സഹായകരമാകും എന്ന കാര്യത്തിൽ സംശയമില്ല.
1: പ്രകൃതി കൃഷിയുടെ വിശേഷങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇതേക്കുറിച്ച് ഇതുവരെ വിശദമാക്കിയത് കൊട്ടാരക്കര സദാനന്ദപുരം കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അഗ്രോണമി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീമതി നീരജ സി ആർ.

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: subscription.fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.
2: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്
4: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
3: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
5: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് നാളെ മുതൽ തിയേറ്ററുകളിൽ.
6: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
7: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
6: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം, കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.

0: സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പാരീസിൽ നടക്കുന്ന യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യാ സ്റ്റാർട്ടപ്പ് പരിപാടിയായ വിവാടെക് 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം പങ്കെടുക്കും. PM കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ 23-ാമത് ഗഡു മറ്റ

എന്നാൽ പശ്ചിമബംഗാളിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി വിതരണം ചെയ്യും. ഈ മാസം 21 നടക്കുന്ന നീറ്റ് യു ജി പുനഃപരീക്ഷ സ്വതന്ത്രവും നീതിയുക്തവുമായ രീതിയിൽ നടത്തുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉറപ്പാക്കിയതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. ബജറ്റിന്മേലുള്ള പൊതുചർച്ച തിങ്കളാഴ്ച മുതൽ. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. പൊതുജനങ്ങൾക്ക് sc.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. കുടുംബശ്രീ ലോകത്തിനു മുന്നിലെ ശക്തമായ സ്ത്രീ സാന്നിധ്യമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ എം ഷാജി. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. എറണാകുളം തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഐ സി സി വനിതാ 2020 ലോകകപ്പിൽ രാത്രി 11 വെസ്റ്റിൻഡീസ് സ്കോട്ട്ലൻഡിനെ നേരിടും. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്ക പോരാട്ടം രാത്രി 9:30. പ്രധാന വാർത്തകൾ ഇനി രാത്രി 8:00.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9. അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ, 6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും, പച്ചക്കറികളിലെ മഴക്കാല രോഗനിയന്ത്രണം, ഡോക്ടർ എ സജീന മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനം അവസാന ഭാഗം. തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ചലച്ചിത്രഗാനങ്ങൾ, 9:30 സംഗീതസുധ, ഡോക്ടർ എസ് വിജയരാഘവൻ വീണയിൽ വായിച്ച കൃതികൾ, 10:30 നിശാ സുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:05 വിവിധ് ഭാരതിയിലെ ഡൽഹി റിലേ. നാളെ രാവിലെ 5:55 സുഭാഷിതം ബോധിനി പ്രഭാകരൻ നായർ അവതരിപ്പിക്കുന്നു. 6:02 അറിയിപ്പിനെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, ജി ശങ്കരകുറുപ്പിന്റെ ഓടക്കുഴൽ എന്ന കവിത ആലാപനം ജി ശ്രീറാം. ഉദയഗീതം ഡോക്ടർ ബി അരുന്ധതി, എ സരസ്വതി എന്നിവർ പാടിയത്. പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ വായനാദിനത്തോടനുബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ശംസുദ്ദീൻ നൽകുന്ന സന്ദേശം. തുടർന്ന് ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന്, ആരണ്യകം ആയിരാരോഗ്യം, കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, നഗരപുരാണം, ഗ്രാമ കേരളം, തൊഴിൽ ദർശനം, നല്ല മലയാളം, ഇന്നത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 8:30 ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. 8:45 യോഗസൗഖ്യം. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 സഞ്ചാരി, വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി. കൊട്ടാരക്കര കഥകളി മ്യൂസിയം. 10:30 റീഗൽ ജുവലേഴ്സ്, ഇന്നത്തെ സ്വർണവിലയ്ക്ക് ശേഷം സഞ്ചാരി തുടരും. 11:02 ചലച്ചിത്രഗാനങ്ങൾ. 11:30 തിരൈപ്പൂക്കൾ. 12:02 നവമാധുരി. 12:40 പ്രകാശധാര. നാഷണൽ പബ്ലിക് ഹെൽത്ത് ഡെന്റിസ്ട്രി ഡേ, ദേശീയ പൊതുജന ദന്താരോഗ്യ ദിനം, ഡോക്ടർ ധന്യ ആർ സംസാരിക്കുന്നു. 12:50 ചലച്ചിത്രഗാനങ്ങൾ. 1:02 പ്രണയഗീതങ്ങൾ. 2:02 വെള്ളി വെളിച്ചം. 2:30 ചലച്ചിത്രഗാനങ്ങൾ. 2:45 ലംഹെ സ്പോൺസേർഡ് പരിപാടി. 3:00 ഹലോ സന്ദേശഗാനം പുനഃപ്രക്ഷേപണം. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 4:00 മഴവില്ല്. 5:00 ചലച്ചിത്രഗാനങ്ങൾ. 5:40 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. 5:45 പണ്ട്. 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. ഇതിൽ കാർഷിക മേഖലയിലെ ഉന്നമനത്തിനായി അഗ്രി ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്, ബിജുകുമാർ ഡി എസുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ചലച്ചിത്രഗാനങ്ങൾ.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. തട്ടകം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ച ഗാനമാണ് ആദ്യം. ഈ ഗാനത്തിൻ്റെ രചനയും സംഗീതവും നിർവഹിച്ചിരിക്കുന്നത് കൈതപ്രം.

0: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൌരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
1: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: മായ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാം. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം വി ദക്ഷിണാമൂർത്തി.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. കൈതപ്രം രചനയും സംഗീതവും നിർവഹിച്ച്

ആകാശവാണി അനന്തപുരി FM 101.9 സന്ധ്യാഗീതം. ഇന്നത്തെ സന്ധ്യാഗീതത്തിലെ ആദ്യഗാനം വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ചതാണ്. രചന സത്യൻ അന്തിക്കാട്, സംഗീതം ജോൺസൺ.

സന്ധ്യാഗീതം തുടരുന്നു. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് സ്വന്തം സംഗീതത്തിൽ MG ശ്രീകുമാർ ആലപിച്ച ഗാനമാണിനി.

0: ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. പിഎം വികസിത് ഭാരത് റോസ്കർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടിയോളം രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വിതരണം ചെയ്യും. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റ് നാളെ. ജനക്ഷേമ പ്രഖ്യാപനങ്ങൾക്ക് കാതോർത്ത് കേരളം. ശബരിമല സ്വർണ അപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. 4 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലക്ഷദ്വീപിൽ എത്തി. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പിന് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ വിശദമായി. പിഎം വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടിയോളം രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. ദേശീയതല പരിപാടിയുടെ ഭാഗമായി എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ തിരുവനന്തപുരം റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ പാളയം കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ വൈകിട്ട് പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും പ്രത്യേക പരിപാടികൾ നടക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റ് നാളെ. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റ് ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കും. ഈ മാസം 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും. അതേസമയം സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനത്തെക്കുറിച്ച് നാളെ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുമെന്ന് ബിജെപി അംഗം ബി ഗോപകുമാർ അറിയിച്ചു. സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. വിവിധ ജില്ലകളിൽ നിപ ഷിഗല്ല, മലേറിയ, ഡെങ്കിപ്പനി തുടങ്ങിയ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് നടപടി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലുള്ള നിപ രോഗിയുടെ നില മാറ്റമില്ലാതെ തുടരുന്നു. അതേസമയം സംസ്ഥാനത്ത് പ്രതിരോധ നടപടികളിൽ ഉണ്ടായ ജാഗ്രത കുറവാണ് പകർച്ചവ്യാധി വ്യാപനത്തിന് കാരണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. ആരോഗ്യമേഖലയിലെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏകോപനമില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ശബരിമല സ്വർണ്ണാഭരണ കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. അന്വേഷണ ചുമതലയുള്ള എസ് ശശിധരൻ നേരിട്ട് എത്തിയാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. അന്വേഷണത്തിന്റെ ഭാഗമായി ശബരിമല പ്രഭാമണ്ഡലത്തിൽ നിന്ന് സാമ്പിൾ ശേഖരിച്ച വിവരം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് അവയവദാന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൊല്ലത്തും കോട്ടയത്തും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് പരിശോധന നടത്തി. ഇടനിലക്കാരുടെ വീടുകളിലാണ് റെയ്ഡ് നടന്നത്. 31st ദേശീയ വായന മഹോത്സവത്തിനും ഒരു മാസം നീളുന്ന വായനാഘോഷങ്ങൾക്കും നാളെ തുടക്കമാകും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. വായനയാണ് വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. വായനാദിനത്തിന്റെ ഭാഗമായി നിയമസഭാ ലൈബ്രറി റഫറൻസ് ഹാളിൽ സംഘടിപ്പിക്കുന്ന പുസ്തക പ്രദർശനം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നാളെ ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 24 വരെയാണ് പ്രദർശനം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പരീക്ഷകൾ വൈകുന്നു, പഠന സാമഗ്രികൾ യഥാസമയം ലഭിക്കുന്നില്ല തുടങ്ങിയ ആരോപണങ്ങൾ വ്യാജമാണെന്ന് വൈസ് ചാൻസലർ ജഗദീരാജ്. യുജിസി നിർത്തലാക്കിയ പ്രൈവറ്റ് രജിസ്ട്രേഷൻ സമ്പ്രദായം നിയമവിരുദ്ധമായി തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ചില സ്വകാര്യ വിദ്യാഭ്യാസ ഏജൻസികളാണ് ഇത്തരം വ്യാജ പ്രചാരണങ്ങൾക്ക് പിന്നിലെന്ന് അദ്ദേഹം പറഞ്ഞു. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി കന്നുകാലികളിലെ കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പിന് നാളെ സംസ്ഥാനത്ത് തുടക്കമാകും. തിരുവനന്തപുരം കുടപ്പനക്കുന്ന് ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് പരിശീലന കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം നിർവഹിക്കും. പ്രതിരോധ കുത്തിവയ്പ്പ് സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കുന്ന ഭാരത് പശുധൻ പോർട്ടലിന്റെ പരിശീലന പരിപാടിയും നടക്കും. നാളെ മുതൽ ജൂലൈ 10 വരെ കർഷകരുടെ വീടുകളിൽ എത്തി 4 മാസത്തിനു മുകളിൽ പ്രായമുള്ള കന്നുകാലികൾക്കാണ് സൌജന്യ പ്രതിരോധ കുത്തിവയ്പ്പ് നൽകുന്നത്. പാലക്കാട് ജില്ലയിലെ കരിമ്പനകളെ സംരക്ഷിച്ച് നിലനിർത്താനുള്ള പദ്ധതിക്ക് ജില്ലാ പഞ്ചായത്ത് രൂപം നൽകുന്നു. ജില്ലയുടെ ജൈവ വൈവിധ്യ സംരക്ഷണം ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ഇത് സംബന്ധിച്ച് ജില്ലാ ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ ഈ മാസം 30 യോഗം ചേരും. ഈ യോഗത്തിൽ പദ്ധതിയുടെ കൂടുതൽ പ്രവർത്തനങ്ങൾ തയ്യാറാക്കും. പാലക്കാടിന്റെ കാലാവസ്ഥ ജലസംരക്ഷണത്തിന് കരിമ്പനങ്ങളുടെ പ്രാധാന്യം കണക്കിലെടുത്താണ് ഇത്തരമൊരു പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇതിനായി ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള ഫാമുകളിൽ വിത്തുകൾ ശേഖരിച്ച് കരിമ്പന തൈകൾ തയ്യാറാക്കും. നദീതീരങ്ങളിലും കനാൽ ബണ്ടുകൾ ഉൾപ്പെടെ പുറംപോക്ക് സ്ഥലങ്ങളിലും പനവിത്തുകൾ വിതച്ചും മരങ്ങൾ വളർത്താൻ പദ്ധതിയുണ്ട്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_ TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാന ബജറ്റിനോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം നാളെ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ പ്രക്ഷേപണം ചെയ്യും. രാവിലെ 11 മണിക്ക് 5 മിനിറ്റ് ദൈർഘ്യമുള്ള ബുള്ളറ്റിന് പുറമെ ഉച്ചയ്ക്ക് 12:30 വൈകിട്ട് 6:30 പ്രാദേശിക വാർത്തകൾ 15 മിനിറ്റ് വീതമായിരിക്കും. രാത്രി 9:15 സംസ്ഥാന ബജറ്റിനെ കുറിച്ചുള്ള പ്രത്യേക പരിപാടിയും പ്രക്ഷേപണം ചെയ്യും. കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് 4 ദിവസത്തെ സന്ദർശനത്തിനായി ലക്ഷദ്വീപിൽ എത്തി. അഗത്തി വിമാനത്താവളത്തിൽ എത്തിയ അദ്ദേഹത്തെ കളക്ടർ ശിവം ചന്ദ്ര, ഡെപ്യൂട്ടി കളക്ടർ മൻദീപ് കുമാർ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. വികസിത് ഭാരത് സങ്കൽപ് സമ്മേളൻ, പ്രകൃതി പദയാത്ര തുടങ്ങിയ പ്രചാരണ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. സംസ്ഥാനത്തെ ജലോത്സവങ്ങൾക്ക് തുടക്കം കുറിച്ച് ഈ മാസം 29 ആലപ്പുഴ ചമ്പക്കുളം മൂലം ജലോത്സവം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
4: ചെറുതന, ചമ്പക്കുളം, അരോമ, ആയാപറമ്പ്, വലിയ ദിവാഞ്ചി, നടുവിലപ്പറമ്പൻ, ശ്രീവിനായകൻ എന്നീ ചുണ്ടമ്പള്ളങ്ങളാണ് ഇക്കൊല്ലത്തെ ചമ്പക്കുളം മൂലം ജലോത്സവത്തിൽ മത്സരിക്കുന്നത്. വെപ്പ്, ഓടി എന്നീ ചെറുവള്ളങ്ങളുടെ വിഭാഗത്തിലായി 6 വള്ളങ്ങളും മത്സരരംഗത്തുണ്ടാവും. മത്സരത്തിൽ പങ്കെടുക്കുന്ന വള്ളങ്ങളുടെ ട്രാക്ക് ആൻഡ് ഹിറ്റ്സ് നിശ്ചയിച്ചു. ക്യാപ്റ്റൻസ് ക്ലിനിക്കും നടന്നു. വിവിധ സബ് കമ്മിറ്റികളുടെ പ്രവർത്തനവും തുടങ്ങി. ഇക്കൊല്ലം മത്സരത്തിൽ പങ്കെടുക്കുന്ന വള്ളങ്ങൾക്കുള്ള ബോണസിൽ 10% വർധനവുമുണ്ട്.
1: അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. രാവിലെ 7 മണിക്ക് തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് പരിപാടി. യോഗാ ദിനത്തോടനുബന്ധിച്ച് നാഷണൽ ആയുഷ് മിഷനു കീഴിലെ ആയുഷ് ക്ലബ് അംഗങ്ങളെ പങ്കെടുപ്പിച്ച് യോഗ ഡെമോൺസ്ട്രേഷനും ഒരുക്കും. വിവിധ ജില്ലകളിലും പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. സെൽഫ് എന്യൂമറേഷന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിൽ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു. ഓൺലൈനായി വിവരങ്ങൾ രേഖപ്പെടുത്താൻ ആവശ്യമായ സഹായം ഇവിടെ നിന്ന് ലഭിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്ക പോരാട്ടം ഇന്ന് രാത്രി 9:30 നടക്കും. രാത്രി 12:30 നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ സ്വിറ്റ്സർലൻഡ് ബോസ്നിയ ഹെർസഗോവിനെ നേരിടും. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് UAE ഭരണകൂടം നിരോധിച്ചു. പുതിയ നിയന്ത്രണത്തിന് UAE മന്ത്രിസഭ അംഗീകാരം നൽകി. ഡിജിറ്റൽ മേഖലയിൽ കുട്ടികളുടെ സംരക്ഷണം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. PM വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടിയോളം രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വിതരണം ചെയ്യും. മുഖ്യമന്ത്രി BD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റ് നാളെ. ജനക്ഷേപ പ്രഖ്യാപനങ്ങൾക്ക് കാതോർത്ത് കേരളം. ശബരിമല സ്വർണ അപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. 4 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലക്ഷദ്വീപിൽ എത്തി. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ്പിന് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റമെട്ട മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
0: സന്ധ്യാഗീതം തുടരുന്നു. കണ്ണൂർ ഷെരീഫ് പാടിയൊരു ഗാനം കേൾക്കാം.

0: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജെനുവിൻ ആണ്. അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
1: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്
2: വെറും 5000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
1: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
2: ബംഗാളി, ഹാൻഡ്മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട്.
3: ഇന്ന് എന്തായാലും MRT ഹോം നീഡ്സിൽ പോണം.
4: എന്താ കാര്യം പറ?
3: കിച്ചണിലേക്കുള്ള പാത്രങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി. ദേ പ്രസ്റ്റീജ്, ബോറോസിൽ, പ്രീമിയർ, ആനന്ദ, ചാക്സൺ എന്നീ ബ്രാൻഡുകൾ മാർക്കറ്റിലെ അട്രാക്റ്റീവ് റേറ്റിൽ വാങ്ങാം.
5: സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
6: സന്ധ്യാഗീതത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. അഹം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് ആലപിച്ചത്. രചന കാവാലം നാരായണപ്പണിക്കർ, സംഗീതം രവീന്ദ്രൻ.

0: ഇന്നത്തെ സന്ധ്യാഗീതം സമാപിച്ചു.
1: പ്ലസ് ടു കഴിഞ്ഞല്ലോ, ഇനി എന്താണ് പ്ലാൻ?
2: ഉന്നത പഠനത്തിനും മികച്ച കരിയറിനുമായി തിരഞ്ഞെടുക്കാം. കേരള യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകൃത സ്ഥാപനമായ നജീദ് റോയൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് വർക്കല.
1: BCA വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, BBA വിത്ത് ലോജിസ്റ്റിക്സ്, BCOM വിത്ത് ഏവിയേഷൻ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. വി ഫോക്കസ് ഓൺ എക്സലൻസ് ഇൻ എഡ്യൂക്കേഷൻ. നജീദ് റോയൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് വർക്കല. വിളിക്കൂ 8590946200.
3: മഞ്ഞമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ജിത്തു മാധവന്റെ രചനയിലെത്തുന്ന ബാലൻ ദി ബോയ് നാളെ മുതൽ തിയേറ്ററുകളിൽ.
4: നിന്റെ ആഗ്രഹം എന്താ?
5: ഡിഗ്രി ആണ്, IAS ഒന്ന് ട്രൈ ചെയ്യണം.
4: എങ്കിൽ നിഷ് കന്യാകുമാരിയിൽ BA പൊളിറ്റിക്കൽ സയൻസ് കോഴ്സ് ഉണ്ടല്ലോ. ഡീംഡ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അവരുടെ സിലബസിന്റെ 60% IAS ടീച്ചിംഗ് പാറ്റേണിലാണ്.
1: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
0: ആകാശവാണി അനന്തപുരി FM 101.9.
6: വയലും വേടും.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഉണ്ണുന്ന ഭക്ഷണത്തിന്റെ മേന്മയോ ഉടുക്കുന്ന വസ്ത്രത്തിന്റെ വിലയോ ഉറങ്ങുന്ന വീടിന്റെ വലിപ്പമോ അല്ല, സമാധാനപരമായി ജീവിക്കാൻ കഴിയലാണ് ജീവിത വിജയം. എല്ലാവർക്കും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന ആശംസയോടെ ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പച്ചക്കറികളുടെ മഴക്കാല സംരക്ഷണവും അതിലുണ്ടാകാവുന്ന രോഗകീടബാധകളുമൊക്കെ എങ്ങനെ അകറ്റാമെന്ന ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കരമന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സജീന എ മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ അവസാന ഭാഗമാണ്. പരിപാടി ആരംഭിക്കുന്നതിന് മുൻപ് നമുക്ക് ശ്രോതാക്കളോടുള്ള ചോദ്യം കേൾക്കാം.
1: എന്താണ് FSSAI ലേബലിംഗ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങളിൽ പലർക്കും അറിയാവുന്നത് തന്നെയാണ്. എങ്കിലും ശരിയുത്തരം വിശദമായി കേൾക്കാൻ പരിപാടി തീരുമാനം കാത്തിരിക്കണേ.
0: മഴക്കാലം കർഷകർക്ക് ഒരനുഗ്രഹമാണോ അതോ വെല്ലുവിളിയാണോ? യഥാർത്ഥത്തിൽ രണ്ടുമാണ്. മഴ വിളകളുടെ വളർച്ചയ്ക്ക് സഹായകരമാണെങ്കിലും പച്ചക്കറി കൃഷിയിൽ പല രോഗങ്ങളുടെയും വ്യാപനത്തിന് ഇത് അനുകൂല സാഹചര്യം സൃഷ്ടിക്കുന്നു. ഇലകളിലും തണ്ടുകളിലും കായകളിലുമൊക്കെ രോഗങ്ങൾ പടർന്ന് ഉൽപാദനം കുറയാൻ സാധ്യതയുണ്ട്. അതിനാൽ മഴക്കാലത്ത് രോഗങ്ങളെ മുൻകൂട്ടി തടയുകയും ഫലപ്രദമായി നിയന്ത്രിക്കുകയും വേണം. ഈ വിഷയത്തിലുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കരമന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സജീന എ മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം. സ്റ്റുഡിയോയിൽ ഒപ്പമുള്ളത് ഷിബു ജോർജ്.
2: വിത്ത് പരിചരണത്തിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്.
3: ഇപ്പം ഒരു കൂടുതൽ പരീക്ഷണങ്ങൾ നടക്കുന്നത് എൻഡോഫൈറ്റ് എന്ന് പറയുന്ന കുറച്ച് ജീവികളിലാണ് സാർ. അതായത് ഇപ്പം ചില ചെടികൾക്ക് പ്രതിരോധ ശേഷി, ചില രോഗങ്ങൾ നോക്കി പോകുമ്പോൾ ധാരാളം രോഗങ്ങളുള്ള ചെടികളുടെ ഇടയിൽ ചില ചെടികൾ ഒരു രോഗവും ഇല്ലാതെ നന്നായി വളർന്ന് വളർച്ചയിൽ നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ചെടികളുടെ ഉള്ളിൽ തന്നെ പ്രതിരോധ ശേഷി നൽകുന്ന ചില സൂക്ഷ്മ ജീവികളെയാണ് എൻഡോഫൈറ്റ്സ് എന്ന് പറയുന്നത്.
2: ബാക്ടീരിയ,
3: കൂടുതലും ബാക്ടീരിയ ആണ് സാർ. ബാസിലസ് വിഭാഗത്തിൽപ്പെട്ട ഇനങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. ഇവയ്ക്ക് രോഗങ്ങൾക്കെതിരെ പ്രതിരോധ ശേഷി ഉണ്ട്. അതുപോലെ തന്നെ വരൾച്ച, പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയ്ക്കും ഇത് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ളവ ഓരോ വിളകൾക്കും നമുക്ക് വികസിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ പല രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. വിത്ത് പരിചരിക്കാൻ കൂടുതൽ ഇത് വിത്തിലാണ് കാണുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം അത് ചെടിക്കുള്ളിൽ വന്നു കഴിഞ്ഞാൽ അതിന് പ്രതിരോധ ശേഷി നാച്ചുറലി കൊടുക്കും എന്നുള്ളതാണ്. ടോക്സിക് കോമ്പൗണ്ട്സ് ഒന്നും കൊടുക്കാണ്ട് നമുക്ക് എത്രത്തോളം ഇത് വരുത്താൻ സാധിക്കുന്നുള്ള നല്ലൊരു പഠനം നടക്കും.
2: അപ്പൊ നമ്മള് വിത്ത് പരിചരണത്തിനെ കുറിച്ച് സംസാരിച്ചു. ഇതേമാതിരി നമ്മൾ തൈകൾ നടുമ്പം അതും വേണമെങ്കിൽ പരിചരിച്ച് നടാമല്ലോ അല്ലേ?
3: തൈകൾ നടുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് തന്നെ മാധ്യമമാണ്.
2: മേഡം ഒരു ശ്രോതാവ് ഉണ്ട്, എടുത്തിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഹലോ.
4: ഹലോ,
2: നമസ്കാരം.
4: നമസ്കാരം സാർ.
2: ആരാണ് സംസാരിക്കുന്നത്?
4: ഞാൻ മധു, കാപ്പില്.
2: പറഞ്ഞോളൂ മധു.
4: ഞാൻ ഇപ്രാവശ്യം കൊറേ വേറെ അച്ചിങ്ങപ്പയർ നട്ടായിരുന്നു.
3: അച്ചിങ്ങപ്പയർ
4: ഒരു മീറ്റർ നീളമുള്ള നല്ല ഹൈബ്രിഡ് വിത്തായിരുന്നു.
3: വള്ളിപ്പയറാണോ സാർ ഉദ്ദേശിക്കുന്നത്?
4: അത് മൊത്തം ഒന്ന് മുങ്ങിയായിരുന്നു. മുങ്ങിയെന്ന് പറഞ്ഞാൽ പയർ കാണാൻ വയ്യാത്ത രീതിയിലുള്ള മുങ്ങിയായിരുന്നു.
3: ഓക്കെ സാർ.
4: വള്ളിപ്പയർ,
3: ചിങ്ങപ്പയർ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കണം, പൂ വരുന്നതിന് മുൻപുള്ള സമയം മുതൽ ഈ മുഞ്ഞ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് സാർ. ആ സമയം മുതൽ നമ്മളൊരു പ്രതിരോധം എടുത്തേ സാധിക്കുള്ളൂ. അല്ലാണ്ട് ഇത് വന്നു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിനാണ് പറ്റി പിടിച്ചിരിക്കുന്നത്. നമുക്ക് കായ്കളെ
4: സാറേ, ഞാൻ നല്ല ശരിക്കും സൂഡോമോണാസ് കൊടുത്ത് അങ്ങനെയൊക്കെ ചെയ്ത് നല്ല പരുവത്തിലായിരുന്നു. ഒരു കുഴപ്പമില്ല നിന്നായിരുന്നു. ഇത് സംഭവിക്കുന്നത്
3: മനസ്സിലാവണം.
4: ഞാൻ ഇതൊന്ന് മൂടയടങ്ങ് വെട്ടിക്കളഞ്ഞു. തൊട്ടടുത്ത് പാവലും ഉണ്ടായിരുന്നു. പാവലിനും പെട്ടെന്ന് ഒരു മഞ്ഞളിപ്പ് വന്നു. അതും പെട്ടെന്ന് എല്ലാം ഒരു വൻ നഷ്ടമായിരുന്നു ഇയാണ്ടി. പിന്നീട് ഞാൻ ഈ ഹൈബ്രിഡ് തക്കാളി കൊണ്ടുവന്നിട്ട് ഒരു 100 പായ കിളിപ്പിച്ച് ഇപ്പം വീടിന്റെ മുറ്റത്ത് വെള്ളമായതുകൊണ്ട് ഞാൻ എന്റെ ഗ്രോ ബാഗിനകത്ത് നട്ടു. അതെല്ലാം കായായി. കായായപ്പം അതിന്റെ മണ്ടയ്ക്ക് ഒരുമാതിരി ചുണ്ണാമ്പ് മാതിരിയുള്ള ഒരു ദ്രാവകം ഞാൻ തൊട്ട് നോക്കുമ്പോൾ ഉണ്ടാവുന്നുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് അറിയാമെങ്കിൽ കാവണ്ണും പൂ ഇങ്ങനെ വിടരുന്ന ഭാഗത്താണ്.
3: എന്തെങ്കിലും ജീവി ഇരിക്കുന്നതായിട്ട് കാണുന്നോ? അതോ
4: ചുണ്ണാമ്പ് മാതിരി വരുമ്പോഴാണ് വരുന്നത്. അത് നോക്കുമ്പോൾ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പശവാരി ഒട്ടുന്നുണ്ടത്.
3: ഓ, അത് മീലി മൂട്ടകൾ വല്ലതും ആണോന്ന് എനിക്ക് സംശയമുണ്ട്. വെള്ളീച്ചയൊക്കെ വളരെ ചെറുതാണ്, പറ്റി പിടിച്ചിരിക്കും, കായ്കളുടെ ആ ഞെട്ടിന്റെ മുകൾ ഭാഗത്ത് പറ്റി പിടിച്ചിരിക്കുന്നതായിരിക്കാം. അപ്പൊ ഇപ്പൊ നിലവിൽ ധാരാളമായിട്ടുണ്ടെങ്കിൽ ആ കാ കൊലകളോടുകൂടി സാർ പറിച്ചു മാറ്റി കത്തിച്ചു കളയുക. അതിന് നമുക്ക് ഇത്ര രൂക്ഷമാണെങ്കിൽ ജൈവ രീതിയില്ല. പറിക്കാൻ പറ്റുന്ന കായ്കളെല്ലാം പറിച്ചു മാറ്റിയ ശേഷം ശുപാർശ ചെയ്യപ്പെട്ടിട്ടുള്ള കീടനാശിനികളുണ്ട്. ഒന്ന് പറയാം, ഞാൻ അക്റ്റാറ എന്ന് പറഞ്ഞിട്ടൊരു മരുന്നുണ്ട്, അക്റ്റാറ. അത് ഒരു 2 ഗ്രാം 10 ലിറ്റർ വെള്ളത്തിൽ, വളരെ രൂക്ഷമായിട്ടുള്ളതിൽ സാർ തളിച്ചാൽ നമുക്ക് പ്രയോജനമുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ലക്ഷണങ്ങൾ കാണുന്ന കായകൾ. സാർ ഒന്നും മനസ്സിലാക്കേണ്ടത്, ആദ്യം പറഞ്ഞതിൽ ഒരു ഇതുണ്ട്. സൂഡോമോണാസ് എന്ന് പറയുന്ന നമ്മൾ ചെടികളുടെ രോഗങ്ങൾക്കോ അല്ലെങ്കിൽ ചെടിയുടെ വളർച്ചയ്ക്കുമാണ്, നമ്മുടെ കറുത്ത മുഞ്ഞയ്ക്ക് അതുകൊണ്ട് നമുക്ക് പ്രയോജനമില്ല. അപ്പൊ അതിന് നമുക്ക് വേപ്പതിഷ്ഠിത കീടനാശിനി, സാർ ഞാൻ അടുത്ത കൃഷി ചെയ്യുമ്പോൾ ഇത് വേപ്പതിഷ്ഠിത കീടനാശിനി വാങ്ങി വെക്കുക. അത് തുടക്കത്തിൽ കൊടുക്കാവുന്നതേ ഉള്ളൂ, പക്ഷേ മുഞ്ഞ ഇത്തരത്തിൽ കാണുമ്പോൾ ആ ഭാഗങ്ങൾ നീക്കം ചെയ്യണം. രൂക്ഷമാണെങ്കിൽ അതിനും നമുക്ക് കെമിക്കൽ ഉണ്ട് സാർ,
2: ചെയ്ത കൃഷിക്കൊക്കെ
3: ബുദ്ധിമുട്ടാണ് പറയുന്നത്. കത്തമുഞ്ഞ അദ്ദേഹം പറഞ്ഞ പോലെ വളരെ ബുദ്ധിമുട്ടുള്ളതാണ് നമ്മുടെ വള്ളിപ്പയറില്. പക്ഷെ തുടക്കത്തിൽ തന്നെ സാർ നമ്മൾ കുറച്ച് ഭാഗം ആദ്യം കാണുള്ളൂ, അതിനെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ വേപ്പതിഷ്ഠിത കീടനാശിനികൾ കൊടുത്ത് റിപ്പൽ ചെയ്യാൻ പറ്റും. പക്ഷെ കൂടുതൽ വന്നാൽ നമ്മൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ശുപാർശ ചെയ്യപ്പെട്ടിട്ടുള്ള കീടനാശിനികൾ കൊടുത്താലേ പറ്റുള്ളൂ. അതൊരു പ്രധാന പ്രശ്നം തന്നെയാണ്.
2: ന്യൂ ജനറേഷൻ
3: ഇതാണ്, അത് വരുമ്പോഴത്തേക്കും നമ്മൾ ആ സമയത്ത് തന്നെ കൊടുത്താൽ ഒരു ഇഫക്ട് വരും. പയറിൽ ഇത് പ്രധാനമാണ്, പക്ഷെ രക്ഷപ്പെടുത്താൻ സാധിക്കും. നമ്മൾ കൃത്യസമയത്ത് തന്നെ ആക്ട് ചെയ്ത് ജൈവം രീതിയിൽ തുടങ്ങിയിട്ട് രൂക്ഷമെങ്കിൽ ഈ കെമിക്കൽ കൊടുക്കുക, ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ മാറ്റാൻ സാധിക്കും.
2: ഓക്കെ, അപ്പൊ ആദ്യം തൊട്ട് നമുക്ക് ഇത് നോക്കേണ്ടത്. ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്
3: തൈകൾ എത്തരത്തിലാണ്. അപ്പൊ തൈകൾ പറഞ്ഞു വന്നപ്പോഴാണ് തൈകൾ നടന്ന മാധ്യമം, അത് ആദ്യം നല്ലതായിരിക്കണം. അല്ലെങ്കിൽ മാധ്യമത്തിൽ കൂടെ തന്നെ ഈ വേരിനെ ബാധിക്കുന്നതുണ്ടാവും. അതിനുവേണ്ടി നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ട്രൈക്കോഡർമ, ചാണകത്തിലും വേപ്പിൻ പിണ്ണാക്കിലും, അത് പറയുന്നത് 9 കിലോ ചാണകപ്പൊടി, 1 കിലോ വേപ്പിൻ പിണ്ണാക്ക്, 100 ഗ്രാം ട്രൈക്കോഡർമ. ഇത് ഒരു നമ്മൾ നേരിട്ട് സൂര്യപ്രകാശം ലഭിക്കാതെ അല്ലെങ്കിൽ മഴവെള്ളം വീഴാത്ത നമ്മുടെ വീടിന്റെ ഏതെങ്കിലും ഒരു സ്ഥലത്ത്, പ്രൊട്ടക്റ്റഡ് സ്ഥലത്ത് നമുക്ക് കൂട്ടിയിട്ട് വർദ്ധിപ്പിക്കാൻ പറ്റും. ഈ സമയത്ത് നല്ലതാണ്, ഈർപ്പം ഉള്ളത് കൊണ്ട് എളുപ്പത്തിൽ തന്നെ അത് വർദ്ധിക്കും. ഇത് നമ്മുടെ ഈ പാകുന്ന മാധ്യമത്തിൽ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു നേരിട്ട് വിള നടന്നിടത്തും നല്ലതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട വെച്ചാൽ തൈ ചീയൽ വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം ഈർപ്പം കൂടുതലല്ലേ, ധാരാളം കുമിളുകളുണ്ട്, അത് വിത്ത് മുളയ്ക്കാതിരിക്കും. നമുക്ക് ചില സമയത്ത് മുളച്ച് വന്നവയുടെ വേരും തണ്ടും എല്ലാം അഴുകിപ്പോകും. തുടർച്ചയായിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ട്രൈക്കോഡർമ അവിടെ തന്നെ കാണും. ഇതിനൊരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വളരെ നല്ലതാണ്. അല്ലെങ്കിൽ അക്കോമിൻ എന്ന് പറഞ്ഞിട്ടൊരു ടോണിക് പോലത്തെ ഉണ്ട് സാർ, പൊട്ടാസിയം ഫോസ്ഫഡേറ്റ്, അത് റെക്കമെൻഡ് ആണ്. അപ്പൊ അത് നമുക്ക് ലായനിയാണ്. അതൊരു 2 മുതൽ 3 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തൈകൾക്ക് തളിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഇപ്പം നമ്മൾ പറയുന്ന എന്താണ്, തൈകൾ പറിച്ച് നടുമ്പോൾ സൂഡോമോണാസ് ലായനിയിൽ ഒരു അരമണിക്കൂറെങ്കിലും മുക്കി വെച്ച ശേഷം, വേറൊന്ന് പ്രത്യേകത വെച്ചാണ് നമ്മൾ ആദ്യം പറഞ്ഞ എന്താണ് AMF വെക്കണം എന്ന് പറയും, രണ്ടാം നമ്മൾ പറയുന്നത് ട്രൈക്കോഡർമയുള്ള മാധ്യമത്തിൽ, അവ രണ്ടും പരസ്പര പൂരകമാണെന്ന് പറയുന്നത്. അപ്പൊ അത് തൈകളെ പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് ഇത്, ചില വരൾച്ചയൊക്കെ വന്നാൽ തന്നെ നമുക്കത് ചെടികളെ പ്രൊട്ടക്ട് ചെയ്യാൻ സഹായിക്കും.
2: നമ്മുടെ മണ്ണ് എങ്ങനെ പരിചരിക്കുന്നത്
3: വളരെ അത്യാവശ്യമുള്ളതാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട് ഓരോ കൃഷി ചെയ്യുമ്പോഴും നമ്മൾ മണ്ണ് പരിശോധിക്കുക. കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും നമ്മളത് ചെയ്യേണ്ട അത്യാവശ്യമാണ്. വെച്ചാൽ ഓരോ മണ്ണിലും ഓരോ അമ്ലത വ്യത്യാസമുണ്ട്. നമ്മൾ കേരളത്തിന്റെ 95% മണ്ണും അമ്ലതയുള്ളതാണ്, ഇത് അയണിന്റെ അളവ് കൂടുതലാണ്. ആ സാഹചര്യത്തിൽ മറ്റ് മൂലകങ്ങൾ വലിച്ചെടുക്കുന്നത് ബുദ്ധിമുട്ടാണ്. തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, ഈ അമ്ലതയെ നമ്മൾ ന്യൂട്രൽ ഒരു സ്റ്റേജിലേക്ക് കൊണ്ടുവരണം. അതിനാണ് നമ്മൾ കുമ്മായം അല്ലെങ്കിൽ ഡോളമേറ്റ് പറയുന്നത്. അപ്പം കോമൺ ഒരു ശുപാർശ നമുക്ക് സാധ്യമല്ല, നമുക്ക് 7 എന്നുള്ളതാണ് വേണ്ടത്. പക്ഷെ ഒരിക്കലും 7 ലോട്ട് എത്തില്ല, ഒരു 6, 6.5 വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ ചിലയിടത്ത് 4.1 ഹൈലി അസിഡിക് ആണ്. അപ്പൊ അവിടെ നമ്മൾ എന്ത് വളം ഇട്ട് കൊടുത്താൽ എന്ത് പറ്റും, വേര് വലിച്ചെടുക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും. കുമ്മായം അല്ലെങ്കിൽ ഡോളമൈറ്റ് ചേർത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, ഒരു 10 ദിവസം കഴിഞ്ഞിട്ടേ എന്ത് തന്നെ വളപ്രയോഗം ചെയ്യാൻ പാടുള്ളൂ, ഒരു ഗ്യാപ്പ് ആവശ്യമാണ്. മറ്റൊന്ന് ഇതുപോലെ പറയേണ്ടത് മെഗ്നീഷ്യം സൾഫേറ്റ്. സാർ നമ്മുടെ ഫോട്ടോസിന്തസിസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂലമാണ് മെഗ്നീഷ്യം എന്ന് പറയുന്നത്. മെഗ്നീഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ ഇലകളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞരമ്പുകൾ മാത്രം പച്ചയായി ബാക്കി എല്ലാ ഭാഗവും മഞ്ഞ നിറവാകും. ഇത് ഈ വൈറസ് രോഗത്തിന്റെ ഒരു ലക്ഷണമാണ്. പക്ഷെ വൈറസ് രോഗത്തിൽ നമുക്ക് ഇല കുരുടിക്കുകയും കൂടെ ചെയ്യും, ഇവിടെ അത് കാണില്ല. പാവല് ധാരാളമായിട്ട് കാണാറുണ്ട്, പ്രായം ഏറിയ ഇലകളിലാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയുന്ന ശുപാർശ ചെയ്യുന്ന മെഗ്നീഷ്യം സൾഫേറ്റ് ആണ്. തെങ്ങിന് എല്ലാ വർഷവും ഒരു ഏപ്രിൽ മാസം ആകുമ്പം 500 ഗ്രാം ഒരു തെങ്ങിൽ ചേർത്ത് കൊടുക്കാൻ പറയും. തെങ്ങിന്റെ ഓലകളെല്ലാം മഞ്ഞളിക്കുന്നതാണ്, അതിനെ എബ്സം സോൾട്ട് എന്നൊക്കെ പറഞ്ഞാണ് നമുക്ക് കിട്ടുന്നത്. ഈ മെഗ്നീഷ്യം സൾഫേറ്റ് ചേർത്ത് കൊടുത്താലും എന്ത് ശ്രദ്ധിക്കണം, 10 ദിവസം കഴിഞ്ഞിട്ടേ മറ്റു വളങ്ങൾ എന്തും ചേർത്ത് കൊടുക്കും. അപ്പൊ ഈ കുമ്മായം, ഡോളമൈറ്റ്, മെഗ്നീഷ്യം സൾഫേറ്റ് ഇതെല്ലാം ചേർത്ത് കൊടുത്താൽ വളരെ ശ്രദ്ധിക്കേണ്ടത് ഒരു 10 ദിവസം കഴിഞ്ഞിട്ട്
2: മറ്റു
3: വളങ്ങൾ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ.
2: ഇതേമാതിരി മണ്ണ് നല്ലപോലെ പരിപാലിച്ച് കഴിഞ്ഞിട്ട് അവിടെ എന്തെങ്കിലും നട്ടാൽ എന്തായാലും നല്ല വളർച്ച കിട്ടാനുള്ള സാധ്യതകൾ കൂടും. ഇവിടെ നമ്മൾ ഈ വാട്ടരോഗങ്ങൾ നമ്മൾ ഈ മഴക്കാലത്ത് കാണാറുണ്ട്, മിക്കവാറും കാണാറുണ്ട് നമ്മുടെ വെജിറ്റബിൾസിനുണ്ട്. അപ്പം ഇതിനെ കുറിച്ചൊന്ന് പറയാം, ഇത് എന്തുകൊണ്ടാണ് വരുന്നത്?
3: തീർച്ചയായിട്ടും നമ്മുടെ പയർ വർഗത്തിൽ, വള്ളിപ്പയറിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ആ ചെടിക്ക് കിട്ടുന്ന വിളവിനെ മാരകമായിട്ട് ബാധിക്കുന്ന ഒരു രോഗമാണ് ചുവട് വീക്കവും വള്ളി ഉണക്കവും എന്ന് പറയും. വള്ളിപ്പയറിൻ്റെയാണ്, നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഒരു വിളയാണ്. അപ്പോൾ അത് ഒരു കുമിളാണ്, ഫ്യൂസേറിയം ഓക്സിസ്പോറം എന്ന് പറയുന്ന ഒരു കുമിളാണ്. അപ്പോൾ അതിലാണ് ഞാനും പഠനം നടത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, വിത്തിലും മണ്ണിലും ഇത് കാണും. അപ്പം വിത്തും പരിചരിക്കേണ്ടതുണ്ട്, മണ്ണും പരിചരിക്കും. മറ്റൊന്ന്, ഇതിന്റെ വിത്ത്, പലതരം വിത്തുകൾ ഇത് ഉണ്ടാക്കുന്നുണ്ട്. അതിൽ ഒരു വിത്ത് എന്ന് പറയുന്നത് ഏറ്റവും പരമാവധി 25 വർഷം വരെ മണ്ണിൽ ഒരു കേടും കൂടാതെ അതിന് അവിടെ തന്നെ കഴിയാനുള്ള ഒരു സാധ്യത, കുമിളിന്റെ വിത്തിന്. അപ്പൊ നമ്മൾ എന്ത് തന്നെ ചെയ്താലും, ഇപ്പൊ കുമിളിനെ നമുക്ക് മാറ്റാൻ പറ്റുന്ന വിചാരിക്കാം, പലതരം മരുന്നുകൾ ഉപയോഗിച്ചും എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷെ എന്തു പറ്റും, ഈ വിത്ത് എത്രത്തോളം അവിടെ കിടക്കുന്നോ അത് ഉറങ്ങിക്കിടക്കും, അതിനൊരു പ്രത്യേക സാഹചര്യം വരുമ്പോൾ പെട്ടെന്ന് തന്നെ അത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, വിളപരിക്രമണം അത്യാവശ്യം എന്ന് പറയുന്നത്. ഈ വള്ളിപ്പയർ നടുന്ന സ്ഥലത്ത് തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരുന്ന എന്ത് പറ്റും, ഈ വിത്ത് അവിടെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യത. ഇപ്പൊ മറ്റൊരു വിള വരുമ്പോൾ എന്ത് പറ്റും, വിത്തിന് അതിൽ ആക്രമിക്കാൻ സാധിക്കാതെ കുറച്ചൊക്കെ മാറാൻ സാധിക്കും. പക്ഷെ ഫ്യൂസേറിയത്തിന്റെ പ്രത്യേകത, വിവിധ വിളകളെ അത് ഒരേ സമയത്ത് ആക്രമിക്കാൻ കൂടെ സാധ്യതയുള്ളതാണ്. അപ്പം ഇതെല്ലാം നമ്മൾ പ്രതിരോധത്തിന് നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ പറയാൻ വന്നത്, കാണുമ്പോഴും രൂക്ഷമാകുമ്പോഴും മാത്രമല്ല നമ്മളൊരു രോഗ പ്രതിരോധം ചെയ്യേണ്ടത്.
2: ഒരു ലിസണർ ഉണ്ട്. ഹലോ
5: ഹലോ, നമസ്കാരം സാർ.
2: നമസ്കാരം,
5: എന്റെ പേര് സുഗുണ.
2: പറഞ്ഞോളൂ മേഡം.
5: എനിക്ക് കുറച്ച് ചീര കൃഷിയും അത്യാവശ്യം ഉണക്ക സമയത്തായിരുന്നു, പക്ഷേ ഉണക്ക് കഴിഞ്ഞ് മഴയായപ്പോഴത്തേന് അതിന് ഇലകളുടെ അടിയിൽ ഒരു വെളുത്ത ചെറുകൊലു പോലൊക്കെ ഉള്ള ഒരു ജീവി, അത് നല്ല കാണാൻ ഭംഗിയുണ്ട്. ആ ജീവിയെ കണ്ടു ഞാൻ ഇങ്ങനെ ചോദിച്ചു, ഞാൻ ആദ്യമായിട്ട് കാണുന്ന ജീവിയെ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ സത്യം പറഞ്ഞു ഇത് കഴിക്കാവോ ഈ ഇലയെന്ന് വരെ പേടിച്ചു പോയി. അതെന്തായിരിക്കും
3: ഈ ചീര? മാഡം കൃഷി ചെയ്ത സ്ഥലത്ത് എത്രത്തോളം കീടം ഉണ്ടായിരുന്നു?
5: ഒന്നോ രണ്ടിലേ വന്നുള്ളൂ, ഞാൻ അപ്പോഴേ ആ ഇലയോടുകൂടി പറിച്ച്. പക്ഷെ ഇത് പറക്കുന്നുണ്ട് മാഡം.
3: തൊട്ടടുത്ത് എന്ത് കൃഷിയായിരുന്നു?
5: ചീരയും മഴനത്തെയും ഒക്കെ നട്ടിട്ടുണ്ടായിരുന്നു.
3: വെള്ള നിറത്തിലുള്ള ശലഭം പോലെയാണോ അതോ വളരെ ചെറിയതാണോ, പറ്റി പിടിച്ചിരിക്കുന്നതാണോ?
5: പറ്റി പിടിക്കുമല്ലോ, നമ്മൾ തൊട്ടപ്പോ അത് പറക്കുന്നു.
3: ഇലകൾക്ക് എന്തെങ്കിലും ഹാനികരമായിട്ടുണ്ടോ?
5: ഇല്ല, ഞാൻ അത് പറിച്ചപ്പോഴേ അങ്ങ് തീയിലിട്ട് കളഞ്ഞു.
3: അപ്പൊ കുഴപ്പമില്ല മാഡം, അത് കുഴപ്പമില്ല. നമുക്ക് നോക്കേണ്ട എന്താണ്, നമ്മുടെ ചെടികളുടെ ഇലകള് ഹരിതകം കാർന്ന് തിന്നുന്നുണ്ടോ, അതിൽ ഇലപ്പുള്ളി വന്ന് അതിനെ കഴിക്കാൻ പറ്റാത്ത രീതിയിലാക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി മാഡം. അത് ഇപ്പൊ പറഞ്ഞ പോലെ ഒന്നോ രണ്ടോ ഉണ്ടെങ്കിൽ, പക്ഷെ ശ്രദ്ധിക്കണം അത് എവിടെ നിന്ന് വന്നു നോക്കാനാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ
5: ഓക്കെ ഓക്കെ
2: നന്ദി. അപ്പൊ ഈ ഫ്യൂസേറിയം വാട്ടത്തിന് വേണ്ടിയുള്ള മാനേജ്മെന്റൽ പ്രാക്ടീസസ്,
3: പുതുതായിട്ട് നമ്മളൊരു വള്ളിപ്പയർ നടാൻ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഇതിന്റെ മണ്ണിൽ ഞാൻ പറഞ്ഞ പോലെ വിത്ത് അവിടെ തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിന് തുടർച്ചയായിട്ട് ഈ രോഗം കാണുന്നെങ്കിൽ കുമിൾനാശിനി തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണം, ശുപാർശ പ്രകാരമായിട്ടുള്ള ഏതെങ്കിലും കുമിൾനാശിനി. പക്ഷെ വിത്ത് പരിപാലിക്കുന്നത് ഇതിന് ഏറ്റവും പ്രയോജനമായിട്ട് കണ്ടത് AMF ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അത് വിത്ത് പാകുന്ന സമയത്ത് ഒരു വിത്തിന് 5 ഗ്രാം എന്നോണം പാകിക്കഴിഞ്ഞാൽ പാകാത്തതും പാകിയതും തമ്മിൽ നോക്കിയപ്പോൾ തന്നെ വേരിനും തൈകളുടെ വളർച്ചയ്ക്കും നല്ലൊരു വ്യത്യാസം കാണാൻ സാധിച്ചു. അപ്പം ഇത് AMF വെച്ചിട്ടുള്ള പരിചരിച്ച വിത്ത് തൈകൾ പറിച്ചു നടുക. പക്ഷെ പറിച്ചു നടുന്നതിന് ഒരാഴ്ച മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ ചാണകത്തിലും വേപ്പിൻ പിണ്ണാക്കിലും വർദ്ധിപ്പിച്ചിട്ടുള്ള ട്രൈക്കോഡർമ ഒരു തടത്തിൽ 1 കിലോ എങ്കിലും മിനിമം വെച്ച് നമ്മൾ ചേർത്ത് ഒരാഴ്ച മുമ്പ് കൊടുത്താലേ അത് തൈകൾ വരുമ്പോഴത്തേക്കും അത് കൃത്യമായിട്ട് പാകമാവുള്ളൂ. അത് കഴിഞ്ഞ് പറയുന്ന നമ്മൾ പറിച്ച് നട്ട് 5 ദിവസം കഴിഞ്ഞ്, അതായത് വിത്ത് പാകി 20, 40, 60 എന്നീ ദിവസങ്ങളിൽ പുതുതായി പരീക്ഷണം നടത്തിയപ്പോൾ PGPR പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടിംഗ് റൈസോബാക്ടീരിയ എന്ന് പറയുന്നത് മിക്സ് 2 എന്നാണ്. അതിൽ ഈ പറഞ്ഞ പോലെ സൂഡോമോണാസ് ബാസിലസ് എല്ലാം കലർന്നാണ്, അതും കേരള കാർഷിക സർവകലാശാലയുടെ മൈക്രോബയോളജി വിഭാഗം ഉരുത്തിരിഞ്ഞതാണ്. ഇത് നമ്മൾ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ചേർത്ത് 20, 40, 60 ദിവസങ്ങൾ ചുവട്ടിലും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ ഇതിനൊരു പ്രതിരോധം വരുന്നതായിട്ടാണ്. അപ്പൊ ഇവിടെ നമ്മൾ വെളുത്തുള്ളിക്ക് വളരെ പ്രാധാന്യമുണ്ട് സാർ. അപ്പൊ ഇത് നമ്മൾ നോക്കിയപ്പോൾ ചെടികളുടെ കുമിളുകളെ കൂടെ ഇതിന് നശിപ്പിക്കാൻ സാധിക്കും. അതിന്റെ ഏറ്റവും പ്രത്യേകം എന്താണ് സാർ, നമുക്ക് ഹാനികരമല്ല.
2: മാഡം ഒരു ശ്രോതാവുണ്ട്. ഹലോ
6: ഹലോ, ഗുഡ് മോർണിംഗ് സാർ.
2: ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ.
3: ഓക്കെ സാർ, പറയാം.
6: മാഡം കുറച്ച് കൃഷി പച്ചക്കറികളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു, നമ്മുടെ കൃഷി പ്രാവശ്യം മണ്ണ് പരിശോധന പരിശോധിച്ച് അത് ഒരു കൊണ്ടുതന്നെ കാൽസ്യം, മാഗ്നീഷ്യം, ഫോസ്ഫറസ്, അത് ഇത് മൂന്നും ചേർക്കണം. അതിന്റെ കുറവുണ്ടെന്നതാണ് ഇത്.
3: നല്ലൊരു കാര്യമാണ് ഇപ്പൊ സാറ് പറഞ്ഞത്, നമ്മൾ അങ്ങോട്ട് ശുപാർശ ചെയ്തതാണ്. അപ്പൊ സാറ് മണ്ണ് പരിശോധനയുടെ ഒരു റിസൾട്ട് വന്നിട്ട് അപ്പം കാൽസ്യം ചേർത്ത് കൊടുക്കണം എന്ന് പറയുമ്പോൾ സാറിന്റെ മണ്ണിന് അമ്ലത കൂടിയിരിക്കുന്നു എന്നാണ് അർത്ഥം. അതായത് പുളിരസമല്ലേ സാർ, അത് കൂടിയിരിക്കുവാണ്. അത് എത്രത്തോളം കൂടുതലാവും തോറും നമ്മൾ എന്തൊക്കെ വളം കൊടുത്താലും ചെടി വലിച്ചെടുക്കില്ല. അതുകൊണ്ട് നമുക്ക് കുമ്മായമാണ് ഏറ്റവും നല്ലത്. നീറ്റ് കക്ക അങ്ങനെ ചേർക്കരുത്. ചിലത് നമ്മൾ ചെടിയിൽ ഇട്ട് കൊടുക്കുമ്പോൾ അതിന്റെ ആ ഒരു ഘടന അനുസരിച്ച് ചിലപ്പോൾ ചെടികൾ കരിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. അപ്പൊ ഏറ്റവും വ്യാപകമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കുമ്മായമാണ്. സാർ കൃഷിയിടമാണെങ്കിൽ ഒന്ന് കുറിച്ചെടുക്കുക, ഒരു സെന്റിന് 1 മുതൽ 2 കിലോ നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് ഓരോ കൃഷി ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ചേർത്ത് കൊടുക്കണം. ഗ്രോ ബാഗിലാണെങ്കിൽ നമുക്കൊരു 50 മുതൽ 100 ഗ്രാം ആദ്യം വളമൊക്കെ ഇടുന്നതിന് മുൻപേ തന്നെ പോട്ടി മിശ്രിതത്തിന്റെ കൂടെ നമ്മൾ കുമ്മായം ചേർത്ത് കൊടുക്കണം. നേരത്തെ പറഞ്ഞതുപോലെ കുമ്മായം ചേർത്ത് കഴിഞ്ഞാൽ 10 ദിവസം കഴിഞ്ഞിട്ടേ മറ്റ് രാസവളമായാലും ജൈവവളമായാലും ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ അതാണ് ഒന്നാമത്തെ കാൽഷ്യത്തിന്റെ പറഞ്ഞത്. രണ്ട് പറഞ്ഞ മെഗ്നീഷ്യം ആണ്, അതിനും ഒരു കോമ്പൗണ്ട് ഉണ്ട് സാർ. എപ്സം സോൾട്ട് എന്നായിരിക്കും നമ്മുടെ കടകളിൽ കിട്ടുന്നത്. മെഗ്നീഷ്യം

0: പറയുന്നെന്താണ്, നിന്ന നിൽപ്പിൽ അത് ഒരു ദിവസം ചെന്ന് നോക്കുമ്പോഴത്തേക്കും വാടി പോകുന്നു. അതും മഞ്ഞ നിറത്തില്ല. നേരത്തെ പറഞ്ഞ നമ്മുടെ ഫ്യൂസേറിയം വാട്ടത്തിന് എന്താണ് ആദ്യത്തെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഇലകൾ മഞ്ഞളിച്ച് വാടി പോകുന്നതാണ് വരുന്നത് പയറിൽ. പക്ഷെ ഇതെങ്ങനെയാണ്, ചൂടുവെള്ളം ഇലകളിൽ വീണതുപോലെ ഒരു ലക്ഷണം വന്ന് പച്ച നിറത്തിൽ തന്നെ വാടി. ഇത് തൈപ്പരുവം മുതൽ ഏറ്റവും അവസാനത്തെ സ്റ്റേജിൽ, ഏത് സ്റ്റേജിലും വരാൻ പറ്റുന്നതാണ് ബാക്ടീരിയൽ വിൽറ്റ്. അപ്പൊ അതിന് നമുക്ക് ആദ്യം നമ്മൾ മണ്ണ് പരിശോധിക്കുക. സാധാരണ ബാക്ടീരിയ ക്ഷാര സ്വഭാവമുള്ള മണ്ണിലാണ് കൂടുതൽ കാണുന്നത്, പക്ഷെ റാൽസ്റ്റോണിയ അമ്ലതയുള്ള മണ്ണിലും കാണുന്നുണ്ട്. അതുകൊണ്ട് മണ്ണ് പരിശോധിച്ച ശേഷം നമ്മൾ കുമ്മായം അല്ലെങ്കിൽ ഡോളമൈറ്റ് ചേർത്ത് കൊടുക്കുക. സാധാരണ ഇതിന് കുറച്ച് അധികമാണ് പറയുന്നത്, 2 മുതൽ 4 കിലോ ഒരു സെന്റിന് എന്നാണ് നമ്മൾ പറയുന്നുണ്ട്. ഒരാഴ്ച കഴിയുമ്പോൾ ബ്ലീച്ചിങ് പൗഡർ, ഇതിന്റെ ഒരു പ്രതിരോധ മാർഗമാണ് ബ്ലീച്ചിങ് പൗഡർ, ഒരു ഹെക്ടറിന് 15 കിലോ എന്നാണ് പറയുന്നത്. ഒരു ആഴ്ച കഴിയുമ്പോൾ നമുക്ക് ട്രൈക്കോഡർമ, ഈ ചാണകത്തിലും വേപ്പിപ്പിണ്ണാക്കി മർദ്ദിപ്പിച്ച് അതും ചേർത്ത് കൊടുക്കാം. ഏറ്റവും പ്രധാനം വിത്ത് നമുക്ക് സൂഡോമോണസ് വെച്ച് പരിചരിക്കാം. തൈകൾ പറിച്ച് നടുമ്പോൾ സൂഡോമോണസ് വെച്ച് പരിചരിക്കാം. ഇതിന് പ്രത്യേകിച്ചും പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങളുണ്ട്. ഇപ്പൊ വഴുതന എടുക്കുകയാണെങ്കിൽ സൂര്യ, ശ്വേത, നീലിമ എന്നൊക്കെ പറഞ്ഞിട്ട് ഇനങ്ങളുണ്ട്. മുളകിനുണ്ട് സാർ, ഉജ്ജ്വല, അനുഗ്രഹ എന്ന് പറഞ്ഞ തക്കാളിക്കുണ്ട്. കഴിയുമെങ്കിൽ ഇത്തരത്തിൽ പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ എടുത്ത് ഇതുപോലൊരു പാക്കേജ് കൊടുത്ത്, പക്ഷേ ഇത് വന്നാൽ നമുക്ക് നിയന്ത്രിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിന് നമുക്കൊരു കെമിക്കലുണ്ട്, കോപ്പർ ഓക്സി ക്ലോറൈഡ് എന്ന് പറയുന്നത്, കോപ്പർ ബേസ്ഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ കൊസൈഡ് എന്ന് പറയും, കോപ്പർ ഹൈഡ്രോക്സൈഡ്. കോപ്പർ ഓക്സി ക്ലോറൈഡ് ആണെങ്കിൽ 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിച്ചു കൊടുക്കാം. കൊസൈഡ് ആണെങ്കിൽ നമുക്കൊരു 2 ഗ്രാം മതിയാവും. രോഗം ബാധിച്ചത് അവിടെ നിന്ന് മാറ്റുക. ബാക്കിയുള്ളതിൽ ഒരു 10 ദിവസം അടുപ്പിച്ച് 1-2 പ്രാവശ്യം നമ്മൾ മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നത് വളരെ
1: അത്യാവശ്യമാണ്.
0: എളുപ്പത്തിൽ പകരും, വെള്ളത്തിൽ കൂടെയും പകരും. വെള്ളം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ അണുനശീകരണം ചെയ്യണം. ജലസേചനത്തിനായിട്ടുള്ള വെള്ളത്തിൽ ബ്ലീച്ചിങ് പൗഡർ ചേർത്ത് കൊടുക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. ധാരാളം കാച്ചു നിൽക്കുന്നത് അവർ പറയും രാവിലെ വരുമ്പോഴത്തേക്ക് ഇത് വാടി പോകുന്നു. അപ്പൊ നമ്മൾ അതിനൊരു മുന്നൊരുക്കം എപ്പോഴും അത്യാവശ്യം മനസ്സിൽ കാണണം. ദിവസേന നിരീക്ഷണം വളരെ അത്യാവശ്യമാണ്. രണ്ടാമത്തെ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട, നമ്മൾ കൃഷി ചെയ്യുന്ന വിളകൾക്ക് ഓരോ വളർച്ചാ ഘട്ടങ്ങളിലും ചില കീടങ്ങളും രോഗങ്ങളും ഉണ്ടാകും. അത് നമ്മൾ ധാരാളം ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇത്തരം വിളകളെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കും.
1: ഡോക്ടർ സജീന, ഇന്ന് നമ്മൾ പരിപാടിയിൽ മഴക്കാലത്ത് സ്പെഷ്യലി കർഷകർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പച്ചക്കറിയിലും മറ്റു വിളകളിലും ഏതൊക്കെ രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്, ഒരു സംയോജിത രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയാൽ മിക്ക രോഗങ്ങളെയും നമുക്ക് ചെറുക്കാൻ സാധിക്കും. അപ്പം താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച് വളരണം.
0: താങ്ക് യു. താങ്ക് യു സർ.
2: പച്ചക്കറികളുടെ മഴക്കാല സംരക്ഷണത്തെക്കുറിച്ചും രോഗകീട നിയന്ത്രണത്തെക്കുറിച്ചുമൊക്കെയുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കരമന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സജീന എ മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ അവസാന ഭാഗമാണ് ഇതുവരെ കേട്ടത്. സ്റ്റുഡിയോയിൽ ഒപ്പമുണ്ടായിരുന്നത് ഷിബു ജോർജ്. ഡോക്ടർ സജീനയുടെ ഫോൺ നമ്പർ പറയാം, 944-1-04-347. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 944-1-04-347.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
1: കറ്റാർ വാഴ വളരെയധികം ഔഷധമൂല്യമുള്ള ഒരു സസ്യമാണ് കറ്റാർ വാഴ. ആയുർവേദത്തിലും ഹോമിയോപതിയിലുമുള്ള ഔഷധങ്ങളിൽ ഒരു ചേരുവയാണിത്. കറ്റാർ വാഴ ത്വക്ക് രോഗങ്ങൾക്ക് നല്ലൊരു പ്രതിവിധിയാണ്. ഇവയുടെ ഇലകളിൽ ജലാംശം ധാരാളമുണ്ട്. കറ്റാർ വാഴയിൽ വിറ്റാമിനുകൾ, അമിനോ ആസിഡ്, ഇരുമ്പ്, മാംഗനീസ്, കാൽസ്യം, സിങ്ക്, എൻസൈമുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. കറ്റാർ വാഴപ്പോളയിലെ കൊഴുപ്പിൽ നിന്ന് പല പ്രധാന ആയുർവേദ ഔഷധങ്ങളും ഉണ്ടാക്കാറുണ്ട്. അതിലൊന്നാണ് കയ്പേറിയ ചെന്നി നായകം. സോപ്പ് നിർമ്മാണത്തിനും തൊലിപ്പുറമെ പുരട്ടുന്ന ലേപനങ്ങൾക്കും കറ്റാർ വാഴ ഉപയോഗിക്കുന്നു. ആർത്രൈറ്റിസ്, ഡയബറ്റീസ്, അമിത കൊളസ്ട്രോൾ, കുഴിനഖം തുടങ്ങിയ അസുഖങ്ങൾക്ക് കറ്റാർ വാഴ ഫലപ്രദമായി ഉപയോഗിച്ചു വരുന്നു.
2: പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന. ജലം കൃഷിയുടെ ജീവനാഡിയാണ്. കൃഷിയിൽ ജലസേചനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും കാർഷിക ഉൽപ്പാദനം ഉറപ്പാക്കാനും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതിയാണ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന, ചുരുക്കത്തിൽ PMKSY. ഹർ ഖേത് കോ പാനി, എല്ലാ വയലുകൾക്കും വെള്ളം എന്നതാണ് ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം. പൊതുവെ കൃഷി എപ്പോഴും വലിയ തോതിൽ മൺസൂണിനെ ആശ്രയിച്ചിരിക്കുന്നു. അനിശ്ചിതമായ മഴയും വരൾച്ചയും ജലക്ഷാമവും കർഷകർക്ക് വലിയ വെല്ലുവിളികളാണ്. പുതിയ ജലസേചന സ്രോതസ്സുകൾ സൃഷ്ടിക്കുക, നിലവിലുള്ളവ ശക്തിപ്പെടുത്തുക, ജലം ഫലപ്രദമായി ഉപയോഗിക്കുക എന്നിവയിലൂടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് PMKSY ലക്ഷ്യമിടുന്നത്. പെർ ഡ്രോപ്പ് മോർ ക്രോപ്പ് ഡ്രിപ്പ്, സ്പ്രിംഗ്ലർ തുടങ്ങിയ സൂക്ഷ്മ ജലസേചന രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ വെള്ളം പാഴാക്കൽ കുറയ്ക്കുകയും ജല ഉപയോഗക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. കുറച്ച് വെള്ളം ഉപയോഗിച്ച്

0: കൂടുതൽ വിളവുണ്ടാക്കാൻ ഇതിലൂടെ കർഷകർക്ക് സാധിക്കുന്നു. അതോടൊപ്പം കൃഷിച്ചെലവ് കുറയുകയും വരുമാനം മെച്ചപ്പെടുകയും ചെയ്യുന്നു. മഴവെള്ള ശേഖരണം, വാട്ടർഷെഡ് വികസനം, പരമ്പരാഗത ജലാശയങ്ങളുടെ നവീകരണം എന്നിവയ്ക്കും ഈ പദ്ധതി പിന്തുണ നൽകുന്നു. ഇതിലൂടെ ഭൂഗർഭ ജലനില പുനഃസ്ഥാപിക്കാനും കാലാവസ്ഥാ വ്യതിയാനങ്ങളെ നേരിടാനുള്ള കർഷകരുടെ ശേഷി വർദ്ധിപ്പിക്കാനും കഴിയും. വിവിധ വകുപ്പുകളുടെ ഏകോപിത പ്രവർത്തനത്തിലൂടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സമയബന്ധിതവും കാര്യക്ഷമവുമായ ജലസേചനം ഉറപ്പാക്കുന്നതിലൂടെ കർഷകരെ ശക്തിപ്പെടുത്തുകയും സ്ഥിരതയുള്ള കാർഷിക വികസനം കൈവരിക്കാനും ഈ പദ്ധതി സഹായിക്കുന്നു.
1: ഇനി ഇന്നത്തെ പരിപാടിയുടെ തുടക്കത്തിൽ ശ്രോതാക്കളോട് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം എന്താണെന്ന് അറിയണ്ടേ? ചോദ്യം ഇതായിരുന്നു, എന്താണ് FSSAI ലേബലിംഗ്? ശരി ഉത്തരം കേട്ടോളൂ. FSSAI ലേബൽ എന്നത് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിൽ കാണുന്ന ആ ഉൽപ്പന്നം ഇന്ത്യയിലെ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതായി സൂചിപ്പിക്കുന്ന ലേബലാണ്. സാധാരണയായി ഇതിൽ FSSAI ലോഗോ, 14 അക്ക ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നമ്പർ, നിർമ്മാതാവിന്റെ വിവരങ്ങൾ, നിർമ്മാണ തീയതി, കാലാവധി തീയതി, അതിലടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ, പോഷക വിവരങ്ങൾ എന്നിവയൊക്കെ ഉണ്ടായിരിക്കും. ഈ ലേബൽ ഉൽപ്പന്നം നിയമാനുസൃതമായി നിർമ്മിക്കുകയും വിപണനം ചെയ്യുകയും ചെയ്യുന്നു എന്നത് ഉറപ്പാക്കാൻ സഹായിക്കുന്നു. ഇന്നത്തെ പരിപാടിയുടെ സമയം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം കൃഷ്ണ ദിലീപ്.
2: വയലും വേടും സമാപിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. മധുര നൊമ്പരക്കാറ്റ് എന്ന ചിത്രത്തിന് വേണ്ടി ബിജു നാരായണനും സുജാതയും പാടിയ ഗാനമാണ് ആദ്യം. രചന യൂസഫ് അലിക്കേച്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.
1: പല്ലാവൂർ ദേവനാരായണൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രവീന്ദ്രൻ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് എസ് പി വെങ്കടേഷിന്റെ സംഗീതത്തിൽ ചിത്രപാടിയ ഗാനം ചിത്രം തുടർ കഥ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: തുടരും എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും രാജലക്ഷ്മിയും പാടിയ ഗാനം, രചന വിനായക് ശശികുമാർ, സംഗീതം ജേക്സ് ബിജോയ്.

സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. ഹരിനാരായണന്റെ വരികൾ, ഗോപി സുന്ദറിന്റെ സംഗീതം, ജയചന്ദ്രനും വാണി ജയറാമും പാടിയത്, ചിത്രം 1983.

ഉസ്താദ് എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ ഈണം പകർന്ന MG ശ്രീകുമാറും സംഘവും പാടിയ ഗാനമാണിപ്പോൾ കേട്ടത്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. നരസിംഹം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം MG രാധാകൃഷ്ണൻ.

0: ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. മയിലാട്ടം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ജയറാമും പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ.
1: ഒരു പാണ്ടം പൂച്ചേ ഹോ ഹോ ഹോ ഹോ.

0: പ്രധാന വാർത്തകൾക്ക് ശേഷം ചലച്ചിത്രഗാനങ്ങൾ തുടരും. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പരമ്പരാഗത രീതികൾ പരാജയപ്പെടുന്നിടത്ത് നൂതനാശയങ്ങൾക്ക് പരിഹാരം നൽകാൻ കഴിയുമെന്ന് പാരീസിൽ നടക്കുന്ന വിവാടെക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേന്ദ്ര സർക്കാരിന്റെ 12 വർഷത്തെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി തൃശൂരിൽ സംഘടിപ്പിച്ച നവഭാരത സദസ്സും വികസിത ഭാരത കൺവെൻഷനും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് മുഖ്യമന്ത്രി VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരണം നാളെ. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകളും എക്സാലോജിക് മേധാവിയുമായ T. Veenaയെ ED വീണ്ടും ചോദ്യം ചെയ്യും. നിപ്പ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ പ്രവേശിപ്പിച്ചിരുന്ന ഒരാൾ കൂടി പരിശോധനാ ഫലം നെഗറ്റീവായതിനെ തുടർന്ന് ആശുപത്രി വിട്ടു. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിച്ച് UAE. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്കയെയും സ്വിറ്റ്സർലാൻഡ് ബോസ്റ്റിയ ഹെർസഗോവിനെയും നേരിടും. പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 6 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ഔസേപ്പച്ചൻ്റെ സംഗീതം, എം ജി ശ്രീകുമാർ ആലപിച്ചത്, ചിത്രം മേഘം

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി മനു മഞ്ജത്തിന്റെ വരികൾക്ക് ജസ്റ്റിൻ പ്രഭാകരൻ ഈണം പകർന്ന് വിനീ ശ്രീനിവാസൻ പാടിയ ഗാനം കേൾക്കാം. ചിത്രം സർവം മായ.

പ്രകമ്പനം എന്ന ചിത്രത്തിനു വേണ്ടി വൈക്കം വിജയലക്ഷ്മി പാടിയ ഗാനം കേൾക്കാം. രചന ഹരീഷ് മോഹനൻ, സംഗീതം ബിപിൻ അശോക്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ജോക്കർ എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രനും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. രചന യൂസഫ് അലി കേച്ചേരി, സംഗീതം മോഹൻ സിത്താര.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. തൊട്ടപ്പൻ എന്ന ചിത്രത്തിന് വേണ്ടി സിത്താരയും പ്രദീപ് കുമാറും പാടിയ ഗാനം കേൾക്കാം. രചന അൻവർ അലി, സംഗീതം ലീല ഗിരീഷ് കുട്ടൻ.

0: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി എഫ് എം ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
1: ഈ മാഗസിൻ പ്രവർത്തനത്തിന്റെ ഇടയിൽ മറക്കാൻ പറ്റാത്ത ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എൻഡോസൾഫാൻ വിഷമഴ പെയ്തിറങ്ങിയ കാസർഗോട്ടെ അനേകം ഗ്രാമങ്ങളിലൊന്നായ എൻമഗജയിലേക്ക് നടത്തിയ യാത്രയായിരുന്നു. എൻഡോസൾഫാൻ ഇല്ലാതാക്കിയ ഒരു ഗ്രാമത്തെ പരിചയപ്പെടുത്തലായിരുന്നില്ല ഞങ്ങളുടെ ലക്ഷ്യം. അംബിക സുധമാഷിന്റെ എൻമഗജെ എന്ന നോവലിലൂടെ പരിചയപ്പെട്ട ഒരു ഗ്രാമത്തെയും അവിടുത്തെ മിത്തുകളെയും നേരിൽ കാണലായിരുന്നു ഉദ്ദേശം.

ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

0: യുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. നരിവേട്ട എന്ന ചിത്രത്തിനു വേണ്ടി വേടന്റെ വരികൾക്ക് ജേക്സ് ബിജോയ് ഈണം നൽകി വേടനും ജേക്സ് ബിജോയും ആലപിച്ച ഗാനം.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35 പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ.

0: നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.
1: ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന ചിത്രത്തിനുവേണ്ടി MG ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം കേൾക്കാം. രചന BR പ്രസാദ്, സംഗീതം വിദ്യാസാഗർ.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ദീപൻ ചാറ്റർജി ഇനം പകർന്ന് എം ജി ശ്രീകുമാറും ചിത്രയും കാക്കക്കുയിൽ എന്ന ചിത്രത്തിനു വേണ്ടി ആലപിച്ച ഗാനമാണ് ഇപ്പോൾ കേട്ടത്. അനന്തഭദ്രം എന്ന ചിത്രത്തിനു വേണ്ടി കലാഭവൻമണി പാടിയ ഗാനം കേൾക്കാം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

ഒരു ഗാനം കൂടി കേൾക്കാം. കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാർ, കലാഭവൻ മണി, സന്തോഷ് കേശവ് എന്നിവർ ആലപിച്ചത്. രചന എസ് രമേശൻ നായർ, സംഗീതം ബേണി ഇഗ്നീഷ്യസ്.

0: സംഗീതസുധ.
1: ഇപ്പോൾ ഡോക്ടർ എസ് വിജയരാഘവന്റെ വീണകച്ചേരി കേൾക്കാം. മൃദംഗം തുങ്കൂർ ബി രവിശങ്കർ, ഖടം എച്ച് എൽ ശിവശങ്കർ സ്വാമി. ഹംസധ്വനി രാഗത്തിൽ ഗജവദന എന്നാരംഭിക്കുന്നു. പുരന്ദരദാസർ ദേവർനാമ ആദിതാളം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ എസ് വിജയരാഘവന്റെ വീണക്കച്ചേരി. മൃദംഗം തുങ്കൂർ ബി രവിശങ്കർ, ഖടം എച്ച് എൽ ശിവശങ്കർ സ്വാമി. അടുത്തത് ത്യാഗരാജ രാഗം ശങ്കരാഭരണം, മിശ്രചാപ്പ് താളം.

ഇതുവരെ കേട്ടത് ഡോക്ടർ എസ് വിജയരാഘവന്റെ വീണക്കച്ചേരി, മൃദംഗം തുങ്കൂർ ബി രവിശങ്കർ, ഖടം എച്ച് എൽ ശിവശങ്കർ സ്വാമി.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
1: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
2: ഈ മാഗസിൻ പ്രവർത്തനത്തിന്റെ ഇടയിൽ മറക്കാൻ പറ്റാത്ത ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എൻഡോസൾഫാൻ വിഷമഴ പെയ്തിറങ്ങിയ കാസർഗോട്ടെ അനേകം ഗ്രാമങ്ങളിലൊന്നായ എൻമഗജയിലേക്ക് നടത്തിയ യാത്രയായിരുന്നു. എൻഡോസൾഫാൻ ഇല്ലാതാക്കിയ ഒരു ഗ്രാമത്തെ പരിചയപ്പെടുത്തലായിരുന്നില്ല ഞങ്ങളുടെ ലക്ഷ്യം. അംബിക സുധമാഷിന്റെ എൻമഗജെ എന്ന നോവലിലൂടെ പരിചയപ്പെട്ട ഒരു ഗ്രാമത്തെയും അവിടുത്തെ മിത്തുകളെയും നേരിൽ കാണലായിരുന്നു ഉദ്ദേശം.

ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

പ്രിയ ശ്രോതാക്കളെ, നിശാ സുരഭി ആരംഭിക്കുന്നു. ഇന്നത്തെ നിശാ സുരഭിയിലെ ആദ്യ ഗാനം പരിണയം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയതാണ്. രചന യൂസഫലി കേച്ചേരി, സംഗീതം രവി ബോംബെ.

നിശാസുരഭി തുടരുന്നു. സി ഐ ഡി നസീർ എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാം. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ.

നിശാസുരഭിയിലെ അടുത്ത ഗാനം ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ ഇണം പകർന്ന് എം ജി ശ്രീകുമാർ ആലപിച്ചതാണ് ചിത്രം അഗ്നിദേവൻ.

നിശാസുരഭി തുടരുന്നു. വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൽ ലേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം ചുക്ക്.

നിശാസുരഭി തുടരുന്നു. ഒരു കഥ ഒരു നുണക്കഥ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനം കേൾക്കാം. രചന MD രാജേന്ദ്രൻ, സംഗീതം ജോൺസൺ.

അറിയാതെ അറിയാതെ എന്നിലേ എന്നിൽ നീ കവിതയായി വന്ന് തുളുമ്പി, കവിതയായി വന്ന് തുളുമ്പി.

നിശാസുരഭി തുടരുന്നു. എ പി ഗോപാലൻ്റെ വരികൾക്ക് സിയ വഹാബിൻ്റെ സംഗീതത്തിൽ യേശുദാസ് ആലപിച്ച ഗാനം ചിത്രം തേടിയ വള്ളി കാലിൽ ചുറ്റി.

ഇന്നത്തെ നിശാസുരഭിയിൽ ഒരു ഗാനം കൂടി കേൾക്കാം. നോവൽ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ചത്, രചന ഈസ്റ്റ് കോസ്റ്റ് വിജയൻ, സംഗീതം ഉംബായി.

0: ആകാശവാണി അനന്തപുരി FM 101.9 സുഭാഷിതം അവതരിപ്പിക്കുന്നത് ഫാദർ തോമസ് കുറ്റിയിൽ.
1: 1914 മുതൽ 1918 വരെ നടന്ന ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം വെയിൽസിലെ രാജകുമാരൻ രാജ്യത്തിനു വേണ്ടി യുദ്ധം ചെയ്ത യാതന അനുഭവിക്കുന്ന 36 പട്ടാളക്കാരെ ശുശ്രൂഷിച്ചിരുന്ന സൈനിക ആശുപത്രി സന്ദർശിച്ചു. കൈയും കാലും നഷ്ടപ്പെട്ടവർ, നെഞ്ചിലും തലയിലും വെടിയേറ്റിട്ടും ജീവൻ തിരിച്ചു കിട്ടിയവർ, ശരീരാവയവങ്ങൾ നഷ്ടമായവർ, ഓരോ സൈനികൻ്റെ അടുത്തും കുറേ സമയം അദ്ദേഹം ചിലവഴിച്ചു. പിന്നീട് പുറത്തേക്കുള്ള ഗേറ്റിലേക്ക് നയിക്കപ്പെട്ട രാജകുമാരൻ ചോദിച്ചു, 36 പേരിൽ ഞാൻ 29 പേരെയല്ലേ കണ്ടുള്ളൂ, മറ്റ് 7 പേർ എവിടെ? മുഖം താഴ്ത്തിക്കൊണ്ട് നേഴ്സ് പറഞ്ഞു, ആ 7 പേരെ അങ്ങ് കാണണ്ട, കാണാൻ പറ്റുന്ന പരുവത്തിലുള്ളവരല്ല അവർ. രാജകുമാരൻ ആകാംക്ഷയോട് ചോദിച്ചു, എന്നെ പ്രതിയോ അതോ അവരെ പ്രതിയോ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാത്തത്? സർ, അങ്ങേ പ്രതി തന്നെയാണ്, നേഴ്സ് പറഞ്ഞു. അങ്ങനെയെങ്കിൽ എന്നെ അങ്ങോട്ട് തന്നെ നയിക്കൂ. തികച്ചും തകർന്ന് ഞെരിഞ്ഞ് ഭീകരരൂപരായി കിടന്ന ആ ജവാന്മാരുടെ ഓരോരുത്തരുടെയും പക്കൽ രാജകുമാരൻ കൂടുതൽ സമയം ചെലവഴിച്ചു. അപ്പോൾ ആ സൈനികരുടെ മുഖത്തെ സന്തോഷം വാക്കുകൾക്ക് അതീതമായിരുന്നു. ലോകത്തിലെ അറിയപ്പെട്ട രോഗങ്ങളിൽ വെച്ച് ഏറ്റവും വേദനാജനകമായ രോഗം ഏതാണെന്ന് ചോദിച്ചാൽ മനഃശാസ്ത്രജ്ഞന്മാരും പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത് ആരോരുമില്ലാതെ പരിഗണനയില്ലാത്തവരായി പ്രയോജനരഹിതരാണെന്നുള്ള മനസ്സോടെ ഏകാന്തതയിൽ ലോകത്തിൽ ജീവിക്കുന്നവരാണ്. തങ്ങളുടെ നല്ല കാലം കടന്നുപോയെന്നും ഇനി തങ്ങളെ കാണാനും കേൾക്കാനും ആരും വരില്ല എന്നുള്ള വിചാരം. ഉറ്റവരും ഉടയവരുമായി പലരുമുണ്ടെങ്കിലും അവർക്കാർക്കും തന്നെ സന്ദർശിക്കുവാൻ ഇഷ്ടമല്ലെന്നുള്ള ചിന്ത. തൻ്റെ ചെറുപ്പകാലത്തെയും ആരോഗ്യാവസ്ഥയിലും ആർക്കുവേണ്ടി ദിനരാത്രങ്ങൾ അധ്വാനിക്കുകയും ധനവും സമയവും ചെലവഴിക്കുകയും ചെയ്തുവോ അവരാരും തന്നെ തിരിഞ്ഞു നോക്കുന്നില്ലെന്നുള്ള പ്രയാസം. വേദനിപ്പിക്കുന്ന വികാരങ്ങളുടെ മധ്യേ ഏകാന്തരായി ഭവിക്കുന്ന വ്യക്തികളുടെ മനോദുഃഖത്തിൻ്റെ കനവും വ്യാപ്തിയും ആർക്കും അളക്കാൻ കഴിയുന്നതല്ല. നമ്മുടെ കുടുംബങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. കാഴ്ചയില്ലാതെ, കേൾവിശക്തിയില്ലാതെ, ചലനശക്തിയില്ലാതെ കഴിയുന്ന വൃദ്ധജനങ്ങളെ എങ്ങനെയാണ് കുടുംബാംഗങ്ങൾ കരുതുന്നത്? ഒരു കാലത്ത് പറമ്പ് വാങ്ങാനും വീട് പണിയാനും മുറികൾ മനോഹരമാക്കുവാനും മക്കൾക്ക് പഠന സൗകര്യങ്ങൾ സജ്ജമാക്കുന്നതിനും വേണ്ടി അഹോരാത്രം കഠിനാധ്വാനം ചെയ്ത വ്യക്തികൾ ഒരു ഒഴിഞ്ഞ മൂലയിൽ തിരസ്കൃതനായി കിടക്കുന്നുവെന്ന് വരുന്ന പക്ഷം അയാളുടെ ഏകാന്തതയുടെ കയ്പും വേദനയും എന്തുമാത്രമായിരിക്കും. ഒരിക്കൽ ഒരു വൃദ്ധനായ പിതാവ് മൊബൈൽ ഫോൺ റിപ്പയർ ചെയ്യുന്ന കടയിൽ മൊബൈലിൻ്റെ തകരാറ് ശരിയാക്കാനായി ചെന്നു. കടക്കാരനെത്ര നോക്കിയിട്ടും മൊബൈലിന് ഒരു തകരാറും കണ്ടെത്താൻ സാധിച്ചില്ല. അപ്പച്ച, ഇതിന് തകരാറൊന്നുമില്ല എന്ന് വൃദ്ധ പിതാവിനെ അറിയിച്ചപ്പോൾ ആ പിതാവിൻ്റെ ചോദ്യം ഇതായിരുന്നു, എന്നിട്ടെന്താ മോനെ എൻ്റെ മക്കളാരും എന്നെ വിളിക്കാത്തത്? രോഗശയ്യയിൽ അമരുമ്പോൾ ഏകാന്തതയുടെ ദുഃഖം കാർന്നു തിന്നുമ്പോൾ പുതുജീവനും നവചൈതന്യവും കൊടുക്കാൻ സാധിക്കുന്ന ഒരൊറ്റമൂലിയാണ് മറ്റുള്ളവരുടെ സന്ദർശനം, സ്നേഹമുള്ള സംഭാഷണങ്ങൾ, കൊച്ചു കൊച്ചു സമ്മാനങ്ങൾ. ഒരു വാക്യം ഇങ്ങനെ കേട്ടിട്ടുണ്ട്, പണം വീടുകൊണ്ട് അവസാനിക്കും. ബന്ധുമിത്രാദികൾ, ഉറ്റവർ ഉടയവർ, ചങ്ങാതിമാർ കുഴിമാടം വരെ, ശവക്കല്ലറ വരെ അനുഗമിക്കും. അതിനപ്പുറം പിന്തുടരുന്നത് നാം ചെയ്ത നല്ല പ്രവൃത്തികളും നല്ല വാക്കുകളും നല്ല സന്ദർശനങ്ങളുമാണ്. എത്ര വലിയ അന്ധകാരം വിചാരിച്ചാലും ഒരു മെഴുകുതിരിയുടെ വെളിച്ചം മറയ്ക്കാൻ സാധിക്കാത്തതുപോലെ അനേകർക്ക് വെളിച്ചമായി പ്രശോഭിക്കാൻ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.
0: സുഭാഷിതം അവതരിപ്പിച്ചത് ഫാദർ തോമസ് കുറ്റിയിൽ. ആകാശവാണി അനന്തപുരി FM 101.

ഇപ്പോൾ സമയം 11:04:35. കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഏതാനും തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യത. ഇനി തുടർന്ന് കേൾക്കാം വിവിധ് ഭാരതി റിലേ. ഏവർക്കും ശുഭരാത്രി.